നമസ്കാരം, സുപ്രഭാതം. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1201 മിഥുനമാസം 31 തീയതി, 2026 ജൂലൈ മാസം 15 തീയതി ബുധനാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 58:45. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഹൈദരാബാദിൽ ഇന്ന് തുടക്കമാകും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരതാ നിർമ്മാണം എന്ന പ്രമേയത്തിലാണ് യോഗം. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ സഞ്ചാരി അനിൽ മേനോൻ അടങ്ങുന്ന സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സോയൂസ് MS-29 പേടകത്തിലാണ് സംഘം.

0: കസാക്കിസ്ഥാനിൽ നിന്ന് ഇന്നലെ യാത്ര തിരിച്ചത്. പുതുതലമുറ സംരംഭകർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ വിജയിച്ച സംരംഭകർ മുന്നോട്ട് വരണമെന്ന് കേന്ദ്രമന്ത്രി ജയന്ത് ചൌധരി. നോയിഡയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഒപ്റ്റിമൈസേഷൻ ആൻഡ് സ്മോൾ ബിസിനസ് ഡെവലപ്മെന്റിന്റെ ആദ്യ അലുമ്നി മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തും. ചെന്നൈയിൽ രാവിലെ 11:30 കൂടിക്കാഴ്ച. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് ആദ്യ ചരക്കുകളുടെ കയറ്റുമതി കൊച്ചി തുറമുഖത്ത് ഫ്ളാഗ് ഓഫ് ചെയ്തു. കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ഡോക്ടർ ടിജു ടി ആണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. കണ്ണൂർ ജില്ലയിലെ 6 സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ കളക്ടറേറ്റിന് മുന്നിൽ നടത്തിവന്ന രാപകൽ സമരം അവസാനിപ്പിച്ചു. ആശുപത്രി മാനേജ്മെന്റുകൾ, ടി ഒ മോഹനൻ എംഎൽഎ, ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ഒത്തുതീർപ്പ് ധാരണയുണ്ടാക്കിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. ദേശീയപാതയിൽ കണ്ണൂർ മേലേച്ചൊവ്വയിൽ ടാറിംഗ് പ്രവൃത്തി നടത്തുന്നതിനാൽ ഇന്നും നാളെയും രാത്രി 9 മുതൽ രാവിലെ 7 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഈ സമയം ഒരു ദിശയിൽ കൂടി മാത്രമേ വാഹനങ്ങൾ കടത്തിവിടൂ എന്ന് അധികൃതർ അറിയിച്ചു. ഫിഫ ലോകകപ്പ് സെമി ഫൈനലിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. ഡെല്ലാ സ്റ്റേഡിയത്തിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് സ്പെയിൻ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ പരാജയപ്പെടുത്തിയത്. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.

യു ആർ ലിസണിംഗ് ടു 107.5 റെയിൻബോ FM കൊച്ചി. Musically yours.

ഓർമ്മയിൽ കുറിച്ചു വയ്ക്കാതെ നൽകിക്കൊണ്ടിരിക്കാനും സ്വീകരിക്കുന്നത് മറക്കാതെ ഓർമ്മയിൽ സൂക്ഷിക്കാനും കഴിയുന്നവർ അനുഗ്രഹീതരാണ്. ബ്ലെസ്ഡ് ആർ ദോസ് ഹു ക്യാൻ ഗിവ് വിതൗട്ട് റിമെമ്പറിംഗ് ആൻഡ് ടേക്ക് വിതൗട്ട് ഫർഗെറ്റിംഗ്. കൊടുക്കൽ വാങ്ങലില്ലാതെ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുമോ? ഇല്ല. പക്ഷേ അതിന് കുറേയേറെ മര്യാദകളുണ്ട്. അതിലൊന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എപ്പോൾ ബെഡ് കോഫി ഗുഡ് മോർണിംഗ് പറയുന്നതിന് മുൻപ്, അപ്പോൾ പിടിച്ച ഒരു കിഡിലും ഗുഡ് മോർണിംഗ്, ഒപ്പം നമ്മുടെ കോഫി. സമയത്ത് വേണ്ടത് നൽകുന്നത് പോലെ തന്നെ പ്രധാനമാണ് വേണ്ടപ്പോൾ സ്വീകരിക്കുന്നതും. പക്ഷേ ചിലർക്കൊക്കെ സ്വീകരിക്കുക എന്ന പരിപാടി ഒരു ഈഗോ പ്രശ്നമാണ്. എനിക്ക് മറ്റുള്ളവരുടെ ഒരു സഹായവും ആവശ്യമില്ല എന്ന ആറ്റിറ്റ്യൂഡ്. അതേസമയം കൊടുക്കുക എന്നതോ ഒരു അഭിമാന പ്രശ്നവും. അഭിമാനമാണ് കൊടുക്കൽ. അത് തൻ്റെ ഉദാരമനസ്കതയാണല്ലോ കാണിക്കുന്നത്. എന്നാലേ ഒരു കാര്യം ഓർത്തോളൂ, ഒന്നും സ്വീകരിക്കില്ല എന്ന് പിടിവാശി കാണിച്ച് കൊടുത്തുകൊണ്ട് മാത്രം ഇരുന്നാൽ വലിയ താമസമില്ലാതെ നമ്മുടെ സ്റ്റോക്ക് തീരും. അതെന്ത് തന്നെ ആയാലും കേട്ടോ, ഇങ്ങോട്ട് കൂടി കിട്ടിയാലേ നമ്മളിൽ ഒരു നിറവുണ്ടാകൂ. അതുകൊണ്ട് കൊടുക്കാനും വാങ്ങാനും അതിൻ്റേതായ സമയമുണ്ട് എന്നതാണ് ഗിവ് ആൻഡ് ടേക്കിലെ മറ്റൊരു മര്യാദ. യെസ് ബഡീസ്, ഇത് രണ്ടിനും തുല്യമായ സമയം ചെലവഴിക്കുക.

0: ആരോഗ്യകരമായ ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇത് മറക്കാതെ പ്രവൃത്തിയിൽ കൊണ്ടുവരിക. 7 മണിവരെയുള്ള ഈ പ്രോഗ്രാമിൽ ബെഡ് കോഫിയിൽ പ്രിയപ്പെട്ടവർക്കൊപ്പം ഞാനാണ് സുരേഷ് കാഞ്ഞിരക്കാട്.
1: Turn up the good vibes. This is Rainbow from Kochi 107.5. Musically yours.

Laughter is an important part of a good relationship. It is an immense achievement when you can move from your thinking that your partner is merely an idiot to thinking that they are that wonderfully complex thing called a lovable idiot. And often that means having a little bit of sense of humor about their flaws. ചിരി നർമ്മരസം ഏതൊരു നല്ല ബന്ധത്തിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്ക് ഒപ്പമുള്ളയാൾ വെറും വിഡ്ഢിയോ അല്ലെങ്കിൽ മണ്ടിയോ ആണ് എന്ന വിചാരത്തിൽ നിന്നും ആ വ്യക്തിയുടെ അനിതര സാധാരണമായ മറ്റു ഗുണങ്ങൾ ആളെ ഒരു

ലവബിൾ ഇഡിയറ്റ് ആക്കുന്നുണ്ട് എന്ന ചിന്തയിലേക്ക് വരികയാണെങ്കിൽ അത് വളരെ വലിയൊരു നേട്ടം തന്നെയാണ്. അതായത് തൻ്റെ കുറവുകളെ ഏറെ നർമ്മഭാവനയോടെ കാണാൻ സാധിക്കുന്നുണ്ട് അവർക്ക് എന്നതാണ് അവിടെ പ്രസക്തമാകുന്നത്. സ്വിസ് ബോൺ ബ്രിട്ടീഷ് എഴുത്തുകാരൻ അലൈൻ ഡി ബോട്ടൺ ഇദ്ദേഹമാണ് ശരിയാണല്ലോ എന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്ന ഈ പ്രസ്താവനയ്ക്ക് പിന്നിൽ. ബോട്ടൺ പ്രമുഖനായ ഒരു പ്രാസംഗികൻ കൂടിയാണ് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ സമകാലികമായ വിഷയങ്ങളാണ് പ്രതിപാദിപ്പിക്കപ്പെടാറുള്ളത്. ഒപ്പം ദൈനംദിന ജീവിതത്തിൽ ആദർശങ്ങളുടെ പ്രസക്തിയും തത്വദർശനങ്ങളുടെ പ്രസക്തിയും. 2 മില്യൺ കോപ്പികൾ വിറ്റഴിഞ്ഞ എസ്സേസ് ഇൻ ലവ്, ഇത് ബോട്ടൺ എഴുതിയ പ്രമുഖ പുസ്തകമാണ്. ഇതിനെ ബേസ് ചെയ്ത് 2009 ഒരു റൊമാൻറ്റിക് ബ്ലാക്ക് കോമഡി മൂവി ഇറങ്ങിയിരുന്നു, മൈ ലാസ്റ്റ് 5 ഗേൾ.

0: കഴിഞ്ഞ എസ്സേസ് ഇൻ ലവ്, ഇത് ബോട്ടൺ എഴുതിയ പ്രമുഖ പുസ്തകമാണ്. ഇതിനെ ബേസ് ചെയ്ത് 2009 ഒരു റൊമാൻറ്റിക് ബ്ലാക്ക് കോമഡി മൂവി ഇറങ്ങിയിരുന്നു, മൈ ലാസ്റ്റ് 5 ഗേൾഫ്രണ്ട്സ് ഈ ടൈറ്റിലിൽ. ഓക്കെ, അദ്ദേഹത്തിൻ്റെ മറ്റ് ബെസ്റ്റ് സെല്ലേഴ്സ്, ഹൗ പ്രൂസ്റ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്, സ്റ്റേറ്റസ് ആങ്സൈറ്റി, ദി ആർക്കിടെക്ചർ ഓഫ് ഹാപ്പിനെസ്, ദി റൊമാൻറ്റിക് മൂവ്മെൻറ്റ്, ദി സ്കൂൾ ഓഫ് ലൈഫ് ആൻഡ് ഇമോഷണൽ എഡ്യൂക്കേഷൻ. പ്രിയപ്പെട്ടവരോട് ഈ വിവരങ്ങൾ ഷെയർ ചെയ്തത് ബെഡ് കോഫിയുടെ 2-ാമത്തെ സെഗ്മെന്റ്. ഇനി 2 പാട്ടുകൾ കേട്ടോളൂ കേട്ടോ.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ്എം കൊച്ചി 107.5. നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.

0: പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM റെയിൻബോ 107.5 ബെഡ് കോഫി.
1: A man without ethics is a wild beast loosed upon this world.
2: ധർമ്മനീതിയും സത്യസന്ധതയും ഇല്ലാത്ത ഒരു വ്യക്തി ഈ ലോകത്തിൽ നിയന്ത്രണമില്ലാത്ത ഒരു വന്യമൃഗത്തെ പോലെ പെരുമാറും. പറഞ്ഞത് ഫ്രഞ്ച് ദാർശനികനായ ആൽബർ ക്യമ്യൂ. ബട്ട് ഈസ് എത്തിക്സ് തന്നെയാണ് നമ്മുടെ തേർഡ് സെഗ്മെന്റിലെ വിഷയവും. ഒരിക്കൽ കൂടി പറയുന്നു, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നിങ്ങളുടെ അറിവിലുള്ള ഏറ്റവും സത്യസന്ധനും ധാർമ്മികനുമായ വ്യക്തി ആരാണ്? മനസ്സിലേക്ക് ഒരാളാണോ, കുറച്ചാളുകളാണോ, അതോ കുറേ ആളുകളാണോ കയറി വരുന്നത്? ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എന്നാലേ ഒരു കാര്യം പറയട്ടെ, മിക്ക ആളുകളും വിചാരിക്കാൻ സാധ്യതയുള്ളത് എത്തിക്സിൻ്റെ കാര്യത്തിൽ താൻ തന്നെ ഒരു റോൾ മോഡലാണ് എന്നാണ്. എന്നാൽ അതിൽ അത്ര കണ്ട് സത്യം ഉണ്ടാവില്ല എന്നും പറയപ്പെടുന്നു. നിങ്ങളെ അറിയുന്ന പല ആളുകളും നിങ്ങളെപ്പറ്റി ആ രീതിയിൽ വിചാരിക്കാൻ സാധ്യതയില്ലത്രേ. അവരുടെ കണ്ണിൽ മിക്കവാറും അവർ തന്നെയായിരിക്കും ധാർമ്മികർ. സർവേകൾ സൂചിപ്പിക്കുന്നത് എന്താണെന്നോ, 95% ആളുകൾക്കും തങ്ങൾ വളരെ സത്യസന്ധരും സന്മാർഗികളുമാണ് എന്ന് മറ്റുള്ളവർ ചിന്തിക്കണം എന്നതാണ് താല്പര്യം. അത് പക്ഷേ നടക്കാറില്ലതാനും. അതൊരു വ്യാമോഹം മാത്രമായി പോകുന്നു. ഇങ്ങനെയൊന്നും ചിന്തിച്ചതുകൊണ്ട് മാത്രമായില്ലല്ലോ അല്ലേ? ഓക്കെ, വണ്ണം കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്ന് വിചാരിക്കൂ. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരുന്നാൽ ശരീരം വലിയോ? ഇല്ല. അതിനുള്ള പരിപാടികൾ, എക്സസൈസ് ചെയ്യലും ഡയറ്റ് കൃത്യമായി നോക്കലും ഒക്കെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നില്ലെങ്കിൽ വണ്ണം കുറയ്ക്കുക എന്നത് ഒരു സുന്ദരമായ നടക്കാത്ത സ്വപ്നം മാത്രമായി മാറും. ശരിയല്ലേ? ഇതുതന്നെയാണ് സത്യനിഷ്ഠയും ധാർമ്മികതയും പുലർത്തുന്ന ആളാകണം എന്ന കാര്യത്തിലും ചെയ്യേണ്ടത്. പക്ഷേ ധർമാധർമ്മങ്ങളുടെ വിവേചനത്തിൽ പലപ്പോഴും നമുക്ക് പാളിച്ചകൾ പറ്റുന്നു എന്നതാണ് പ്രശ്നം. അതുകൊണ്ട് നമ്മൾ മോശക്കാരാണ് എന്നല്ല കേട്ടോ പറയുന്നേ. നമുക്ക് മെച്ചപ്പെടാൻ പറ്റും, അതിനും ഓപ്ഷനുണ്ട് എന്ന സാധ്യത ചൂണ്ടിക്കാണിക്കുകയാണ്. അതിനുള്ള പ്രവർത്തനങ്ങൾ, വണ്ണം കുറയ്ക്കാൻ ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ, സത്യസന്ധത, ഉത്തരവാദിത്വം, ധാർമ്മികമായ കടമകൾ, സഹവർത്തിത്വം, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മുടെ രീതികൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ വേണം. ഇതെല്ലാം വേണ്ട രീതിയിൽ ഒത്തുചേർന്നാൽ ആരറിഞ്ഞു മറ്റൊരാളുടെ ലിസ്റ്റിൽ ഏറ്റവും ധർമ്മിഷ്ഠനായ വ്യക്തിയായി നിങ്ങൾ മാറില്ലെന്ന്. ആ, ഇത് പറഞ്ഞത് ബെഡ് കോഫിയുടെ തേർഡ് സെഗ്മെന്റാണ് കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ. ഇങ്ങനെയുള്ള മോട്ടിവേഷനും ടിപ്പും അടുത്തൊരു സെഗ്മെന്റിലും കൂടി ഉണ്ട് നമുക്ക്. ബട്ട് ആഫ്റ്റർ ദിസ് സോങ് ബ്രേക്ക്.
0: നിലയ്ക്കാത്ത പാട്ട്, പിരിയാത്ത കൂട്ട്. ഇത് 107.5 FM റെയിൻബോ. മ്യൂസിക്കലി യോഴ്സ്.

പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി FM റെയിൻബോ 107.5 ൽ ബെറ്റ് കോഫി. നോ എന്ന് പറയേണ്ടിടത്ത് അത് പറയുക തന്നെ വേണം, അല്ലെങ്കിൽ അത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നമുക്കറിയാവുന്ന കാര്യമല്ലേ? അതുപോലെ തന്നെയാണ് യെസിന്റെ കാര്യവും. ജീവിതത്തിലെ പ്രശ്നങ്ങളും വെല്ലുവിളികളും ഒക്കെ വരുമ്പോൾ നോ എന്ന് പറഞ്ഞ് കൈ നീട്ടി തടുത്തു കാണിച്ചാൽ അത് നമ്മളെ കൊണ്ട് പോവുകയുള്ളൂ. അവിടെ യെസ് എന്ന് പറഞ്ഞ് നേരെ അങ്ങോട്ട് നടന്നു ചെല്ലുകയല്ലേ വേണ്ടത്? ഓക്കേ, നമുക്കേ ഒരു സിനിമ കാണാം. കാണുകയല്ല, അതിനെക്കുറിച്ച് പറയാം. സിനിമയുടെ പേര് യെസ് മാൻ. ജിം കാരി ദ മാസ്ക് എന്ന ചിത്രത്തിലെ പ്രകടനത്തിലൂടെ നമ്മളെ രസിപ്പിച്ച ആ കൊമീഡിയൻ അറിയാലോ, ആളാണ് നായകൻ. ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി തന്നെയാണ് ഇതിൻ്റെ കഥ എന്ന് പറയപ്പെടുന്നുണ്ട്. കാൾ അലൻ എന്ന ബാങ്ക് ഉദ്യോഗസ്ഥൻ, ജിം കാരി ആ ക്യാരക്ടറിനെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇദ്ദേഹം വ്യക്തിപരമായ ചില പ്രശ്നങ്ങളിൽപ്പെട്ട് ജീവിതത്തോട് ആകെ വിരക്തി വന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളോട് പോലും ഇടപഴകാൻ ഇഷ്ടപ്പെടാതെ വെറുതെ ഫ്ലാറ്റിനകത്ത് അടച്ചു പൂട്ടിയിരിക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു പഴയ സഹപ്രവർത്തകൻ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സെമിനാറിൽ പങ്കെടുക്കാൻ കാളിനെ നിർബന്ധിച്ചു. ഒടുവിൽ കാൾ അലൻ നിർബന്ധത്തിന് വഴങ്ങി. അവസരങ്ങളോട് എപ്പോഴും യെസ് എന്ന് പറയാൻ പ്രേരിപ്പിക്കുന്ന ഒരു

0: സെമിനാർ ആയിരുന്നു അത്. ജീവിതം മുന്നോട്ട് വയ്ക്കുന്ന വെല്ലുവിളികളിൽ നിന്നും ഓടി ഒളിക്കാതെ അവയൊക്കെ ആത്മവിശ്വാസത്തോടെ നേരിടാനാണ് ക്ലാസ് നയിച്ച മോട്ടിവേഷണൽ ഗുരു കാൾ അലനെ നിർബന്ധിച്ചത്. അങ്ങനെ ഒരു വർഷത്തേക്ക് നോ പറഞ്ഞ് ഒളിച്ചോടാതെ എല്ലാ കാര്യങ്ങളിലും യെസ് പറയുന്നത് പ്രവർത്തിക്കാൻ കാൾ തീരുമാനിക്കുന്നു. വീടില്ലാത്ത ഒരു വ്യക്തി പണം സഹായമായി ചോദിച്ചപ്പോൾ കയ്യിലുണ്ടായിരുന്നത് മുഴുവനും കൊടുത്താണ് പുള്ളി തൻ്റെ യെസ് ലൈഫിന് തുടക്കം കുറിച്ചത്. അത്രയും പണം ഒരുമിച്ചില്ലാതായത് അല്പമൊന്ന് ബുദ്ധിമുട്ടിച്ചെങ്കിലും അതുവഴി നന്മ സംഭവിക്കുന്നു എന്ന് ആള് കണ്ടു. ആ ഒരു പോസിറ്റീവ് എക്സ്പീരിയൻസിൽ നിന്നും പിന്നീട് എല്ലാത്തിനോടും യെസ് പറയാനുള്ള ഇൻസ്പിരേഷൻ ഉണ്ടാക്കി കാൾ അലൻ. അങ്ങനെ തൻ്റെ പഴയ ചങ്ങാതിമാരുമായി വീണ്ടും കൂട്ടുകൂടി, ജോലിയിൽ പ്രൊമോഷൻ കിട്ടി, കൊറിയൻ ലാംഗ്വേജ് പഠിച്ചു, ഗിറ്റാർ പഠിച്ചു, പലരെയും സഹായിക്കാനും കഴിഞ്ഞു യെസ് പറയുന്നതിലൂടെ. പക്ഷേ എന്തിനും ഏതിനും യെസ് പറഞ്ഞ് മുന്നോട്ട് ചെന്നതുകൊണ്ട് ധാരാളം സീരിയസ് ആയ പ്രശ്നങ്ങളിലും പുള്ളിക്കാരൻ ചെന്ന് വിട്ടു. ഇങ്ങനെ പലവട്ടം സംഭവിച്ചു. അതിൽ ആകെ നിരാശ പൂണ്ട് കാൾ അലൻ തൻ്റെ മോട്ടിവേഷണൽ ഗുരുവിൻ്റെ അടുത്ത് വീണ്ടും ചെന്നു. എന്തിന്? സംഭവിച്ച ബുദ്ധിമുട്ടുകളെപ്പറ്റി വിവരിക്കാനും ഒരു വർഷത്തേക്ക് യെസ് എന്ന നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കി തരാൻ പറയാനും. ആ സമയം ഗുരുവിനോട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പഠിപ്പിച്ച കാര്യം താൻ ശരിക്കല്ല മനസ്സിലാക്കിയത് എന്ന സംഗതി കാൾ അലൻ തിരിച്ചറിഞ്ഞത്. ജീവിതത്തിൽ നിരാശ പൂണ്ട് ഉൾവലിഞ്ഞിരിക്കാതെ കാര്യങ്ങളെ പോസിറ്റീവായി കാണാനും അവസരങ്ങളുടെ വിജയസാധ്യതകൾ അറിഞ്ഞ് യെസ് പറയാനുമാണ് ഗുരു നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി കാൾ അലൻ കാണിച്ചില്ല. അവസാനം തെറ്റ് തിരുത്തി നോ പറയേണ്ടടുത്ത് നോ എന്ന് പറയാനും പ്രശ്നങ്ങളോട് യെസ് എന്ന് പറഞ്ഞ് ക്രിയാത്മകമായി പ്രതികരിക്കാനും പഠിക്കുന്ന കാൾ അലൻ ആദ്യം നമുക്ക് ചിരിക്കാൻ ധാരാളം ചാൻസ് തരുന്നത് പോലെ ചിന്തിക്കാനും ഏറെ വക നൽകുന്നുണ്ട്. ചങ്ങാതീസ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ മടുത്തു വയ്യ എന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്നെല്ലാം ഒളിച്ചോടുവാൻ പലർക്കും തോന്നാറുണ്ട്. ഈ മൂവിയിലെ യെസ് മാനിലെ നായകൻ കാൾ അലനും അങ്ങനെ ഒരാളായിരുന്നു. ഒന്ന് ചോദിക്കട്ടെ, ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്തവർ ആരാ ഉള്ളത്? അങ്ങനെയുള്ള സമയങ്ങളിൽ ജീവിതത്തോട് യെസ് എന്ന് പറയുന്നവരായിരിക്കണം നമ്മുടെ മാതൃക. അതുകൊണ്ട് നമുക്കും യെസ് പീപ്പിൾ ആകാം. വേണ്ട സമയത്ത് കൃത്യമായി തന്നെ ധൈര്യത്തോടെ യെസ് പറയുന്നവർ. ആൻഡ് യെസ് ഡിയേഴ്സ്, ബെഡ് കോഫി ഇനി 23 മണിക്കൂറുകൾക്ക് ശേഷം വീണ്ടും എത്തും. ഒപ്പം ഈ ദിവസത്തിൻ്റെ തിരക്കുകളിൽ ഓടി നടക്കുന്നവർക്ക്, ഇനി ഓടി നടക്കാൻ പോകുന്നവർക്ക് സ്നേഹാശംസകൾ. സുരേഷ് കാഞ്ഞിരക്കാട്ടാണ് ബൈ പറയുന്നത്. എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ ഫോർ നൗ, ടേക്ക് കെയർ.
1: ടേൺ അപ്പ് ദി ഗുഡ് വൈബ്സ്. ദിസ് ഈസ് റെയിൻബോ ഫ്രം കൊച്ചി 107.5. മ്യൂസിക്കലി യോഴ്സ്.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 1:27. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ഈ അറിയിപ്പുകൾക്ക് ശേഷം 8:15 വരെ കേൾക്കാം ലിസ്ണേഴ്സ് ചോയ്സ് സ്വാഗതം കൊച്ചി. 8:30 മുതൽ 10 മണി വരെ സവാരി ടൈം. 10 മുതൽ 11 മണി വരെ വാട്സ്ആപ്പ്. 11 മുതൽ 12 മണി വരെ സെല്ലുലോയിഡ്.

ഉച്ചയ്ക്ക് 12 മുതൽ 2 മണിവരെ ഫോൺ ഇൻ പരിപാടി യുവർ ചോയ്സ്. 2:15 ട്രിപ്പിൾ ട്രീറ്റ്. 2:30 മുതൽ 3 മണിവരെ NCERT സ്പോൺസേഡ് പ്രോഗ്രാം ഉമംഗ്. 3 മുതൽ 5 മണിവരെ വിവിത് ഭാരതി മുംബൈ റിലേ. 5 മുതൽ രാത്രി 7:58 വരെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. 7:58 ഫിഫ വേൾഡ് കപ്പ് 2026 ഡെയിലി അപ്ഡേറ്റ്സ്.

0: രാത്രി 8 മുതൽ 9 മണി വരെ മൊമെന്റ്സ് വിത്ത് റെയിൻബോ, 9 മുതൽ 10 മണി വരെ യേശാം മസ്താനി, 10 മുതൽ 11 മണി വരെ അരികെ ഫോണിൻ പരിപാടി, 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. രാവിലെ 7:25 ഉച്ചയ്ക്ക് 12:50 വൈകിട്ട് 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ തിരുവനന്തപുരം റിലേ. രാവിലെ 8:15 ഉച്ചയ്ക്ക് 2 മണിക്കും ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് പ്രോഗ്രാം ഹൈലൈറ്റ്സ്.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ എഫ് എം കൊച്ചി 107.5. Musically yours.
2: സ്വാഗതം. സ്വാഗതം കൊച്ചി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, സമയം 7 മണി കഴിഞ്ഞ് 4:30. പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒരു പുലരി കൂടി ഈ ദിനത്തെ സംഗീത നിർഭരമായി വരവേൽക്കാൻ ശ്രോതാക്കൾ തിരഞ്ഞെടുത്ത് അയച്ച ഗാനങ്ങൾ കോർത്തിണക്കിയ സ്വാഗതം കൊച്ചി ആരംഭിക്കുകയാണ്. ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രതീഷ് കുമാർ. മട്ടാഞ്ചേരിയിൽ നിന്നുമുള്ള പ്രിയ ശ്രോതാവ് KM സിദ്ദീഖ് അയച്ചു തന്ന ഗാനങ്ങളാണ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിൽ.

മലയാള ഗാനവീഥിയിൽ അനശ്വര ഗാനങ്ങളുടെ വേണുവൂതിയ സംഗീത സംവിധായകൻ എം എസ് ബാബുരാജ് ഈണം നൽകിയ മനോഹര ഗാനങ്ങളാണ് കെ എം സിദ്ദിഖ് ഇന്നത്തെ സ്വാഗതം കൊച്ചിയിലേക്ക് അയച്ചു തന്നിട്ടുള്ളത്. അകാലത്തിൽ പൊലിഞ്ഞുപോയെങ്കിലും അതുകൊണ്ട് തന്നെ എണ്ണിയാലൊടുങ്ങാത്ത പാട്ടുകൾ നമുക്ക് തരാനായില്ലെങ്കിലും തന്നതൊക്കെയും മലയാളം ഉള്ളിടത്തോളം കാലം ഓർക്കപ്പെടുന്നവയായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി 1973 ടി ഹരിഹരന്റെ സംവിധാനത്തിൽ പ്രേം നസീർ, ജയഭാരതി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ലേഡീസ് ഹോസ്റ്റൽ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും പി സുശീലയും ചേർന്ന് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ ശ്രീകുമാരൻ തമ്പി, സംഗീതം എം എസ് ബാബുരാജ്. ഇനി കേൾക്കാം 1964 സത്യൻ, മധു, അംബിക എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പുറത്തിറങ്ങിയ തച്ചോളി ഒതേനൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ലീലയും സംഘവും പാടിയ ഗാനം, എം എസ് ബാബുരാജ് ഈണം നൽകിയ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നു പി ഭാസ്കരൻ.

സാമ്പത്തിക പരാധീനതകൾ കൊണ്ടും സാമൂഹിക പ്രശ്നങ്ങൾ കൊണ്ടും പ്രയാസപ്പെടുന്ന ഖദീജ, മറുവശത്ത് സമ്പത്തുണ്ടെങ്കിലും അന്ധനായതിൽ വിഷമിക്കുന്ന മജീദ്. മജീദിന് കാണാനുള്ളതൊക്കെയും കരളിൽ പകരാൻ മജീദിന്റെ കരം പിടിച്ചുകൊണ്ട് ഖദീജ കടന്നു വരുന്നതോടെ ഇരുവരുടെയും ജീവിതത്തിൽ പ്രകാശം പരക്കുന്നു. 1965 പുറത്തിറങ്ങിയ കുപ്പിവള എന്ന ചിത്രത്തിനു വേണ്ടി AM രാജയും പി സുശീലയും ചേർന്ന് പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ. ഇനി MS ബാബുരാജ് ഈണം നൽകിയിരിക്കുന്ന ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നു P. ഭാസ്കരൻ.

1975 പുറത്തിറങ്ങിയ സ്വർണ മത്സ്യം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. വരികൾ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MS ബാബുരാജ്. ഇനി കേൾക്കാം 1965 പുറത്തിറങ്ങിയ സുബൈദ എന്ന ചിത്രത്തിനു വേണ്ടി ബാബുരാജ് ഈണമിട്ട ഗാനം. പി ഭാസ്കരൻ എഴുതിയ വരികൾ പാടിയിരിക്കുന്നു LR അഞ്ജലി, LR അഞ്ജലി, ലതാ രാജു.

0: അല്പസമയത്തിനകം വാർത്തകൾ തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം 7:35 കെ എം സിദ്ദീഖ് അയച്ചു തന്ന എം എസ് ബാബുരാജ് ഹിറ്റ് ഗാനങ്ങൾ സ്വാഗതം കൊച്ചിയിൽ തുടർന്ന് കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കരാറിലൂടെ 99% ഇന്ത്യൻ കയറ്റുമതി ഉൽപ്പന്നങ്ങൾക്കും നികുതിയിളവ്. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3-അംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ സംസ്കാരം ഇന്ന് കൊട്ടാരക്കരയിൽ. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്ന പ്രമേയവുമായി ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതിയിളവ് ലഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാൻ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെ ലക്ഷ്യമിടുന്നു. കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. സംസ്കരിച്ച വിവിധ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 70% വരെയും സമുദ്രോൽപ്പന്നങ്ങൾക്ക് 21%ത്തിലധികവും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും 18% തുകൽ പാദരക്ഷാ ഉൽപ്പന്നങ്ങൾക്ക് 16% വരെയും തുണിത്തരങ്ങൾക്ക് 12% വരെയും ഉണ്ടായിരുന്ന തീരുവ ഇനിയുണ്ടാകില്ല. വ്യാപാര കരാറിന് കീഴിൽ യുകെയിലേക്കുള്ള ആദ്യ ചരക്ക് കൊച്ചിയിൽ നിന്ന് ഇന്നലെ ഫ്ളാഗ് ഓഫ് ചെയ്തു. യുകെയിലെ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ തൊഴിൽ സഞ്ചാരവും മത്സരശേഷിയും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഡബിൾ കോൺട്രിബ്യൂഷൻ കൺവെൻഷൻ സാമൂഹിക സുരക്ഷാ കരാറും ഇന്ന് പ്രാബല്യത്തിൽ വരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഇന്ത്യ മാലദ്വീപ് സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി. മാലദ്വീപിന്റെ 2-ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 2025-26 വർഷത്തിൽ 771 ബില്യൺ US ഡോളറിൽ അധികമായിരുന്നു. നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ ഇരു രാജ്യങ്ങളുടെയും ഉഭയകക്ഷി സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രതീക്ഷിക്കുന്നു. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ യോഗം ഇന്ന് ഹൈദരാബാദിൽ ആരംഭിക്കും. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷത വഹിക്കും. ഇന്ത്യയുടെ പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്നിവ

0: യോഗത്തിൽ ചർച്ചയാകും. സാമൂഹിക സുരക്ഷ, തൊഴിൽ വിപണികളുടെ ശാക്തീകരണം, തൊഴിൽ മേഖലയിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കൽ എന്നിവയുൾപ്പെടെ മന്ത്രിമാർ ചർച്ച ചെയ്യും. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചുവരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധമറിയിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു.
1: പശ്ചിമേഷ്യാ മേ ജോ ഭീ ഗതിവിധിയാ ചൽ റഹി ഹൈ ഉസ് പർ ഹം ലഗാതാർ നസർ റഖേ ഹുവേ ഹൈ. ഹമാരാ മാൻനാ ഹൈ കി സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് കേ റാസ്തേ സുരക്ഷിത് ഓർ ആസാദ് നൌ പരിവഹൻ ഓർ വ്യാപാർ കേ പക്ഷ് ജിസ്കാ ഹം ഹമേഷാ സേ ബാത് കർതേ റഹേ ഹൈ ഇസ്സേ യേ സുനിശ്ചിത് കിയാ സക്താ ഹൈ കി ലോഗോ കാ ആർത്ഥിക് സുരക്ഷാ ഉൻകേ ഊർജാ കാ സുരക്ഷാ പൂരേ ദുനിയാ മേ സിർഫ് ഭാരത് മേ നഹീ പൂരേ ദുനിയാ മേ ഉസ് പേ ആധാരിത് ഹൈ.
0: സ്പെയിൻ സന്ദർശനം പൂർത്തിയാക്കി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ബെൽജിയത്തിന്റെ തലസ്ഥാനമായ ബ്രസൽസിലെത്തി. ബെൽജിയം ഉപപ്രധാനമന്ത്രി ഡേവിഡ് ക്ലാരൻവാളുമായി ശ്രീ ഗോയൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, ലോജിസ്റ്റിക്സ്, തൊഴിൽ ശക്തി എന്നിവയിൽ ഇന്ത്യ ബെൽജിയം സഹകരണം വികസിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പരിവർത്തന സാധ്യതകളെക്കുറിച്ച് ഇരു നേതാക്കളും അഭിപ്രായം പങ്കുവച്ചു. റെയിൽവേ പദ്ധതികൾക്കായുള്ള ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നതിനായി റെയിൽ ഭൂമി പോർട്ടൽ ആരംഭിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇനി മുതൽ വളങ്ങൾ കണ്ടെയ്നറുകളിൽ കൊണ്ടുപോകാനാകുമെന്നും അന്തരീക്ഷ മലിനീകരണം തടയാൻ താപനിലയങ്ങളിൽ ഉണ്ടാകുന്ന ഫ്ലൈ ആഷ് കണ്ടെയ്നറുകളിൽ മാത്രമേ കൊണ്ടുപോകാവൂ എന്നും അദ്ദേഹം അറിയിച്ചു. ധാതു ബ്ലോക്കുകളുടെ എട്ടാംഘട്ട ലേലം കേന്ദ്ര കൽക്കരി ഖനി മന്ത്രി ജി കിഷൻ റെഡ്ഡി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 9 സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചുകിടക്കുന്ന 20 നിർണായകവും തന്ത്രപരവുമായ ധാതു ബ്ലോക്കുകൾ എട്ടാംഘട്ടത്തിൽ ഉൾക്കൊള്ളുന്നതായി ഖനി മന്ത്രാലയം അറിയിച്ചു. ഹരിയാന, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിനുള്ള സമയപരിധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 10 ദിവസം കൂടി നീട്ടി. പുതുക്കിയ സമയക്രമമനുസരിച്ച് ഈ മാസം 24 വരെ ബിഎൽഒമാർ വീടുകൾ തോറും സന്ദർശിക്കും. ഇന്നലെ വരെയായിരുന്നു നേരത്തെ സമയം അനുവദിച്ചിരുന്നത്. കരട് വോട്ടർപട്ടിക ഈ മാസം 31 പ്രസിദ്ധീകരിക്കും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 7:17 യാത്ര ആരംഭിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോസ് സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വിയറ്റ്നാമിൽ ബോട്ട് മുങ്ങി മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ ദമ്പതികളുടെ സംസ്കാരം ഇന്ന് നടക്കും. AC തോമസ്, ഭാര്യ ലവ്നി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാവിലെ 10 മുതൽ 3 വരെ പുലമൺ മാർത്തോമ ജൂബിലി മന്ദിരത്തിൽ പൊതുദർശനത്തിന് വയ്ക്കും. വൈകിട്ട് 3 ജൂബിലി മന്ദിരം ചാപ്പലിലെ ശുശ്രൂഷയ്ക്ക് ശേഷം കൊട്ടാരക്കര മാർത്തോമ വലിയ പള്ളിയിൽ സംസ്കാരം നടക്കും. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ അഭ്യർത്ഥിച്ച് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കൂടിക്കാഴ്ച നടത്തും. അതിർത്തി കടന്നുവരുന്ന ലഹരി തടയാൻ 5 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ കൈകോർക്കണമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു. ഫ്രഞ്ച് പടയെ തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. ആദ്യ സെമിയിൽ ഫ്രാൻസിനെ എതിരില്ലാത്ത 2 പരാജയപ്പെടുത്തിയാണ് സ്പെയിനിന്റെ മുന്നേറ്റം. 2 സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്ത്യൻ സമയം ഇന്ന് അർദ്ധരാത്രി 12:30 മത്സരം. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: സ്വപ്നങ്ങൾ തോളിലേറ്റി വീണ്ടും ഒരു വലിയ പോരാട്ടത്തിനിറങ്ങുന്ന ഫുട്ബോൾ മാന്ത്രികൻ ലയണൽ മെസ്സി, കൂടെ രക്തവും ജീവനും നൽകാൻ തയ്യാറായ ഒരു തകർപ്പൻ സ്ക്വാഡ്. മറുവശത്ത് ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഫിനിഷർ ഹാരി കെയ്നിന്റെ ഇംഗ്ലണ്ട്, കൂടെ മിന്നും ഫോമിലുള്ള ജൂഡ് ബെല്ലിംഗ്ഹാം, മുന്നേറ്റത്തിന് അതിവേഗം നൽകാൻ സാക്ക. 1986 ഇതിഹാസ താരം മറഡോണയ്ക്ക് മുന്നിൽ മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ വീണ കണ്ണീരോർമ്മകൾക്ക് പകരം വീട്ടാനുള്ള സുവർണ അവസരമായാണ് ഇംഗ്ലണ്ട് സെമി പോരാട്ടത്തെ കാണുന്നത്. ലോക ഫുട്ബോളിൽ 6 പതിറ്റാണ്ട് പഴക്കമുള്ള അർജന്റീന ഇംഗ്ലണ്ട് വൈരത്തിലേക്ക് മെസ്സി കൂടി വരുന്നതോടെ പോരാട്ടങ്ങളുടെ പോരാട്ടമാവും നടക്കുക. ചില മത്സരങ്ങൾ പോയിന്റിന് വേണ്ടിയല്ല, ചിലത് കിരീടത്തിന് വേണ്ടിയുമല്ല, അത് ചരിത്രമെഴുതാൻ വേണ്ടിയാണ്.
0: 3 മത്സരങ്ങളുള്ള ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 ജയം. ബർമിംഗ്ഹാമിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ട് ഉയർത്തിയ 259 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 45.2 ഓവറിൽ 4 നഷ്ടത്തിൽ 262 റൺസ് നേടി. ഇന്ത്യയ്ക്ക് 4 വീഴ്ത്തിയ അക്സർ പട്ടേലാണ് പ്ലെയർ ഓഫ് ദ മാച്ച്. 2 മത്സരം നാളെ വൈകുന്നേരം 5:30 നടക്കും. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവാക്കളെ നിർമ്മിത ബുദ്ധി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ എന്നീ കഴിവുകളിൽ സജ്ജരാക്കേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിക്കുന്നതിനാണ് ദിനാചരണം. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയം

ലയത്തിന്റെ നേതൃത്വത്തിലുള്ള ജൻശിക്ഷൺ സംസ്ഥാൻ തിരുവനന്തപുരവും പ്രാദേശിക പരിശീലന കേന്ദ്രങ്ങളും സംയുക്തമായി നടത്തുന്ന പരിപാടികൾക്ക് മുന്നോടിയായി ശംഖുമുഖത്ത് റാലി സംഘടിപ്പിച്ചു. ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളുടെ ഉപരോധം അമേരിക്ക പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് സഞ്ചാരത്തിനായി ഹോർമുസ് തുറന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്നും ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ എല്ലാ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാൻ അധിനിവേശ

0: ചർച്ചയ്ക്ക് തയ്യാറായില്ലെങ്കിൽ എല്ലാ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. പാകിസ്ഥാൻ അധിനിവേശ ജമ്മുകശ്മീരിൽ സ്കൂൾ കുട്ടികൾ അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊപ്പം പ്രതിഷേധം സംഘടിപ്പിച്ചു. പാക് സൈന്യത്തിന്റെ സഹായത്തോടെ പ്രദേശത്ത് ഇസ്ലാമാബാദ് നടപ്പിലാക്കിയ ദീർഘകാല നിയന്ത്രണത്തിനെതിരെയാണ് പ്രതിഷേധം. രാവിലെകോട്ടയിലെ ഈദ്ഗാഹ് ഗ്രൌണ്ടിൽ സമാധാനത്തിന്റെ പ്രതീകമായി വെള്ളക്കൊടിയുമായാണ് കുട്ടികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി കൂടുതൽ ശാസ്ത്രീയവും കാര്യക്ഷമവുമായ സംഭരണ ചട്ടക്കൂട് സൃഷ്ടിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്ര ഭക്ഷ്യമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഭക്ഷ്യധാന്യ സംഭരണ വ്യവസ്ഥ ശക്തമാക്കാൻ ലക്ഷ്യമിട്ട് ന്യൂഡൽഹിയിൽ നടന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അധിക സ്റ്റോക്ക് കൈകാര്യം ചെയ്യൽ, സംഭരണശേഷി കാര്യക്ഷമമാക്കൽ, സംഭരണ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയുൾപ്പെടെ ചർച്ച ചെയ്തു. ആത്മനിർഭർ പഞ്ചായത്ത് പരിപാടിയുടെ കീഴിൽ പഞ്ചായത്ത്രാജ് മന്ത്രാലയം സംഘടിപ്പിച്ച രണ്ട് ദിവസത്തെ വെർച്വൽ ഔട്ട്റീച്ച് വർക്ക്ഷോപ്പുകൾ സമാപിച്ചു. ഛത്തീസ്ഗഡ്, പഞ്ചാബ്, അസം, അരുണാചൽ പ്രദേശ്, ത്രിപുര, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് എന്നീ ഏഴ് സംസ്ഥാനങ്ങൾ പങ്കെടുത്തു. സുസ്ഥിര വരുമാന സ്രോതസ്സുകൾ സൃഷ്ടിക്കുന്നതിന് പ്രാദേശിക വിഭവങ്ങളും നൂതന ആശയങ്ങളും പ്രയോജനപ്പെടുത്താൻ പഞ്ചായത്ത്രാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് സ്ഥാപനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. കരാറിലൂടെ 99% ഇന്ത്യൻ കയറ്റുമതി ഉത്പന്നങ്ങൾക്കും നികുതിയിളവ്. 12th ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ രണ്ട് ദിവസത്തെ യോഗത്തിന് ഇന്ന് ഹൈദരാബാദിൽ തുടക്കമാകും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ ഉൾപ്പെട്ട മൂന്നംഗ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച മലയാളി ദമ്പതികളുടെ സംസ്കാരം ഇന്ന് കൊട്ടാരക്കരയിൽ. നൈപുണ്യം പങ്കാളിത്ത ഭാവിക്കായി എന്ന പ്രമേയവുമായി ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ന്യൂസ്, വ്യൂസ്, എന്റർടൈൻമെന്റ്. Rainbow FM 107.5. Musically yours.
2: एक प्रकार से पीएम जय अब गरीबों की जय बन गई है.

1966 പി ഭാസ്കരൻ തിരക്കഥാ സംവിധാനം നിർവഹിച്ച് പുറത്തിറങ്ങിയ തറവാട്ടമ്മ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. പി ഭാസ്കരൻ തന്നെ എഴുതിയ വരികൾക്ക് ഈണം പകർന്നിരിക്കുന്നു MS ബാബുരാജ്. കണ്ണുനീരിന്റെ ചുഴിയിൽ വീണുപോയ ബാല്യത്തിൽ നിന്നും സംഗീതത്തിന്റെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് നീന്തിക്കയറിയ പ്രതിഭയായിരുന്നു ബാബുരാജ്. അദ്ദേഹത്തിന് തണലായതോ കുഞ്ഞു മുഹമ്മദ് എന്ന പോലീസ് കോൺസ്റ്റബിളും ബാല്യകാല സുഹൃത്തുക്കളായിരുന്ന KT മുഹമ്മദ്, KP ഉമ്മർ, കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്നിവരൊക്കെ പിൽക്കാലത്ത് മലയാള കലാലോകത്ത് പ്രശസ്തരായിത്തീർന്നു. ബാബുരാജ് ഈണം പകർന്ന മറ്റൊരു മനോഹര ഗാനം 1962 പുറത്തിറങ്ങിയ പാലാട്ട് കോമൻ എന്ന ചിത്രത്തിൽ നിന്നും. വയലാറിന്റെ വരികൾ പാടിയിരിക്കുന്നു AM രാജ, P സുശീല.

0: 1965 പുറത്തിറങ്ങിയ കാട്ടുതുളസി എന്ന ചിത്രത്തിന് വേണ്ടി പി ബി ശ്രീനിവാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. എം എസ് ബാബുരാജ് ഈണമിട്ട് ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് വയലാർ രാമവർമ്മ. ഇന്നത്തെ ഗാനങ്ങൾ സ്വാഗതം കൊച്ചിയിലേക്ക് അയച്ചു തന്ന പ്രിയ ശ്രോതാവ് കെ എം സിദ്ദീഖ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ഹലോ.
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ്.
0: എല്ലാവർക്കും സുഖം.
1: എല്ലാവരും ഞാൻ അന്വേഷിച്ചായിട്ട് പറയണം.
0: തീർച്ചയായും. ഈ റേഡിയോന്റെ അടുത്താണ് നിൽക്കണമെങ്കിൽ ഒന്ന് മാറി നിൽക്കാമോ?
1: മാറി മാറി മാറി.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ പറയൂ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല നല്ല വിശേഷങ്ങൾ, നല്ല നല്ല വിശേഷം.
0: ഓക്കെ.
1: പിന്നെ ഏറ്റവും വലിയൊരു ഹാപ്പി എനിക്ക് ഉണ്ടായിരുന്നത് FML ഒരു വർഷത്തിന് ശേഷം വായിച്ച ഈ പാട്ട് ഞാൻ ആസ്വദിക്കുന്ന ആ ഒരു സന്തോഷമാണ് എനിക്ക്. കാരണം സംഗീതം നമ്മുടെ ജീവനാണ്, അത് വൈഫിനോടെ. വൈഫും ഞാൻ മൂന്നാമത്തെ സെറ്റാണ് ഇപ്പൊ മേടിച്ചത്. കംപ്ലൈന്റ് ആവണ ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ ആയതുകൊണ്ട്.
0: റേഡിയോ സെറ്റ് അല്ലേ?
1: സെറ്റ് ആ, നമുക്കിത് കേട്ടുകൊണ്ടിരിക്കണം സാറ്. ആശ പിന്നെ
0: ബാലേട്ടന്റെയും
1: ഇതെല്ലാം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അല്ല, ഒരു 10-11 മണി കഴിയുമ്പോഴേ ഇത് ഓഫ് ചെയ്യുള്ളു. കാരണം ഇത് നമ്മള് ഒരു കൂടെ മുന്നം നമ്മള് റേഡിയോ പണ്ട് വല്ലവന്റെ ഒക്കെ വീട്ടിന്റെ വാതിക്കൽ നിന്നിട്ട് നമ്മൾ റേഡിയോ കേട്ടിരുന്നത്. നമ്മൾക്കൊന്നും മേടിക്കാനുള്ള സാമ്പത്തിക, ഞാൻ കൊഞ്ഞ കൊച്ചാണ് ഞാൻ, അന്ന് രക്ഷാർത്താക്കൾക്ക് ഇല്ലാത്തൊരവസ്ഥ, നമ്മളാട്ടുന്ന ഒരു അവസ്ഥ. വാതിക്കന്ന് മാറി, വാതിക്കന്ന് മാറി, അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് ഒരു പഴയ കാലം. അതെ, പിന്നെ അത് ടെലിവിഷൻ ആയിട്ടും റേഡിയോ ആയിട്ടും ഒക്കെ നമ്മളെ ഒന്ന് ഇത്തിരി നേരം കാണാൻ വേണ്ടി നമുക്ക് ഭയങ്കര ആശ്ചര്യമാണ്. ടെലിവിഷനൊക്കെ ഒരു വീട്ടിലുണ്ടാവുമ്പോൾ കാണാം, അതിനൊക്കെ നമ്മളെ ആട്ടിയിട്ടുണ്ട്, ആട്ടി ഇറക്കിയിട്ടുണ്ട് നമ്മള് പോയിക്കൊക്കെ പറഞ്ഞു. അന്നത്തെ മനുഷ്യര് നമ്മുടെ ഇപ്പൊ ഉണ്ടാവുന്ന അത്ര ഒരു നല്ലൊരു സോഷ്യൽ മൈൻഡ് അല്ലാത്തൊരു കാലഘട്ടമാണ് ആളുകൾക്ക്. ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല, ഇപ്പൊ എല്ലാവരും നല്ല സൗഹാർദ്ദതയില്. ടിവി ഇല്ലാത്ത വീടില്ല, ഒരു വീട്ടിൽ ടിവി കംപ്ലൈന്റ് ആയി നമ്മളവിടെ വന്ന് കണ്ടോളൂ അങ്ങനെ പറയുന്നത് ഗെറ്റോയി.
0: അതൊക്കെ കേൾക്കുമ്പോ
1: അതാണ്. ഇത് തന്നെയല്ലേ സാറേ, ഇപ്പൊ ഈ ടിവി കാണാനുള്ള മാത്രമല്ല വായനശീലം കുറവാണല്ല, വായനശീലം കുറവാണ്. ഞാനിപ്പോ ഒരു ബുക്ക്, നമ്മുടെ ഈ ഒരു കവിയുണ്ട് അനിത തമ്പി,
0: അനിത തമ്പി,
1: അനിത തമ്പി, അവര് തിരുവനന്തപുരമാണ്. അപ്പൊ അവരുടെ എഴുതിയ ഒരു സാധനം ഉണ്ടായിരുന്നു അവിടെ. ആദ്യമിപ്പൊ ഞാൻ വന്നിട്ട് അവരെന്നെ വീട്ടിൽ വന്ന് എനിക്ക് തന്നിട്ട് ഞാൻ അത്
0: വായിച്ചുകൊണ്ടിരിക്കുന്നത്.
1: ഞാൻ മട്ടാഞ്ചേരി, ഞാൻ ജനിച്ച് വളർന്നത് മട്ടാഞ്ചേരി, എന്നാ അറിയപ്പെടുന്നതും സിദ്ദീഖ് മട്ടാഞ്ചേരി എന്നാണ്.
0: അങ്ങനെയുണ്ടല്ലേ.
1: അങ്ങനെയുണ്ട്.
0: അതായത് നമ്മൾ ചെയ്യുന്നത് പിന്നെ
1: ഞാൻ ചെയ്യുന്നത് സൈക്കിളില് മീനെടുത്ത് ഓരോ പറമ്പുകളിലും വീടുകളുടെ വാതിക്കെ ചെന്ന് വിൽക്കുന്ന ഒരു അനുബന്ധ മത്സ്യത്തൊഴിലാളി എന്ന് പറയും. മത്സ്യത്തൊഴിലാളി എന്ന് പറയുമ്പോൾ വഞ്ചി പോണ ഒരാൾ. നമ്മള് അനുബന്ധ
0: മത്സ്യത്തൊഴിലാളി. മനസ്സിലായി.
1: അതെ.
0: ഇപ്പോഴും പോകുന്നുണ്ടോ?
1: ഇല്ല, ഇപ്പൊ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ പോണില്ല.
0: ഓക്കെ ഓക്കെ. നേരത്തെ ഫോർട്ട് കൊച്ചിയിലായിരുന്നോ താമസം?
1: ഫോർട്ട് കൊച്ചി കൽബത്തി. കൽബത്തി എന്ന് പറഞ്ഞാല് നല്ലൊരു അർത്ഥമുണ്ട് സാറേ. കൽബത്തി എന്ന് പറഞ്ഞാൽ കൽബിന്റെ വിളക്ക്.
0: ഓ, അങ്ങനെയുണ്ടല്ലേ.
1: അത് ഒരു അറബി ഭാഷയാണ്. അത് കൽബത്തി. നമ്മൾ പറയുന്നത് ഇപ്പൊ കൽബത്തി കൽബത്തി എന്നാണ്.
0: ഓക്കെ.
1: പക്ഷെ അതല്ല ശരിയായ അക്ഷരം. കൽബത്തി, കൽബിന്റെ വിളക്ക്. ബത്തി എന്ന് വെച്ചാൽ
0: അറിയാതെ. ഓക്കെ ഓക്കെ ഓക്കെ.

0: ആ ആ അപ്പൊ കൽബിന്റെ അത് അവിടെ അറബിയിൽ വന്നിട്ട് ഇട്ട പേരാണ്.
1: അത് ശരിക്കും അറബി വാക്കാണോ അല്ല അറബി മലയാളം എന്ന് പറയുന്ന വിഭാഗത്തിലാണോ?
0: അറബി വാക്കാണ്,
1: അറബി വാക്ക് തന്നെയാണ് അല്ലേ?
0: ആ നമ്മളിപ്പോ മലയാളത്തിൽ കൽബ് പറയും, കൽബ് അല്ലെ കൽബാണ്ടി എന്നൊക്കെ പറയുന്നത് മലയാളമാണ്. ബത്തി അത് അറബിയാണ്. കൽബിന്റെ ഒരു വിളക്ക് നമ്മളെ ദേശം, നമ്മളെ ആളുകളുടെ സമീപനം കൊണ്ട് കൽബിന്റെ ദേശം അത് വെളിച്ചം എന്നാണ് അവര് അതിനെ ചിത്രീകരിച്ചത്. നാമോദയം കൊടുത്തത് അവരാണ്. നല്ല നല്ല ബിസിനസ്സുകൾ അന്നുണ്ടായിരുന്നു. ആ ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ നാട്ടിൽ വന്നവര്. അപ്പൊ നമ്മളുടെ ആളുകളുടെ സമീപനങ്ങൾ.
1: വീട്ടിൽ പിന്നെ ആരൊക്കെയുണ്ട്?
0: വീട്ടില് ഇപ്പൊ മുഹമ്മദിന്റെ മോള് രണ്ട് മക്കളും വന്നിട്ടുണ്ട്. പിന്നെ വൈഫുണ്ട്. രണ്ട് ആൺമക്കൾ വേറെയാണ് താമസിക്കുന്നത്. ടോട്ടലി എനിക്ക് 8 പേരക്കുട്ടികളുണ്ട്. 8 പേരുണ്ട്. ഇപ്പൊ 2-4 പേരക്കുട്ടികളൊക്കെ ഉറങ്ങലാണ്. ഇവരൊക്കെ ഏറ്റവും ഇടിയ കളിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെലപ്പോ മക്കള് എല്ലാ അസിദിക്ക എന്നൊക്കെ ചോദിക്കുകയും അത് കേൾക്കണ എനിക്ക് ഇഷ്ടമാണ്.
1: പിന്നെ ആരൊക്കെയാണ് ഇതിനകത്ത് റേഡിയോ ശ്രോതാക്കൾ, റെയിൻബോ ശ്രോതാക്കൾ ആരൊക്കെയാണ്?
0: റെയിൻബോ ശ്രോതാക്കൾ നമ്മുടെ വീട്ടിലെല്ലാവരും ശ്രോതാക്കളാണ്. ആൺമക്കളില്ല അതിൽ, അവര് വേറെ താമസിക്കുന്നത്. അവർക്ക് ഇപ്പൊ റേഡിയോ കേൾക്കാനുള്ള സമയമില്ല. ഒരാൾ ഓട്ടോറിക്ഷ ഓടാൻ പോകും രാവിലെ, ഒരാള് എറണാകുളത്ത് കാർ ഡ്രൈവറാണ്, ഒരു ഹൗസ് ഡ്രൈവറാണ്. അപ്പൊ അവർക്ക് ആ നേരമില്ല. പക്ഷെ നമ്മൾ ഉള്ള നേരം കണ്ടുവിട്ട് കണ്ടെത്തിക്കൊണ്ടിട്ട് ഈ പരിപാടി കേൾക്കും. അത് കേട്ടില്ല നമുക്ക് ഓർക്കാൻ പറ്റില്ല. കാരണം അത് നമ്മുടെ ഒരു ഭാഗമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി പോയി. ഫോൺ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞല്ലോ. FM റേഡിയോ നമ്മളുടെ ജീവിതത്തിന്റെ ഒരു നല്ലൊരു 10% ഭാഗം തന്നെയാണത്. മുന്നാ ആകാശവാണിയിൽ, തൃശ്ശൂർ, തിരുവനന്തപുരം, കോഴിക്കോട് അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിരുന്നത്. ഇപ്പൊ അതല്ലേ, ഇപ്പൊ ഉള്ളി FM. അതെ, നല്ല അവതരണമാണ് നിങ്ങളുടെയൊക്കെ അവിടെ. നിങ്ങളെ എല്ലാ ടീമും ഈ അവതരണം കേൾക്കുമ്പോ തന്നെ എന്തോ വല്ലാത്തൊരു സന്തോഷം നമുക്ക് ഉണ്ടാവും. അതിശയം ഉണ്ടാവണം നമുക്ക്. നല്ലൊരു ക്ലാസ് കണ്ടിട്ട് കിട്ടിയിട്ടാണ് സാറൊക്കെ ഈ അലോൺസെന്റ് ചെയ്യുന്നത് നമുക്കറിയാം.
1: എന്തായാലും ഈ സന്തോഷാണല്ലോ അല്ലേ?
0: അതെ അതെ.
1: എന്താണ് ഈ MS ബാബുരാജിന്റെ പാട്ടുകൾ?
0: MS ബാബുരാജിന്റെ പാട്ട് കേൾക്കുന്നത് നേരത്തെ പുള്ളി നമ്മളെ പോലെ ഒരു അധവനിക്കായിരുന്നു. പിന്നെ ഈ നമ്മൾക്ക് ശരിക്കും മനസ്സാകുന്ന വിധത്തിലുള്ള പഴയ നല്ലൊരു ഇമ്പമേറിയ ഗാനങ്ങളാണ് ബാബുരാജിന്റേത്. അപ്പൊ അത് നമുക്ക് വളരെ ഇഷ്ടമാണ്. കോഴിക്കോട്ടുകാരനാണ് അല്ലേ? കോഴിക്കോട്ടുകാരനല്ല. അപ്പൊ അദ്ദേഹത്തിന്റെ പാട്ട് നേരത്തെ ചെറുപ്പം പോലെ കേൾക്കാറുണ്ട്. ചെറുപ്പം മുതൽ ഇപ്പൊ എനിക്കൊരു 67 വയസ്സായി. ഈ 67 വയസ്സിനുള്ളിലും ചെലപ്പോ ഞാനിരുന്ന് വെറുതെ മൂളും. പാട്ടറിയാൻ പാടില്ല.
1: എന്റെ അടുത്ത ചോദ്യം അതായിരുന്നു, ഒരു പാട്ട് മൂളിയാലോ എന്നായിരുന്നു.
0: അല്ല, മൂളുന്നാൽ കുഴപ്പമൊന്നുമില്ല സാറ്.
1: ഓക്കെ,
0: 4 വരി ഞാൻ മൂളായിട്ട് മൂടുമ്പോള് എല്ലാം കൂടി മൂടുമ്പോള് ഒരു പാട്ട് എനിക്ക് കേൾക്കാൻ പറ്റാത്ത സമയം പോകും.
1: അതെ. ഓക്കെ, 4 വരി നടക്കട്ടെ.

0: പ്രണസഖി ഞാൻ. അപ്പൊ ഇത്തരം പാടി ഞാൻ നിർത്തുന്നത്.
1: ഓക്കെ, കലക്കി, അടിപൊളി. എന്തായാലും ബാബുരാജിന്റെ
0: അല്ലല്ല, അത്ര സമയം പോകുമ്പോ ഒരു പാട്ട് കുറയും. വൈഫിനോട് സംസാരിക്കണോന്നുണ്ട്.
1: ഓ, തീർച്ചയായും.
2: ഹലോ
1: ഹലോ, റേഡിയോന്റെ അടുത്ത് നിന്ന് നീങ്ങി നിൽക്കാമോ?
2: നമസ്കാരം
1: നമസ്കാരം. എന്താണ് പേര്?
2: എന്റെ പേര് കൗലത്.

0: കൗലത്ത്. ഓക്കെ
1: ആ
0: ഓക്കെ, രണ്ടുപേരും റെയിൻബോയുടെ ഇതാണല്ലേ,
1: ആ
0: സിനിമയ്ക്ക്
1: ഞാൻ
0: ശ്രോതാക്കളാണ്.
1: എനിക്ക് രാവിലെ ഇത് വെക്കണം, എനിക്ക് ആറ് മണിയാകുമ്പോ ഞാൻ അത് വെക്കും.
0: ഓക്കെ, രണ്ടുപേരും ഇപ്പൊ 6 മണി മുതൽ നമ്മുടെ ബിറ്റ് കോഫി മുതൽ ഇതിന്റെ കൂടെ ഉണ്ടല്ലേ.
1: ആ വെച്ച് കോഫി തുടങ്ങി കൂടെ ഞാൻ.
0: ഓക്കെ,
1: പിന്നെ എനിക്ക് എനിക്ക് പാർട്ടി പാർട്ടി ഇഷ്ടമാണ്. രാവിലത്തെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്ക് ജോലി എടുക്കാനും ഞാൻ പണി ജോലിക്ക് പോകുന്നതിൽ കേൾക്കും.
0: ഓ, എപ്പോഴാണ് ജോലിക്ക് പോകേണ്ടത്?
1: ഞാൻ 8:30 മണിയാകുമ്പോ പോകും.
0: ഓ, 8:30 പോകണം അല്ലേ.
1: ആ
0: ഓക്കെ ഓക്കെ ഓക്കെ.
1: ഒരു ഹോസ്പിറ്റൽ വർക്ക്, ഫോർട്ട് കൊച്ചി ഹോസ്പിറ്റൽ വർക്കില്ല. ആ
0: ഓക്കെ.
1: പിന്നെ നമുക്ക് 3 മക്കള്, അതില് മൂത്ത മൂത്ത മോന്റെ പേര് ഹാരിസ്, അതിന്റെ ഭാര്യന്റെ പേര് പിന്നെ നിസ വർക്കത്ത് നിസ, പിന്നെ അതിന്റെ മൂത്ത മോളെ പേര് നേഹ ഫാത്തിമ, രണ്ടാമത്തേന്റെ പേര് ഹിബ ഫാത്തിമ, മൂന്നാമത്തേന്റെ പേര് ഹന ഫാത്തിമ, നാലാമത്തേന്റെ പേര് നൂഹ ഫാത്തിമ,
0: ഓക്കെ,
1: രണ്ടാമത്തെ മോന് ഷിനോജി, അതിന്റെ ഭാര്യന്റെ പേര് സാജിദ, പിന്നെ അതിന്റെ മൂത്ത മോന്റെ പേര് യാസീർ, രണ്ടാമത്തേന്റെ പേര് ഷഹബാസ്, പിന്നെ ഒരു മോള്, ഒരു മോളുള്ളു, ആ മോള് പിന്നെ ഷിബിന, അതിന്റെ മോളെ പേര് പൊന്നു മനു.
0: ഓക്കെ,
1: അവരിപ്പോ ഉണ്ട് എന്റെ കൂടെ ഉണ്ട്,
0: ഇപ്പൊ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു.
1: ആ ഒരു കൂടെ എന്റെ കൂടെ ഉണ്ട് ഇപ്പൊ.
0: ഓക്കെ ഓക്കെ,
1: കൊറച്ച് കഴിയുമ്പോ പോ, കൊറച്ചാൾ കഴിയുമ്പോ പോവും അവര്.
0: ആ ഒരു മുഹമ്മയിലാണല്ലേ.
1: അവര് മുഹമ്മ. ആ
0: ഓക്കെ ഓക്കെ,
1: എല്ലാവരുടെയും അന്വേഷണം പറഞ്ഞു.
0: തീർച്ചയായിട്ടും എല്ലാവരോടും പറയാം. ഇന്നത്തെ പാട്ട് മറ്റാർക്കെങ്കിലും,
1: പിന്നെ നമ്മളെ അയൽവാസികളെ എല്ലാവർക്കും വേണ്ടി.
0: ഞാൻ
1: ആദ്യം താമസിച്ച അവിടെ ഒരു കൊച്ചു വൈദ്യർ, നമ്മളോട് സ്നേഹമുള്ള കൊച്ചാണത്, അതിനും പിന്നെ ഒരു വയസ്സായിരുന്നു, പിന്നെ അതിനും പിന്നെ ഒരു സൂയില്ലാത്തവരുണ്ട് അഫീഫ എന്ന് പറഞ്ഞിട്ട്.
0: ഓക്കെ,
1: ആ അതിന് എല്ലാവർക്കും, നമ്മളെ അയൽവാസികൾക്ക് എല്ലാവർക്കും വേണ്ടി പാട്ട്.
0: ഓക്കെ ഓക്കെ, അപ്പോ സിദ്ദിഖ് സാർ കൂടെ ഉണ്ടോ? അപ്പൊ കത്തയച്ചതിൽ സന്തോഷം, നമുക്ക് സംസാരിക്കാൻ പറ്റിയതിൽ അതിലേറെ സന്തോഷം. ഇനിയും
2: ഒരു കമ്പനി കൂടിയതിൽ ഏറ്റവും വലിയ സന്തോഷം എനിക്കാണ് സാറ്. അപ്പൊ താങ്ക് യു, താങ്ക് യു.
0: അപ്പൊ ഒരു ഇടവേളക്ക് ശേഷം വീണ്ടും എഴുതും കേട്ടോ.
2: ആ മരുമോന്റെ പേര് പറയാൻ സനു കേട്ടോ, ലോങ്ങിലാണ് ജോലി.
0: ഓ ഓക്കെ ഓക്കെ
2: ഓക്കെ, താങ്ക് യു സാർ.
0: ഓക്കെ ശരി കേട്ടോ.
2: ശരി ശരി.

1967 പുറത്തിറങ്ങിയ പരീക്ഷ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. ബാബുരാജ് ഈണമിട്ട ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നു പി ഭാസ്കരൻ. ഒരു സംഗീത സംവിധായകന്റെ ഈണം തനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് മറ്റൊരു സംഗീത സംവിധായകന് തോന്നിയാൽ ഈ ഈണം എടുത്തു പറയത്തക്കവണ്ണം മഹത്തരമാണ് എന്നുറപ്പിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം എന്നു പറഞ്ഞത് മറ്റൊരു അനശ്വര സംഗീത സംവിധായകനായിരുന്ന ജി ദേവരാജനായിരുന്നു. അങ്ങനെ ദേവരാജൻ മാഷിന് തോന്നിയ ചില ബാബുരാജ് ഗാനങ്ങളിലൊന്ന് കുട്ടിക്കുപ്പായത്തിലെ ഒരു കൊട്ട എന്നാരംഭിക്കുന്ന ഗാനമാണ്. 1964 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിന് വേണ്ടി എല്ലാർ ഈശ്വരിയും സംഘവുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്. വരികൾ എഴുതിയിരിക്കുന്നു പി ഭാസ്കരൻ.

പി ഭാസ്കറിന്റെ വരികളോട് ബാബുരാജിന്റെ സംഗീതത്തിന്റെ ഇഴയടുപ്പം പോലെ തന്നെ പ്രശസ്തമാണ് ബാബുരാജിന്റെ ഈണങ്ങളിൽ എസ് ജാനകി പാടിയ ഗാനങ്ങളും. കഴിഞ്ഞ ദിവസം നമ്മെ വിട്ടുപിരിഞ്ഞ ജാനകിയമ്മ. 1970 പുറത്തിറങ്ങിയ അമ്പലപ്രാവ് എന്ന ചിത്രത്തിനു വേണ്ടി ബാബുരാജിന്റെ ഈണത്തിൽ എസ് ജാനകി പാടിയ ഗാനമാണ് സ്വാഗതം കൊച്ചിയിൽ. ഇനി വരികൾ പി ഭാസ്കരൻ.

0: കോഴിക്കോട്ടെ കല്യാണ വീടുകളിലും സുഹൃത്ത് സദസ്സുകളിലും നിറഞ്ഞുനിന്ന സംഗീത സാന്നിധ്യമായിരുന്നു മുഹമ്മദ് സാബിർ ബാബു എന്ന ബാബുരാജ്. നാടകങ്ങൾക്ക് സംഗീതം നൽകാൻ ആരംഭിച്ചതോടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രശസ്തി നേടി. 1957 മിന്നാ മിനുങ്ങ് എന്ന ചിത്രത്തിനു വേണ്ടി ആദ്യമായി സ്വതന്ത്ര സംഗീത സംവിധാനം നിർവഹിച്ചു. തുടർന്ന് 1978 വിട പറയുന്നത് വരെ അദ്ദേഹം നമുക്ക് നൽകിയ ഗാനങ്ങൾ മലയാളികൾ എക്കാലവും ഹൃദയത്തിൽ ചേർത്തുവെക്കുന്ന ഗാനങ്ങളാണ്. ഗസലിന്റെയും ഹിന്ദുസ്ഥാനിയുടെയും മാപ്പിളപ്പാട്ടിന്റെയും ഈണങ്ങൾ ചാലിച്ച് മലയാള ചലച്ചിത്ര സംഗീതത്തിന്റെ ആഴവും പരപ്പും കൂട്ടുക മാത്രമല്ല നമ്മുടെ സംഗീത ഭാവുകത്തെ ആകെ തന്നെ വികസിപ്പിക്കുക കൂടി ചെയ്തു ബാബുരാജ്. പ്രിയ ശ്രോതാക്കളെ, ഈ മനോഹര ഗാനത്തോടെ ഇന്നത്തെ സ്വാഗതം കൊച്ചിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഇന്നത്തെ ഗാനങ്ങൾ നമുക്ക് അയച്ചു തന്നത് പ്രിയ ശ്രോതാവ് മട്ടാഞ്ചേരിയിൽ നിന്നുമുള്ള KM സിദ്ദിഖ് ആയിരുന്നു. നാളത്തെ സ്വാഗതം കൊച്ചിയിൽ കേൾക്കാം പൂണിത്തുറയിൽ നിന്നും PS ബാബു അയച്ചു തന്ന ഗാനങ്ങൾ. ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രതീഷ് കുമാർ. ഇനി 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. Good morning, I am Abhishek Mukhopadhyay. The headlines. India-UK Comprehensive Economic and Trade Agreement comes into force, pact unlocks duty-free access for nearly 99% of Indian exports. Cent announces 8,508 crore rupees package for rural development in West Bengal. Government to launch a tranche of auction for critical and strategic mineral blocks today. US resumes blockade of Iranian ports in response to Iran's attacks on commercial ships in Strait of Hormuz. In football, Spain storm into final of FIFA World Cup after 2-0 victory over France, Argentina to take on England in the second semi-finals tonight. And in cricket, India beat England by 6 wickets in the first ODI of the 3-match series at Edgbaston. India-UK Comprehensive Economic and Trade Agreement, CETA, has come into force. Simultaneously, the Agreement on Social Security, also referred to as a Double Contribution Convention, DCC, also comes into effect today, reinforcing the mobility and competitiveness of Indian professionals in the United Kingdom. The landmark deal grants Indian exports zero duty access to 99% of tariff lines in the UK market. Briefing media New Delhi Commerce Secretary Rajesh Agarwal described the CETA as a defining milestone in India's trade journey.
2: This is one of first FTA of its kind, which establishes future-oriented economic architecture between the two major economies of the world. This is also one of the most ambitious and aspirational FTAs of India, which we are operationalizing till date. Because of its wide sectoral coverage and deep reduction in both tariff and non-tariff barriers, while it also safeguards the India's sensitive sectors and areas like dairy, cereals, pulses, vegetables, gold and jewelry, smartphones, critical polymers, etc.
1: We have more from a correspondent.
3: This agreement has been designed as a people-centric agreement that delivers benefits across society. The simultaneous enforcement of the CETA and the DCC will open up significant new opportunities for India's export. Indian exporters will benefit from the complete elimination of UK tariff across several key sectors. Tariffs of up to 70% on processed food products, over 21% on marine products, around 18% on engineering goods and auto components, up to 16% on leather and footwear products, around 12% on textiles and clothing will be reduced to zero. This will significantly enhance the competitiveness of Indian exporters in the UK market, generate new opportunity for farmers, fishermen,

ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 31 മിനിറ്റും 10 സെക്കൻഡുമായിട്ടുണ്ട്. സവാരി ടൈം തുടങ്ങുന്നതിന് മുൻപ് കുറച്ച് ഇൻഫോർമേഷൻസ് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ആദ്യം KSEB ഒരു അറിയിപ്പാണ്. ഗിരിനഗർ തേവര സെക്ഷൻ പരിധിയിൽ യുവജന സമാജം റോഡ്, KP വള്ളോൺ റോഡിൽ പഞ്ചായത്ത് ജംഗ്ഷൻ മുതൽ കല്ലുപാലം വരെ, അമലഭവൻ റോഡ്, പണ്ടാരച്ചിറ, സ്മാർട്ടോ റോഡ് എന്നിവിടങ്ങളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെ വൈദ്യുതി മുടങ്ങും എന്നറിയിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ശ്രോതാക്കൾക്ക് അത്യാവശ്യമുള്ള കുറച്ച് എംപ്ലോയ്മെന്റ്, എഡ്യൂക്കേഷൻ, അഗ്രികൾച്ചറൽ ഇൻഫോർമേഷൻസ് ഒക്കെയാണ്. ആദ്യം സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള മൂന്നാർ കേറ്ററിംഗ് കോളേജിലെ 2026-27 അധ്യയന വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജി 3 വർഷ ഡിപ്ലോമ പ്രോഗ്രാം പ്രവേശന നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. SSLC, THSLC മറ്റ് തുല്യ പരീക്ഷകളിൽ ഉപരിപഠനത്തിന് അർഹത നേടിയവർക്ക് www.dhm.polyadmission.org എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. അപേക്ഷ സമർപ്പിക്കുന്നതിന് മുൻപായി www.dhm.polyadmission.org എന്ന വെബ്സൈറ്റ് മുഖേന വൺ ടൈം രജിസ്ട്രേഷൻ പ്രക്രിയ ഫീസ് അടയ്ക്കണം. വൺ ടൈം രജിസ്ട്രേഷൻ പ്രക്രിയ പൂർത്തിയാക്കിയതിനു ശേഷം ഹോം പേജിലെ കാൻഡിഡേറ്റ് ലോഗിൻ എന്ന ലിങ്ക് വഴി ലോഗിൻ ചെയ്ത് അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയുന്നതാണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈ മാസം 24 വരെ അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കാവുന്നതാണ്. വിശദവിവരങ്ങൾ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രോസ്പെക്റ്റസിൽ ലഭ്യമാണ്.

ദേശീയ ആരോഗ്യ ദൗത്യം NHM ഇടുക്കി ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സൊസൈറ്റിയുടെ പ്രതിമാസ കൺകറന്റ് ഓഡിറ്റിംഗിനായി ഇടുക്കി ജില്ലയിലുള്ള ചാർട്ടേഡ് അക്കൗണ്ടന്റ് കോസ്റ്റ് അക്കൗണ്ടന്റ് സ്ഥാപനങ്ങളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ചിട്ടുണ്ട്. ഒരു വർഷത്തേക്കാണ് നിയമനം. പരമാവധി 2 വർഷം വരെ നീട്ടി നൽകിയേക്കാം. താൽപര്യപത്രം സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 25 വൈകുന്നേരം 3 മണിവരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക www.aarogyakeralam.gov.in. ഫോൺ നമ്പർ 04 8862 23 22 21. നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 04 8862 23 22 21.

ഫോൺ നമ്പർ 0484-23-22-21. നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു, 0484-23-22-21.

അസാപ് സി എസ് പി കുന്നംകുളം വി ആർ ഡെവലപ്മെന്റ് വിത്ത് യൂട്ടിലിറ്റി കോഴ്സിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചതായി അറിയിച്ചിട്ടുണ്ട്. 200 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ പരിശീലന പരിപാടിയിലൂടെ വിദ്യാർത്ഥികൾക്ക് യൂണിറ്റി പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് വിർച്വൽ റിയാലിറ്റി ആപ്ലിക്കേഷനുകൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രായോഗിക പരിശീലനം നൽകും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം 94 95 99 96 75. നമ്പർ ഒരിക്കൽ കൂടി 94 95 99 96 75.

സംസ്ഥാന സർക്കാർ സഹകരണ വകുപ്പിന് കീഴിലുള്ള SKDC കേരള നോളജ് ഇക്കോണമി മിഷനുമായി ചേർന്ന് SSLC +2 യോഗ്യതയുള്ളവർക്കായി സംഘടിപ്പിക്കുന്ന 6 മാസ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലെ ഒഴിവുള്ള ഏതാനും സീറ്റുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കും പ്രവേശനത്തിനും ബന്ധപ്പെടുക ഫോൺ നമ്പർ 9496244701, 9496244701.

സ്പൈസസ് ബോർഡ് നടപ്പിലാക്കുന്ന സ്പൈസ്ഡ് പദ്ധതിയുടെ കീഴിൽ സഹായം ലഭിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സുഗന്ധ വ്യഞ്ജന മേഖലയിലെ കർഷകർ, കയറ്റുമതിക്കാർ, ഉൽപാദക സംഘടനകൾ, ഈ രംഗത്തെ മറ്റു പങ്കാളികൾ എന്നിവർക്ക് പദ്ധതിയുടെ വിവിധ ഘടകങ്ങൾക്ക് കീഴിലുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാർഗനിർദ്ദേശങ്ങൾ ഗൈഡ്ലൈൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്പൈസ്ഡ് സ്കീം .pdf എന്ന ലിങ്കിൽ ലഭ്യമാണ്. അപേക്ഷകൾ ഓൺലൈൻ മുഖേന അടുത്ത മാസം 31 വരെ സമർപ്പിക്കാം എന്നാണ് അറിയിച്ചിട്ടുള്ളത്.

2025-ലെ സംസ്ഥാന ജൈവ വൈവിധ്യ സംരക്ഷണ പുരസ്കാരങ്ങൾക്കായി കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഹരിത വ്യക്തി, കൃഷിയൊഴികെയുള്ള ജൈവ വൈവിധ്യ രംഗം, മികച്ച സംരക്ഷക കർഷകൻ, കർഷക സസ്യജാലം, ജന്തുജാലം, ജൈവ വൈവിധ്യ പത്രപ്രവർത്തകൻ, പത്രപ്രവർത്തക, അച്ചടി മാധ്യമം, ദൃശ്യ ശ്രവ്യ മാധ്യമം, മികച്ച കാവ് സംരക്ഷണ പുരസ്കാരം വ്യക്തി അഥവാ ട്രസ്റ്റ്, മികച്ച ജൈവ വൈവിധ്യ പരിപാലന സമിതി BMC, മികച്ച ജൈവ വൈവിധ്യ സ്കൂൾ അഥവാ വിദ്യാലയം, മികച്ച ജൈവ വൈവിധ്യ കോളേജ് അഥവാ കലാലയം, മികച്ച ജൈവ വൈവിധ്യ സംരക്ഷണ സ്ഥാപനം സർക്കാർ അഥവാ സഹകരണ അഥവാ പൊതുമേഖല അഥവാ സ്വകാര്യ മേഖല, മികച്ച ജൈവ വൈവിധ്യ ക്ലബ്ബ് എന്നീ പുരസ്കാരങ്ങളാണ് നൽകുന്നത്. അവാർഡിനുള്ള അപേക്ഷകൾ, നാമനിർദ്ദേശങ്ങൾ തപാൽ മാർഗം മാത്രമേ സ്വീകരിക്കുകയുള്ളൂ എന്നറിയിച്ചിട്ടുണ്ട്. പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും ഈ മാസം 31-നകം മെമ്പർ സെക്രട്ടറി, കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ്, കൈലാസം, TC 24/32/19, നമ്പർ 43, ബെൽ ഹാവൻ ഗാർഡൻസ്, കവടിയാർ PO, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0471272-4740, 0471272-4740.

സ്കൂളിൽ 2026-27 അധ്യയന വർഷത്തിലേക്കുള്ള 11-ാം ക്ലാസ്സിലേക്ക് ഏതാനും സീറ്റുകൾ കൂടിയുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. സയൻസ് ഗ്രൂപ്പ് വേണ്ടവർ എത്രയും വേഗം നേരിട്ടോ ഓഫീസുമായോ ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484260416, മറ്റൊരു നമ്പർ 85470055015. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയുന്നു: 0484260416, 85470055015.

പ്രിയ ശ്രോതാക്കളെ, സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റും 39 സെക്കൻഡും ആയിട്ടുണ്ട്. അങ്ങനെ രാവിലെ ബിഡ് കോഫി കേട്ടു. സുരേഷ് കാഞ്ഞിരക്കാട്ടിൻ്റെ വളരെ മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരുപാട് നല്ല വാക്കുകൾ നമ്മൾ കേട്ടു. തുടർന്ന് MS ബാബുരാജിൻ്റെ മനോഹരമായിട്ടുള്ള മെലോഡിയസ് ആയിട്ടുള്ള കുറേ ഗാനങ്ങൾ നമ്മൾ സ്വാഗതം കൊച്ചിയിലൂടെ കേട്ടു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മളൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൻ്റെ തിരക്കിലേക്ക് പതുക്കെ കടന്നിട്ടുണ്ടാകും. ഒരുപാട് പേരിപ്പോൾ യാത്രയിലായിരിക്കും. ജോലിസ്ഥലത്തേക്കോ കോളേജിലേക്കോ ഉള്ള യാത്ര എന്തായാലും ഒറ്റയ്ക്കാവണ്ട, റെയിൻബോ ഉണ്ട് കൂടെ. ഇത് നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവെക്കാനുള്ള ടൈം. റെയിൻബോയിൽ ഇപ്പോൾ സവാരി ടൈം. പാട്ടും കൂട്ടുമായി കൂടെയുള്ളത് ഞാൻ രതീഷ് കുമാറാണ്. സവാരി ടൈമിലേക്ക് നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04842 42 81 01, 04842 42 81 01. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

ഇത് യാത്ര ചെയ്യുന്നവർക്കൊപ്പം റെയിൻബോ എഫ് എം കൊച്ചി കൂട്ടുകൂടുന്ന സമയമാണ് സവാരി ടൈമിന്റെ സമയമാണ്. യാത്രയിൽ ആരോടെങ്കിലും ഒന്ന് മിണ്ടാൻ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ യാത്രയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വേഗം വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0484-242-81-01. 0484-242-81-01. ഒപ്പം ഇപ്പോൾ കേൾക്കാൻ കുതിക്കുന്ന ആ പാട്ടുകൂടി പറഞ്ഞോളൂ. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം.

0: കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ,
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഐ ആം വെരി ഗുഡ് മോർണിംഗ്. ഐ ആം ശിവരാമൻ ഹിയർ.
0: ഓക്കെ സാർ, എവിടെ നിന്നാണ്?
1: ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ബോംബെ നിന്നാണ് സംസാരിക്കുന്നത്.
0: ഓ, ബോംബെ നിന്നാണല്ലേ.
1: അതെ അതെ.
0: അപ്പൊ എത്ര വർഷമായിട്ട് ബോംബെയിലുണ്ട് അപ്പോ?
1: ഞാനൊരു 40 വർഷമായിട്ട് ബോംബെയിലാ.
0: അപ്പൊ നാട്ടിൽ എവിടെയാണ് സാർ?
1: ഞാൻ നാട്ടില് തൃശ്ശൂരാണ് എന്റെ സ്വന്തം സ്ഥലം.
0: ഓക്കെ. അപ്പോ ഇത് റേഡിയോ മൊബൈലിൽ കേൾക്കും അല്ലേ?
1: അതെ, ഞാൻ മൊബൈലിൽ നിന്ന് കേൾക്കാറുണ്ട്. കാലത്ത് ഇങ്ങനെ ഒരു വാക്കിംഗ് ഒക്കെ നടത്തി കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഇങ്ങനെ ബെഞ്ചിലൊക്കെ വന്ന് ഗാർഡനിൽ ഇരിക്കുമ്പോ ഈ നിങ്ങളുടെ ഈ പ്രോഗ്രാം ഒക്കെ കേൾക്കാറുണ്ട്.
0: ഇടയിലാണ്.
1: അതെ അതെ, മോർണിംഗ് വാക്കൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാണ്, അപ്പോഴാണ് ഞാൻ ഈ പാട്ടുകൾ കേൾക്കുക. ഇത് ഞങ്ങൾക്ക് ഒരു സന്ദർഭമല്ലേ, കേരളമായിട്ടൊന്ന് ടച്ച് ചെയ്ത് പിന്നെ പഴയ കാലങ്ങളിലെ ഓർമ്മകളൊക്കെ ഒന്ന് പുതുക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഇതൊക്കെ.
0: തീർച്ചയായും.
1: ആ, ഞാൻ എന്താന്ന് പറഞ്ഞാലേ, എന്റെ അമ്മ വളരെ ചെറുപ്പത്തിൽ ഈ റേഡിയോ, അന്ന് ജി ഇ സി പെട്ടിയാണല്ലോ നമ്മളുടെ അടുത്തുള്ള റേഡിയോ, ജി ഇ സി ആണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ആ അതിന്റെ അകത്തൂടെ ഈ കാർഷിക രംഗം ഉണ്ടാകാറുണ്ട് ഒരു 6:30, 6 o'clock. അപ്പൊ എന്റെ അമ്മ അത് എപ്പോഴും ട്യൂൺ ചെയ്യും അതിന്. അങ്ങനെ അവര് കാർഷിക രംഗത്ത് അതൊക്കെ ട്യൂൺ ചെയ്യും, അവരതൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യും. അതിനിടയ്ക്ക് ഞങ്ങൾ ഈ പാട്ടുകളും കേൾക്കാറുണ്ട്, ഈ ചലച്ചിത്ര ഗാനങ്ങൾ അങ്ങനെയുള്ളതും, പിന്നെ റേഡിയോ സിലോൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. ആ ശീലം വന്നതുകൊണ്ട് ഇപ്പോഴും എനിക്ക് റേഡിയോ കേൾക്കാന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഇതായിട്ടാണ് എനിക്ക് കാണിക്കുന്നത്. ബിക്കോസ് നോ, ദാറ്റ് ഈസ് എ ടാഗഡ് വിത്ത് മൈ, എന്റെ അമ്മയെ കൂടെ ഒരു ടാഗ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതൊരു വളരെ സന്തോഷമായിരിക്കുകയാണ്. ഞാൻ
0: അതെ,
1: എപ്പോഴും നമ്മൾക്ക് അവരെ ഓർമ്മിപ്പിക്കാനുള്ള പല സന്ദർഭങ്ങളിലുള്ളതിൽ ഇതും ഒരു സന്ദർഭമായിട്ട് ഞാൻ എടുക്കാറുണ്ട് ഇതിനെ.
0: പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം?
1: അതെ, ഞാനിപ്പം നിങ്ങളെ സവാരി ടൈംസിലാണ് വിളിച്ചിരിക്കുന്നത്. ഞാൻ സവാരിയിലല്ല
0: സാർ പറഞ്ഞു, ഒരു വെർച്വൽ സവാരിയിലാണെന്ന് പറഞ്ഞു.
1: അതെ, ഞാനൊരു വെർച്വൽ സവാരിയിലാണ്. എന്നു പറഞ്ഞാല് എനിക്കിപ്പോ ഇവിടെ അധികം കൂട്ടുകാരോ ബന്ധുക്കളോ ആരും തന്നെ ഇല്ല. ഞങ്ങള് രണ്ടും ഭാര്യ ഭർത്താക്കന്മാരും മാത്രമേ, ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ. അത് കൂടാതെ ഞങ്ങളുടെ മക്കളൊക്കെ ഫോറിനിലാണ്. അപ്പൊ ഞാൻ എപ്പോഴും കാലത്ത് എണീറ്റ് കഴിഞ്ഞാൽ ഒരു വെർച്വൽ ടൂർ നടത്തും നമ്മുടെ മക്കളുടെ അടുത്തേക്ക്. അപ്പൊ മക്കളുടെ അടുത്തേക്ക് ഒരു സവാരി ടൂർ ഇങ്ങനെ നടക്കുമ്പോ ഒരു വെർച്വൽ ടൂർ നടത്തുമ്പോ അവരുടെ കുട്ടികളും അവരും ഇവരായിട്ടൊക്കെ ഒന്ന് ഇവിടെ വന്ന് പോയ കാര്യങ്ങളൊക്കെ ഒന്ന് റീകോൾ ചെയ്യും. ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പൊ ഞാൻ. അപ്പോ ഞാൻ വിചാരിച്ചു ഇതൊരു വെർച്വൽ ടൂറായിട്ട് നമുക്ക് അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം, സം സോങ്സ് ഡെഡിക്കേറ്റ് ചെയ്യാം. അവരൊക്കെ ഇപ്പൊ ചിലപ്പോ ഉറക്കത്തിലായിരിക്കും, എന്നാലും അപ്പോ വയസ്സായവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു ആഘോഷം വേണ്ടേ? അപ്പോ
0: തീർച്ചയായും.
1: ആ, ഓണത്തിന് വരണം. ഇത് എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാനൊക്കെ സംസാരിക്കാൻ തുടങ്ങിയ കൊറേ സംസാരിക്കേണ്ടിയിരിക്കും. അപ്പൊ അതുകൊണ്ടൊക്കെ അതൊക്കെ കട്ട് ഷോട്ട് ചെയ്യണം. കാരണം പറഞ്ഞാൽ ഇപ്പൊ ഓണം എന്ന് പറഞ്ഞാൽ ഒക്കെ ഒരു മെക്കാനിക്കൽ ഇതാണ്. കാര്യം പറഞ്ഞാൽ ആദ്യത്തെ പോലെ ഈ തുമ്പപ്പൂ പറിക്കാനോ ഈ ഇത് വെക്കാനോ ഇന്നൊന്നും ആളുകൾക്ക് സമയമില്ല. ഇന്നിപ്പോ കടയിലൊക്കെ പോയിട്ട് ഒരു 50 രൂപ 60 രൂപയ്ക്ക് പൂ കൊണ്ടുവന്ന് ഒരു കളം ഇട്ടു, അതിനുശേഷം ഒരു കത്രിക്കാരിയപ്പനൊക്കെ വെച്ച് വന്ന് എല്ലാവരെയും കാണിക്കാൻ വേണ്ടി ചെയ്യും. അതിനുശേഷം ഉച്ചയ്ക്ക് ഊണുകളൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവരും കഴിക്കാം. അല്ലാതെ വീട്ടിലുണ്ടാക്കുന്ന പരിപാടിയൊന്നും ഇല്ല ഇപ്പോ അല്ലേ. അതൊക്കെ എനിക്ക് ഒന്ന് ഭയങ്കരമായിട്ട് കമേഴ്ഷ്യലൈസ് ആയി കഴിഞ്ഞു. ദാറ്റ് ഈസ് നോ, എന്താ പറയാ, ഒരു അറ്റാച്ച്മെന്റ് എന്നുള്ളത് ഇല്ല ഇപ്പോ.
0: എല്ലാരും വലിയ തിരക്കിലായി അല്ലേ?
1: അല്ല, എല്ലാത്തിലും മെക്കാനിക്കൽ ലൈഫിലാണ്, മെറ്റീരിയൽ ലൈഫാണ്, വണ്ടി എടുക്കണം, ഓടണം, ചാടണം, ഇതൊക്കെയാണ് ഇപ്പൊ ആൾക്കാരുടെ ഉദ്ദേശം.
0: അപ്പൊ നമുക്ക് എന്നാലും പാട്ടിലേക്ക് പോയാലോ?
1: ഞാൻ ഈ ഡെഡിക്കേറ്റ് ചെയ്യാണ്, ഞാൻ ചിറ്റൂർ കോളേജിലാ പഠിച്ചത്. അതെ, പാലക്കാട് ചിറ്റൂർ കോളേജിലാ പഠിച്ചത് എന്റെ ഗ്രാജുവേഷൻ ഒക്കെ. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന എന്റെ കൂട്ടുകാർക്കും അതുപോലെ തന്നെ എന്റെ എബ്രോഡിലുള്ള മകനും വിജയരാഘവനും അതുപോലെ തന്നെ എന്റെ മകൾ ഗായത്രിക്കും അവരുടെ കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ്. 90s ഏതെങ്കിലും പാട്ട് വെച്ചാൽ മതി, എനിക്ക് ഇവിടെ ഇതിലും ഓർമ്മയൊന്നുമില്ല ഏത് പാട്ട് കേൾക്കണം എന്ന്. അങ്ങനെ
0: നമ്മുടെ അറിയാതെ അറിയാതെ പി ജയചന്ദ്രന്റെ ചിത്രം കൂടി പാടിയിട്ടുള്ള ഒരു നല്ല പാട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്.
1: ശരി ശരി, താങ്ക് യു ലോഡ്.
0: ഓക്കെ, അപ്പൊ വിളിച്ചതിന് സന്തോഷം. ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കും കേട്ടോ.
1: ആ ശരി, ബൈ ബൈ.
0: ഓക്കെ സർ, ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു വെരി മച്ച്.

ഇതാകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 9 മണി കഴിഞ്ഞ് 14:38 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. സവാരി ടൈമിൽ യാത്ര ചെയ്യുന്നവർക്കൊപ്പം ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ കൂട്ടുകൂടുന്ന സമയമാണ്. ഒപ്പം ഇന്നത്തെ ദിവസം ജൂലൈ 15 ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ എന്നറിയപ്പെടുന്ന ദിവസമാണ്, അല്ലെങ്കിൽ യുവാക്കളുടെ നൈപുണ്യം ആയി ബന്ധപ്പെടുന്ന ഒരു ദിവസം കൂടിയാണ്. അതായത് യുവാക്കൾക്ക് അവരുടെ തൊഴിൽ, മാന്യമായിട്ടുള്ള ജോലി, അവരുടെ സംരംഭകത്വം എന്നിവയ്ക്ക് ആവശ്യമായ നൈപുണ്യം നേടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന, അത് ആഘോഷിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്നത്തെ ദിവസം. നമുക്കറിയാം ഇന്ന് ലോകമാകെ മാറിക്കൊണ്ടിരിക്കുകയാണ്, വളരെ പെട്ടെന്ന് മാറുന്ന ലോകത്തിനനുസരിച്ചിട്ട് തൊഴിൽ മേഖലയ്ക്കൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പഴയതുപോലെയല്ല, നമുക്ക് തൊഴിൽ നേടുന്നതിന് അതുമായി ബന്ധപ്പെടുന്ന സ്കിൽസ് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ആ ചേഞ്ചിനനുസരിച്ച് റാപ്പിഡായിട്ട് വളരെ പെട്ടെന്ന് തന്നെ അത്തരം സ്കിൽസ് നേടുക എന്നുള്ളത് കൂടി ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണ്. അതുമായി ബന്ധപ്പെടുന്ന നിങ്ങളുടെ തോറ്റുകൂടി ഷെയർ ചെയ്യാം, യാത്ര ചെയ്യുന്നവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, നിങ്ങളുടെ ഡെഡിക്കേഷൻ അറിയിക്കാം. വിളിക്കൂ, വിളിക്കേണ്ട നമ്പർ 0484242-8101. 0484242-8101. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

Leave a message, eh?

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. നമുക്ക് അടുത്ത കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്,
0: ആരാണ്, എവിടെ നിന്നാണ്?
1: മനോഹരൻ,
0: പെരിഞ്ഞനത്ത് നിന്ന്. പെരിഞ്ഞനം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ അല്ലേ?
1: തൃശ്ശൂര്, കൊടുങ്ങല്ലൂര്.
0: ആ, കൊടുങ്ങല്ലൂർ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. എന്താണ് വിശേഷം, എന്താണ് യാത്ര പരിപാടികൾ?
1: മേത്തല പോകാൻ പോണം. മേത്തല, കൊടുങ്ങല്ലൂർ മേത്തല.
0: കൊടുങ്ങല്ലൂര് മേത്തല. എന്താണ് യാത്ര ഉദ്ദേശം?
1: ഭാര്യവീട്ടിലേക്ക് പോണം.
0: ഓക്കെ, എന്തെങ്കിലും പ്രത്യേകിച്ച് പരിപാടികൾ എന്തെങ്കിലും ഉണ്ടോ?
1: പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല, അവര് പ്രായമായ രണ്ടുപേരും ഉള്ളത്.
0: ഓക്കെ, പിന്നെ നമ്മുടെ ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ എപ്പോഴും കേൾക്കുന്നതാണോ?
1: 40 കൊല്ലമായിട്ട് റേഡിയോ ലൈസൻസ് ഉള്ള കാലത്ത് തുടങ്ങി കേൾക്കണം ഞാൻ.
0: ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അന്ന് മുതൽ സ്വന്തമായിട്ട് അപ്പൊ റേഡിയോ ഉണ്ട്?
1: മർഫി ആയിരുന്നു അന്ന്.
0: മർഫി ആയിരുന്നു, അതെ അതെ അതെ അതെ. തൊട്ടു മുമ്പ് ഇതുപോലെ തന്നെ ഫസ്റ്റ് കോളർ വന്നപ്പോൾ ഇതുപോലെ തന്നെ പഴയ ഒരു റേഡിയോ അനുഭവങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു. ഓക്കെ, അപ്പൊ എന്താണ് മെയിനായിട്ട്, പാട്ടുകളാണോ ഇഷ്ടം?
1: പാട്ടുകളാണ്, കാരണം പണി സൈക്കിളിന്റെ വർക്കണേ.
0: എന്തിന്റെ എന്തിന്റെയാ?
1: സൈക്കിളിന്റെ വർക്കണേ.
0: സൈക്കിളിന്റെ വർക്ക്. ഓ ഓ ഓ, അപ്പൊ എവിടെയാണ്, നമ്മുടെ റിപ്പയറിംഗ് ആണോ അല്ല ഷോപ്പാണോ?
1: റിപ്പയറിംഗ്, റിപ്പയറിംഗ്, റിപ്പയറിംഗ്.
0: ഓക്കെ, ഇത് എവിടെയാണ് നമ്മുടെ റിപ്പയറിംഗ് ഷോപ്പ്? എവിടെയാണ്?
1: അത് പെരിഞ്ഞനം തന്നെയാണ്.
0: പെരിഞ്ഞനം തന്നെ അല്ലേ? അപ്പൊ എത്ര കാലമായിട്ടുണ്ട് ഇപ്പോ?
1: 42 കൊല്ലം കഴിഞ്ഞു.
0: 42 കൊല്ലം. ഓ, ഒരുപാട് എക്സ്പീരിയൻസ് അതായിട്ടുണ്ടാവും അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പൊ ആണെങ്കിൽ സൈക്കിളൊക്കെ പല വിധത്തിലാണ്. ഇപ്പൊ പണ്ട് വളരെ ലിമിറ്റഡ് സൈക്കിൾസ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ പലതരം സൈക്കിളാണ്.
1: വാടക സൈക്കിൾ ഉണ്ടായിരുന്നു, ഇന്നത്തില്ല, അതില്ല.
0: അതെ അതെ അതെ അതെ അതെ. പണ്ടൊരു ഒരു സൈക്കിള് കിട്ടാൻ അല്ലേ, ഒരു വാടകയ്ക്കാണെങ്കിൽ പോലും ഒന്ന് സൈക്കിൾ ഓടിക്കാൻ കൊതിച്ചിരുന്ന ഒരു കാലം പണ്ടത്തെ ഒരുപാട് പേർക്ക് ഓർക്കാനുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഞാൻ ഗുരുവായൂരപ്പന്റെ നല്ലൊരു പ്രസ്കാരം വെച്ചാൽ മതി.
0: ഗുരുവായൂരപ്പന്റെ. ഓക്കെ, പിന്നെ ഈ പാട്ട് ആർക്കെങ്കിലും ഡെഡിക്കേറ്റ്
1: ചെയ്യാനും? മുബാറക്ക്.
0: മുബാറക്ക്,
1: ശശി.
0: ആ,
1: പിന്നെ അമ്പിളി.
0: ആ,
1: സൈമിനി.
0: സൈമിനി.
1: ആ,
0: ഓക്കെ.
1: പിന്നെ എന്റെ ഭാര്യ ഷാജ.
0: ഒന്നുകൂടി പറയാമോ?
1: ഷാജ, ഷാജ,
0: ഷാജ.
1: ആ ആ,
0: ഓക്കെ.
1: പിന്നെ എന്റെ മകൻ മഹേഷ്.
0: മഹേഷ്.
1: മകള് മനീഷ.
0: മനീഷ.
1: ആ
0: ഓക്കെ ഓക്കെ ഓക്കെ. ഫാമിലിയും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലേ? ഇവരൊക്കെ റേഡിയോ കേൾക്കുന്നവരാണോ?
1: അതെ അതെ.
0: ഓക്കെ ഓക്കെ, അപ്പൊ ഞാനൊന്ന് പാട്ട് വെക്കട്ടെ. അപ്പൊ എല്ലാവരോടും അന്വേഷണം പറയാം കേട്ടോ. അപ്പൊ ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കൂ, അപ്പൊ നമ്മൾ കൂടുതൽ വിശേഷങ്ങൾക്ക് നമ്മൾ പങ്കുവെക്കാം.
1: ഓക്കെ.
0: ഓക്കെ.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. അടുത്ത കോളർ വന്നിട്ടുണ്ട്, ആരാണ് നമുക്ക് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ് സാർ.
1: മോർണിംഗ്.
0: ആരാണ്, എവിടെ നിന്നാണ്?
1: എന്റെ പേര് സുരേഷ് കുമാർ.
0: എവിടെ നിന്നാണ്?
1: ഞാൻ ഇപ്പൊ വിളിക്കുന്നത് ഞാറക്കയിൽ നിന്നാണ്.
0: ഞാറക്കൽ. ഓക്കെ.
1: ഞാനിപ്പോ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ബാബുരാന്റെ പാട്ടുകൾ കേട്ടു.
0: സ്വാഗതം കൊച്ചി കേട്ടിട്ടുണ്ടാവും അല്ലേ?
1: ആ കേട്ടുണ്ട്. അത് കഴിഞ്ഞ് നിങ്ങൾ ഞാൻ എറണാകുളത്ത് അമ്പലത്തിലെ ശിവക്ഷേത്രത്തിൽ തൊഴിലിട്ട് തിരിച്ചു വരികയാണ്. നായരമ്പലത്തേക്ക്.
0: നായരമ്പലത്തിലേക്കാണ് പോകുന്നത്?
1: നായരമ്പലമാണ് എന്റെ വീട്.
0: ഓ ശരി ശരി ശരി ശരി.
1: എറണാകുളം ശിവക്ഷേത്രത്തിൽ തൊഴില് പോകുന്നോണ്ടിരിക്കുകയാണ്.
0: എറണാകുളത്ത് നമ്മുടെ കണയന്നൂർ താലൂക്ക് ഓഫീസിന്റെ അടുത്തുള്ള ക്ഷേത്രമാണോ
1: ശിവക്ഷേത്രം?
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ഇടയ്ക്ക് പോക്കുള്ളതാണോ സാർ?
1: എല്ലാ ദിവസവും പോകും.
0: എല്ലാ ദിവസവും?
1: എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിൽ പോകും. എല്ലാ ചൊവ്വാഴ്ച കൊടുങ്ങുള്ളി അമ്പലത്തിൽ പോകും. എല്ലാ വെള്ളിയാഴ്ച ചോറ്റാനങ്കരി പോകും. എല്ലാ മാസവും ഗുരുവായൂർ പോകും.
0: ഇത് വളരെ കൃത്യമായി ചിട്ടപ്പെടുത്തി അല്ലേ പോകുന്നതാണ്?
1: ഒരു ലൈഫ് അല്ലല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ. പിന്നെ മെയിൻ എന്റെ ഒരു ഹോബി ആൾക്കാർക്ക് ജോലി മേടിച്ചു കൊടുക്കില്ല. ആര് ജോലിയില്ലാന്ന് പറഞ്ഞാലും അവർക്ക് ജോലി മേടിച്ചു കൊടുക്കും.
0: ഓ സാർ, അപ്പൊ എന്തെങ്കിലും അങ്ങനെ സ്ഥാപനം അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: ഞാൻ എനിക്ക് എറണാകുളത്ത് അറ്റ്ലാന്റിസ് ഫാമിലി സലൂൺ ഉണ്ട്. അറ്റ്ലാന്റിസ് ഷിപ്പ് യാർഡിന് മുമ്പില്.
0: ഓക്കെ.
1: ഡോക്ടർ ശ്രീനിവാസൻ ഡയറക്ടർ സിദ്ദിഖ് അവിടെയാണ് ഹെയർ കട്ട് ചെയ്തിരുന്നത് എന്റെ
0: അവിടെ. ഇപ്പോഴും ഉണ്ടോ?
1: ലാസ്റ്റ് 27 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും.
0: ഓക്കെ ഓക്കെ ഓക്കെ. 27 വർഷമായിട്ടല്ലേ?
1: എനിക്കിതൊന്നും അറിഞ്ഞുകൂടാട്ടാ. എനിക്കിതൊന്നും ഇത് പാഷനിൽ വെറുതെ തുടങ്ങിയതാണ്.
0: പിന്നെ നമ്മൾ പഠിച്ചെടുത്തതാണ്.
1: അല്ല, ഞാൻ എനിക്കറിയില്ല. ഹെയർ കട്ട് ചെയ്യാൻ ഇപ്പോഴും അറിഞ്ഞുകൂടാ.
0: ഓ, നമ്മൾ സ്ഥാപനം റൺ ചെയ്യുന്നു മാത്രം. മാനേജ് ചെയ്യുന്നു.
1: മാനേജ് ചെയ്യുന്നു സ്റ്റാഫിനെ വെച്ച്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
1: പിന്നെ മെയിൻ ഹോബി ആൾക്കാർക്ക് ഇങ്ങനെ ജോലി മേടിച്ചു കൊടുക്കലാണ്. ഒരു 10,000-12,000 പേർക്ക് ജോലി കൊടുത്തോ?
0: അതെ. ഓക്കെ. പിന്നാണെന്നുണ്ടെങ്കിൽ ഈ യുവാക്കളുടെ നൈപുണ്യവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ദിവസം.
1: അതാണ് ഞാൻ അത് കേട്ടപ്പോഴാണ് ഞാൻ എനിക്ക് തരാൻ തോന്നിയത്. കാരണം ഞാൻ ഇന്നലെ തന്നെ 2 പേർക്ക് ജോലി കൊടുത്തായിരുന്നു. ഒന്ന് ഇവിടുത്തെ മൈജിയിൽ ഇപ്പൊ ഇന്നലെ ഓപ്പണിങ്ങിന് ഒരു ഇന്റർവ്യൂവിന് വിട്ടിട്ടുണ്ട് പയ്യനെ, പ്ലസ് കഴിഞ്ഞ പയ്യനെ. പിന്നെ ഇന്നലെ ഒരു പലർക്കടല ഒരാളെ ജോലി വെക്കുന്നത്. അതായത് ഡെയിലി 700-750 രൂപ ഡെയിലി കൊടുക്കും. പിന്നെ സെക്യൂരിറ്റിയാണ് സെക്യൂരിറ്റി, ബികോം ആണ് ബികോം. ഏത് ജോലി?
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ.
1: നമ്മൾ ജോലി കൊടുത്ത പിള്ളേര് ലൂക്കറിലുണ്ട്, ഹാവൽസിലുണ്ട്. അത് നമ്മൾ ജസ്റ്റ് ആക്കി കൊടുക്കുള്ളൂ. ചിലപ്പോ 15-20 പിന്നെ അവരെ കഴിവുകൊണ്ട് അവർ കയറും.
0: ആദ്യം ഒരു എൻട്രി കിട്ടാനാ
1: പാട്.
0: അതെ അതെ അതെ. പിന്നീട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് തൊഴിലാണെങ്കിലും നമ്മുടെ ഒരു സ്കിൽസ് നമ്മളിങ്ങനെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണല്ലോ.
1: അപ്പൊ എന്റെ നമ്പർ തരാം ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, ജോലിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ. ഇപ്പൊ ഒന്നാമത്തെ മലയാളികൾക്ക് താല്പര്യം ഇല്ല ജോലി ചെയ്യാൻ. അതാണ് ഇവിടെ ഹിന്ദിക്കാരും മറ്റവരൊക്കെ. ഞാനിത് 10-40 വർഷം മുമ്പ് തുടങ്ങിയതാണ് ഈ ജോലി കൊടുക്കല്. 85 തുടങ്ങിയതാണ്. അന്നൊന്നും ആൾക്കാർക്ക് ഇവിടെ ഇതില്ല. ആൾക്കാർ വേക്കൻസി കുറവായിരുന്നു. ഇപ്പൊ വേക്കൻസികളുണ്ട്, ആളില്ല. മലയാളികൾക്കാണെങ്കിൽ പണിയെടുക്കാൻ താല്പര്യമില്ല. സമയം ചോദിക്കും, എത്ര രൂപ ആദ്യം സമയം കിട്ടുന്ന വെക്കണം. എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ഒരു പരിപാടി. ഞാനിപ്പോ ജോലി കൊടുത്തവർക്ക് ഒരു ക്ലാസ് നടത്തുന്നുണ്ട്. ഇപ്പൊ ജോലി കൊടുത്തവർക്ക് എങ്ങനെയാണ് മുതലാളി അവര് വിചാരിക്കുന്ന തൊഴിലാളിയാണ്. മുതലാളിയാണ് വലുത്. അവര് എല്ലാ മാസം അവര് അനുഭവിക്കുന്ന എല്ലാ മാസം ശമ്പളം തന്നെ വിതരണം. പക്ഷെ ജോലി കൊടുത്തു കഴിഞ്ഞാൽ മുതലാളി എതിരാണ് തൊഴിലാളിയുടെ. പിന്നെ ഞാൻ മനസ്സിലാക്കിയത്, അപ്പൊ തൊഴിലാളിക്ക് എപ്പോഴും ഒരു എനിക്ക് അറിയാവുന്നതാണ്. മുതലാളി അവരെ അനുഭവിക്കുന്ന, കാരണം ബിസിനസ് ഇല്ലെങ്കിലും ശമ്പളം കൊടുക്കണം, ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കണം, റൂം റെന്റ് കൊടുക്കണം. ഇതൊന്നും തൊഴിലാളിക്ക് അത് അറിയണ്ട. പക്ഷെ തൊഴിലാളികൾ ഇപ്പോഴും വിചാരിക്കണം അവരെ ചൂഷണം ചെയ്യണമെന്ന്. അതല്ല, അത് മാറിയിപ്പോ ഇവിടെ.

0: മുതലാളി നല്ല സ്റ്റാഫാണെങ്കിൽ നല്ല രീതിയിൽ അവർ ട്രീറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ മുതലാളിമാരും.
1: എല്ലാവർക്കും ഒരു മുന്നേറ്റം ഉണ്ടാവണോ അല്ലേ?
0: പിന്നെ എല്ലാരും നമ്മൾ ഒന്നുമില്ലല്ലോ ഈ ലോകത്ത്. ഒരു കോവിഡ് ഇപ്പൊ നമ്മളൊക്കെ പേടിച്ചു പോയില്ലേ? എന്തെങ്കിലും നമ്മളെ അമ്പലത്തിൽ എവിടെ പോയാലും എന്തെങ്കിലും നമുക്ക് നല്ലത് ചെയ്യാനുള്ള അവസരം. ഞാൻ എപ്പോഴും കാറിലൊക്കെ രാത്രി വരുമ്പോ ലിഫ്റ്റ് കൊടുക്കും എന്റെ കാറിലല്ല, കാരണം നമുക്ക് പരിചയം പ്രായമുള്ളവരെ കണ്ടാലോ വല്ല ചെപ്പിൻ്റെതായിട്ടൊക്കെ. കാരണം ലൈഫ് ഒന്നുമില്ല, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം. ഞങ്ങൾ ഞങ്ങൾക്ക് എനിക്കൊക്കെ മാതൃ വന്നത് ഇവിടെ സർവോദയം കുര്യൻ ഉണ്ടായിരുന്നു ഞാർക്കിലെ.

0: കേട്ടോ, വല്ല ചെറുപ്പിൻ്റെ. കാരണം ലൈഫ് ഒന്നുമില്ല, ആരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്യണം. ഞങ്ങൾ എനിക്കൊക്കെ മാതൃക വന്നത് ഇവിടെ സർവോദയം കുര്യൻ ഉണ്ടായിരുന്നു ഞാർക്കിലെ. പുള്ളിയൊക്കെ ഞങ്ങൾക്ക് ഒരു മാതൃകയാണത്, ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നത്.
1: ഓക്കെ സാർ, ഇപ്പൊ നമുക്ക് ഏത് പാട്ടാണ് സാറിന് വേണ്ടത്?
0: ഒരു രവീന്ദ്രന്റെ മ്യൂസിക് വെച്ചാൽ മതി. രവീന്ദ്രന്റെ.
1: ഓക്കെ, അപ്പൊ നമുക്ക്
0: എന്റെ നമ്പർ വേണമെങ്കിൽ പറയാം. എന്റെ നമ്പർ വേണമെങ്കിൽ പറയാം. ആണോ
1: സാർ? പറഞ്ഞോളൂ, പറഞ്ഞു.
0: 9746459827.
1: ഓക്കെ സാർ, അപ്പൊ താങ്ക് യു നമ്പർ തന്നതിന്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ യൂത്ത് സ്കിൽസ് ഡേയുമായി ബന്ധപ്പെട്ടിട്ട് ചില ഇൻഫോർമേഷൻസ് അല്ലെ, കുറച്ച് കാര്യങ്ങളൊക്കെ, ഒരു അനുഭവങ്ങളൊക്കെ പങ്കുവച്ചതിനും ഒരുപാട് നന്ദി. അപ്പൊ ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വിളിക്കൂ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മനോഹരമായിട്ടുള്ളൊരു രവീന്ദ്രൻ സോങ് കേട്ടിട്ട് വരാം.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. നമുക്ക് അടുത്ത കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ആരാണ്, എവിടെ നിന്നാണ്?
1: എന്റെ പേര് ഗ്രിഗറി എന്നാണ്. മുളന്തുരുത്തിയാണ് എന്റെ സ്വദേശം, ചോട്ടാനിക്കര അടുത്ത്. ഞാനിപ്പോ ഒരു സവാരിയിലാണ്.
0: എങ്ങോട്ടേക്കാണ് യാത്ര?
1: ഞാൻ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
0: ഓക്കെ, എന്താണ് യാത്ര, ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണോ?
1: ജോലിയല്ല, ഞാൻ ജോലി 2 വർഷം മുമ്പ് ഉപേക്ഷിച്ചു. ഞാനൊരു കെട്ടിടത്തിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട എന്റെ എഞ്ചിനീയറിംഗ് കോൺട്രാക്ടറും കാണാനായിട്ട് യാത്രയിലാണ്.
0: ഓ ഓ ഓ, ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ?
1: നല്ല വിശേഷം. ഞാനപ്പോ ഇന്ന്, ഞാൻ ഇതിനുമുമ്പ് 5-6 മാസം ആദ്യമായിട്ട് ഒന്ന് വിളിച്ചു, അന്ന് കിട്ടി. ഇന്നത്തെ ഈ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്റെ ജോലി ഈ സ്കില്ലിംഗ് മേഖലയിലും അങ്ങനെ ഒരു പ്രത്യേക മേഖലയിലായിരുന്നു. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ആയിരുന്നു എന്റെ മേഖല. 30 വർഷം ഞാൻ വർക്ക് ചെയ്തു, 2024 റിസൈൻ ചെയ്തു. അപ്പൊ അതിലെന്റെ എക്സ്പീരിയൻസ് ഒന്ന് പങ്കുവെക്കാം എന്നാണ് എന്റെ വിളിച്ചതിന്റെ ഉദ്ദേശം.
0: ഓക്കെ സർ, പറയൂ. ഇന്ന് വേൾഡ് യൂത്ത് സ്കിൽസ് ഡേയും കൂടി ആയതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സാർ എന്താണ് ഒരു ഇൻഫർമേഷൻ തരാനുള്ളത്?
1: നമുക്കറിയാലോ, കേരള ഇന്ത്യയുടെ നല്ലൊരു ശതമാനം യങ്സ്റ്റേഴ്സ് ആണ്. അപ്പൊ അവർക്ക് സ്കില്ലിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു
0: സംഗതിയാണ്.
1: ചെറു പ്രായം മുതൽ തന്നെ വീട്ടിലായാലും അവർ പഠിക്കുന്ന സ്കൂളിലായാലും ഇതിന്റെ സ്കില്ലിംഗ് തുടങ്ങാം നമുക്ക് അവർക്ക് പറ്റുന്ന രീതിയിൽ. അപ്പൊ ഞാൻ ഗോദ്രേജ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. ഗോദ്രേജ് അപ്ലയൻസ് ഡിവിഷനിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്.
0: എവിടെ?
1: ഞാനൊരു റീജിയണൽ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. കേരളം, കർണാടകം, ഗോവ, അങ്ങനെ 3 സ്റ്റേറ്റ് ആയിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ എനിക്ക് ഒത്തിരി അധികം യങ്സ്റ്റേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അവരെ നല്ല നല്ല വിജയങ്ങൾ കാണുവാനും സാധിച്ചെന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ സാധിക്കും. യങ്സ്റ്റേഴ്സിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്ത് അവര് സ്വന്തമായിട്ട് മാത്രമല്ല അവർക്ക് നേഷന് തന്നെ ഒരു വലിയ അസറ്റായിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്.
0: തീർച്ചയായും.
1: അപ്പൊ ഒരു സ്കിൽസ് എന്ത് മേഖലയിൽ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പാഷൻ, അവരുടെ പാഷൻ എന്തിലാണോ അത് ഫോളോ ചെയ്ത് ആ സ്കിൽ അവർ ചെയ്യുന്ന മേഖലയിൽ അവർ ഏറ്റവും നല്ല അഗ്രഗണ്യന്മാരായി തീരുവാണെങ്കിൽ നത്തിങ് ക്യാൻ സ്റ്റോപ്പ് ദം. അതാണ് എനിക്ക് പറയാനുള്ളത്. അതിന്റെ ഒപ്പം വേറൊരു ചെറിയ അഡീഷണൽ, ഇതിനു മുമ്പ് വിളിച്ച കോളർ പറഞ്ഞതുപോലെ ചില ആറ്റിറ്റ്യൂഡിൽ ചില ഒരു ഫൈൻ ട്യൂണിങ് ഒക്കെ വരുത്തണം നമ്മൾ. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പോഴുള്ള ഒരു ജനറേഷൻ ഞാൻ കാണുന്നത് ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ, അതായത് ഡിപ്പെൻഡബിലിറ്റി ഏറ്റെടുക്കാൻ. എബിലിറ്റി ഇസ് വിത്ത് എവരി വൺ, പക്ഷെ ഡിപ്പെൻഡബിലിറ്റി നമുക്ക് ഇപ്പൊ കുറച്ച് കുറവാണോന്ന് എനിക്ക് സംശയമുണ്ട്. അതിന്റെ എല്ലാ മേഖലയിലും നമുക്കത് കാണാനായിട്ട് സാധിക്കും. റെഫ്രിജറേഷൻ എയർ കണ്ടീഷൻ മേഖല എന്ന് പറഞ്ഞാൽ ലോകമാകമാനം ഏറ്റവും തൊഴിൽ സാധ്യതയുള്ള ഒരു മേഖലയാണ്.
0: അപ്പോ
1: പക്ഷെ അതിനകത്ത് പഠിക്കാനായിട്ട് പിള്ളേർ മുമ്പോട്ട് വരുന്നില്ല.
0: അതിലേറ്റവും
1: നല്ല സ്കിൽഡ് ആയിട്ടുള്ള ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ എഞ്ചിനീയർസിനെ നമുക്ക് വാർത്തെടുക്കുക ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പോ ഈ സ്കിൽഡ് ഡേയില് എന്റെ ഈ സംസാരം കൊണ്ട് ആരെങ്കിലും ആ മേഖല തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, എല്ലാവരും നന്മകളും നേരുന്നു.
0: തീർച്ചയായും, താങ്ക് യു. എന്തായാലും വിളിച്ചതിൽ സന്തോഷം. സാറിന്റെ ഈ ഒരു ഇത്രയും 30 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള സാറിന്റെ ഈ ഒരു ഇൻഫോർമേഷൻ ഞങ്ങൾക്കായിട്ട് ഷെയർ ചെയ്തതിൽ വളരെ സന്തോഷം സാർ.
1: ഓക്കെ,
0: അപ്പൊ നമുക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് നോക്കത്ത ദൂരത്ത് കണ്ണും നട്ടില് 1000 കണ്ണുമായി എന്നുള്ള പാട്ട്.
0: ഓക്കെ, വളരെ മെലഡിയസ് ആയിട്ട്
1: എല്ലാ യങ്സ്റ്റേഴ്സുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ജോലി അന്വേഷിക്കുന്നവരും ജോലിക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരും എല്ലാവർക്കും വേണ്ടി ഇത് ഡെഡിക്കേറ്റ് ചെയ്യും.
0: ഓക്കെ ഓക്കെ സാർ, ഓക്കെ,
1: താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.
1: ഗുഡ് ഡേ.

ഇത് യാത്ര ചെയ്യുന്നവർക്കൊപ്പം റെയിൻബോ എഫ് എം കൊച്ചി കൂട്ടുകൂടുന്ന സമയമാണ് സവാരി ടൈമിൻ്റെ സമയമാണ്. യാത്രയിൽ ആരോടെങ്കിലും ഒന്ന് മിണ്ടാൻ തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വേഗം വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0484241 നമുക്ക് അടുത്ത കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ

0: ഹലോ
1: ഹലോ ഹലോ
0: കേൾക്കണ്ടോ?
1: കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്.
0: ഓക്കെ ഓക്കെ, റേഡിയോ ഓൺ ആണോ?
1: റേഡിയോ ഓഫ് ചെയ്തു ഇപ്പോ.
0: ഓക്കെ ഓക്കെ, അതാണ് ഒരു എക്കോ ചെയ്തതെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ആരാണ്, എവിടെ നിന്നാണ്?
1: ഞാൻ എന്റെ പേര് പ്രബീഷ് എന്നാണ്, ഞാൻ കോഴിക്കോടാണ്.
0: പ്രബീഷ് അല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പോ
1: യാത്രയിലാണ്
0: ഇപ്പൊ. കോഴിക്കോട് ആണോ ഉള്ളത്?
1: അല്ല, ഞാൻ പറവൂര്.
0: പറവൂരുണ്ട്. ഓക്കെ ഓക്കെ, സ്വദേശം കോഴിക്കോടാണെന്നല്ലേ.
1: കൊച്ചിയിലേക്ക്. അതെ.
0: ഓക്കെ, അപ്പൊ എങ്ങോട്ടേക്കാണ് യാത്ര?
1: കൊച്ചി പനമ്പിള്ളി നഗർ.
0: ഓക്കെ.
1: ഞാൻ ചെയ്യുന്നത് ഇൻകം ടാക്സിന്റെ ഔട്ടേഴ്സിന്റെ ഒരു, ഞാൻ കോൺട്രാക്ടർ ആണ്.
0: ഇൻകം ടാക്സിന്റെ
1: ഇൻകം ടാക്സിന്റെ കോൺട്രാക്ട് വർക്ക് ആണ്. ഇൻകം ടാക്സ്, ഗസ്റ്റ് ഹൗസ്. അപ്പൊ കോഴിക്കോടാണ് സ്വദേശം. വർക്ക് ഇവിടെ കൊച്ചിയിൽ വർക്കുന്നുണ്ട്. അപ്പൊ അവിടെ നടക്കുന്ന അങ്ങോട്ട് പോവാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എത്ര കാലമായി ഇപ്പൊ ഈ ഒരു ഫീൽഡില്?
1: 34 ഇയർ.
0: 34? ഓ ഓക്കെ ഓക്കെ, അപ്പൊ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ് ഈ ഏരിയയിൽ അല്ലേ.
1: വർക്ക് എടുത്തിട്ട് വന്നതാണ്, പണ്ട് ചെറുപ്പം മുതലേ വർക്ക് എടുത്ത് വന്നതാണ്.
0: ഓക്കെ, അപ്പൊ കൊച്ചിയിലാണോ അത് മുതല്?
1: അല്ലല്ല, ഞാൻ കോഴിക്കോട്. അവരെ ഇൻകം ടാക്സിന്റെ ഓഫീസുകൾ അവിടേക്കുള്ള ചില അവിടെ എല്ലാ ഭാഗത്തും വർക്ക് ഉണ്ടാവും.
0: ഓ ശരി ശരി ശരി ശരി ശരി. ഓക്കെ, അപ്പൊ നമ്മുടെ ഒരു വർക്കിന്റെ സ്വഭാവം എന്താണ്?
1: ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ കാർപ്പൻട്രി വർക്കായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്.
0: ഓക്കെ.
1: പക്ഷെ പിന്നെ ഇന്റീരിയർ ആ മേഖല എത്തി പിന്നെ എല്ലാ മൊത്തം വർക്കിലേക്ക് നീങ്ങി. അപ്പൊ എല്ലാ വർക്കും ചെയ്യും. പക്ഷെ ശരിക്കും പഠിച്ചിട്ടുള്ളത് ഇന്ത്യ കാർപ്പൻട്രി വർക്കായിരുന്നു.
0: ഓക്കെ ഓക്കെ ഓക്കെ,
1: പഠിച്ചെടുത്തു.
0: ഓക്കെ, അപ്പൊ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, വേൾഡ് യൂത്ത് സ്കിൽസ് ഡേ ആണ്.
1: അറിയാം അറിയാം.
0: അപ്പൊ എന്താണ് നമ്മുടെ ഒരു ഏരിയയുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് എന്താണ് പറയാനുള്ളത്?
1: അതായത് നമ്മള് പഠിക്കുന്ന കാലത്ത് ഈ SSLC കഴിഞ്ഞ് വർക്കിലേക്ക് നീങ്ങാനുള്ള ഒരു കാലായിരുന്നു. അത് മാറി ഇപ്പോ കുട്ടികൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് എത്തുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ അതിനുള്ളൊരു ഇതില്ല, സ്പേസ് വളരെ കുറവാണ്. അതാണ് ഇതിന്റെ പ്രശ്നം.
0: ഓ,
1: വളരെ സ്പേസ് കുറവാണ്. അത് ഇനിയുള്ള കാലത്ത് ഉണ്ടാവുന്നുള്ളതാണ് ഇപ്പൊ അറിഞ്ഞ് വരുന്നത്. പക്ഷെ ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ.
0: നമുക്ക് ഇപ്പോ ഈ മേഖലയിൽ നമ്മളൊരു അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ?
1: നമുക്ക് അതിനുള്ളൊരു, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അതിനുള്ളൊരു സാഹചര്യമോ കാര്യങ്ങളോ ചെയ്യുന്നു. നമുക്കിപ്പം മറ്റുള്ള ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷന് നമുക്കതിന് സാധിക്കൂലല്ലോ. നമ്മളെ ഈ വർക്കായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ പുതിയ കുട്ടികളോ കാര്യങ്ങളോ ഒന്നും ഈ വർക്കോ കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നില്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ,
1: അപ്പം അവർക്കുള്ള സ്പേസ് വളരെ കുറവാണ്. അതുണ്ടാവും പ്രതീക്ഷിക്കുന്നുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ എന്താണെന്നുണ്ടെങ്കിലും മറ്റേ അല്ലെ, ഈ ഒരു ഏത് മേഖലയിലാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരു സ്കില്ലിംഗ് വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് പുതിയൊരു കാലത്ത്, പ്രത്യേകിച്ച് ടെക്നോളജിയുടെ ഒക്കെ ഒരു മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്നൊരു സമയത്ത് നമുക്കിന്ന് ഒരുപാട് ടൂൾസും അവൈലബിൾ ആണ് അല്ലെ. നമുക്ക് സ്വയം സ്കില്ലൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ തന്നെ ഒരുപാട് ടൂൾസുകളൊക്കെ അവൈലബിൾ ആണ്
1: എല്ലാ മേഖലയിലും. അത് വളരെ സുലഭമായിട്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ഈ 35 വർഷം 34 വർഷത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പീരിയൻസ് ആണ്. അപ്പൊ അത് നമ്മളോട് ഷെയർ ചെയ്തതിൽ വലിയ സന്തോഷം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ, അപ്പൊ നമുക്ക് ഏത് പാട്ടാണ് വേണ്ടത്?
1: ഞാൻ ചന്ദ്രമൻ എന്നുള്ള സിനിമയിലെ
0: ഓക്കെ
1: ജോസ്മാഷിന്റെ ഒരു സോങ്.
0: ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ ചന്ദ്രമൻ. ആർക്കാണ്?
1: എന്റെ വൈഫിന് വേണ്ടിട്ട്.
0: വൈഫിന്റെ പേര്
1: സുബിത.
0: സുബിത, ഓക്കെ, തീർച്ചയായും. അപ്പൊ നമുക്ക് ഞാൻ ചന്ദ്രമനിലെ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് കേൾക്കാം കേട്ടോ.
1: Okay, thank you.
0: Okay, thank you.

ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 58 മിനിറ്റും 16 സെക്കൻഡും സവാരി ടൈമിന്റെ സമയം ഇവിടെ കഴിയുകയാണ്. ഇത്രയും നേരം ശ്രോതാക്കളോട് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രതീഷ് കുമാർ. കേട്ടുകൊണ്ടേയിരിക്കും ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5, മ്യൂസിക്കലി യോഴ്സ്. ഇവിടെ മാത്രമേ ഉള്ളൂ നിലയ്ക്കാത്ത പാട്ടും പിരിയാത്ത കൂട്ടും.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇറാൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷനെ വിളിച്ചു വരുത്തി ഇന്ത്യ ശക്തമായ പ്രതിഷേധമറിയിച്ചു. വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. 12-ാമത് ബ്രിക്സ് തൊഴിൽ മന്ത്രിമാരുടെ യോഗം ഇന്ന് ഹൈദരാബാദിൽ ആരംഭിക്കും. 2 ദിവസത്തെ യോഗത്തിൽ കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ അധ്യക്ഷനാകും. ധാതു ബ്ലോക്കുകളുടെ എട്ടാംഘട്ട ലേലം കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. 8-ാം ഘട്ടത്തിൽ 9 സംസ്ഥാനങ്ങളിലെ 20 നിർണായക ധാതു ബ്ലോക്കുകളാണ് ലേലത്തിലെന്ന് ഖനി മന്ത്രാലയം അറിയിച്ചു. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായ കൊല്ലം കല്ലും താഴം ഫ്ളൈ ഓവറിന്റെ നിർമ്മാണ പുരോഗതി മന്ത്രി ഷിബു ബേബി ജോൺ സ്ഥലം സന്ദർശിച്ച് വിലയിരുത്തി. ഫ്ളൈ ഓവറും സമീപം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന റെയിൽവേ മേൽപ്പാലവും യാഥാർത്ഥ്യമാകുന്നതോടെ മേഖലയിലെ ഗതാഗത പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ സാധിക്കുമെന്ന് ഷിബു ബേബി ജോൺ ഫേസ്ബുക്കിൽ കുറിച്ചു. പാർട്ടിയിലെ തെറ്റുതിരുത്തൽ പ്രക്രിയയ്ക്കായി ബംഗാളിൽ വിശാല സംസ്ഥാന കമ്മിറ്റി ചേരുമെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി എം എ ബേബി. അടുത്ത മാസം 28, 29, 30 തീയതികളിലാണ് യോഗം ചേരുകയെന്ന് ബേബി ന്യൂഡൽഹിയിൽ അറിയിച്ചു. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ മറ്റന്നാൾ വരെ സ്വീകരിക്കും. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. കണ്ണൂർ കുടിയാൻമല പൂപ്പറമ്പിൽ അതിഥി തൊഴിലാളി മരിച്ച നിലയിൽ കണ്ടെത്തി. അസം സ്വദേശി ഫിലിപ്പാണ് മരിച്ചത്. ബെർമിംഗ്ഹാമിൽ 3 മത്സരങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 6 വിക്കറ്റ് ജയം. 2-ാം മത്സരം നാളെ വൈകിട്ട് 5:00. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ.
3: വാട്സ്ആപ്പ്, വാട്സ്ആപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സ്ആപ്പിലൂടെ കേൾക്കാം. വാട്സ്ആപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5, മ്യൂസിക്കലി യോഴ്സ്.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 9:59 അതോ 10 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ സവാരി ടൈമൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഇനിയുള്ള സമയം എന്ന് പറയുന്നത് ലിസ്ണേഴ്സിന് ഇഷ്ടപ്പെട്ട പാട്ടുകൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. ഇന്നത്തെ വാട്സപ്പിൻ്റെ സമയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇപ്പോൾ തന്നെ വേഗം വാട്സപ്പിൽ മെസ്സേജുകൾ അയയ്ക്കുക. അപ്പോൾ നിങ്ങൾ ആവശ്യപ്പെടുന്ന പാട്ടുകൾ വാട്സപ്പിലൂടെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ചേർക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 8547341075 ആണ്. 8547341075. സോ കേട്ടുകൊണ്ടിരിക്കുക, ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. വാട്സപ്പുമായി ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത് ഞാൻ അശ്വിനി. യെസ്, അപ്പോൾ വാട്സപ്പിൽ നമ്മൾ ഓൾറെഡി ഒരു പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് ഇതാ ഇങ്ങനെ വന്നിരിക്കുകയാണ്. ഇനി നിങ്ങളുടെ മെസ്സേജുകൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒട്ടും സമയം കളയാതെ മെസ്സേജുകളിലേക്ക് പോവുകയാണ്. ഹായ് വാട്സപ്പ്, എൻ്റെ പേര് അനുഷ മുകേഷ്. പട്ടിമറ്റത്ത് നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് വാസ്തവം എന്ന സിനിമയിലെ നാഥ നീ വരുമ്പോൾ എന്ന് പറയുന്ന പാട്ട് തരുമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് മുകേഷിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നാണ് അനുഷ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്ത ഒരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ് വാട്സപ്പ്, നാളെ എൻ്റെ ഹസ്ബൻഡ് ദാസേട്ടൻ്റെ പിറന്നാളാണ്. എനിക്ക് സ്വയംവര പന്തൽ എന്ന ഫിലിമിലെ കവിളിലെ രോമന മറുകുമായി എന്ന് പറയുന്നൊരു പാട്ട് വെക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷീജ ദാസാണ് തൃശ്ശൂരിൽ നിന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ അബ്ദുൽ കരീം, എസ് എൻ പുരം, കൊടുങ്ങല്ലൂരാണ് വീട് എന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതുന്നു. എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും സുഖമാണ്, അവിടെയും എല്ലാവർക്കും സുഖമാണ് എന്ന് ഞാൻ കരുതുന്നു. ഞാൻ നിങ്ങളുടെ സ്ഥിരം ശ്രോതാവാണ്. എനിക്ക് നിങ്ങളെ എല്ലാവരെയും വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. എൻ്റെ കണ്ണിന് കാഴ്ച തരുന്നത് നിങ്ങളുടെ ഓരോരോ പരിപാടികളാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് തങ്കത്തിങ്കൾ എന്ന് തുടങ്ങുന്ന ഇന്ദ്രപ്രസ്ഥം എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത് അബ്ദുൽ കരീം. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞൊരു പാട്ട് എനിക്ക് വേണ്ടി വെച്ച് തരുമല്ലോ എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി തന്നെ ഒരു ഡെഡിക്കേഷൻ പോലെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു മെസ്സേജ് നോക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് റെയിൻബോ, എല്ലാ കൂട്ടുകാർക്കും വേണ്ടി പുലരി വിരിയും മുൻപേ എന്ന് പറയുന്നൊരു പാട്ട് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കടിഞ്ഞൂൽ കല്യാണം എന്ന സിനിമയിലെയാണ് കണ്ണൻ കാഞ്ഞിരമറ്റത്ത് നിന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ ഒന്നാമൻ എന്ന് പറയുന്ന ചിത്രത്തിൽ ജാനകിയമ്മയും യേശുദാസും ആലപിച്ച മിഴി ഇതളിൽ നിലാ മലരിതളോ എന്ന് പറയുന്നൊരു പാട്ട് തരവും ചോദിച്ചിട്ടുണ്ട്. ഇടയക്കുന്നത്തു നിന്നും സൽമാ ജമാലുദ്ദീൻ ആണ്. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് സോണിക മോഹനാണ്, നോർത്ത് പറവൂരിൽ നിന്നും. പ്ലീസ് പ്ലേ ദ സോങ് കോമളത്താമര, അത് മസ്തിഷ്ക മരണം എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ്. അല്ലെങ്കിൽ എല്ലാം ശരിയാകും എന്ന മൂവിയിലെ പാട്ടായാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി ഓപ്ഷൻസ് കൂടി പറഞ്ഞിട്ടുണ്ട്. ഫൈനൽസ് മൂവിയിലോ അല്ലെങ്കിൽ മധുര മനോഹര മോഹം മൂവിയിലോ ഒക്കെ പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിലേതെങ്കിലും മതി എന്ന് പറഞ്ഞിരിക്കുന്നു. ടുഡേ ആക്ട്രസ് രജീഷ വിജയൻസ് ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രജീഷ വിജയൻ്റെ സിനിമകളിലെ പാട്ടുകളാണ് സെലക്ട് ചെയ്ത് അയച്ചിട്ടുള്ളത്. ഓക്കെ, ഹായ് റെയിൻബോ, ഇന്ന് വിവാഹിതരാകുന്ന അഞ്ജിത, മെബിൻ ഇവർക്ക് വേണ്ടി MLA മണി 10-ാം ക്ലാസ്സും ഗുസ്തിയും എന്ന സിനിമയിലെ അമ്പലക്കുളക്കടവിൽ വെച്ചോ എന്ന് പറയുന്നൊരു പാട്ട് തരാവോ ചോദിച്ചിട്ടുണ്ട്. ജെസ്സി കൊടുങ്ങല്ലൂരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ ഹായ് രാഹുലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. എല്ലാ കേൾവിക്കാർക്കും ശുഭദിനം. എൻ്റെ വീട് ചങ്ങനാശ്ശേരിയാണ്. ജോലി സ്ഥലത്ത് റെയിൻബോ സ്ഥിരമായി കേൾക്കാറുണ്ട്. ഞാൻ വർക്ക് ചെയ്യുന്ന ജോമാർട്ട് റീറ്റെയിൽസിലെ എല്ലാവർക്കും വേണ്ടി നല്ലൊരു പാട്ട് തരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് പാട്ടാണ് എന്ന് പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു നല്ല പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ ഗന്ധർവൻ മൂവിയിലെ ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകമെന്ന് പറയുന്നൊരു ബ്യൂട്ടിഫുൾ പാട്ട് ചോദിച്ചിട്ടുണ്ട്. വിജി കൊടുങ്ങല്ലൂരിൽ നിന്നിട്ടാണ്. അതുപോലെ ദോസ്ത് സിനിമയിലെ കിളിപ്പെണ്ണ എന്ന് പറയുന്ന പാട്ട് ചോദിച്ചിരിക്കുന്നു. ഇന്ദു വൈക്കത്ത് നിന്നും ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ആർജേസിനും വേണ്ടിയാണ് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു മെസ്സേജ് കൂടി ഉണ്ട്. ഹായ് വാട്സപ്പ്, എനിക്ക് തലയിണ മന്ത്രം എന്ന സിനിമയിലെ മായ പൊന്മാനെ നിന്നെ തേടി

എന്ന ഗാനം കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീജ ദീപു പുത്തനങ്ങാടി ചേർത്തലയിൽ നിന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ നമ്മൾ പ്രോഗ്രാമിൻ്റെ തുടക്കത്തിൽ തന്നെ വന്നിട്ടുള്ള കുറച്ച് മെസ്സേജുകളാണ് ഞാനിപ്പോൾ വായിച്ചു തീർത്തത്. ഇനിയും കുറച്ച് മെസ്സേജുകൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8547341075. അപ്പോൾ ഈ ഒരു നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരെയും വാട്സപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഏതായാലും പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

സമയം 10 മണി കഴിഞ്ഞ 25 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വാട്സപ്പിന്റെ സമയം എന്ന് പറയുന്നത് 11 മണി വരെയാണ്. അപ്പൊ ഞാൻ ഒട്ടും സമയം കളയാതെ ബാക്കി വന്നിട്ടുള്ള മെസ്സേജുകളിലേക്ക് പോവാണ്. ഇനി അരമണിക്കൂറുകൂടിയാണ് പ്രോഗ്രാമിന് ബാക്കിയുള്ളത്. ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കാനുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് മെസ്സേജ് അയക്കേണ്ടതാണ് എന്നുകൂടി ഒന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഹായ് വാട്സപ്പ്, ഞാൻ കുറെ തവണയായി പാട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ശരണ്യയാണ്. ഇന്നെങ്കിലും ഒരു പാട്ട് വെച്ച് തരുമോ ചോദിച്ചിട്ട് തിരുമല എന്ന് പറയുന്ന മൂവിയിലെ അഴകൂരിൽ പൂത്തവളെ എന്ന് പറയുന്ന പാട്ടാണ് ശരണ്യ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും മെസ്സേജ് പാട്ട് വെക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം ഞാൻ ശ്രമിക്കാം. വാട്സപ്പ്, ഗുഡ് മോർണിംഗ്, ഞാൻ മനു, രാമപുരം. ഇത് ഓക്കെ, ഹിന്ദി മൂവി, ഒരു ഹിന്ദി സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദിൽനേയെ കഹാ ഹേ ദിൽ സേ എന്ന് പറയുന്ന എന്ന് തുടങ്ങുന്ന ഹിന്ദി സോങ് ആണ് ഞങ്ങളുടെ സ്വപ്നക്കൂട് വാട്സപ്പ് കൂട്ടായ്മയിലെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു, പ്ലീസ് വെച്ച് തരുമെന്ന പ്രതീക്ഷയോടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മനു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ കാത്തിരുന്നു എല്ലാവരും വായിച്ചില്ല ഇന്നലെ. ഓക്കെ, ഇന്നലെ മെസ്സേജ് കാത്തിരുന്നിരുന്നു പക്ഷെ വായിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് സുരേഷ്. CGNAD എളമക്കര സഹോദരിമാർക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹലോ, ഇന്നലെ ജൂലൈ 14 പോണക്കര എളമക്കരയിലുള്ള രാജി, കല, ലത, സുഷമ ഇവരിൽ ലതയുടെ പിറന്നാളാണ് ഇന്നലെ. അപ്പോൾ മെസ്സേജ് അയച്ചിരുന്നു പക്ഷെ എടുത്തില്ല, വായിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല സ്നേഹത്തോടെയും സുരമയോടെയും കഴിയുന്ന ഇവരുടെ സഹോദരിക്ക് റെയിൻബോയുടെ ഒരു പിറന്നാൾ ആശംസകൾ നേരണം എന്ന് പറഞ്ഞിട്ടുണ്ട് സുരേഷ്. CGNAD മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ലത ചേച്ചിയുടെ പിറന്നാളായിരുന്നു ഇന്നലെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ ആയി പോയി എങ്കിലും കുഴപ്പമില്ല, റെയിൻബോയുടെ വക ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് ഞാൻ എന്താ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാം. അടുത്തൊരു മെസ്സേജ് PV മുഹമ്മദ് വടക്കേ വാവനൂരിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് വാട്സപ്പ്, പാട്ട് കേട്ട് കൂടിയുള്ള എല്ലാവർക്കും സ്നേഹാശംസകൾ നേരുന്നു എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ഒത്തിരി സന്തോഷം. അതുപോലെ ഹായ് ഗുഡ് മോർണിംഗ്, ഞാൻ ബീന രാജ ആയിക്കാട്. ചാന്ദുപുട്ട് സിനിമയിലെ ജാനകിയമ്മ പാടിയ ആഴക്കടലിന്റെ എന്ന ഗാനം വെച്ച് തരണം, എല്ലാ ഫ്രണ്ട്സിനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത്. ഗുഡ് മോർണിംഗ്, പ്ലീസ് പ്ലേ ദ സോങ് ഏതോ വാർമുകിലിൻ, പൂക്കാലം വരവായി എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കലാദേവിയാണ് വൈറ്റിലയിൽ നിന്നും ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ്, ഹായ് വാട്സപ്പ്, ഞാൻ ചോറ്റാനിക്കരയിൽ നിന്ന് വിനീതയാണ്. എനിക്ക് മദനോത്സവം എന്ന മൂവിയിലെ ജാനകിയമ്മ പാടിയ സന്ധ്യയെ, കണ്ണീരിൽ എന്തേ എന്ന് പറയുന്ന പാട്ട് തരാവോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ റെയിൻബോ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്തൊരു പാട്ടിലേക്ക് പോകുമ്പോൾ, നമസ്കാരം, എൻ്റെ ഷുട്ടുകുട്ടനെ കേൾക്കാൻ വേണ്ടി റാണു ബാംബേക്ക് റാണു എന്ന് പറയുന്ന ഒരു സോങ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്നേഹാദരങ്ങളോടെ സീതാരമേഷ്, കടക്കരപ്പള്ളിയിൽ നിന്നിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ, ഹായ് ഗുഡ് മോർണിംഗ്, വാചാലം നിൻ മൗനവും എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. കൂടും തേടി ഫിലിമിലെയാണ്. വേളാങ്കണ്ണി, കൊടൈക്കനാൽ യാത്ര സൂപ്പറാക്കിയ പള്ളിപ്പുറം കുഞ്ഞൻ ചേട്ടനും സുഹൃത്തുക്കൾക്കുമായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജോൺസൺ പെരേര, മതിലകം കടവിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. തോന്നുന്നു വേളാങ്കണ്ണി കൊടൈക്കനാൽ യാത്രയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അടുത്തൊരു മെസ്സേജ് നോക്കുമ്പോൾ, സിന്ധൂര സന്ധിക്ക് മൗനം എന്ന് പറയുന്ന ചിത്രത്തിലെ ആകാശഗംഗയിൽ എന്ന് പറയുന്ന ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. കൃഷ്ണചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് പാടിയിരിക്കുന്ന പാട്ടാണ്. ശ്യാം

അതിൻ്റെ മ്യൂസിക്കാണ് ബിജു തിരുമലയാണ് രചന നിർവഹിച്ചിരിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടി അഷ്റഫ് വെസ്റ്റ് കൈപ്പുറത്ത് നിന്നിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് നോക്കുമ്പോൾ, ഗുഡ് മോർണിംഗ് അശ്വിനിക്കുട്ടി, എന്നും നിങ്ങളുടെ കൂടെ ഈ യാത്രയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സരോജ പുത്തൻകുരിശിൽ നിന്നും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരുപാട് ഒരുപാട് സന്തോഷം. ഹായ് പാട്സപ്പ്, ഞാൻ സുമ രാജേന്ദ്രൻ, കോതമംഗലം തൃക്കാര്യൂർ നിന്നിട്ടാണ്. എൻ്റെ ഹസ്ബൻഡ് കെ പി രാജേന്ദ്രൻ അദ്ദേഹത്തിനായിട്ട് ഒരു സോങ് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇരുമയും ഒരു മനസ്സും ഈറനാമീ രാവുകളും എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ അത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലാസ്റ്റ് വന്നൊരു മെസ്സേജ് നോക്കുമ്പോൾ, ഹായ് വാട്സപ്പ്, ഞങ്ങൾക്ക് വേണ്ടി പാതിരാപ്പൂ ചൂടി വാലിട്ട് കണ്ണെഴുതി എന്ന് പറയുന്ന മയിൽപ്പീലി കാവ് മൂവിയിലെ പാട്ട് തരുവും ചോദിച്ചിട്ടുണ്ട്. സമർപ്പിക്കുന്നത് തുറവൂരിലുള്ള പ്രഭാകരൻ രാഗിണി ദമ്പതികൾക്ക് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്തല തണ്ണീർമുക്കത്ത് നിന്ന് പൊന്നപ്പൻ അതുപോലെ സുമ ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ ഓക്കെ, ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ ഇതാ വരുന്നുണ്ട്. ഞാൻ ഏതായാലും അത് വായിച്ച് വായിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. കാരണം നമുക്ക് ഒത്തിരി മെസ്സേജുകൾ വായിക്കുമ്പോൾ നമുക്ക് പാട്ട് കേൾക്കാനായിട്ടൊരു ആഗ്രഹം തോന്നും. നമ്മൾ ഏതായാലും പാട്ടിലേക്ക് പോകാനായിട്ട് പോവാണ്. അടുത്തൊരു പാട്ട് വരുന്നത് തലയിണ മന്ത്രം എന്ന് പറയുന്ന മൂവിയിലെ കെ എസ് ചിത്ര പാടിയ പാട്ടാണ് വരുന്നത്. സോ പാട്ടൊക്കെ കേട്ടുകൊണ്ട് കൂടെ ഇരിക്കുക. സമയം 10 മണി കഴിഞ്ഞ് 30 മിനിറ്റും 30 സെക്കൻഡും ആയിരിക്കുകയാണ്. അപ്പോൾ പാട്ടുകൾ അയക്കാനുള്ളവർ, മെസ്സേജുകൾ അയക്കാനുള്ളവർ, ഇനി ആരെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ അര മണിക്കൂർ കൂടി നമുക്ക് സമയം ബാക്കിയുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് വേഗം വേഗം മെസ്സേജുകൾ അയക്കാനായിട്ട് ശ്രദ്ധിക്കുക. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു വാട്സ്ആപ്പ്.

0: You are listening to FM Rainbow 107.5, musically yours.
1: സമയം 10 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒട്ടും സമയം കളയാതെ നമുക്ക് വന്നിട്ടുള്ള മെസ്സേജുകൾ നോക്കാനായിട്ട് പോവാണ്. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ സമയം കളയാതെ വേഗം പോവാം. ഹായ് വാട്സപ്പ്, എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ഡെയ്സി എന്ന സിനിമയിലെ രാപ്പാടിതൻ എന്ന പാട്ട് വെക്കാവോന്നാണ് ചോദിച്ചിരിക്കുന്നത്. അനീഷാണ് സൗത്ത് ആഫ്രിക്കയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, ഡിയർ വാട്സപ്പ്, ഒരു വലിയ മെസ്സേജാണ്. മണ്ണാർക്കാടിൻ്റെ ദേശീയ ഉത്സവമാണ് മണ്ണാർക്കാട് പൂരം. അപ്പോൾ മാർഗഴിയിൽ മല്ലിക പൂത്താൽ എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പൊന്നി സിനിമയിലാണ് യേശുദാസ് പാടിയ പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശങ്കറാണ് മണ്ണാർക്കാട് നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നത്, പാലക്കാട് ജില്ലയിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ആകാശവാണി നവതി ആഘോഷം സമാപന ചടങ്ങ് ചങ്ങമ്പുഴ പാർക്കിൽ നടന്നതിൽ സുഹൃത്ത് കുഴൽമന്ദം രാമകൃഷ്ണൻ അവർക്കൊപ്പം വന്നിരുന്നു, നല്ല പരിപാടിയായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നലെ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിരുന്നു, ഇന്നലെ ഭാഗ്യമുണ്ടായില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ നാളെ ചോദിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പ്രതീക്ഷയാണ് ജീവിതം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കൊച്ചി FM റെയിൻബോ മണ്ണാർക്കാട് വീടിൻ്റെ അപ്സ്റ്റെയർ ഭാഗത്ത് റേഡിയോയിൽ ഏരിയയിൽ ഉയർത്തിയാൽ കൊച്ചി FM റെയിൻബോ കിട്ടും, സ്വാഗത കൊച്ചി എല്ലാ ദിവസവും കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വലിയ മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. ഒത്തിരി സന്തോഷം നമുക്ക് ഇങ്ങനെ ഒരു നമ്മുടെ റേഡിയോ സ്നേഹിക്കുന്ന ഒരു ആളായതുകൊണ്ട് തന്നെ. അടുത്തൊരു മെസ്സേജ്, ഹായ് വാട്സപ്പ്, ശുഭദിനം, സുപ്രഭാതം. ഞാൻ നിങ്ങളുടെ സ്ഥിരം ശ്രോതാവാണ്. എൻ്റെ പേര് രഞ്ജു രമീഷ്, ഇടുക്കിയിൽ നിന്നാണ്. എനിക്ക് ജാനകിയമ്മ പാടിയ എൻ ജീവനെ എന്ന് പറയുന്ന ഗാനമാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദേവദൂതൻ എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ നിഷ കാരൂരിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് അനീഷിനും മക്കൾ കിച്ചു, കണ്ണൻ എന്നിവർക്ക് വേണ്ടി സാഗരം സാക്ഷി എന്ന സിനിമയിലെ കരയാതെ കണ്ണുറങ്ങുക എന്ന പാട്ട് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ചെറിയ മോൻ കണ്ണന് ഇഷ്ടപ്പെട്ട പാട്ടാണ്. അമ്മ ഷീജ, ബ്രദർ നിഷാദ്, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ലിജ രാജേഷ് അയച്ചിട്ടുണ്ട്, വടുതല്ലിൽ നിന്നിട്ടാണ്. ഇന്ന് എൻ്റെ മകളുടെ ബർത്ത്ഡേ ആണ്. എനിക്ക് കുഞ്ഞിവാവയ്ക്കിന്നല്ലോ നല്ല നാൾ പിറന്നാൾ എന്ന് പറയുന്നൊരു പാട്ട് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മകളുടെ പേരെന്താണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഏതായാലും മകൾക്ക് വേണ്ടിയിട്ട് റെയിൻബോയുടെ വക പിറന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്. പോരു നീ വരളം ചന്ദ്രലേഖ എന്ന് പറയുന്ന മൂവി എന്ന പാട്ട്, കാശ്മീര മൂവിയിലെ പാട്ട് ചോദിച്ചുകൊണ്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. ലീബ പുരുഷോത്തമനാണ്, തിരുവാങ്കുളത്ത് നിന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ ഹായ് റെയിൻബോ, ഞാൻ ഏലൂരിൽ നിന്ന് സരിത സന്തോഷാണ്. എനിക്ക് മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം എന്ന് പറയുന്ന സോങ് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഫോർട്ട് കൊച്ചിയിൽ നിന്നും ഷാഹിദ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഗസൽ മൂവിയിലെ ഒരു ഗാനം തരുമോ, ഇത് FM കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത മെസ്സേജും ഒരു പിറന്നാൾ മെസ്സേജാണ്. ഹായ്, എൻ്റെ പേരക്കുട്ടി ഓറയുടെ 1st പിറന്നാളാണ്. ഓ, ഓറ, നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു പേരാണ്. അപ്പോൾ ഇന്ന് കുട്ടിക്ക് വേണ്ടി ഉണ്ണി വാവാവോ എന്ന പാട്ട് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അമ്മാമ്മയായിട്ടുള്ള ഉമാ കാർത്തികേയനാണ് ഞാറയ്ക്കൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഓറക്കുട്ടിക്ക് ഏതായാലും റെയിൻബോയുടെ വക ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഹായ്, ഐ ആം നിമ്യ, ചെറായി എറണാകുളത്ത് നിന്നിട്ടാണ്. അമ്മ പ്രോഗ്രാം വെക്കാറുണ്ട്, അപ്പം അങ്ങനെ ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആട്ടുതൊട്ടിലിൽ എന്ന് പറയുന്ന പാട്ടാണ് ഏതായാലും നിമ്യ ചോദിച്ചിരിക്കുന്നത്. ആലുവയിൽ നിന്ന് ഇന്ദു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എനിക്ക് മലരെ മൗനമായി എന്ന് പറയുന്ന ഒരു പാട്ട് തരുമോ, എൻ്റെ ഹസ്ബൻഡ് പ്രകാശിന് വേണ്ടി ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് ഇന്ദു അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ഹായ്, എൻ്റെ പേര് ക്രിസ്റ്റീന, ഞാൻ ഞാറയ്ക്കൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. എൻ്റെ ഹസ്ബൻഡ് അഖിലിന് വേണ്ടിയും എൻ്റെ മോൻ നെയ്ത്തന് വേണ്ടിയും, ഓക്കെ നെയ്ത്തൻ എന്നാണ് പേരെന്ന് ഞാൻ വിചാരിക്കുകയാണ്, പിന്നെ ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയും പിന്നെ റെയിൻബോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പൂഞ്ചോല കിളിയെ കുരുക്ഷേത്ര മൂവിയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു മെസ്സേജ് സൽമ ജമാലുദ്ദീനാണ് അയച്ചിരിക്കുന്നത്. എനിക്ക് വാട്സപ്പ് നിബന്ധനകൾ അനുസരിച്ച് 10 ദിവസത്തിന് ശേഷമാണ് ഞാൻ പാട്ട് ചോദിക്കുന്നതെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഏത് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്? മിഴി ഇതളിൽ നിലാമലരോ 1st മൂവിയിലാണ്. ഓക്കെ, നമ്മളിത് മെസ്സേജ് വായിച്ചതാണ് ആദ്യമേ. ഓക്കെ, അപ്പം

അവർ വീണ്ടും ഒരു മെസ്സേജ് അയച്ചിരിക്കുകയാണ്, വാട്സപ്പിന് നിബന്ധനകൾ അനുസരിച്ചാണ് മെസ്സേജ് അയക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ശരണ്യ നമ്മളൊരു പാട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അപ്പം അതിന് വേണ്ടിയിട്ടൊരു താങ്ക് യു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ ശ്രീജ ദീപു താങ്ക് യു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് താങ്ക് യു മെസ്സേജുകൾ കൂടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആരാണ് അനുഷ മുകേഷ് താങ്ക് യു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് പാട്ട് വെച്ച് തന്നതിനും മെസ്സേജ് വായിച്ചതിനും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ അബ്ദുൽ കരീം താങ്ക് യു മെസ്സേജ്, ഒരു ഹാർട്ടൊക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ, നന്ദി അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജുകളും വന്നിട്ടുണ്ട്. അതുപോലെ പാട്ടുകൾ ചോദിച്ചിട്ടുള്ള മെസ്സേജുകളും വരുന്നുണ്ട്. നമ്മൾ നമ്മുടെ സമയപരിധിക്കുള്ളിൽ മാക്സിമം പാട്ടുകൾ വെക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഏതായാലും കുറച്ച് മെസ്സേജുകളോട് നമുക്ക് വായിച്ചു തീർക്കാനുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മളൊരു പാട്ടിലേക്ക് പോവുകയാണ്. വാചാലം എൻ മൗനവും എന്ന് പറയുന്ന യേശുദാസ് പാടിയൊരു പാട്ടാണ് വരുന്നത്. അതിനുശേഷം ഒന്ന് രണ്ട് പാട്ടുകൾ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് കൂടി ഉണ്ടാവുക. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: You are listening to Rainbow FM 110.5, musically yours.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പിന്റെ സമയമായിരുന്നു. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 52 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്കിനി എത്ര പാട്ടുകൾ പ്ലേ ചെയ്യാൻ പറ്റും എന്നെനിക്കറിയില്ല. ഏതായാലും നമുക്ക് കുറച്ച് മെസ്സേജുകൾ കൂടി വായിച്ചു തീർക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞതിന് മുൻപായിട്ട് വേഗം തന്നെ നമുക്ക് മെസ്സേജുകൾ വായിച്ചു തീർക്കാം. അതിലാദ്യത്തെ മെസ്സേജ് എന്ന് പറയുന്നത് മിനി വൈപ്പിനിൽ നിന്നാണ് അയച്ചിരിക്കുന്നത്. ഹായ് വാട്സപ്പ്, ഇന്ന് പിറന്നാളായ അൻവിക്കുട്ടന് ആശംസകൾ പറയുമോ? നല്ലൊരു പിറന്നാൾ ഗാനം കൂടി എന്ന് ആണ് മിനി അയച്ചിരിക്കുന്നത്. അപ്പോൾ അൻവിക്കുട്ടന് എല്ലാവിധ പിറന്നാൾ ആശംസകളും നേരുന്നു. ഇന്ന് പ്ലേ ചെയ്തിട്ടുള്ള പാട്ടുകളെല്ലാം നമുക്ക് അൻവിക്കുട്ടന് കൂടി വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. അതുപോലെ ഞാൻ സജിത റഹീം വൈപ്പിനിൽ നിന്നാണ്. എൻ്റെ മകൻ സമീറിൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അവൻ സൂര്യ ഫാനാണ്. അപ്പോൾ സൂര്യ അഭിനയിച്ച അഞ്ചാൻ ഫിലിമിലെ പാട്ട് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വിഷയാനും മറക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമീറിന് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ റെയിൻബോയുടെ വക അറിയിക്കുകയാണ്. പാട്ട് വെച്ച് തരുന്ന കാര്യം എനിക്ക് അത്ര ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏതായാലും വിഷ് ഞാൻ ചെയ്തിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ പ്ലീസ് പ്ലേ ജുംക ഗിരാരെ ഫോർ മൈ ഗ്രാൻഡ് ഡോട്ടർ ഓൺ ഹെർ തേർഡ് ബർത്ത്ഡേ ടുഡേ, താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. പക്ഷേ മെസ്സേജ് അയച്ചിരിക്കുന്ന ആരാണെന്ന് എനിക്കറിയില്ല, പേരൊന്നും അയച്ചിട്ടില്ല. ഏതായാലും ഗ്രാൻഡ് ഡോട്ടറുടെ പേരും പറഞ്ഞിട്ടില്ല. ആരായാലും കുട്ടിക്ക് വേണ്ടിയിട്ട് റെയിൻബോയുടെ വക ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. ഇന്ന് 3-ാം പിറന്നാളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും അതുപോലെ മേഘ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. രാവണ പ്രഭു മൂവിയിലെ അറിയാതെ അറിയാതെ എന്നൊരു ഗാനമാണ് മേഘ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നമസ്തേ, വൈഷ്ണവി തൃപ്പൂണിത്തറയിൽ നിന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. മധുചന്ദ്രലേഖ സിനിമയിലെ മല്ലികപ്പൂ പൊട്ടുതൊട്ട് എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി പ്ലേ ചെയ്യണമെന്നായിരുന്നു വൈഷ്ണവി പറഞ്ഞിരുന്നത്. അതുപോലെ നമസ്കാരം റെയിൻബോ, ഗമനം എന്ന ചിത്രത്തിലെ സിന്ദൂരപ്പൂ മനസ്സിൽ എന്ന ഗാനം ആർജയ്ക്കും അതുപോലെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി കേൾപ്പിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ജയങ്കർ സലിത ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഹായ് വാട്സപ്പ്, ആലുവയിൽ നിന്ന് ജൂലിയാണ്. ഒരു പാട്ട് വെച്ച് തരുമോ? എഴുവുന തരകൻ മൂവിയിലെ മേലെ വിണ്ണിൻ മുറ്റത്താരെ എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ സ്വപ്നക്കോട് മൂവിയിലെ ഒരു പൂ മാത്രം ചോദിച്ചു എന്ന് പറയുന്ന പാട്ടായാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മെസ്സേജ് അയച്ചിരുന്നത് ജൂലി ആയിരുന്നു ആലുവയിൽ നിന്ന്. ഹായ് ഗുഡ് മോർണിംഗ്, ഞാൻ രാജി രമേശ്. ബോഡി ഗിയറിൽ വർക്ക് ചെയ്യുന്നു. എൻ്റെ കൂട്ടുകാരിയുടെ മകളായ ദേവിക മോളുടെ ബർത്ത്ഡേ ആണ്. അവൾക്ക് വേണ്ടി ഒരു പാട്ട് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സുന്ദരിയായ മോളെ മറക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദേവിക മോൾക്ക് പിറന്നാൾ ആശംസകൾ അറിയിക്കുന്നു. പാട്ട് നമുക്ക് ലാസ്റ്റ് പ്ലേ ചെയ്യുന്ന പാട്ട് ഏതായാലും എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ വാട്സപ്പിൽ 90കൾക്ക് ശേഷമുള്ള പാട്ട് ചോദിക്കൂ എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ സവാരി ടൈമിലേക്ക് ഒത്തിരി

ഒത്തിരി പഴയ പാട്ടുകൾ ആണ് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ വാട്സപ്പിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി പുതിയ പാട്ടുകൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഓക്കെ, ജോൺസൺ പെരേര നമ്മുടെ പാട്ടിന് താങ്ക് യു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുഡ് മോർണിംഗ് ചേച്ചി, പ്ലീസ് പ്ലേ സോങ്. അഴകാന ചിന്ന ദേവതേ എന്ന് പറയുന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഉൻകൂടവേ പുറക്കണം, നമ്മ വീട്ടുപിള്ള മൂവിയിലെ പാട്ടാണ്. ഇതിലേതെങ്കിലും ഒരു പാട്ട് ഞങ്ങളുടെ അനിയത്തി മിന്നുവിന് അൻഹേര എന്നാണ് പേര് പറഞ്ഞിരിക്കുന്നത്. ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൽവിൻ ഹൽഡ്രിൻ, ക്രിസ്റ്റോ റിൻഷൻ, പവിൻ, റിയോണ, ആറോൺ, ആൻമരിയ, അൽമിയ, സാം, ഇത്രയും പേര് ചേർന്ന് ഒളനാട് നിന്നിട്ടാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ ഒത്തിരി ഒത്തിരി മെസ്സേജുകൾ. അപ്പോൾ ഏതായാലും അനീത്തയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൻഹേരയ്ക്കും റെയിൻബോയുടെ വക ബർത്ത്ഡേ വിഷസ് അറിയിക്കുകയാണ്. അപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് ഏതായാലും ഇനി ഒരു പാട്ട് കൂടിയാണ് പ്ലേ ചെയ്യാനായിട്ടുള്ള സമയം ഉണ്ടാവുകയുള്ളൂ. ആ ഒരു പാട്ട് വരുന്നത് കീർത്തിചക്ര എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ്. കാർത്തിക്കും അതുപോലെ ആശാജി മേനോനും ചേർന്ന് പാടിയ പാട്ടാണ് വരുന്നത്. സോ ആ ഒരു പാട്ട് കൂടി കഴിഞ്ഞ് നമ്മുടെ വാട്സപ്പ് വൈൻഡപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഇന്ന് മെസ്സേജ് അയച്ചാൽ എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. ഇന്ന് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനിയാണ്. അപ്പം ഇന്ന് പാട്ട് കിട്ടാത്തവർക്ക് ഇനി 12 മണിക്ക് യുവർ ചോയ്സിലേക്ക് വിളിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നാളെയും വാട്സപ്പ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇത് ആകാശവാണി കൊച്ചി FM Rainbow 107.5 മ്യൂസിക്കലി യേഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ.
2: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. സൌഹൃദം 2026 അന്താരാഷ്ട്ര സെമിനാർ ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദയിലാണ് 3 ദിവസത്തെ സെമിനാർ. പാരിസ്ഥിതിക പഠനം നടത്താതെ സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച അതിവേഗ റെയിലിനായി ഭൂമി ഏറ്റെടുക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അതിവേഗ റെയിലിനെക്കുറിച്ച് പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെന്നും ചരക്ക് നീക്കം കൂടി അതിവേഗ റെയിലിന്റെ ഭാഗമാക്കുന്നതിനെക്കുറിച്ച് പഠിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ടിന് പിന്തുണ തേടി മന്ത്രി രമേശ് ചെന്നിത്തല അല്പസമയത്തിനകം തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തും. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച. സ്വകാര്യ ബസ്സുകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ഗവൺമെന്റ് നിയോഗിച്ച കമ്മിറ്റി ഉടനെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. സ്വകാര്യ ബസ്സുകൾ പ്രിയദർശിനി സർവീസിനാൽ പ്രശ്നങ്ങൾ നേരിടുന്ന റൂട്ടുകളിൽ പരിഹാരമുണ്ടാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് രജിസ്ട്രേഷൻ തീയതി ഈ മാസം 31 വരെ നീട്ടിയതായി കേന്ദ്ര ഗവൺമെന്റ്. ഇന്ന് രജിസ്ട്രേഷൻ അവസാനിക്കാനിരിക്കെയാണ് ഇന്നലെ വൈകിട്ടോടെ തീയതി നീട്ടിയത്. പരമ്പരാഗത കേരള കലാരൂപം നോക്കുവിദ്യാ പാവകളി കലാകാരിയും 2020 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച മോനിപ്പള്ളി പങ്കജാക്ഷി കോട്ടയത്ത് അന്തരിച്ചു. 90 വയസ്സായിരുന്നു. പ്ലസ് വൺ ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്ന് വൈകിട്ട് 5 വരെ അപേക്ഷിക്കാം. ഞായറാഴ്ച അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കും. ലോക ഫുട്ബോളിലെ 2 സെമിഫൈനലിൽ ഇന്ന് അർജന്റീനയും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 അറ്റ്ലാന്റ സ്റ്റേഡിയത്തിലാണ് മത്സരം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
1: News Rainbow.
3: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
4: Sound. Action. Radio. An acoustic snapshot of popular films. Celluloid.
5: ഹലോ, നമസ്കാരം. സിനിമകളെ വെറുതെ കണ്ടു മറക്കാതെ അവയുടെ കഥകളും കഥാപാത്രങ്ങളും വിശേഷങ്ങളും ഓർമ്മകളൊക്കെ ചേർത്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടി യാത്ര ചെയ്താലോ? അങ്ങനെ ഒരു യാത്രയാണത്, സെല്ലുലോയിഡ്. ഞാൻ വിപുൽ മുരളി. കാലം കഴിയുന്തോറും കൂടുതൽ മനോഹരമാവുന്ന ചില സിനിമകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. ആദ്യ കാഴ്ചയിൽ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാകാതെയൊക്കെ പോകും. പക്ഷെ വർഷങ്ങൾക്കിപ്പുറം വീണ്ടും കാണുമ്പോൾ അതിന്റെ ആഴം തിരിച്ചറിയുന്ന സിനിമകൾ, അത്തരത്തിലൊരു സിനിമയാണ് ഇന്ന് സെല്ലുലോയിഡ്. മോഹൻലാലിന്റെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളിൽ ഒന്ന്, ലോഹിതദാസിന്റെ ശക്തമായ തിരക്കഥ, സിബി മലയിൽ ഒരുക്കിയ ഹൃദയസ്പർശിയായ അവതരണം, ഇതെല്ലാം ചേർന്ന് വരുന്ന ഒരു സിനിമയാണത്. അതുകൊണ്ട് തന്നെയാണ് ഈ ചിത്രം ദശരഥം ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ വീണ്ടും വീണ്ടും ഓർക്കുന്നൊരു ചിത്രമായിട്ട് മാറിയതെന്ന് ഞാൻ പറഞ്ഞ അതിൽ യാതൊരു സംശയമില്ല അല്ലേ? അപ്പോ എങ്ങനെ ആ ഓർമ്മകളുടെ റീല് നമുക്കൊന്ന് പുറകോട്ട് തിരിച്ചാലോ?

1989 പുറത്തിറങ്ങിയ ദശരഥം എന്ന് പറയുന്ന ഈ ചിത്രത്തിൽ അന്നത്തെ മലയാള സിനിമയിൽ തീർത്തും വ്യത്യസ്തമായൊരു അനുഭവമായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്തിരുന്ന് ആലോചിക്കുമ്പോഴായിരിക്കും നമുക്കതിനെക്കുറിച്ചൊക്കെ ഒരു ധാരണ കിട്ടുക എന്ന് പറയാം. കുടുംബ ബന്ധങ്ങളും വൈകാരികതയും ഇതൊക്കെ പറയുമ്പോഴും അതിനൊപ്പം തന്നെ ഒരു മെഡിക്കൽ സയൻസും മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും ഇതൊക്കെ കൂടെ ചേർത്ത് വെച്ചൊരു കഥയായിരുന്നു. രാജീവ് മേനോൻ നായകൻ്റെ പേരാണത്, നമ്മുടെ മോഹൻലാലിൻ്റെ പേര്. സമ്പത്തും സ്വാതന്ത്ര്യവും ആഘോഷിച്ച് ജീവിക്കുന്ന ഒരു യുവാവ്, ജീവിതത്തേക്ക് വളരെ ലാഘവത്തോടെ കാണുന്ന ഒരാളാണ്.

0: ചുമടയാണോ ഈ വണ്ടി?
1: അതെ.
0: ഇങ്ങനെയാണോ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യുന്നത്? ഒന്നും പറ്റിയിട്ടില്ല, ഒന്നും പറ്റിയിട്ടില്ല.
1: അങ്ങനെ പോയാലോ,
0: പോയാലോ,
1: കാശ് തന്നിട്ട് പോടോ.
0: താൻ കയ്യുന്ന ഇവിടെ കാശ് ഞാൻ തരാം, എന്റെ കാട് തരാം. താൻ നാളെ വീട്ടിൽ വന്ന്
1: ഇവിടെ നിന്റെ വീട്ടിൽ വരണോ? നീ ആരോ അവിടുത്തെ ദിവാനോ? മര്യാദക്ക് എന്റെ കാശ് തന്നിട്ട് പോടാ.
2: കയ്യിലുള്ള
0: മര്യാദ പറഞ്ഞ മനസ്സിലാവില്ല എന്ന് വെച്ചാ അവന്റെ ഒരു പാട്ട കാറ്
1: പോട്ടെ സാറേ.
0: പോയിക്കോട്ടെ, താനെ വിടെ, വിടറോ. മര്യാദ പറഞ്ഞ കേക്കണം. ഞാൻ ഇവിടുന്ന് രണ്ട് ലാർജ് അടിച്ചിട്ട് വണ്ടി ഒറ്റയ്ക്ക് ഓടിച്ചാ പോന്ന്. തിരിച്ചടിക്കാൻ ചങ്കൂറ്റോണ്ടെ നീ അടിച്ചോ, അല്ലെ കൊണ്ട് കേസ് കൊടു. പോ, എന്നാ അഡ്രസ് വേണേ പിടിച്ചോ. രാജീവ് മേനോൻ, മാനേജിംഗ് ഡയറക്ടർ, രത്നഗിരി പ്ലാന്റേഷൻ.
3: എന്നാൽ ഒരു സംഭവമാണ് അയാളുടെ ജീവിത കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കുന്നത്. മറ്റൊന്നുമല്ല, സ്വന്തം കുഞ്ഞു വേണമെന്ന ആഗ്രഹം. ഈ ആഗ്രഹം രാജീവിൽ ശക്തമാവുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് വിവാഹം എന്ന ആശയത്തോടൊന്നും വലിയ യോജിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നാണ് അന്നത്തെ മലയാള സിനിമയിൽ അത്രയും ധൈര്യത്തോടെ അവതരിപ്പിക്കാത്ത ഒരു വിഷയത്തിലേക്ക് കഥ കടക്കുന്നത്. മനുഷ്യൻ്റെ ആഗ്രഹങ്ങളും ധാർമ്മികതയും ബന്ധങ്ങളും മാതൃത്വവും ഇതെല്ലാം ഒരുമിച്ച് ചോദ്യം ചെയ്യുന്ന ഒറ്റൊരു യാത്ര.

0: റിലീസ് സമയത്ത് പലർക്കും പുതുമയായിരുന്നു ഈ ആശയം. പക്ഷെ ഇന്ന് നോക്കുമ്പോഴുണ്ടല്ലോ, സിനിമ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം കാലത്തെ മറികടന്നതാണ് എന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ. മോഹൻലാലിന്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് ഈ രാജീവ് മേനോൻ എന്ന് പറയുന്നത്. തുടക്കത്തില് നമ്മളൊക്കെ കാണുന്ന രാജീവ് മേനോൻ ഒരു അലക്ഷ്യ സ്വഭാവമുള്ള ഒരാളായിരുന്നു. പണവും സുഹൃത്തുക്കളും ഇതൊക്കെ മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ ലോകം. എന്നാലുണ്ടല്ലോ, കഥ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ മനുഷ്യനിൽ ഉണ്ടാവുന്ന മാറ്റം. ഇത് വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഈ പടത്തില്. സിബി മലയിൽ തന്നെ തന്റെ പല ഇന്റർവ്യൂസിലും പറയുന്നൊരു കാര്യമുണ്ട്, ഈ രാജീവ് മേനോൻ എന്ന കഥാപാത്രത്തെ ഒരു നെഗറ്റീവ് ടച്ച് കൊടുക്കാനല്ല താൻ ശ്രമിച്ചതെന്ന്. അയാൾ ചെയ്യുന്ന തീരുമാനങ്ങളൊക്കെ ഒരു പക്ഷെ വിവാദമാകാം, പക്ഷേ അതിന്റെ പിന്നിൽ ഒരു മനുഷ്യന്റെ വൈകാരികമായ ആഗ്രഹങ്ങളുണ്ട്. മോഹൻലാൽ അതിനെയൊക്കെ വളരെ അതിഗംഭീരമായ നിയന്ത്രണത്തോടെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അമിതമായ യാതൊരു വികാര പ്രകടനങ്ങളും ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. ചെറിയ നോട്ടങ്ങളിലൂടെയും നിശബ്ദതകളിലൂടെയും സംഭാഷണങ്ങൾക്കിടയിലുള്ള ചെറിയ ചെറിയ ഇടവേളകളുണ്ടല്ലോ, ഇതൊക്കെയാണ് നമ്മളെ രാജീവിലേക്കും രാജീവിനെ നമ്മളിലേക്കും എത്തിച്ചതെന്ന് വേണം പറയാൻ. അതുകൊണ്ട് തന്നെയായിരിക്കും ഒരു പക്ഷേ ദശരഥ ഇന്ന് വീണ്ടും കാണുമ്പോൾ രാജീവ് മേനോൻ എന്ന കഥാപാത്രം നമ്മളെ ആരും വിട്ടു പോവാത്തത്, അല്ലേ? ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സെല്ലുലോയിഡ്.
1: ഞാൻ ചില രസങ്ങളൊക്കെ ഒപ്പിച്ചേനെ.
2: വെറുതെയല്ല വട്ടുമേനോന്ന് ചിലര് വിളിക്കുന്നത്.
1: ഡിഫറന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ വല്ലാത്ത മടുപ്പാണ് ഡോക്ടർ. ഡോക്ടർക്ക് ബോറടിക്കുന്നില്ലേ? എന്നും ആശുപത്രി, രോഗികൾ, ഭാര്യ, ഈ സൈക്കിൾ തന്നെയല്ലേ എന്നും.
2: പോലെ ആരെങ്കിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്, ചെറിയ റിലീഫ് ഒക്കെ ഉണ്ട്.
1: അത് ശരി. അപ്പൊ ഞാനൊരു നേരം പോക്കാണല്ലേ.

ദശരഥത്തിന്റെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്നെന്ന് പറയുന്നുണ്ടല്ലോ ലോഹിതദാസിന്റെ തിരക്കഥയാണ്. ഒരു വിഷയത്തെ സെൻസേഷണൽ ഒന്നും ആക്കാതെ മനുഷ്യരുടെ വികാരങ്ങളിലൂടെ അവതരിപ്പിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തതെന്ന് പറയാം. ആരെയും പൂർണ്ണമായി ശരിയോ തെറ്റോ എന്ന് വിധിക്കാതെ ഓരോ കഥാപാത്രത്തിനും അവരുടേതായ കാഴ്ചപ്പാട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇന്ന് ഈ സിനിമയെ നമ്മൾ ഈ കാലഘട്ടത്തിലെ ഒരു പ്രസക്തമായ ഒരു വിഷയമായിട്ടും ചിത്രമായിട്ടൊക്കെ കാണുമെന്ന് വേണം മനസ്സിലാക്കേണ്ടത്. സെറോഗസി, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ തുടങ്ങിയ വിഷയങ്ങളൊക്കെ സമൂഹത്തിൽ കൂടുതൽ ചർച്ചപ്പെടുന്ന ഒരു കാലഘട്ടമാണിത്. എന്നാൽ 35 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് ആലോചിക്കണം ഇത്തരത്തിലൊരു വിഷയം അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ചിന്തയൊക്കെ നമ്മുടെ ഒരു മുഖ്യധാര മലയാള സിനിമയിൽ അവതരിപ്പിച്ചത്. അതൊക്കെ ഒരു വലിയ ധൈര്യമാണെന്ന് വേണം പറയാനായിട്ട്. അതുകൊണ്ട് തന്നെയാവാം ഒരു സിനിമ മാത്രമല്ല കാലത്തേക്കാൾ മുന്നേ നടന്ന ഒരു ചിന്ത കൂടിയാണ് ദശരഥമെന്ന് നമ്മൾ പറയുന്നത്. സിനിമയുടെ വൈകാരികതയെ കൂടുതൽ ആഴത്തിലാക്കിയത് ജോൺസന്റെ സംഗീതവും പശ്ചാത്തല സംഗീതവുമാണ്. ഓരോ രംഗത്തിനും ആവശ്യമായ നിശബ്ദത പോലും സംഗീതത്തിന്റെ ഭാഗമാകുന്ന ഒരു തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ സമീപനം. ദശരഥം വലിയ നാടകീയത സൃഷ്ടിക്കുന്നൊന്നുമില്ല, പകരം കഥാപാത്രങ്ങളുടെ മനസ്സിലുള്ള സംഘർഷം സംഗീതത്തിലൂടെ അനുഭവിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയുണ്ടല്ലോ ഈ ചിത്രത്തിലെ ഗാനങ്ങൾ ഇന്നും കേൾക്കുമ്പോൾ സിനിമയിലെ രംഗങ്ങൾ മനസ്സിലേക്ക് തിരികെ എത്തും. ഒരു നല്ല സിനിമയുടെ പ്രത്യേകത അതാണ്. കഥയും സംഗീതവും ഇതൊന്നും വേർതിരിക്കാൻ കഴിയാത്ത ഒരവസ്ഥ. കൊച്ചി എഫ് എം റെയിൻബോ 107.5 ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു സെല്ലോയിഡ്.

0: ദശരഥം റിലീസ് ചെയ്ത സമയത്ത് പ്രതീക്ഷിച്ചത്ര ഒരു വലിയ വിജയമൊന്നും ആയിരുന്നില്ല ഈ ചിത്രം. അതിന് കാരണം അന്നത്തെ പ്രേക്ഷകർക്ക് ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തെയോ അല്ലെങ്കിൽ അതിൻ്റെ അവതരണ രീതിയോ ഒക്കെ വളരെ പുതുമയായിരുന്നു എന്ന് തന്നെ ആയിരിക്കാം. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ സിനിമ വീണ്ടും കണ്ടുപിടിക്കപ്പെട്ടു എന്ന് വേണം പറയാൻ. ടെലിവിഷൻ പ്രദർശനങ്ങളിലൂടെയും പുതിയ തലമുറയുടെ ചർച്ചകളിലൂടെയൊക്കെ ഈ ചിത്രത്തിന് പുതിയൊരു ജീവിതം ലഭിച്ചു. ഇന്ന് പലരും ഈ ചിത്രത്തെ മലയാള സിനിമയിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ക്ലാസിക്കുകളിൽ ഒന്നായിട്ടൊക്കെ വിശേഷിപ്പിക്കുന്നത് കാണുമ്പോൾ സത്യത്തിലുണ്ടല്ലോ ഇതിൻ്റെ അണിയറ പ്രവർത്തകരായിരുന്നവർക്ക്, ഇന്ന് ജീവിച്ചിരുന്നവർക്ക്, അതിലെ അഭിനേതാവാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ തിരക്കഥ പറയാൻ പറ്റില്ല, കാരണം ലോഹിതദാസ് സാർ നമ്മളെ വിട്ടുപോയിരുന്നു. പക്ഷെ എന്നാൽ പോലും അവരെല്ലാം ഇത് കണ്ടുകൊണ്ട് കേട്ടുകൊണ്ട് അനുഭവിക്കുന്നുണ്ടാവും ആ ഒരു സന്തോഷം. ഇപ്പോൾ
1: ഒരു കഥയില്ലാത്തവളാ, ഒന്നും തോന്നരുത്.
2: പിള്ളേരും മോശമല്ല,
1: നമ്മടെ അല്ലേ?
2: നമ്മടെ
1: എന്റെ
2: അങ്ങനെ ഞാൻ പേടിച്ചു പോയി.
3: നാണിക്കാതെ പറ സ്വന്തം ചേട്ടനോട് പറയുന്നത് പോലെ പറ.
4: എനിക്ക് തരൂ.
3: ഏത് തുമ്മി?
4: കരിയച്ഛന്റെ മകൻ തടിയൻ തുമ്മി എനിക്ക് തരൂ. അവനെ ഞാൻ വളർത്താം, എന്ത് ചോദിച്ചാലും ഞാൻ തരാം. എന്റെ സ്വത്തിന്റെ പകുതി അവന്റെ പേരിൽ ഇപ്പൊ എഴുതി വെക്കാം. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മുഴുവൻ അവന്. എനിക്ക് തന്നൂടെ.
3: ഇല്ല, ഓരപ്പനും അതിന് കഴിയില്ല. ഇവിടെ ദരിദ്രമാവാം, കഷ്ടപ്പാടാവാം, എന്നാലും എന്റെ മക്കൾ അപ്പച്ചാന്ന് വിളിക്കുമ്പം സ്വർഗത്തിയിരിക്കുന്ന പോലെയാ. എന്റെ തൊമ്മിയെ വിറ്റാ പിന്നെ ഞാനെന്തിനാ അപ്പനാന്നും പറഞ്ഞ് ജീവിച്ചിരിക്കണേ?
4: അയ്യോ, ഞാനിങ്ങനെ വില പറഞ്ഞതൊന്നുമല്ല.
3: അല്ലായിരിക്കാം, പക്ഷെ അത് തനിക്ക് മനസ്സിലാവില്ല. തന്റെ കുറ്റമല്ല, ബന്ധങ്ങൾ എന്താണെന്ന് തനിക്കറിയില്ല.
4: അല്ല, അത് ഫിനിഷ് ചെയ്തിട്ട്.

0: ഒരു കുഞ്ഞ് ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ മാനസികവും ശാരീരികവുമായ വളർച്ച അമ്മയുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് ഞാൻ പറയുന്നതല്ല, നല്ല തലയുള്ളവർ എഴുതി വെച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥ എന്റെ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് തകരാറുകൾ ഉണ്ടാക്കും.
1: ഞാനൊരു ഭാര്യയാണ്, എന്റെ ഭർത്താവിന്റെ ജീവിതമാണ് എനിക്ക് വലുത്.
0: എനിക്ക് എന്റെ കുഞ്ഞാണ് വലുത്. നിങ്ങൾ കരയുന്നു, നിങ്ങൾ ടെൻഷൻ അടിക്കുന്നു, നിങ്ങൾ വേണ്ട സമയത്ത് പോഷകാഹാരങ്ങൾ കഴിക്കുന്നില്ല. ഇനിയിപ്പോൾ അയാൾ സുഖപ്പെട്ട് വന്നാൽ പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളാവും. 2 ലക്ഷം രൂപയാണ് ഞാൻ തന്നത്, വെറുതെ ഒന്നുമല്ല.
1: കരയാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല എന്നൊന്നും കരാറില്ല.
0: അങ്ങനെ പറയാൻ വരട്ടെ, ഫോട്ടോസ്റ്റാറ്റ് കോപ്പി ഞാൻ വായിക്കാം. ഗർഭം ധരിക്കുന്ന നാൾ മുതൽ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞിനെ പോലെ കരുതി കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഒന്നാം കക്ഷിയുടെ താല്പര്യപ്രകാരം നിർവഹിച്ചുകൊള്ളാം. എന്റെ താല്പര്യത്തിന് തന്നെ ജീവിക്കണം.
1: നിങ്ങൾ പറയുന്ന പോലെ ജീവിക്കാൻ ഞാൻ ശ്രമിക്കാം.
0: വീണ്ടും കരയുന്നു.
1: സോറി.
0: ഒരു ഗർഭിണി ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കും?

0: ചെയ്യണം, എന്തെല്ലാം വിനോദങ്ങളിൽ ഏർപ്പെടണം, എത്ര മണിക്കൂർ ഉറങ്ങണം, എന്തൊക്കെ പരിചരണങ്ങൾ വേണം, ഇതൊന്നും നിങ്ങൾക്കറിയില്ല. ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതനുസരിച്ച് ഞാൻ പറയുന്ന സ്ഥലത്ത് വന്ന് നിങ്ങൾ താമസിക്കണം.
1: എനിക്ക് ആലോചിക്കേണ്ടി വരും.
0: ആലോചിച്ചോളൂ, പക്ഷെ കരാറൊന്നും ലംഘിക്കാൻ പറ്റില്ല. ഒരു 5 ദിവസം ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു. 5 ദിവസം കഴിഞ്ഞ് ഞാൻ വരും. പോകാൻ തയ്യാറായിക്കോളൂ. നിങ്ങൾക്ക് സുരക്ഷിതമായും സൗകര്യമായും സന്തോഷമായും താമസിക്കാനുള്ള എല്ലാ ഏർപ്പാടുകളും അവിടെ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ പണത്തിന് വല്ല ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കണ്ട. ശരി, പോവാം.
2: കാലം മാറുമ്പോൾ സിനിമകളുടെ അർത്ഥവും മാറും എന്ന് പറയുന്നതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് ഈ ചിത്രം ദശരഥ. ചില സിനിമകളൊക്കെ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ കഥ മാത്രമായിരിക്കും നമ്മുടെ ഓർമ്മയിലുണ്ടാവുക. പക്ഷെ ചില സിനിമകളുണ്ടല്ലോ, ചോദ്യങ്ങളോടെയായിരിക്കും നമ്മളെ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് വിടുക. ദശരഥം എന്ന് പറയുന്ന അത്തരത്തിലൊരു ചിത്രമാണ്. ഒരു മനുഷ്യൻ്റെ ആഗ്രഹം അതെവിടെയാണ് അവസാനിക്കേണ്ടത്? സ്നേഹം എന്നത് ഉടമസ്ഥതയാണോ അതോ വിട്ടുകൊടുക്കാനുള്ള മനസ്സാണോ? ഒരു കുഞ്ഞിൻ്റെ ജനനം ജൈവശാസ്ത്രം മാത്രമാണോ അതോ ബന്ധങ്ങളുടെ പുതിയ നിർവചനമാണോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊന്നും സിനിമ വ്യക്തമായിട്ടൊരു ഉത്തരം പറയുന്നുമില്ല. ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് പ്രേക്ഷകനെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഈ കാര്യം തന്നെയാണ് കേട്ടോ ഈ ദശരഥം എന്ന് പറഞ്ഞ മൂവിയെ ഇന്നും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിലും പ്രസക്തമാക്കുന്നത്. ഓരോ തവണ കാണുമ്പോഴും പുതിയൊരു അനുഭവം സമ്മാനിക്കുന്ന സിനിമകളുടെ കൂട്ടത്തിലാണ് ഈ ചിത്രത്തിൻ്റെ സ്ഥാനം. ഇന്നത്തെ സെല്ലുലോയിഡിൽ നമ്മൾ ഓർത്തെടുത്തത് മലയാള സിനിമയിലെ ഏറ്റവും വ്യത്യസ്തവും കാലത്തെ മറികടന്നതുമായ ചിത്രങ്ങളിലൊന്നായ ദശരഥമാണ്. കൊച്ചി എഫ് എം റീൻബോ 107.5 നിങ്ങൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത് സെല്ലുലോയിഡ്. കൂടെയുണ്ടായിരുന്നത് ഞാൻ വിപുൽ മുരളി.
3: പേരിൽ ഒരിക്കൽ കൂടി അപേക്ഷിക്കാനാണ്. ബന്ധു എന്ന് പറയാൻ ഇവൻ മാത്രമേ ഉള്ളൂ. ആർക്കും സ്നേഹം കൊടുത്തിട്ടില്ല, കിട്ടിയിട്ടില്ല. ായിരുന്നു ലൈഫ്. ഇങ്ങോട്ട് ഒഴുകി പോകുന്നു. അതിനുശേഷം പുതിയതായി പലതും, പല കണക്കൂട്ടലുകളും, പുതിയൊരു ജീവിതം തന്നെ തുടങ്ങുകയായിരുന്നു. കരുതി വെച്ചിരുന്ന സ്നേഹം മുഴുവൻ ഞാൻ ഇങ്ങോട്ട് കൊടുത്തു. അതെല്ലാം നഷ്ടമാവുമ്പോ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എനിക്കുള്ളതെല്ലാം എടുത്ത് എന്റെ മകനെ മാത്രം എനിക്ക് തന്നുകൂടെ? പോട്ടെ, ഒരിക്കൽ കൂടി ചോദിച്ചിരുന്നെങ്കിൽ കിട്ടുമായിരുന്നു എന്ന് നാളെ തോന്നാതിരിക്കാൻ വേണ്ടിയാണ് ഒരു യാചകനെ പോലെ ഞാൻ വന്നത്. ചന്ദ്രദാസിനോട് ഒരു അപേക്ഷയുണ്ട്. അവൻ വളർന്ന് വലുതാകുമ്പോ ഇങ്ങനെ വിട്ടിയ അച്ഛന്റെ കഥ അവനോട് പറയുന്നു.
4: വളരുമ്പോ അവൻ നിങ്ങളെ തേടി വരും, ഉറപ്പാണ്.
3: ജീവിച്ചിരിക്കോ. ഞാൻ അവനെ ഒന്ന് എടുത്തോട്ടെ. എല്ലാ അമ്മമാരും ആനയെ പോലാണോ?
5: അതെ കുഞ്ഞെ, മനസ്സിലുള്ളത് എനിക്കറിയാം. കുഞ്ഞിന്റെ അമ്മയെ കുറിച്ചല്ലേ ഓർത്തത്? ഞാനും കേട്ടിട്ടുണ്ട്, ആ സ്ത്രീക്ക് ഒരിക്കലും സുഖം കിട്ടിയിട്ടുണ്ടാവില്ല. ജീവിതം മുഴുവൻ നീറുനീര് കഴിഞ്ഞിട്ടേ ഉണ്ടാവും.
3: ആനി മോനെ സ്നേഹിക്കുന്നവളെ മാഗിക്ക് എന്നെ സ്നേഹിക്കാം.

നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ലിസ്ണേഴ്സിനും. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 12 മണി കഴിഞ്ഞ് 1:55 ആവുമ്പോൾ ഇനിയുള്ള 2 മണിക്കൂർ നേരത്തേക്ക് റെയിൻബോയിൽ ഇന്നത്തെ യുവർ ചോയ്സിൻ്റെ സമയമാണ്. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾ നിങ്ങൾ ലിസ്ണേഴ്സിന് വിളിച്ച് ചോദിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ എന്ന് പറയുന്നത് 0484242810 ആണ്. 0484242801. അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുക, ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ ചോദിക്കാം, വിശേഷങ്ങളൊക്കെ പങ്കുവച്ച് നമുക്ക് 2 മണി വരെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോവാം. അപ്പോൾ ഇന്ന് കൂടിയുള്ളത് ഞാൻ അശ്വിനിയാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ യുവർ ചോയ്സിലേക്ക്. അപ്പോൾ നമ്മളിന്ന് പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത കൂടി ഒന്ന് പറയാം എന്നാണ് വിചാരിക്കുന്നത്. രാവിലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ജൂലൈ 15 യുവജന നൈപുണ്യ ദിനമാണ്. അപ്പോൾ യുവാക്കളിൽ ഇങ്ങനെ തൊഴിലധിഷ്ഠിത എന്താ പറയുക സ്കില്ലുകളൊക്കെ വളർത്തിയെടുക്കുന്നതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ചിട്ടൊക്കെ ഒരു അവബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് 2014 ഐക്യരാഷ്ട്രസഭ ഈ ഒരു ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പ്രഖ്യാപനത്തിൻ്റെ റിസൾട്ട് എന്ന പോലെ നമ്മൾ എല്ലാ വർഷവും ജൂലൈ 15 ഈ ഒരു ദിവസം യുവജന നൈപുണ്യ ദിനമായിട്ട് ആചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ സാങ്കേതികവിദ്യയൊക്കെ ഒത്തിരി ഒത്തിരി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, കോഡിംഗ് പോലെയുള്ള പുതിയ പുതിയ മേഖലകളിലൊക്കെ കഴിവ് തെളിയിക്കുന്നവർക്കാണ് ഇന്നത്തെ ഒരു സൊസൈറ്റിയിൽ നമുക്ക് അവസരങ്ങൾ കൂടുതലായിട്ട് കിട്ടുന്നത് എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ വെറുതെ ഡിഗ്രി സർട്ടിഫിക്കറ്റുകളൊക്കെ ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ പഠനം മാത്രം എന്നുള്ള രീതിയിൽ പോവാതെ നമ്മുടെ സ്കില്ലുകൾ, നമുക്ക് പ്രായോഗികമായിട്ടുള്ള സ്കില്ലുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ഒരു ഫ്യൂച്ചർ നമുക്കൊന്ന് സുരക്ഷിതമാക്കാനായിട്ട് പറ്റുള്ളൂ എന്നൊരു അവസ്ഥയിലാണ് നമ്മുടെ സമൂഹം ഇപ്പം എത്തി നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ദിവസം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നമുക്ക് നമ്മുടേതായ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഒത്തിരി ഒത്തിരി സ്കില്ലുകളുണ്ട്, ആ ഒരു സ്കില്ലുകൾ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് കൂടി ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മളോട് പറഞ്ഞു തരുന്നൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ പറയുമ്പോൾ നമ്മൾ വെറുതെ ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നവരാവാതെ നമ്മളുടെ കഴിവുകൾ വർദ്ധിപ്പിച്ച് നമ്മൾ ചെയ്യുന്ന ജോലിക്ക്, ചെയ്യാനായിട്ട് പോകുന്ന ജോലിക്ക് അനുയോജ്യരായിട്ട് മാറണം. ആ ഒരു സ്കില്ലിങ്ങിൻ്റെ കാര്യം വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണണമെന്നൊരു സന്ദേശമാണ് ഈ ഒരു ദിനം നൽകുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങളും നിങ്ങളിലുള്ള കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തുക, നമ്മുടെ സ്കില്ലുകൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ടൊക്കെ നോക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രോഗ്രാം തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാട്ടിലേക്കാണ് പോകുന്നത്. മധുര മനോഹര മോഹം എന്ന് പറയുന്ന മൂവിയിൽ മധു ബാലകൃഷ്ണനും KS Chitrayും ചേർന്ന് പാടിയിട്ടുള്ള ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. ആ ഒരു പാട്ട് കേട്ട് വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ഫസ്റ്റ് കോളറോട് സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ അത് ആരാണെന്ന് എനിക്കറിയില്ല, വേഗം വേഗം വിളിച്ചുകൊള്ളുക. ഓൾറെഡി ഇവിടെ കോളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പാട്ടിന് ശേഷം നമ്മൾ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ട ലിസണേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ഇത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൌരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
2: വെൽക്കം ബാക്ക് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. അപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിരിക്കുകയാണ്. യുവർ ചോയ്സിലെ ഫസ്റ്റ് കോളർ നമുക്കായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് നമ്മളോട് സംസാരിക്കാനായിട്ട്. ആരാണെന്ന് നോക്കാം. ഹലോ.
3: ഹലോ
2: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
3: നമസ്കാരം, ഇത് കൊച്ചിയിൽ നിന്ന് സീന.
2: എന്താണ് ബാക്കിൽ നിന്ന് പുറകിൽ നമുക്ക് ഭയങ്കര തട്ടുമുട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അടുക്കളയിൽ ജോലിയാണ്. ഓക്കെ, അതിന്റെ ഒരു ഒച്ചപ്പാടാണോ കേൾക്കുന്നത്? ഓക്കെ ഓക്കെ. അപ്പൊ വീട്ടിലാണോ ഉള്ളത്?
3: ഓക്കെ.
2: അപ്പൊ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
3: വീട്ടില് ഉമ്മ, ബാപ്പ, 3 കുട്ടികള്, എന്റെ ഭർത്താവ്.
2: ഓക്കെ. അപ്പൊ ഇവരൊക്കെ എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഒക്കെ എന്ത് ചെയ്യുന്നു?
3: ഹസ്ബൻഡ് ഡ്രൈവറാണ്.
2: കുട്ടികള്
3: പഠിക്കണം. മോള് ഫിസിയോതെറാപ്പിക്ക് ചേർന്നേക്കണം. ഇളയത് 10th പഠിക്കണം. അതിന്റെ ഇളയത് 3rd class പഠിക്കണം.
2: ഓക്കെ. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു?
3: എല്ലാരും
2: ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ. അപ്പൊ മുന്നേ വിളിച്ചിട്ടുണ്ടോ പ്രോഗ്രാമിലേക്ക്?
3: വിളിച്ചിട്ടുണ്ട്.
2: ഓക്കെ. അപ്പൊ കുറച്ചു നേരത്തേക്ക് പണിയൊക്കെ ഒന്ന് നിർത്തിവെക്കോ, നമ്മള് സംസാരിക്കല്ലേ. ഓക്കെ. ഞാൻ അതിൽ വിളിച്ചപ്പോ തന്നെ, ഹലോ പറഞ്ഞപ്പോ തന്നെ പുറകീന്ന് ഭയങ്കര സൗണ്ടൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ്, ഇനി വല്ല ജോലിക്കോ എവിടെയെങ്കിലും പോയിരിക്കുന്ന ആളാണോ? അടുക്കളയിലും ഉച്ചക്കത്തേക്കുള്ള ആഹാരത്തിനുള്ള തിരക്ക് പിടിച്ച പണിയിലാണോ? അപ്പം ആഹാരമൊക്കെ കഴിക്കാനായിട്ട് സമയം ആവുന്നല്ലേ ഉള്ളൂ, പണികളൊക്കെ തീർത്തു. ഓക്കെ. അപ്പൊ

0: വേറെ വിശേഷങ്ങളൊക്കെ പറയൂ, ഏത് പാട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞില്ലല്ലോ.
1: ഇത് ഹൗ ഓൾഡ് ആർ യു, മറ്റേ വിജനതയിൽ.
0: വിജനതയിൽ എന്താണ് ആ ഒരു പാട്ട് വേണം? ആർക്കെങ്കിലും ഡെഡിക്കേഷൻ സ്പെഷ്യൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: അത് എല്ലാ ലിസ്ണേഴ്സിനും കൂടിയിട്ടാണ്.
0: എല്ലാ ലിസണേഴ്സ്. എന്താണ് ഈ ഒരു പാട്ട് തന്നെ സെലക്ട് ചെയ്യാൻ കാരണം എന്താണ്?
1: അത് എനിക്കിഷ്ടയാ. അതിലെ സ്ത്രീ കഥാപാത്രം മഞ്ജു വാര്യർ നല്ല രീതിയിൽ
0: ചെയ്തിട്ടുണ്ട്.
1: ചെയ്തിട്ടുണ്ട്.
0: ആ ശരിയാണ്. അപ്പൊ അതുപോലെ അതിലെ കഥാപാത്രം നമ്മൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞായിരുന്നു ഇന്ന് നൈപുണ്യ ദിനമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ കഴിവുകളൊക്കെ വികസിപ്പിക്കണ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സിനിമയിലാണെങ്കിലും മഞ്ജു വാര്യര് എന്താണ് ജോലി ചെയ്യുന്നതോടൊപ്പം പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു ഒരു കഥയാണ് അല്ലേ?
1: അതെ.
0: അപ്പോ അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ വീട്ടില്?
1: പിന്നെ കാറ്ററിംഗ് ഉണ്ട് എനിക്ക്.
0: ആഹാ, അപ്പൊ ഒരു വലിയൊരു ബിസിനസ് വുമണിനോടാണ് നമ്മൾ സംസാരിക്കുന്നത്. അത് ശരി. അടുക്കളയിൽ ജോലി ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഒരു വീട്ടു ഹൗസ് വൈഫ് ആണ്, വീട്ടമ്മയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ശരി, അപ്പൊ ജോലിയെ കുറിച്ചൊക്കെ പറയൂ. ആ,
1: ഇപ്പൊ വീട്ടിലെ ജോലി കഴിഞ്ഞപ്പോ എനിക്കിപ്പോ പച്ചരിയുടെ ഓർഡർ ഉണ്ട്, അപ്പൊ അത് ചെയ്യാനായിട്ട് പോവാൻ പോകും.
0: ഓ ശരി. അപ്പൊ അത് സ്വന്തമായിട്ട് നടത്തുന്നതാണോ അതോ വേറെ എന്തെങ്കിലും ആണോ?
1: ആ, സ്വന്തം തന്നെ, ഞാനും എന്റെ രണ്ട് നാത്തൂന്മാരും കൂടെ.
0: ഓ ശരി. അപ്പം എങ്ങനെയാണ് ആ ഒരു, അവിടെ തന്നെയാണോ വീടിന്റെ അടുത്തൊക്കെയാണോ ഓർഡേഴ്സ്, അതോ കടകളിലൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്ന പോലെയാണോ?
1: കടകളില് വന്നാല് കടകളില് കൊടുക്കും, വീട്ടിലും ഓർഡർ അനുസരിച്ച്.
0: ഓ ശരി ശരി. അപ്പൊ എങ്ങനെ ഓർഡർ ഒക്കെ കിട്ടാറുണ്ടോ?
1: ഓർഡർ ഒക്കെ ഉണ്ട്,
0: ഇന്ന്
1: ഉണ്ട് ഓർഡർ, ഇന്നിപ്പോ 1 മണിക്ക് കൊടുക്കണം.
0: ഓ ശരി. അപ്പൊ അതിന്റെ ഒച്ചപ്പാടാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത്.
1: അപ്പൊ വേഗം വീട്ടിലെ സാധാ ജോലിയൊക്കെ തീർത്തിട്ട് നിക്കാൻ
0: ചെയ്യാനായിട്ട്. ഓ ശരി. അപ്പൊ അത് നിങ്ങള് ഓർഡർ അനുസരിച്ച് പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കും?
1: കൂടുതലും ഞങ്ങക്ക് വീട്ടിൽ വന്ന് കളക്ട് ചെയ്യാനാണ് ഞങ്ങൾ പറയാറ്. പിന്നെ അത്യാവശ്യം വീട്ടിലാരും വന്ന് കളക്ട് ചെയ്യാൻ ആളില്ല എങ്കിൽ ഞങ്ങൾ എത്തിച്ചും കൊടുക്കും.
0: ഓ ശരി ശരി. അപ്പൊ എങ്ങനെയാണ് ഈ നാത്തൂന്മാരുടെ കൂടെ ഈ ഒരു ഇത് ബിസിനസ് പോലെ തുടങ്ങാം, അത് എങ്ങനെയാണ് അവര് ചിന്തയൊക്കെ വന്നത്?
1: അങ്ങനെ ഒരു ഒരു കടയില് ഫസ്റ്റ് ഒരു ഓർഡർ ചെയ്ത് കൊടുത്തു, അപ്പൊ ഒരു കോൺഫിഡന്റ് കിട്ടി.
0: ഓ ശരി.
1: ഞങ്ങള് നിർത്തിയില്ല, തുടർന്ന് പോയി.
0: ഓക്കെ. അപ്പൊ പത്തിരി മാത്രമേ ഉള്ളൂ അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ?
1: പത്തിരി, മണിപ്പുട്ട്, ഇടിയപ്പം, ചപ്പാത്തി, വെള്ളയപ്പം
0: എല്ലാം ഉണ്ട്,
1: പലഹാരം.
0: ഓക്കെ. അപ്പോ ഇതൊക്കെ വേണമെങ്കിൽ
1: ഓർഡർ
0: ഓ പത്തിരി. ഓക്കെ, അങ്ങനെ. അപ്പൊ ഒത്തിരി ഒത്തിരി ഇതുണ്ട്. നല്ലൊരു കാര്യമാണ്, നമുക്ക് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു ഇതാണ്, എല്ലാവർക്കും ഒരു മാതൃകയൊക്കെയാണ്.
1: അതെ.
0: ഓക്കെ. അപ്പൊ ഏതായാലും
1: എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്.
0: അതെ അതെ,
1: കണ്ടെത്തി അത് ചെയ്യുന്നതിലാണ് ഓരോരുത്തരുടെയും.
0: അതെ, നമ്മൾ ഇന്ന് അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം തന്നെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് കോളർ തന്നെ അങ്ങനെ ഒരാളായതുകൊണ്ട് എനിക്ക് ഒത്തിരി സന്തോഷം. അപ്പോ ഇനി വിളിക്കുന്നവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിവുള്ളവരാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോ നമുക്ക് ഏതായാലും പാട്ടിലേക്ക് പോയാലോ. അപ്പോ ഓക്കെ, ഒത്തിരി വിളിച്ചാൽ ഒത്തിരി സന്തോഷം. കുറച്ചു നാൾ കഴിയുമ്പോൾ വീണ്ടും വിളിക്കാം ഇതുപോലെ. ഓക്കെ
1: ഓക്കെ
0: ഓക്കെ. താങ്ക് യു
1: താങ്ക് യു.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 12 മണി കഴിഞ്ഞ് 18 മിനിറ്റും 15 സെക്കൻഡും ആകുമ്പോൾ നമ്മൾ ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന മൂവിയിൽ ശ്രേയ ഘോഷാൽ പാടിയ ഒരു പാട്ട് കേട്ടതാ ഇങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളോട് സംസാരിക്കാനായിട്ട് വേറൊരു കോളർ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്? ലത. സ്ഥലം എന്താണ്? സ്ഥലപ്പേരെന്തായിരുന്നു? പാതിരപ്പള്ളി ആലപ്പുഴ. ഓക്കെ, എന്താ ചെയ്യുന്നത്? എന്താ? വീട്ടമ്മയാണ്. ഓക്കെ, അപ്പോ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഭർത്താവും ഒരു
0: മോളും. എന്താണ്, അവരെന്തൊക്കെ ചെയ്യുന്നു?
1: പുള്ളിക്കൊരു മോളിന് സ്ഥാപനമുണ്ട്. മോള്
0: എന്താണ്?
1: തിരുവനന്തപുരത്ത്
0: പി ജി ചെയ്യണം. ഓക്കെ, ചെറുതായിട്ടൊന്ന് സൗണ്ട് ഇങ്ങനെ ബ്രേക്കായി ബ്രേക്കായി പോകുന്നുണ്ട്, അപ്പൊ ഒന്ന് ശ്രദ്ധിക്ക. ഓക്കെ, അപ്പൊ മുന്നേ വിളിച്ചിട്ടുണ്ട് പ്രോഗ്രാമിലേക്ക്? വിളിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോഴാണ് വിളിക്കുന്നത്. നമ്മുടെ പ്രോഗ്രാമൊക്കെ കേൾക്കുന്ന ആളാണോ സ്ഥിരമായിട്ട്?
1: പിന്നെ
0: രാവിലെ തന്നെ വെക്കുന്ന ഒരാളാണ് നമ്മുടെ. ഓക്കെ, അപ്പോൾ മറ്റ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്കല്ലാതെ വേറെ പ്രോഗ്രാംസിലേക്ക് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയക്കുന്ന ആളാണോ?
1: മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല,
0: അയച്ചിട്ടില്ല. ലൈവായിട്ട് വിളിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഏതായാലും ഒന്ന് രണ്ട് പ്രാവശ്യം, രണ്ടാമത്തെ തവണ ഇപ്പോൾ വിളിക്കുന്നത് അല്ലേ?
1: അതെ.
0: ഓക്കെ, അപ്പോൾ വീട്ടിൽ എന്താണ്, ജോലികളൊക്കെ കഴിഞ്ഞോ?
1: ജോലികളൊക്കെ കഴിഞ്ഞ് ഇരുന്നപ്പോഴാണ് ഇങ്ങനെ തുടങ്ങാൻ പോകുന്നത്.
0: ഓക്കെ, അപ്പോൾ അങ്ങനെ വിളിച്ചതാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കോളർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ ഇങ്ങനെ വീട്ടില് ബിസിനസ് ഇങ്ങനെ കാറ്ററിംഗ് ബിസിനസ് ഒക്കെ ചെയ്യുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വീട്ടില് ചെയ്യുന്ന ആളാണോ?
1: കാറ്ററിംഗ് അല്ല, ചെറുതായിട്ടൊക്കെ.
0: അത് മതിയല്ലോ, ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞപ്പോ തന്നെ ഓരോരോ കഴിവുകളെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ അങ്ങനെ എന്തെങ്കിലും
1: കോഴി 10-25 കോഴിയൊക്കെ ഉണ്ട്. അതിന്റെ കരിങ്കോ

0: ചെറിയാ.
1: ഓക്കെ, അപ്പൊ അതിന്റെ ഇങ്ങനെ ബിസിനസ് ഒക്കെയാണോ, വിൽപ്പനയൊക്കെയാണോ?
0: ആ വിൽപ്പന എന്ന് വെച്ചാല് ആവശ്യക്കാർക്ക് കൊടുക്കും,
1: കൊടുക്കും. ഓക്കെ, അപ്പൊ ഇന്ന് വിളിക്കുന്ന എല്ലാവരും തന്നെ ഒത്തിരി ഒത്തിരി ഇങ്ങനെ ബിസിനസ് ഐഡിയാസ് ഒക്കെ നന്നിട്ട് നടത്തിക്കൊണ്ടു പോകുന്ന ആളുകളാണ്. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
0: ചിത്രനോയിലെ പാടം പൂത്ത കാലം.
1: ഓക്കെ, ആ ഒരു പാട്ടാണ് വേണ്ടത്. ആർക്ക് വേണ്ടിയിട്ടാണ്? ഡെഡിക്കേഷൻസ് കാര്യങ്ങൾ എന്തെങ്കിലും?
0: കേൾക്കുന്ന എല്ലാവർക്കും, പിന്നെ മോൾക്കും.
1: ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടും, ഫാമിലിക്ക് വേണ്ടിയിട്ടും, ലിസ്ണേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും പാട്ട് കേൾക്കാം. ഇപ്പോൾ പറഞ്ഞതുപോലെ ബിസിനസ് കാര്യങ്ങളൊക്കെ എല്ലാം നന്നായിട്ട് തന്നെ പോട്ടെ. അപ്പോൾ കുറച്ചു നാൾ കഴിയുമ്പോൾ വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക് യു.

0: സമയം 12 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ അരമണിക്കൂർ ഇതാ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രോഗ്രാം തുടങ്ങി. ഇനി ആരെങ്കിലുമൊക്കെ വിളിക്കാനായിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ സമയം നമുക്ക് ബാക്കിയുണ്ട്. നമ്പർ ഇതാണ്, 0484242481. അപ്പോൾ ഈ ഒരു നമ്പറിലേക്കാണ് വിളിക്കേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ നെക്സ്റ്റ് കോളറോടെ നമുക്ക് സംസാരിക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം മേഡം.
0: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: ഞാൻ ജമീല, ഹംസ ആലുവ.
0: ആലുവ എന്നാണ്? ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
1: അല്ല, ആദ്യമായിട്ടല്ല, 3 മാസമായി.
0: ഓക്കെ, എനിക്ക് ഭയങ്കര സന്തോഷം പോലെ സംസാരിക്കും. അപ്പൊ ഞാൻ വിചാരിച്ചു ചിലപ്പോ ആദ്യമായിട്ട് കിട്ടിയതിന്റെ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ.
1: അതൊന്നല്ല, എനിക്ക് എപ്പോഴും സന്തോഷമാണ്, റേഡിയോയിനോട് സന്തോഷമുള്ളൂ നിങ്ങളോടൊക്കെ.
0: ഓക്കെ, അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ ആ ഒരു സന്തോഷമാണ് ഞാനും ഇപ്പൊ കേട്ടത്. ഓക്കെ, എന്ത് ചെയ്യുന്നെന്താ?
1: ഞാൻ വീട്ടിലാണ്. വീട്ടിലാണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യും, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങള്. റേഡിയോന്റെ അടുത്ത് നിന്ന് വല്ല കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കും, ഓരോ കാര്യങ്ങളൊക്കെ. പിന്നെ കഥ, പിന്നെ ചെറുകഥ, പിന്നെ അങ്ങനെയുള്ളതൊക്കെ ഈ ഞാൻ റേഡിയോന്റെ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അതിൽ ആഴ്ചയിൽ ഒരു ദിവസം പല പരിപാടിയിലും പങ്കെടുക്കണം. വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കണം. മക്കള്, പേരമക്കളൊക്കെ ഉള്ളതാണ്, പക്ഷെ
0: മനസ്സ് ചെറുതാണ്. അത് എപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഞാൻ ചോദിക്കാൻ തുടങ്ങായിരുന്നു വീട്ടില് ആരൊക്കെ ഉണ്ടെന്ന്.
1: 3 മക്കളാണ് എനിക്ക്, 2 പെൺകുട്ടികളും ഒരു മോനും. വാപ്പിച്ച് വണ്ടി ഓടിക്കണം. എനിക്ക് ചില പൊടിക്കൈകളൊക്കെ അറിയാം.
0: എന്താണ്?
1: സാകൂട്ടി സംസാരിക്കും ഞാൻ. സാകൂട്ടി
0: പാകൂട്ടിയോ?
1: സാകൂട്ടി സംസാരിക്കും.
0: എന്നാ നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും കുറച്ചൊന്ന് സംസാരിക്കാമോ?
1: ഞാൻ പറഞ്ഞോട്ടെ?
0: ആ, പറഞ്ഞു പറഞ്ഞു.
1: സയ സന്തോഷം, സഭാ സറ സയേ സന്തോഷത്, അത് എന്താണ്? എന്തെന്നാ ഞാൻ പറയേണ്ടതെന്നാണ് അതിന്റെ അർത്ഥം.
0: ഓഹോ, അത് വേറെ.
1: എന്റെ മുമ്പിൽ സായ ഉണ്ടാവും.
0: ആ,
1: സയേ സറ സണ സഹൂസളം എറണാകുളം.
0: ഓഹോ, ഓക്കെ.
1: ആ, അതേപോലെ സംസാരിക്കാനും അറിയാം എല്ലാം.
0: ആ, എല്ലാത്തിന്റെയും സ്റ്റാർട്ടിങ്ങിൽ സാ വെച്ചിട്ട് സംസാരിക്കാൻ അറിയാം. ഓഹോ, അതൊരു ഒരു വല്ല. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത്. ഓഹോ, അപ്പൊ ഇങ്ങനെ ആരോടെങ്കിലും ഒക്കെ അങ്ങനെ സംസാരിക്കാറുണ്ടോ?
1: അങ്ങനെ സംസാരിക്കും, പക്ഷെ ആർക്കും
0: മനസ്സിലാവില്ല അല്ലെ. എനിക്കിപ്പോ പറഞ്ഞപ്പോഴാണെങ്കിലും രണ്ടാമത് എറണാകുളം എന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ചോദിക്കും, ഞാൻ ചോദിക്കാൻ തുടങ്ങുമായിരുന്നു വീട്ടിലൊക്കെ എങ്ങനെയാണോ സംസാരിക്കുന്നത് അവർക്ക് മനസ്സിലാവോന്നൊക്കെ. അപ്പൊ ഇത്രയും നാളെ ഒരുമിച്ച്
1: മനസ്സിലാവില്ല, പിള്ളേർക്ക് പിന്നെ മനസ്സിലാക്കി എടുക്കണം.
0: ആ, ഓരോ സാ കളഞ്ഞിട്ടുള്ള ബാക്കി വായിച്ച്
1: എടുക്കണം,
0: മനസ്സിലാക്കി എടുത്താ മതി. ഓ, ശരി ശരി, ഇപ്പഴാണ് അതിന്റെ ഒരു ടെക്നിക്ക് എനിക്ക് മനസ്സിലായത്. ഞാനത് എന്താണെന്ന് ആലോചിച്ചിരിക്കുന്നു. ഓ, അപ്പൊ അതാണ്
1: എറണാകുളം. ഇങ്ങനെ റേഡിയോയിൽ കൂടി എഴുതും, പറയും, പിന്നെ ഇവിടുത്തെ ഗ്രൂപ്പിലൊക്കെ ഉണ്ട്, പാടും.
0: അപ്പൊ മൊത്തത്തിലൊരു സകലകല വല്ലഭയാണ്.
1: റേഡിയോന്റെ ഗ്രൂപ്പിലുണ്ട്. പാട്ടിനോട് ഇഷ്ടപ്പെട്ടപ്പോ എല്ലാം ഇഷ്ടായി,
0: ഇഷ്ടായി.
1: പാട്ടും അല്ലാത്തതൊക്കെ ഇഷ്ടപ്പെട്ടു.
0: അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാണ് പാട്ടിനെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടത്?
1: എനിക്കപ്പൗരുഷത്തിലെ പാട്ട്.
0: പൗരുഷം എന്താണ് ആ ഒരു പാട്ട് ചോദിക്കാൻ കാരണം?
1: ആ പാട്ടിനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്.
0: അതുകൊണ്ടാണ്. യേശുദാസും അതുപോലെ ജാനകിയും ചേർന്ന് പാടിയ പാട്ടാണ്. അവർ രണ്ടുപേരും ഇഷ്ടമാണോ?
1: അവർ രണ്ടുപേരും ഇഷ്ടമാണ്.
0: ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു പാട്ട് തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേഷൻ ഉള്ളത്?
1: കേട്ടുകൊണ്ടിരിക്കണ എല്ലാവർക്കും, പിന്നെ നിലയത്തിലുള്ള എല്ലാവർക്കും, പിന്നെ എന്റെ മക്കൾക്കും മരുമക്കൾക്കും, എല്ലാവർക്കും വേണ്ടി.
0: എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ ഒരു പാട്ട് വെക്കാനായിട്ട് പോവാണ്. അപ്പോ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. കുറച്ചുനാൾ കഴിയുമ്പോ വീണ്ടും വിളിക്കുക. ഓക്കെ, അപ്പോ നമുക്ക് ഏതായാലും പാട്ട് കേൾക്കാം. ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിന്റെ നെക്സ്റ്റ് കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ പുത്തമ്പലക്കരയിൽ നിന്ന് ശ്രീകലയാണ്.
1: ഓക്കെ, ശ്രീകല ചേച്ചി എന്താ ചെയ്യുന്നത്?
2: ഞാൻ ഹൗസ് വൈഫ് ആണ്, ചെറിയ പണി ജോലിക്കുണ്ട്.
1: എന്ത് ജോലിയാണ്?
2: റിസോർട്ടിലെ ഹെൽപ്പർ ആയിട്ട്.
1: ഓ ശരി ശരി. അപ്പോ അതെങ്ങനെയാണ്, അവര് ടെമ്പററി ആയിട്ടാണോ അതോ ഇങ്ങനെ ഷിഫ്റ്റ് അനുസരിച്ച് അങ്ങനെയാണോ?
2: ആ ഷിഫ്റ്റ്.

0: അനുസരിച്ചാണ്.
1: ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ജോലി ഉണ്ടായിരുന്നില്ലേ?
0: ഇന്ന് ഉച്ചക്ക് കാരണം 1 മണിക്ക് വിളിച്ചിട്ട് പോവാന്നിടത്ത്.
1: ഓക്കെ, അപ്പൊ ഉച്ചക്ക് പോണം, വിളിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ചു.
0: ആ 1 മണിക്ക് കാരണം കേറിയാ മതിയെ.
1: ആഹാ, അപ്പൊ വീടിന്റെ അടുത്ത് തന്നെയാണോ?
0: അടുത്ത് തന്നെ ഒരു 10 മിനിറ്റ് നടക്കാനുള്ളത്
1: നടക്കാനുള്ള. അപ്പൊ നമുക്ക് സംസാരിച്ചിട്ട് പോയാൽ മതി, സമയമുണ്ട്.
0: റിസോർട്ട് എന്നാണ് റിസോർട്ടിന്റെ പേര്.
1: ഓ ശരി. അപ്പം എല്ലാ ദിവസവും പോണോ അതോ?
0: എല്ലാ ദിവസവും പോണോ?
1: എല്ലാ ദിവസവും പോണം. അപ്പൊ എത്ര മണി വരെയാണ് ജോലി?
0: അതെ, ഈ ആഴ്ച ഞങ്ങൾക്ക് 1 മണിയത്, പിന്നെ അടുത്ത വെള്ളിയാഴ്ച മാറും, സമയം മാറും. അപ്പൊ 7 മണിക്ക് പോണം രാവിലെ.
1: ഓ ശരി ശരി. അപ്പൊ കൂടെ വേറെ ആളുകളുണ്ടോ ജോലി ചെയ്യാൻ?
0: ആ, ഇവിടെ നിന്ന് അടുത്തുള്ള ആൾക്കാരൊക്കെ ഉണ്ട്.
1: ആൾക്കാരൊക്കെ ഉണ്ട്. ഓക്കെ ശരി. അപ്പൊ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
0: വീട്ടില് ഹസ്ബൻഡ്, 3 പിള്ളേര്.
1: എന്താണ് അവര് ചെയ്യുന്നത്? എന്താണ്?
0: മൂത്തത് BEd പഠിക്കുന്നു എറണാകുളത്ത്.
1: ഓക്കെ.
0: പിന്നെ രണ്ടാമത്തത് തിങ്സ് ആണ് മൂത്തത്. നിങ്ങള് രണ്ടാമത്തത് BEd എല്ലാം സിവില് കഴിഞ്ഞിരിക്കണം.
1: ഓ ശരി.

0: എന്താണ് അവര് ചെയ്യുന്നത്? എന്താണ്?
1: മൂത്തത് ബിഎഡിന് പഠിക്കുന്നത് എറണാകുളത്ത്.
0: ഓക്കെ.
1: പിന്നെ രണ്ടാമത്തത് സിംസ് ആണ് മൂത്തത്. നിങ്ങള് രണ്ടാമത്തത് ബിഎഡിന്, ബിഎഡ് അല്ല സിവില്, സിവില് കഴിഞ്ഞ് നിൽക്കണം.
0: ഓ ശരി.
1: ഏറ്റവും ഇളയത് പ്ലസ് വണ്ണിലോട്ടായി.
0: അപ്പൊ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? എന്താ?
1: ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട് ആള്.
0: ഓക്കെ. വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
1: വേറെ ഒന്നും ചെയ്യുന്നില്ല.
0: ചെയ്യുന്നില്ല. ഓക്കെ. അപ്പൊ പ്രവാസ ജീവിതം ഒക്കെ അവസാനിപ്പിച്ച്
1: കഴിഞ്ഞ് പോന്നേക്കണ,
0: റെസ്റ്റ് എടുക്കാൻ വേണ്ടി തിരിച്ച് നാട്ടിലേക്ക് വന്നതാണ്.
1: ഇവിടെ വന്നിട്ടല്ലേ റെസ്റ്റ് എടുക്കാൻ പറ്റുള്ളൂ.
0: ഓക്കെ. അപ്പൊ എന്തെങ്കിലും പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ, അതോ ഇനി ജീവിതം മൊത്തം ഇങ്ങനെ റെസ്റ്റ് ആയിട്ട്?
1: ഇല്ല, ഇങ്ങനെ പുഴപ്പണിക്ക് പോകും.
0: ഓ ശരി ശരി. ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: അമരത്തില അഴകി എന്ന് പറഞ്ഞ
0: പാട്ടാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു പാട്ട് ആർക്ക് വേണ്ടിട്ടാണ് ഡെഡിക്കേഷൻ?
1: എല്ലാവർക്കും വേണ്ടി. പിന്നെ വീട്ടിലെ ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് ആ സിനിമ കുറെ പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ആ സിനിമ ഭയങ്കര ഇഷ്ടമാണ്.
0: ഓക്കെ. അപ്പൊ അതുകൊണ്ട് ഹസ്ബൻഡിന് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.
1: അതെ അതെ അതെ.
0: ഓക്കെ. അപ്പോ ഏതായാലും നമ്മളിതാ ഇപ്പൊ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇനി വേഗം തന്നെ ജോലിക്ക് പോക്കോ, സമയം കളയണ്ട. ഓക്കെ ശരി. അപ്പൊ ഞാനീ ഒരു പാട്ട് പ്ലേ, പാട്ടുകൂടി കേട്ടിട്ട് ജോലിക്ക് പോവാം. അതെ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഞാൻ എന്തായാലും പാട്ട് വെക്കാനായിട്ട് പോവാണ്. അപ്പൊ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചിരിക്കുക. കുറച്ച് നാൾ കഴിയുമ്പോ വീണ്ടും വിളിക്കാം. വിളിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ കുറച്ചാള് കഴിഞ്ഞിട്ടേ വിളിക്കാവൂ. അപ്പൊ കുഴപ്പമില്ല. ഇനിയിപ്പോ വീണ്ടും അടുത്തൊരു ഒരു മാസം കഴിയുമ്പോ വിളിക്കാം.
1: വിളിക്കാം.
0: ഓക്കെ. അപ്പൊ ഒത്തിരി സന്തോഷം. അപ്പൊ പാട്ട് കേൾക്കാം.
1: ഓക്കെ.
0: താങ്ക് യു.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: സമയം 12 മണി കഴിഞ്ഞ് 43:20 ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യുവർ ചോയ്സ് ആണ്. അപ്പോൾ നമ്മുടെ യുവർ ചോയ്സിലെ അടുത്ത കോളർ വന്നിട്ടുണ്ട്. ഹലോ.
2: ഹലോ
1: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ സാജിദ റഹീം. വൈപ്പിൻ.
1: എന്താ ചെയ്യുന്നത്? എന്താ?
2: ഞാൻ ഹൗസ് വൈഫാണ്.
1: ഹൗസ് വൈഫാണ്. ഓക്കെ. വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട്?
2: വീട്ടില് ഉമ്മയുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, 3 ആമക്കള്, 2 പേരുടെ കല്യാണം കഴിഞ്ഞ്, ഒരാള് പഠിക്കണ്. പഠിക്കണ ആളുടെ ബർത്ത്ഡേ ആണ്.
1: ഓ ശരി ശരി. എന്താണ് ആളുടെ പേരെന്താണ്?
2: സമീർ.
1: സമീർ. ഓക്കെ. രാവിലെ വാട്സപ്പിൽ മെസ്സേജ്
2: അയച്ചിട്ടുണ്ട്.
1: ഓക്കെ, ഞാനത് വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. ഓക്കെ ശരി. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
2: എനിക്ക് അഞ്ചാനില.
1: അഞ്ചാനിലെ പാട്ടാണ്. ഓക്കെ, അപ്പൊ സമീറിന് വേണ്ടിട്ടാണോ പാട്ട്?
2: സമീർ ഒരു സൂര്യ ഫാനാണ്.
1: അത് കാരണമാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഓർക്കുന്നു എന്റെ വാട്സപ്പിൽ നമ്മൾ മെസ്സേജ് വായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് സമയമില്ലാത്ത കാരണം പാട്ട് വെക്കാനായിട്ട് പറ്റിയില്ല. അത് ഏതായാലും നന്നായി. അപ്പൊ ഇപ്പൊ ലൈവായിട്ട് വിളിച്ച് നമുക്ക് പാട്ട് ചോദിക്കാൻ പറ്റിയല്ലോ. ഓക്കെ, അപ്പോ മറ്റു വിശേഷങ്ങളൊക്കെ പറയൂ. എന്താണ് ബർത്ത്ഡേ ആയിട്ടെന്ന പരിപാടി?
2: ബർത്ത്ഡേ ആയിട്ട് ഒരു കേക്ക് കട്ടിംഗ് ഉണ്ട്.
1: രാത്രിയാണോ?
2: ഓക്കെ.
1: അപ്പൊ സമീർ എന്താ പഠിക്കുന്ന? എന്താണ്?
2: അവന് സൈക്കോളജിയാണ്.
1: ഓക്കെ, കോളേജില്. ആ, വലിയ കുട്ടിയാണ്. ഞാൻ ഓർത്ത് കുഞ്ഞു കുട്ടിയായിരിക്കുന്നു.
2: അവന് ചൊവ്വരെയാണ് പഠിക്കണ, KNM കോളേജിൽ.
1: ഓ ശരി. അപ്പൊ ഇന്നിപ്പോ ക്ലാസ് ഉണ്ടോ?
2: ക്ലാസ്സിൽ പോയി, രാവിലെ
1: പോയിരിക്കാണ്. അപ്പൊ പാട്ട് കേൾക്കാനായിട്ട് പറ്റില്ല, എന്നാലും
2: റെക്കോർഡ്
1: ചെയ്ത് കേൾപ്പിക്കാം. ഓക്കെ, അത് നല്ലൊരു ഐഡിയ ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇങ്ങനെ പാട്ട് ഞാൻ ചോദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ?
2: ഇല്ല, പറഞ്ഞിട്ടില്ലായിരുന്നു.
1: പറഞ്ഞിട്ടില്ലായിരുന്നു.
2: ഞാന് എന്റെ 2 മക്കളുടെ ബർത്ത്ഡേ ഫെബ്രുവരിയിലാണ്. അപ്പൊ അന്നേരം അവർക്ക് വേണ്ടി വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു.
1: ഓക്കെ, ഇപ്പൊ ഏതായാലും കിട്ടി. ഓക്കെ, അപ്പൊ ഏതായാലും സമീറിനോട് റെയിൻബോയുടെ വക ബർത്ത്ഡേ വിഷസ് പറഞ്ഞോളുക. ഓക്കെ, അപ്പൊ ഏതായാലും പാട്ട് കേക്കാം.
2: ഓക്കെ.
1: ഓക്കെ, അപ്പൊ സ്പെഷ്യൽ ആയിട്ട് സമീറിന് ഡെഡിക്കേഷൻ ചെയ്തുകൊണ്ട് അത് ഫാമിലിയിലെ എല്ലാവർക്കും വേണ്ടിട്ട് കൂടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. അപ്പൊ വീണ്ടും വിളിക്കുക. വിളിച്ചാൽ ഒത്തിരി സന്തോഷം.
2: Thank you.
1: Okay, thank you.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ലോക യുവജന നൈപുണ്യദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം പുനരാരംഭിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിനെ കീഴടക്കി സ്പെയിൻ. രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. ചരിത്രപരമായ ഈ കരാറിലൂടെ ഇന്ത്യയിൽ നിന്നും

0: കയറ്റുമതി ചെയ്യുന്ന 99% ഉൽപ്പന്നങ്ങൾക്കും യുകെ വിപണിയിൽ നികുതി ഇളവ് ലഭിക്കും. 2030 ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം 100 ബില്യൺ US ഡോളറാക്കാനും കരാറിലൂടെ ലക്ഷ്യമിടുന്നു. സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിലൂടെയുള്ള നികുതി ഒഴിവാക്കൽ ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് ഏറെ പ്രയോജനം ചെയ്യും. സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക് 70% വരെയും സമുദ്രോൽപ്പന്നങ്ങൾക്ക് 21%ത്തിലധികവും എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും 18%ത്തോളവും തുകൽ പാദരക്ഷ ഉൽപ്പന്നങ്ങൾക്ക് 16% വരെയും തുണിത്തരങ്ങൾക്കും വസ്ത്രങ്ങൾക്കും 12% വരെയും ഈടാക്കിയിരുന്ന തീരുവ ഇതോടെ പൂർണ്ണമായും ഒഴിവായി. യുകെ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ മത്സരക്ഷമത വർദ്ധിക്കാൻ ഇത് മാർഗമൊരുക്കും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ നിർണായക നാഴികക്കല്ലാണെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി സാധ്യത ഇതിലൂടെ വർദ്ധിക്കുമെന്നും ഐടി, ബിസിനസ് സർവീസ് തുടങ്ങിയ രംഗങ്ങളിലെ ഇന്ത്യൻ നൈപുണ്യത്തിന് കരാർ പുതിയ അവസരങ്ങൾ പ്രദാനം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്നും ശ്രീ പീയൂഷ് ഗോയൽ വ്യക്തമാക്കി. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ യുകെയിൽ ജോലി ചെയ്യുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഏറെ പ്രയോജനകരമാകുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ ചരക്കുകളുടെ കയറ്റുമതി ഫ്ളാഗ് ഓഫ് കൊച്ചിൻ പോർട്ടിൽ നടന്നു. കൊച്ചി വിദേശ വ്യാപാര ഡയറക്ടറേറ്റ് ജനറലിന്റെ നേതൃത്വത്തിൽ ഇന്നലെ വൈകുന്നേരം നടന്ന ചടങ്ങിൽ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണർ ടി ടിജു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
1: ഇന്ത്യ യുകെ വ്യാപാര കരാർ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്നും ഇന്ത്യൻ കയറ്റുമതിക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും DGFT കൊച്ചി ഡെപ്യൂട്ടി ഡയറക്ടർ ഹസൈൻ ഹുസൈദ് ചൂണ്ടിക്കാട്ടി. ഈ കരാർ സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ കേരളത്തിലെ പ്രധാന മേഖലകൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നു നൽകുമെന്നാണ് പ്രതീക്ഷ. മറയൂർ ശർക്കര, കപ്പ ചിപ്സ് എന്നീ ഇനങ്ങളാണ് യുകെയിലേക്കുള്ള ആദ്യ ചരക്കിൽ കയറ്റി അയക്കുന്നത്.
0: സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായി മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സർക്കാരിന് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു.
2: പ്രോജക്ട് നടപ്പാക്കുന്നതിലെ കാലതാമസം മൂലം കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാന ഖജനാവിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. കൃത്യമായി പ്രോജക്ട് മാപ്പിംഗ് നടത്തി ഒരു പ്രോജക്ട് പ്രോട്ടോകോൾ ഉണ്ടാക്കി ഒരു അക്കൌണ്ടബിലിറ്റി ഉണ്ടാക്കി കൃത്യസമയത്ത് ഈ പദ്ധതികൾ തീർക്കാനുള്ള നടപടികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ ഇടക്കാല റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിച്ചിരുന്നു. അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തിയിരുന്നു. ചില തുടർ നടപടികൾ കമ്മിറ്റി ശുപാർശ ചെയ്യുന്നുണ്ട്.
0: ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ചെന്നൈയിലാണ് കൂടിക്കാഴ്ച നടന്നത്. തമിഴ്നാട് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പുവരുത്തുകയാണ് കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. കഴിഞ്ഞയാഴ്ച കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറിനെയും ശ്രീ രമേശ് ചെന്നിത്തല ബാംഗ്ലൂരിൽ സന്ദർശിച്ചിരുന്നു. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. യുവാക്കളുടെ ഊർജ്ജവും പ്രതിഭയും പുത്തൻ ആശയങ്ങളുമാണ് വികസിത ഭാരതം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാനുള്ള ഏറ്റവും ശക്തമായ അടിത്തറയെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്കിൽ ഇന്ത്യ മിഷന് ഇന്ന് 11 വർഷം. രാജ്യത്തെ യുവജനങ്ങൾക്ക് തൊഴിൽ, സംരംഭകത്വം, സുസ്ഥിര ഉപജീവന മാർഗം എന്നിവയ്ക്ക് അനുയോജ്യമായ നൈപുണ്യ പരിശീലനം നൽകുന്നതിന് 2015 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. യുവതലമുറയ്ക്ക് പ്രായോഗിക നൈപുണ്യങ്ങൾ ഉറപ്പുവരുത്തി അവരെ തൊഴിൽ ക്ഷമതയുള്ളവരാക്കി മാറ്റുന്നതിന് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ മാതൃകാ പദ്ധതിയാണ് സ്കിൽ ഇന്ത്യ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളത്തേക്ക് മാറ്റി. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ചെന്താമര കുറ്റക്കാരനെന്ന് കഴിഞ്ഞ ദിവസം കോടതി കണ്ടെത്തിയിരുന്നു. പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദം ഇന്ന് പൂർത്തിയായി. ഫോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ഇറാൻ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഉപരോധം പുനരാരംഭിച്ചു. ഇറാൻ ഒഴികെയുള്ള രാജ്യങ്ങൾക്ക് ഹോർമൂസിലൂടെ സഞ്ചരിക്കാമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ ചർച്ചകൾക്ക് തയ്യാറായില്ലെങ്കിൽ സൈനിക ആക്രമണങ്ങൾ കൂടുതൽ ശക്തമാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിലും ആക്രമണങ്ങൾ തുടരുമെന്നും അടുത്തയാഴ്ച

0: ശനിയാഴ്ചയോടെ ഇത് ഇറാന്റെ ഊർജ്ജ നിലയങ്ങളിലേക്കും പാലങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ട്രംപ് അറിയിച്ചു. ഇതിനിടെ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സ് ബഹ്റിനിലെ ആയുധ സംഭരണ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തി. കുവൈറ്റിലെ അലിസലേം ബേസിൽ AQ-9 ഡ്രോണുകൾ വിന്യസിച്ചിരുന്ന ട്രംപ് ആക്രമിച്ചതായും ഇറാൻ അവകാശപ്പെട്ടു. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി വിലയിരുത്തി വരികയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഹോർമൂസിലൂടെ കപ്പലുകളുടെ സുഗമമായ സഞ്ചാരം ഉറപ്പുവരുത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. സംഘർഷമേഖലയിലെ ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പുവരുത്താനായി പ്രത്യേക ദൌത്യത്തിന് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ സോനോവാൾ തുടക്കം കുറിച്ചു. കപ്പലുകളുടെ തത്സമയ നിരീക്ഷണം ഉറപ്പുവരുത്തുമെന്നും ഉന്നതതല അവലോകന യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. UN രക്ഷാസമിതി പരിഷ്കരിക്കുന്നതിലും ആഗോള സംഘർഷങ്ങൾ ഫലപ്രദമായി പരിഹരിക്കുന്നതിലുമുണ്ടായ പരാജയം ഐക്യരാഷ്ട്രസഭയിലുള്ള ജനങ്ങളുടെ വിശ്വാസം കുറച്ചതായി ഇന്ത്യ. നിലവിലുള്ള ആഗോള യുദ്ധങ്ങളിലും തർക്കങ്ങളിലും അർത്ഥപൂർണമായി ഇടപെടാൻ രക്ഷാസമിതിക്ക് സാധിക്കുന്നില്ലെന്നും ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് കുറ്റപ്പെടുത്തി. ഇത് അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും കാത്തുസൂക്ഷിക്കാനുള്ള സംഘടനയുടെ ശേഷിയെ ചോദ്യം ചെയ്യുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: The underlying reason for inadequacies of the Security Council is evident. An 80-year-old architecture designed for the 1940s is ill-equipped to address contemporary challenges. As a collective, the UN has not been able to move the needle on reforming the Security Council. The discussions so far have been limited to an endless cycle of prepared statements under the IGN framework. Action points 39 to 41 of the pact have largely remained on paper. This is untenable and must change.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം 17 പഞ്ചാബിലെ ജലന്ധർ സന്ദർശിക്കും. ജലന്ധർ കന്റോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ നവീകരിച്ച മറ്റ് 74 റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കും. അമൃത്സറിനെ വാരാണസിയുമായി ബന്ധിപ്പിക്കുന്ന സന്ത് രവിദാസ് എക്സ്പ്രസ് പ്രധാനമന്ത്രി ചടങ്ങിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഒഡീഷയിലെ വിശ്വപ്രസിദ്ധമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര നാളെ. രഥയാത്രയ്ക്കായി വിപുലമായ ക്രമീകരണങ്ങളും സുരക്ഷാ നടപടികളും പൂർത്തിയായി. രഥോത്സവത്തിൽ പങ്കെടുക്കാനായി രാജ്യത്തിനകത്തും വിദേശത്തുനിന്നുമായി ലക്ഷക്കണക്കിന് തീർത്ഥാടകരാണ് പുരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഫ്രഞ്ച് പടയെ തകർത്ത് സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ ഫൈനലിൽ. ഫ്രാൻസിനെ എതിരില്ലാത്ത 2 ഗോളിനാണ് സ്പെയിൻ പരാജയപ്പെടുത്തിയത്. രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രകൻ അനിൽ മേനോൻ ഉൾപ്പെട്ട 3 സംഘം 8 നീളുന്ന ദൌത്യത്തിനായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി. ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി 8:17 യാത്ര ആരംഭിച്ചത്. കസാഖിസ്ഥാനിലെ ബൈക്കനൂർ കോസ്മോഡ്രോമിൽ നിന്ന് റോസ് കോസ്മോ സോയൂസ് MS-29 ദൌത്യത്തിന്റെ ഭാഗമായാണ് യാത്ര. 2027 ഏപ്രിലിൽ സംഘം മടങ്ങിയെത്തും. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ ഇന്നു മുതൽ പ്രാബല്യത്തിൽ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിന് കരാർ ആക്കം പകരുമെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. സംസ്ഥാനത്ത് പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓപ്പറേഷൻ തൂഫാന് പിന്തുണ നേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം. യുവശക്തിയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്തെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ തുറമുഖങ്ങളിൽ ഉപരോധം പുനരാരംഭിച്ച് അമേരിക്ക. ഫിഫ ലോകകപ്പ് സെമിയിൽ ഫ്രാൻസിന് കീഴടക്കി സ്പെയിൻ. രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination.

വെൽക്കം ബാക്ക് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 1 മണി കഴിഞ്ഞ് 1 മിനിറ്റും 38 സെക്കൻഡും ആകുമ്പോൾ നമ്മൾ മലയാളം വാർത്തകൾക്ക് ശേഷം യുവർ ചോയ്സ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ യുവർ ചോയ്സിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടിയിട്ട് ലൈവായിട്ട് വിളിച്ച് സംസാരിക്കാവുന്നതാണ്. 0484-24-28-101 എന്ന് പറയുന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. 0484-24-28-101. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇങ്ങനെ കുറച്ച് കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഏതായാലും ഞാൻ കോളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. ജൂൺ എന്ന് പറയുന്ന മൂവിയിലെ ഒരു പാട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു പാട്ടിനെ സമയത്ത് വിളിക്കാനുള്ളവർക്ക് വിളിക്കാവുന്നതാണ്. ഇനി നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം എന്ന് പറയുന്നത് 2 മണിവരെയാണെന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സോ സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: आकाशवाणी FM रेनबो 107.5 म्यूजिकली योर्स।
2: സമയം 1 മണി കഴിഞ്ഞ് 8:22 ആവുമ്പോൾ നമ്മുടെ ന്യൂസിന് ശേഷമുള്ള ബ്രേക്ക് കഴിഞ്ഞ് നമ്മുടെ പ്രോഗ്രാം വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
3: ഞാൻ മഹേശ്വരി.
2: റേഡിയോയുടെ അടുത്തുനിന്ന് ഒന്ന് മാറി നിൽക്കാമോ? ഭയങ്കരമായിട്ട് എക്കോ കേൾക്കുന്നുണ്ട്. ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, എവിടെന്ന് വിളിക്കുന്നേ? മാഞ്ഞാലി. ഓക്കെ, സൗണ്ട് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആയി പോകുന്നുണ്ട്. ഒന്ന് റേഞ്ച് ഉള്ളോടത്തേക്ക് നിക്കണേ. ആ ശരി ശരി. അപ്പൊ വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
3: വീട്ടില് എനിക്ക് 2 മക്കളും എന്റെ ഭർത്താവും ഉണ്ട്. പിന്നെ മരുമക്കള് രണ്ടും ഇവിടെ ഇല്ല, അവര് പുറത്തോട്ട്
2: പോയിരിക്കണം. ജോലിക്ക് പോയതാണോ? ഹലോ, എന്താണ്? ആദവ്. പേരക്കുട്ടിയുടെ പേരാണോ ആദവ്? ഓക്കെ, ആ പറയുന്ന ചെറുതായിട്ടൊന്ന് വിട്ടുവിട്ട് പോകുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഒന്നും കേട്ടില്ല. പേരക്കുട്ടിയുടെ പേരാണ് ആദവ് എന്നാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഓക്കെ ഓക്കെ. ഞാനപ്പം മക്കള് ജോലിക്ക് പോയതാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയില്ല.
3: ഓക്കെ,
2: എന്താ ചെയ്യുന്ന? എന്താ എന്തുപറ്റി? ഓ ശരി ശരി. അപ്പോ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? ഓ ശരി ശരി. ഓക്കെ, ഞാൻ എനിക്ക് പറയുന്നത് ക്ലിയർ ആവുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നത് കേക്കാമോ? ഞാൻ പറയുന്നത് കേക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, അപ്പൊ ഏത് പാട്ടാ വേണ്ടതെന്നാണ് ചോദിച്ചത്? ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട് വെച്ചാ മതി. ഓക്കെ ശരി ശരി. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
3: അമ്മാവന്റെ മോൻ രാജേഷിന് വേണ്ടിയും, പിന്നെ വടക്കുംപുറത്ത് എപ്പോഴും വിളിക്കാറുണ്ട് മോഹൻ എന്ന് പറഞ്ഞ ചേട്ടൻ, ആ ചേട്ടനെയും, പിന്നെ കോട്ടപ്പുറത്തുള്ള ഈ ജോയി എന്ന് പറഞ്ഞ ചേട്ടനെയും, എല്ലാവർക്കും വേണ്ടി. പിന്നെ ഈ വെള്ളിത്തറ കേട്ടോണ്ടിരിക്കുന്ന, അല്ല ഈ റെയിൻബോ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തേക്ക്.
2: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ടും, ഇപ്പൊ പറഞ്ഞ ഫാമിലിയിലുള്ളവർക്ക് വേണ്ടിയിട്ടും. ഓക്കെ ഓക്കെ, ഒത്തിരി സന്തോഷം. എന്നെ മേഡം എന്നൊന്നും വിളിക്കണ്ട കേട്ടോ, എന്നെ അശ്വിനി എന്ന് വിളിച്ചാൽ മതി. അശ്വിനി. വിളിച്ചിട്ട് കിട്ടാറുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ ഇപ്പൊ കിട്ടിയല്ലോ, നമുക്ക് സംസാരിക്കാനായിരുന്നു ഭാഗ്യം ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കേൾക്കുന്ന ആളാണോ സ്ഥിരമായിട്ട്?

0: ഇഷ്ടം ഇഷ്ടം
1: ഇഷ്ടം.
0: ആ അപ്പൊ അതുകൊണ്ട് ഞാൻ വെള്ളിത്തിര കേൾക്കും, ഗാനോത്സവം കേൾക്കും, പിന്നെ സ്മൃതിരാഗം കേൾക്കും, അങ്ങനെ എല്ലാ പാട്ടുകളും കേൾക്കുന്ന ആളാണ്.
1: എല്ലാം പ്രോഗ്രാംസും മാറി മാറി കേൾക്കുന്ന നമ്മുടെ ഒരു
0: റേഡിയോയിൽ എല്ലാ പരിപാടികളും കേൾക്കാറുണ്ടാണ്. എറിയും പോലെയും ഇത്
1: കേൾക്കുന്ന ആളാണ്. അപ്പൊ മുന്നേ വിളിച്ചിട്ടുണ്ടോ ഇതിലേക്ക്?
0: ആ വിളിച്ചിട്ടുണ്ട്, രണ്ടു പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, പക്ഷേ പിന്നെ അതിന്റെ ശേഷം കിട്ടണില്ല വിളിച്ചിട്ട്.
1: ആ ഒത്തിരി പേര് വിളിക്കുന്നോണ്ടാണ്.
0: ആ ഭയങ്കര തിരക്ക്, എനിക്ക് കോൾ ബെല്ലടിച്ച് എടുക്കാറാകുമ്പോഴത്തേക്കും കട്ടായി പോകും.
1: കട്ടായി
0: വിഷമിച്ചിരിക്കുന്നായിരുന്നു.
1: ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഏതായാലും കിട്ടിയല്ലോ.
0: അപ്പൊ ഇപ്പൊ അവൻ പറയണേ, ആ എന്റെ അമ്മടെ അമ്മാവന്റെ മോൻ രാജേഷ് ഇതിന്റെ റേപ്പോടെ ആളാണ്. അപ്പൊ അവര് ഒരുപാട് മിമിക്രിയും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ആളാണ്.
1: ഓക്കെ,
0: അപ്പൊ അവന്റെ മോനും നല്ല പരിപാടിക്കാരാണ്. അപ്പൊ അവന് വിളിച്ചിട്ട് കിട്ടാൻ പറഞ്ഞ എന്നോട് പരാതി പറയുന്നത്. അപ്പൊ അവനും വിളിക്കാൻ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവൻ ചിലപ്പോ ഇന്ന് വിളിക്കും ചിലപ്പോ.
1: ആഹാ, അപ്പൊ നമുക്ക് നോക്കാം, ഏതായാലും ഇനിയും കുറച്ചുകൂടി സമയമുണ്ട്, വിളിക്കുമെന്ന് നോക്കാം. ഓക്കെ, ശരി ശരി. അപ്പോ ഇന്നിപ്പോ ഞാനിവിടെ ഒരു നല്ല പാട്ട് എടുത്തു വെച്ചിട്ടുണ്ട്, ആ ഒരു പാട്ട് ഞാൻ പ്ലേ ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഡെഡിക്കേഷൻസ് ഒക്കെ പറഞ്ഞവർക്ക് വേണ്ടിയിട്ട് പാട്ട് കേൾക്കാം. അപ്പൊ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും വിളിക്കാം. ആ ഓക്കെ, ഒരു മാസം കഴിഞ്ഞ് വിളിച്ചാൽ മതി. ഓക്കെ ശരി, അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു.

0: 1983 എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് നമ്മൾ ഇതാ കേട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് വിനോദ്, ഞാൻ എടക്കുച്ചി വിളിക്കുന്നു.
0: എന്താണ് സൗണ്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ വിട്ട് വിട്ട് കേൾക്കുന്ന പോലെയുണ്ട്. ഒന്ന് ഓക്കെ, എടക്കുച്ചി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ ശരി, എന്താ ചെയ്യുന്നത്? എന്താ എല്ലാ വർക്കും ചെയ്യും. അപ്പോ ഇന്നിപ്പോ ജോലി ഉണ്ടായിരുന്നോ?
1: ഹലോ,
0: ഇന്ന് ജോലി ഉണ്ടായിരുന്നോ? ജോലി സ്ഥലത്താണോ?
1: വർക്കിലാണ്?
0: ഇന്നില്ല. ഓക്കെ, അപ്പൊ വീട്ടിലാണോ? ഓക്കെ, അപ്പൊ വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
1: വീട്ടില് എനിക്ക് ഭാര്യയുണ്ട്.
0: എത്ര മക്കളാണ്? അല്ല, എന്താ പറഞ്ഞത്? ഭാര്യയുണ്ട് കഴിഞ്ഞിട്ട് പറഞ്ഞത് എനിക്ക് ക്ലിയർ ആയില്ല.
1: ആ,
0: ചെറുതായിട്ടൊന്ന് വിട്ടുവിട്ട് കേൾക്കുന്ന പോലെയുണ്ട്.
1: ആ,
0: ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ വീട്ടില് ഭാര്യയുണ്ട് എന്ന് പറഞ്ഞത് വരെ ഞാൻ
1: കേട്ടുള്ളൂ.
0: മൂന്ന് മക്കളുണ്ട്. ഓക്കെ ശരി. ഓ ശരി ശരി. അപ്പൊ മക്കളൊക്കെ പഠിക്കുകയാണോ?
1: ഒരാള് മൂത്താള് പ്ലസ് ടു പാസ് ആയിട്ട് ഇപ്പൊ ഇലക്ട്രീഷ്യൻ ആണ്. രണ്ടാമത്തെ ആള് ഇപ്പൊ ഒരു കട എത്തിക്കൊണ്ടിരിക്കുന്നു. പ്ലസ് ടു തോറ്റുപോയി.
0: ഓ ശരി ശരി. അപ്പൊ ഇനിയിപ്പോ വീണ്ടും എഴുതിയെടുക്കാനായിട്ട് എക്സാം ഒന്ന് ട്രൈ ചെയ്യുന്നില്ലേ?
1: ഇല്ല, ചെയ്യിക്കണം.
0: ഓ ശരി ശരി. അപ്പോ ഇനിയിപ്പോ എക്സാം വരുന്ന ടൈമില് ട്രൈ ചെയ്യണം.
1: ട്രൈ ചെയ്യണം.
0: ഓ ശരി. അപ്പോ ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്? ഏത് പാട്ടാണ് വേണ്ടത്?
1: ഓക്കെ,
0: അപ്പൊ ആ ഒരു പാട്ടാണ് വേണ്ടത്. ആർക്ക് വേണ്ടിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? എല്ലാവർക്കും
1: വേണ്ടിട്ട്.
0: ഈ പാട്ട് അപ്പൊ അത്രയും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഓക്കെ ശരി. അപ്പൊ ആ ഒരു പാട്ടാണ് ഇന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പാട്ട് കേട്ടാലോ? ഓക്കെ, അപ്പൊ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. കുറച്ചുനാൾ കഴിയുമ്പോ വീണ്ടും വിളിക്കാം.
1: ഓക്കെ,
0: താങ്ക് യു.
1: താങ്ക് യു.

0: Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.
1: വെൽക്കം ബാക്ക് ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. അപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 24 മിനിറ്റ് ആയിരിക്കുകയാണ്. നമുക്ക് 1-2 കോളുകൾ വന്നിട്ട് ഇങ്ങനെ ഡ്രോപ്പായി പോകുന്നൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിളിച്ച് ഞാൻ എടുത്ത് സംസാരിച്ചതാണ്, പക്ഷേ എന്തോ പ്രശ്നം പറ്റി അത് കോള് കട്ടായി പോയിട്ടുണ്ട്. അപ്പോൾ ആ വിളിച്ചവർ കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പേര് ചോദിക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു, അപ്പോഴേക്കും കട്ടായി പോയി. അപ്പോൾ അത് കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഒന്ന് വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഏതായാലും നമുക്കിപ്പോൾ ഒരു കോളർ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്? ഓക്കെ, ശരി. എന്താ ചെയ്യുന്നത്? എന്താ ഏതിലായിരുന്നു?
2: കൃഷി ഭവൻ.
1: ഓ ശരി ശരി. അപ്പോ എന്നാ, എപ്പോഴാണ് റിട്ടയർഡ്? ഒത്തിരി നാളായോ?
2: 6-7 കൊല്ലമായി.
1: 6-7 കൊല്ലമായി. ഓ ശരി. അപ്പൊ റിട്ടയർമെന്റ് ലൈഫ് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ശരി. അപ്പൊ വീട്ടില് വേറെ ആരൊക്കെ ഉണ്ട്?
2: വൈഫും രണ്ട് പെൺകുട്ടികളും, മക്കളെ രണ്ടും കല്യാണം കഴിച്ചു.
1: ആഹാ. അപ്പൊ ഇപ്പോ വൈഫ് എന്താ ചെയ്യുന്നത്? എന്താ രണ്ടുപേരും ഗവൺമെന്റ് ജോലിക്കാരായിരുന്നു, ഇപ്പൊ റിട്ടയർ ചെയ്ത് രണ്ടുപേരും ഈ പറയുന്ന റിട്ടയർമെന്റ് ലൈഫ് ഇങ്ങനെ ആസ്വദിച്ച് ഇരിക്കുകയാണ്. ഓക്കെ. അപ്പോ വേറെ എന്താണ് അപ്പൊ റിട്ടയർമെന്റ് ലൈഫിൽ ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടോ വീട്ടില്?
2: വീടിന്
1: എന്തെങ്കിലും പ്ലാനുകൾ ഉണ്ടോ മനസ്സിലായി?

0: ഇത്രയും നാളെ ഇരുന്നതിന് ശേഷം ചെറുതായിട്ടൊന്ന്
1: നാച്ചുറലി അത് അതെന്തെങ്കിലും പറ്റേനെ ചെയ്യണം അത്രേ ഉള്ളൂ. അത് പറയാൻ പറ്റാതെ അത് എന്താന്ന് പറയാൻ പറ്റുന്നില്ല.
0: ഓക്കെ, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യാം നമുക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം ചെയ്യാം.
1: തീർച്ചയായിട്ടും അത് നല്ലൊരു നിർദ്ദേശമുണ്ട്, അത് ചെയ്യാൻ ശ്രമിക്കും ഞാൻ മാക്സിമം.
0: ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് പ്രോഗ്രാം തുടങ്ങിയ സമയത്ത് നമ്മൾ നമ്മുടെ കഴിവുകളെ കുറിച്ച് ഇങ്ങനെയൊക്കെ നമ്മള് കഴിവുകളൊക്കെ നന്നായിട്ട് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു.
1: ഞാൻ ആദ്യം ജോലിക്ക് കയറിയതേ മറ്റേ പഴയൊരു മയിലാടങ്ങുന്നില്ലേ, പഴയ സിനിമ ഉണ്ടായ പിടിച്ച അവിടെ ഞാൻ സർവീസിൽ കയറിയ മയിലാടുന്നില്ലേ, ആ മയിലാടുന്നതിന്റെ പേര് ഗവൺമെന്റ് റവന്യൂ ഭൂമിയാണ്, അത് എന്റെ പേരാണ് ആ സിനിമ കന്നിട്ടത്. അവിടെ ഞാൻ ഫസ്റ്റ് പി എസ് സി ജോലിയിലേക്ക് കിട്ടിയത് പ്രേമനസിയുടെ താമസ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. മാരാത്തില്ലം മാരാത്തില്ലം
0: ശരി ശരി.
1: അവിടെ അടുത്ത് എനിക്ക് ഗവൺമെന്റ് കോട്ടേഷൻ ഉണ്ടായാലും ഇറിഗേഷൻ അഗ്രികൾച്ചറിൽ ഈ ഫാമിൽ കോട്ടേഷൻ മസ്റ്റാണ്. 8 മണിക്ക് ഓഫീസ് ടൈം ജോലിയും വിത്ത് ഉടനെ എനിക്ക് അവിടെ കോട്ടേഷൻ കിട്ടി. അങ്ങനെ രണ്ടു ചെല്ലാം കൊല്ലം അവിടെ ജോലി ചെയ്തിട്ട് പിന്നീട് എറണാകുളം ജില്ലക്ക് പോന്നത്.
0: ഓക്കെ, പിന്നെ അങ്ങോട്ടേക്ക് ഫുൾ എറണാകുളം ജില്ലയായിരുന്നു.
1: എറണാകുളം ജില്ല ഇവിടെ വേക്കൻസി ഉണ്ടായി അത്യാവശ്യം.
0: ഓക്കെ, അപ്പൊ അങ്ങനെ
1: 12 ഓഫീസ് വർക്ക് ചെയ്തു.
0: ഓക്കെ, അപ്പൊ വലിയൊരു വളരെ നീണ്ട കാലത്തെ ഒരു സേവനത്തിനൊക്കെ ശേഷമാണ് ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്.
1: അതെ അതെ മാഡം.
0: ഓക്കെ, അപ്പൊ ഇന്നിപ്പോ ഏത് പാട്ടാണ് വേണ്ടത്?
1: എനിക്ക് വേണ്ടത് ഈ പാട്ടാണ്, ഈ മറ്റേ കുടുംബ സമയത്തിലെ കൊല്ലം കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റം കിളി കോതാമൂരി പാട്ടും പാടി വായോ ആവാരം പൂവിനേ ആവോലം കാവിനേ ആട്ടിയുറങ്ങാനു ഞാനും കൊണ്ടുവൈകിളി കോട്ട് തൂക്കം നേർന്ന കുഞ്ഞാറ്റം കിളി കോതാമൂരി പാട്ടും പാടി വായോ.
0: ഓക്കെ, അപ്പൊ ഈ ഒരു പാട്ട് എന്താണ് ചോദിക്കാൻ കാരണം എന്താണ്?
1: അവന് വല്ലാത്തൊരു കൊല്ലങ്കോടൊക്കെ ഞാൻ പോയിട്ടുണ്ട്, ഞാൻ അവിടെ താമസിച്ചിരുന്നപ്പേ അന്ന് ആ കാലത്ത്. പിന്നെ അപ്പൊ വല്ലാത്തൊരു വശ്യത അതിന്റെ അകത്ത് ഉണ്ട്, കേൾക്കുമ്പോ ഇടത്ത് മനസ്സിലാവും അത് വല്ലാത്തൊരു അനുഭൂതി.
0: അപ്പൊ ആർക്ക് വേണ്ടിട്ടാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും.
0: എല്ലാ ശ്രോതാക്കൾക്കും. ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, നമ്മള് 12 മണിക്ക് പ്രോഗ്രാം തുടങ്ങിയതിനു ശേഷം വിളിച്ച എല്ലാവരും സ്ത്രീകളായിരുന്നു ആദ്യമായിട്ടാണ് വിളിക്കുന്നത്,
1: സാറ്
0: വിളിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, അപ്പൊ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് ഇതായി, അപ്പൊ എന്താണ് അങ്ങനെ വന്നത്? അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു യുവർ ചോയ്സ് മുഴുവൻ ഇങ്ങനെ സ്ത്രീകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വിചാരിച്ചിരുന്നപ്പോഴാണ് വിളിച്ചത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പോ ഏതായാലും പാട്ടിലേക്ക് പോവാം. അപ്പൊ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ട് ഇതാ വരാനായിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ശരി ശരി, അപ്പൊ വീണ്ടും ഇതുപോലെ തന്നെ കുറച്ചു നാൾ കഴിയുമ്പോ വിളിക്കാം.
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
1: സന്തോഷം സംസാരിച്ചു.
0: ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
1: This is Radio FM 107.5. Musically yours.

is Rainbow FM 107.5. Non-stop music, non-stop entertainment. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 39:05 ആകുമ്പോൾ നമ്മുടെ യുവർ ചോയ്സിൻ്റെ സമയം ഇനി 2 മണി വരെയാണ്. അപ്പോൾ വളരെ കുറച്ച് സമയം കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ നമ്മളെ അടുത്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു കോളർ വന്നിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു കോളർ വന്നിട്ടുണ്ടായിരുന്നു. സുകുമാരി എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചി നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ജസ്റ്റ് സംസാരിച്ചതായിരുന്നു. സ്ഥലം ഏറ്റുമാനൂർ അങ്ങനെ ഒരു സ്ഥലമാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കോള് കട്ടായി പോയി. അപ്പോൾ കേൾക്കുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവരൊരു ജോലി സ്ഥലത്ത് നിന്ന് ഒത്തിരി പേര് ഒരുമിച്ച് വിളിച്ചതായിരുന്നു. അപ്പോൾ ഒരു കലാഭവൻ മണിയുടെ പാട്ട് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു പാട്ടൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കോള് എന്തോ പറ്റി ഡിസ്കണക്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വിളിക്കാനായിട്ട് പറ്റുമോ നോക്കുക. അപ്പോൾ ഇനി ആരെങ്കിലുമൊക്കെ വിളിക്കാനുണ്ടെങ്കിൽ 0484-24-28-101 എന്ന് പറയുന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഏതായാലും നിലവിൽ കോളുകളൊന്നും വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു ചോദിച്ചൊരു പാട്ടിൽ ഞാൻ ഒരു പാട്ട് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പാട്ടാണ് വരാനായിട്ട് പോകുന്നത്. ബെൻ ജോൺസൺ എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്, നല്ല അടിപൊളി പാട്ടാണ് വരാനായിട്ട് പോകുന്നത്. സോ ആ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ വിളിക്കാനുള്ളവർക്ക് ഇനിയും 20 മിനിറ്റ് കൂടി നമുക്ക് പ്രോഗ്രാമിന് ടൈം ബാക്കിയുണ്ട്. അപ്പോൾ വിളിക്കാനുള്ളവർക്ക് ആ ഒരു സമയത്ത് വിളിക്കാവുന്നതാണ്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: Listen to your favorite tracks on Kochi FM Rainbow 107.5. Stay tuned.
1: യെസ്, അങ്ങനെ സമയം ഒരു മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി 15 മിനിറ്റ് കൂടിയാണ് നമ്മുടെ പ്രോഗ്രാമിൻ്റെ സമയം ബാക്കിയുള്ളത്. എത്ര കോളേഴ്സിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റുമെന്നറിയില്ല. ഏതായാലും നമുക്ക് ഇപ്പോൾ ഒരു കോളർ വന്നിട്ടുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ സുരേന്ദ്രൻ, ആലുവയിൽ നിന്നാണ്.
1: ഓക്കെ, എന്താണ് ചെയ്യുന്നത്?
2: റിട്ടയർഡ് PWD ആണ്.
1: ആഹാ, ഇപ്പൊ ഇത്രയും മുമ്പ് ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ വിളിച്ച് വെച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോ വീട്ടില് വേറെ ആരൊക്കെയുണ്ട്?
2: ഭാര്യയും ഒരു മോളും.
1: അവരൊക്കെ എന്താ ചെയ്യുന്നേ?
2: മോള് ഡിഗ്രിക്ക് പഠിക്കുന്ന യുസി കോളേജ് ആലുവയില്.
1: ഭാര്യ
2: വീട്ടമ്മയാണ്.
1: ശരി ശരി. ഓക്കെ, അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ.
2: നല്ല വിശേഷങ്ങൾ. ഇപ്പൊ പുറത്തങ്ങനെ പുറത്തോട്ടൊന്നും പോകാറില്ല, വേറെ പണിയൊന്നും ചെയ്യുന്നില്ല. സ്വസ്ഥം വീട് പണിയൊക്കെ ആയിട്ട് അങ്ങനെ, അല്ല, വീട്ടിൽ തന്നെ ഒതുങ്ങി കൂടി നിൽക്കുന്നു. പിന്നെ ഈ പവർ ലിഫ്റ്റിങ്ങിന് പോകാറുണ്ട്. അപ്പൊ അത് പോയിട്ട് ഇന്റർനാഷണല് ഗോൾഡ് വെള്ളി മെഡൽ മേടിച്ചു. ഓൾ ഇന്ത്യ പോയിട്ട് ഗോൾഡ് മേടിച്ചിരുന്നു. ഗോവയിൽ നടന്ന മത്സരം 60 വയസ്സിന് മേലുള്ള.
1: ഓഹോഹോ, അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ഇതിലേക്ക് ഇങ്ങനെ തിരിഞ്ഞത്?

0: ഇരിഞ്ഞൊന്നുമില്ല. ഞങ്ങള് ഹോക്കി കളിക്കുന്ന ആൾക്കാരൊക്കെ ആയിരുന്നു. അപ്പൊ കളിയൊക്കെ മാറി പിന്നെ ഇപ്പോ കളിയിലിപ്പോ പ്രതലങ്ങളൊക്കെ മാറിക്കഴിഞ്ഞപ്പോ പിന്നെ ബോഡി ബിൽഡിംഗ് എന്ന് വെച്ചാൽ അങ്ങനെ ഇതിലെടുക്കാനല്ല, ഈ ബോഡി ബിൽഡേഴ്സ് അല്ല, ഇത് വെറുതെ പവർ ലിഫ്റ്റിംഗ് വേണം, ഇത്ര കിലോ പൊക്കുക എന്നുള്ളൊരു ചടങ്ങ് മാത്രമേ ഉള്ളൂ.
1: ഓ ശരി, അപ്പൊ വേറെ ആളുകളൊക്കെ ഉണ്ടോ കൂടെ?
0: പിന്നെ ഇഷ്ടംമാര് വരുന്നുണ്ട്.
1: അപ്പൊ നിങ്ങൾ എങ്ങനെയാണ്, ഇതിങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടാണോ അതോ?
0: അല്ല അല്ല, അത് ജിമ്മിൽ ചെല്ലും, അവിടെ നിന്ന് താല്പര്യമുള്ളത് ഓരോ ഏജ് ബാറിലുള്ളവർക്കാണ്,
1: ഓ
0: വെറ്ററൻസ്.
1: ഓ ജിമ്മിൽ. ഓക്കെ ശരി ശരി. അപ്പോ എന്നായിരുന്നു ഇതിന്റെ കോമ്പറ്റീഷൻസ് ഒക്കെ?
0: അത് കഴിഞ്ഞ ജനുവരി ആദ്യമായിട്ട് വരുന്നു, അത് കഴിഞ്ഞു, അത് വെള്ളി മെഡൽ കിട്ടി ഗോവയിൽ നിന്ന്. 68 രാജ്യങ്ങൾ പങ്കെടുത്താണ്.
1: ഓ ശരി ശരി. അപ്പോൾ നമ്മുടെ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് പോയത്?
0: അതെ.
1: ഓ ഓക്കെ ഓക്കെ. അപ്പോൾ ഒരു വളരെ പ്രശസ്തനായ ഒരാളുടെ ആളോടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
0: അതെ അതെ.
1: ഓക്കെ, അപ്പം ഇനിയിപ്പോ അടുത്തൊരു മത്സരം ഉണ്ടോ?
0: ഇനി അത് വരും, അതിങ്ങനെ ആരോ അനൗൺസ് ചെയ്യുന്നതനുസരിച്ച്. ഇനിയിപ്പോ ഏജ് തന്നെ, അപ്പൊ പിന്നെ അടുത്ത വരുമ്പോഴും 65 മേളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവും, പകുന്ന അത്രയും പോകും, അത്രേ ഉള്ളൂ.
1: ഓക്കെ, അപ്പൊ ഇനിയും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം തന്നെയാണ് ആഗ്രഹം.
0: ആ വേറെ ദിവസം ഇട്ടുള്ളൂ, പോയാ കിട്ടിയാ കിട്ടി, പോയാ പോയി.
1: ഓക്കെ, അപ്പൊ ഏതായാലും കിട്ടിയല്ലോ.
0: അതെ.
1: ഓക്കെ, അപ്പോ ഇനിയും ഇനിയിപ്പോ നമുക്ക് എന്താണ് സമ്മാനം വേണം അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ഒരാളൊന്നും അല്ല അല്ലേ, നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം,
0: അതെ
1: അതാണ് വലിയ കാര്യം.
0: അതെ അതെ.
1: ഓക്കെ, അപ്പോ
0: പറഞ്ഞിരിക്കണല്ലോ.
1: ആ അതെ അതെ അതെ. അപ്പോ ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്?
0: അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ 90-ന് ശേഷം എന്ന് പറഞ്ഞ കാരണം കൊണ്ട് ആലുവയിൽ പിടിച്ച ഒരു സിനിമയുടെ പാട്ടാ, പക്ഷെ അത് അവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ പോട്ടെ, സാരമില്ല, ഒരു അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള പാട്ട് വെച്ച്.
1: ഓക്കെ, അപ്പൊ ആ ഒരു പാട്ടാണ് വേണ്ടത്. അപ്പോ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട്? ഡെഡിക്കേഷൻ.
0: എല്ലാവർക്കും വേണ്ടി, എല്ലാവർക്കും വേണ്ടി, എന്നെ സ്പെഷ്യലൈസേഷൻ ഇല്ല. അപ്പൊ അത് പിന്നെ ജാനകിക്ക് വേണ്ടി വെക്കണമെന്നുണ്ട്, പക്ഷെ ജാനകിയുടെ പാട്ട് പെട്ടെന്ന് ഇങ്ങനെ ഓർക്കുമ്പോൾ നിങ്ങൾ എല്ലാം ഓൾ ടൈം ബെസ്റ്റ് പാട്ടുകളാണ്, അതൊന്നും നിങ്ങളുടെ കളക്ഷനിൽ ഇപ്പൊ ഈ പറഞ്ഞ രീതിയിൽ ഉണ്ടാവില്ല. മുഗിലേ എന്നുള്ള പാട്ടൊക്കെ ഇഷ്ടമുള്ള പാട്ടാണ് മറ്റേ ജാനകിയുടെ, വെക്കാൻ പറ്റുന്നുണ്ടോ?
1: ഓക്കെ, അപ്പൊ നമ്മള് ഇത്തിരി ഒരു 90-ന് ശേഷമുള്ള പാട്ടുകളാണ് പ്ലേ ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഒത്തിരി പഴയ പാട്ട് പ്ലേ ചെയ്യാൻ പറ്റില്ല.
0: പെട്ടെന്ന് ഓടി വന്ന പാട്ട് അതാണ്, അത് വെച്ചോളൂ.
1: ഓക്കെ ശരി. അപ്പോ നീ എത്ര ധന്യ എന്ന് പറയുന്ന മൂവിയിലെ പാട്ടാണ് യേശുദാസാണ് പാടിയിരിക്കുന്നത്.
0: ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് പടിയായിരിക്കും നീ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള പാട്ട്.
1: ഓക്കെ ശരി, അപ്പൊ ആ ഒരു പാട്ട് കേൾക്കാം. അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം, വീണ്ടും വിളിക്കാം.
0: താങ്ക് യു, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു.

0: സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. ഓൺലി ഓൺ റെയിൻബോ എഫ് എം 107.5. സ്റ്റേ ട്യൂൺഡ്.
1: സമയം 1 മണി കഴിഞ്ഞ് 54 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പം നമ്മുടെ ലാസ്റ്റ് കോളർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോളുകൾ എടുക്കാനായിട്ടുള്ള സമയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പം ഏതായാലും വന്നിട്ടുള്ള കോളറോട് സംസാരിക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
2: നമസ്കാരം, ഞാൻ ഇന്ദിര.
1: എവിടുന്നാ വിളിക്കുന്നേ?
2: ഞാൻ ചാലക്കുടി അടുത്ത് ഡിവൈൻ നഗർ കേട്ടിട്ടുണ്ടോ? മുരിങ്ങൂർ
1: കേട്ടിട്ടില്ല, ഇപ്പൊ കേട്ടു.
2: ഡിവൈൻ നഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ അവിടെ ഇതിന്റെ ട്രാഫിക്കും ഇതൊക്കെ ഇപ്പൊ മേൽഭാഗത്ത് കൂടെ പോണേ. അവിടെ എപ്പോഴും റോഡ് എപ്പോഴും അവിടെ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഡിവൈൻ അത് എന്താ, ആദ്യമൊക്കെ താഴെ കൂടെ ബസ് വണ്ടിയിൽ പോയിരുന്നത്, ഇപ്പം മുകളിൽ കൂടെ പോകുന്നേ.
1: ഓക്കേ, അപ്പോ നമ്മുടെ സമയം ദാ ഇങ്ങനെ കഴിഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് വേഗം സംസാരിക്കുകയാണ്. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടതെന്നൊന്ന് പറഞ്ഞിട്ട് നമുക്ക് വിശേഷങ്ങൾ പങ്കുവയ്ക്കാം.
2: അതെ, സച്ചിദാനന്ദൻ പുഴങ്കര എന്റെ നാട്ടുകാരനാണ്. നമ്മുടെ വീട്ടുകാരായിട്ട് നമ്മുടെ വീട്ടിൽ വരാറുണ്ട്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇട്ട് നല്ല പരിചയക്കാരാണ്. അപ്പൊ വരമഞ്ഞളാടിയ നല്ല പാട്ട്.
1: ഓക്കെ, പ്രണയവർണ്ണങ്ങൾ മൂവിയിലെ പാട്ടാണ്. ഓക്കെ ശരി, അപ്പൊ ആ ഒരു പാട്ടാണ് വേണ്ടത്. അപ്പം വിശേഷങ്ങളൊക്കെ പറയൂ.
2: ആ വിശേഷങ്ങള്, എനിക്ക് രണ്ടാമക്കളാണ്. ഒരു രണ്ടാള് ഐ ടി ആണ്, ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ഒരാള് ഇപ്പം ചാലക്കുടിയിൽ അവര് താമസിക്കുന്നു. ആളുടെ വൈഫിന് ടീച്ചറായിട്ട് ഇവിടെ ജോലി കിട്ടി നാട്ടില്. അവര് ഇവിടെ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാണ്. പിന്നെ ഞാന് ഞങ്ങള് ശാസ്താംപാട്ട് എന്ന് പറയുമ്പോ എല്ലാം പറയാൻ നേരണ്ടാവില്ല. ശാസ്താംപാട്ട് പെൺ സ്ത്രീകളെ മാത്രം പഠിപ്പിക്കുന്ന ഒരാശയാണ്. അങ്ങനെയല്ല, എല്ലാരും പഠിപ്പിക്കും. ഞാൻ പോയി വന്നുള്ളൂ. അപ്പൊ തന്നെ എനിക്ക് എപ്പോ വിളിച്ചാലും കിട്ടും. വെള്ളിത്തിരക്ക് എല്ലാത്തിലേക്കും ഞാൻ വിളിക്കാറുണ്ട്. ഒന്നും മാറ്റി മാറ്റി ചാനല്, ഇപ്പൊ നമ്മൾ മൊബൈലാണ് സ്വാഗതം കൊച്ചി തുടങ്ങി എല്ലാ രാവിലെ എല്ലാം കേൾക്കും പണ്ടത്തെ പാട്ടുകളും. പിന്നെ ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയാ, ഹസ്ബൻഡ് ഡെപ്യൂട്ടി കളക്ടർ ആയിട്ട് റിട്ടയർ ചെയ്തു. ആള് ഹസ്ബൻഡ് മരിച്ചു, ആൾക്ക് സൈലന്റ് അറ്റാക്ക്.

0: തൃശ്ശൂരായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. കുറച്ച് വർഷമായി. പിന്നെ പിന്നെന്താ, അപ്പൊ ഞങ്ങള് ശാസ്താൻ പാട്ട് എന്ന് പറഞ്ഞാൽ പഠിക്കാൻ പോയിട്ട് ഇപ്പൊ വന്നോളൂ. അപ്പൊ ആരെന്ന് പേരെന്താ?
1: എന്റെ പേര് അശ്വിനി.
0: ഞാൻ വന്നപ്പോ തന്നെ എനിക്ക് ഒന്നേമുക്കാലത്ത് കഴിഞ്ഞു. അപ്പോഴാണ് ഞാൻ ഇവിടെ നോക്കി, കുറച്ച് പണി ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വെറുതെ നോക്കുമ്പോ എനിക്ക് കിട്ടാറുണ്ട്. എല്ലാം കേൾക്കാറുണ്ട്, റെയിൻബോ എല്ലാം നോക്കി മാർച്ചേ.
1: ഓക്കെ, അപ്പൊ നമ്മുടെ സമയം എന്താ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കണം, അപ്പൊ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ പാട്ട് വെച്ചാൽ. അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. ഇത് എല്ലാ ദിവസവും ഉണ്ട്? എല്ലാ ദിവസവും ഉണ്ട്. അത് നമ്മള് വിളിച്ച് ഒരു മാസം കഴിയുമ്പോ വീണ്ടും വിളിക്കാം. ഇല്ല, ഓക്കെ, അപ്പൊ ഒരു മാസം കഴിയുമ്പോ വീണ്ടും വിളിക്കാം.
0: പ്രോഗ്രാമാണ് എല്ലാം.
1: ഓക്കെ, താങ്ക് യു. അപ്പൊ വിളിച്ചാൽ ഒത്തിരി സന്തോഷം. അപ്പൊ ഞാൻ പാട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ.
0: സമയമില്ല,
1: സമയമില്ല, അതാണ്. ഓക്കെ, നമ്മളിപ്പോ ഞാൻ ഓൾറെഡി കോൾ എടുത്തതുകൊണ്ടാണ് എനിക്ക് പെട്ടെന്ന് കട്ട് ചെയ്യേണ്ടി വന്നത്. അപ്പൊ കുറച്ച് നാള് കഴിയുമ്പോ വീണ്ടും വിളിക്കാം.
0: ഓക്കെ, ഞാൻ ജാനിയമ്മയുടെ ഒരു പാട്ടൊക്കെ പാടണമെന്ന് വിചാരിച്ചിരുന്നു, പാട്ടൊക്കെ പഠിച്ചതാണ്. ശരി ശരി ശരി.
1: ഓക്കെ, താങ്ക് യു,
0: താങ്ക് യു.
1: യെസ്, അപ്പൊ നമ്മുടെ യുവർ ഷോസിന്റെ സമയം ഇതാ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 1:57 ആയിരിക്കുകയാണ്. അപ്പൊ ഞാൻ ഒട്ടും സമയം കളയാതെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞാൻ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് സമയം വൈകിയത്. അപ്പോൾ ഇന്ന് വിളിച്ച എല്ലാവർക്കും നന്ദി. ഇത്രയും നേരം കൂടി ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനിയാണ്. അപ്പോൾ ഇപ്പൊ തന്നെ ഇംഗ്ലീഷിലെ വാർത്തകൾ വരും. അപ്പോൾ ബാക്കിയുള്ള പ്രോഗ്രാംസ് ഒക്കെ കേട്ടുകൊണ്ട് നിങ്ങളും കൂടെ തന്നെ ഉണ്ടാവുക. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5 മ്യൂസിക്കൽ ഇയേഴ്സ്.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, വാർത്തകളുമായി അംബിലിഷിനു. ഇന്ത്യയിലെ ആദ്യ മലിനീകരണ രഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിയിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവഞ്ചൂർ മോർ അന്തോണിയോസ് ഇവാഞ്ചലിക്കസ് മിഷൻ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന പൌരന്മാർക്കായി നിർമ്മിച്ച കനാൻ വയോജന സംരക്ഷണ വില്ലേജിന്റെ സമർപ്പണം ശനിയാഴ്ച നടക്കും. ഉദ്ഘാടനം മന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന വകുപ്പായതിനാൽ റവന്യൂ ഉദ്യോഗസ്ഥർ സമർപ്പണ ബോധത്തോടെ പ്രവർത്തിക്കണമെന്ന് മന്ത്രി എ പി അനിൽകുമാർ. ദേശീയ തലത്തിൽ നടന്ന ഓൾ ഇന്ത്യ നൗ സൈനിക് ക്യാമ്പയിൻ റണ്ണേഴ്സ് അപ്പ് സ്ഥാനം നേടി തിരികെയെത്തിയ കേരള ലക്ഷദ്വീപ് എൻ സി സി ഡയറക്ടറേറ്റ് ടീമിനെ കൊച്ചിയിലെ സതേൺ നേവൽ കമാൻഡിൽ നടന്ന ചടങ്ങിൽ അനുമോദിച്ചു. ലോക ജനസംഖ്യാ ദിനാചരണത്തിന്റെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം ബോധവൽക്കരണ സെമിനാറും ആരോഗ്യവകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നാളെ രാവിലെ കോട്ടയം ബസേലിയസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും. അനധികൃത എൽ പി ജി സംവരണ വിതരണവും തടയുന്നതിന്റെ ഭാഗമായി സ്പെഷ്യൽ സ്ക്വാഡ് പൂജപുരയിലെ ഒരു ഗ്യാസ് സ്റ്റൌ റിപ്പയറിംഗ് സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ അനധികൃതമായി സൂക്ഷിച്ച വാണിജ്യ സിലിണ്ടറുകൾ പിടിച്ചെടുത്തു. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനായി സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഇന്നുകൂടി അപേക്ഷിക്കാം. അലോട്ട്മെന്റ് ഞായറാഴ്ച പ്രസിദ്ധീകരിക്കും. കർക്കിടകമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് തുറക്കും. ഈ മാസം 21-ന് നട അടയ്ക്കുന്നത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം.
2: News Rainbow. On the go, drive time music. On the go, on Rainbow FM 107.5. On the go. Drive time music.

0: അങ്ങനെ 5 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിൻ്റെ സമയം ഇവിടെ നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മളങ്ങനെ അത്രയധികം അഭിമാനത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു എന്താ പറയുന്നത്, ഈ ഒരു നമ്മുടെ ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക് ഇങ്ങനെ കടന്നു പോകുന്നത് അല്ലേ. നമ്മുടെ ആ ഒരു നമ്മുടെ അഭിമാനം വാനോളം ഉയർന്നു നിൽക്കുന്ന സമയം അല്ലേ. നാസയുടെ ദൗത്യത്തിനൊക്കെ നമ്മളെല്ലാവരും പ്രാർത്ഥനയോടുകൂടിയിരുന്ന ആ ഒരു സമയമൊക്കെ വിജയകരമായിട്ട് വിക്ഷേപണമൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്ന ആ ഒരു നല്ല സമയത്ത് തന്നെയാണ് നമ്മുടെ വണ്ടിയും ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് രേഷ്മ വിശേഷങ്ങൾ?
1: എന്താണ്, നല്ല വിശേഷം, നല്ലൊരു ദിവസമായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് നല്ലൊരു ദിവസമായിരിക്കുന്നു.
0: ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് യുവജനങ്ങൾക്കൊക്കെ കൂടുതൽ സന്തോഷമുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ വഴിയെ നമുക്ക് പറയാം. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി ഫ്രം റെയിൻബോ 107.5
1: ഓൺ ദ ഗോ ഡ്രൈ ടൈം മ്യൂസിക്.
0: അപ്പൊ ഇന്ന് കൂടെ ആരൊക്കെയാന്ന് പറഞ്ഞില്ല, ഇന്ന് കൂടെ നമ്മൾ രണ്ടുപേരാണുള്ളത്.
1: അതെ,
0: ആർ ജെ അംബ്ലീഷിനും

0: അപ്പതാ, വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് വിത്ത് ആർജെ അമ്പിളി ആൻഡ് ആർജെ രേഷ്മ. അപ്പൊ നമ്മളാണ് ഇന്ന് നിങ്ങളെ 8 മണിവരെ ഇരുന്ന് സംസാരിക്കാൻ പോകുന്നത് അല്ലേ.
1: അപ്പോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒരുപാട് വിശേഷങ്ങളാണ് ഈ ഒരു ആഴ്ച സംഭവിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ അതിലേറ്റവും നമ്മള് കൗതുകകരമായിട്ട് അല്ലെങ്കിൽ ഒരു അത്ഭുതമായിട്ട് നമ്മൾ കണ്ട ഒരു ദൗത്യമായിരുന്നു നാസയുടെ ദൗത്യം എന്ന് പറയുന്നത് അല്ലെ.
0: അതെ അതെ, അത് അത്രയധികം അത്ഭുതകരമായിട്ട് തോന്നാൻ കാരണം എന്താണ്?
1: അതൊന്ന് അത് അത്രയും അത്ഭുതകരമായിട്ട് കാരണം എന്താണെന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ.
0: അഭിമാന നിമിഷം കൂടിയായിരുന്നു.
1: അത് അഭിമാന നിമിഷം തന്നെയാണ്. കാരണം അത് നമ്മുടെ ആ ഒരു നാസയുടെ ബഹിരാകാശ യാത്രികൻ എന്ന നിലയിലേക്ക് നമ്മുടെ അനിൽ മേനോൻ, ഒരു മലയാളി കൂടി ബഹിരാകാശത്തേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന അത്രയും സന്തോഷമാണ്. ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യത്തെ മലയാളി എന്ന ആ ഒരു നേട്ടം കൈവരിച്ച അദ്ദേഹത്തിന്റെ ആ ഒരു നാസ യാത്രികനായിട്ടുള്ള അനിൽ മേനോന് എത്രയും രാഷ്ട്രം ഇങ്ങനെ ആദരവ് കൊടുക്കുന്ന ഒരു സല്യൂട്ട് കൊടുക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്.
0: 8 മാസത്തെ ദൗത്യത്തിനായിട്ടാണ്
1: സുനിതാ വില്യംസ് ഒക്കെ പോയ സമയത്തൊക്കെ നമ്മളിങ്ങനെ ശ്വാസം അടക്കി ഇരുന്നതാണ്. അപ്പോ അടുത്ത ഒരു മലയാളിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശ്വാസം അടക്കി കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു വിജയകരമായിട്ടുള്ള തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇന്നലെ 8:17 ആ ഒരു ദൗത്യം തുടങ്ങുന്ന സമയം, ആ ഒരു കൗണ്ട് ഡൗൺ ഒക്കെ ഉള്ള സമയത്തൊക്കെ നമ്മള് ശരിക്കും ഭയങ്കര ഒരു അഭിമാന നിമിഷത്തിൽ, ശരിക്കും അനിൽ മേനോൻ ആണ് പുറപ്പെട്ടു പോകുന്നതെങ്കിൽ ഓരോ മലയാളിയുമായിരുന്നു ആ ഒരു സ്ഥലത്തെ ആ ഒരു ദൗത്യത്തിൽ പങ്കെടുത്തത് എന്ന് ശരിക്കും അത്രയും തോന്നിപ്പോകുന്നൊരു സമയം തന്നെയായിരുന്നു. അപ്പൊ അനിൽ മേനോൻ മാത്രമല്ല, അന്ന കിക്കിനി ഉണ്ട്, പ്യോട്ടർ ഡ്യൂബ്രോ ഉണ്ട്, ഇവര് രണ്ടുപേരും ഉണ്ട്. പക്ഷെ നമ്മളെ കോരിത്തരിപ്പിക്കുന്ന വെച്ചാൽ നമുക്ക് കൂടെ ഒരു മലയാളി ഉണ്ട്. നമ്മള് എപ്പോഴും കളിയാക്കി പറയാറുണ്ട്, എവിടെ പോയാലും മലയാളിയുടെ ഒരു ചായക്കട ഉണ്ടാകും, ബഹിരാകാശത്ത് പോയാലും ഒരു ചായക്കട ഉണ്ടാകും എന്ന് പറയുന്നത് പോലെ അങ്ങനെ ഒരു മലയാളിയുടെ സാന്നിധ്യം നമുക്ക് ബഹിരാകാശത്ത് ഇപ്പൊ ഉറപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
0: എന്തായാലും
1: ഭയങ്കര ഒരു സന്തോഷമുള്ള നിമിഷം ആണ്. അപ്പോ ഈ ഒരു ദൗത്യം, ഈ 8 മാസത്തെ ദൗത്യം എന്ന് പറയുന്നത് അത്രയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുള്ള ആ ഒരു ദൗത്യമാണ്. അദ്ദേഹം ഒരു എന്താ, ഒരു ഡോക്ടറും ഒരു എഞ്ചിനീയറും ഒക്കെ ആയിട്ടുള്ള വലിയ മികച്ച ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ആളാണ്. അങ്ങനെ ആ ഒരു ഒറ്റപ്പാലത്തുകാരൻ,
0: നമ്മുടെ പാലക്കാട്,
1: അതെ, അവിടെ എത്തിയിരിക്കുന്ന ആ ഒരു സന്തോഷ നിമിഷത്തിലാണ്. സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 17 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോ യുവ സംരംഭകർക്കുള്ള ഒരു ദിവസം കൂടിയൊക്കെയാണ്. എന്തായാലും അതിന്റെ വിശേഷങ്ങളിലേക്കൊക്കെ പോവാം. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്
0: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5. ഇത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്.
1: അടുത്തൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വന്നാലോ.
0: നമുക്ക് നല്ലൊരു സൂപ്പർ
1: ഒരു നല്ല ഒരു ഐറ്റം സോങ് കേട്ടിട്ട് നൃത്തഗീതികൾ കേട്ടിട്ട്
0: തീർച്ചയായിട്ടും.

0: അങ്ങനെ അങ്ങനെ അങ്ങനെ ഓടും കുതിര ചാടും കുതിര ഇല്ല പാട്ട് കേട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടെന്ന് നമ്മൾ
1: അതെ,
0: പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ.
1: അതിലൊരു പ്രധാന പ്രത്യേകത എന്താണ്?
0: ഒരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് യുവാക്കളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രത്യേകത തന്നെയാണ്. അതായത് യുവ പ്രതിഭകൾ, അതായത് യുവ സാങ്കേതികതയുടെയും തൊഴിൽപരവുമായിട്ടുള്ള കഴിവുകളിൽ മികച്ചു നിൽക്കുന്ന, അവരെ ഒന്ന് ആദരിക്കുന്ന ഒരു ദിവസമാണ്. അവർക്ക് അതിൻ്റെ ഒരു പ്രാധാന്യം എടുത്തു കാണിക്കുന്ന ഒരു ദിവസം. അതിന് ഐക്യരാഷ്ട്രസഭ സ്ഥാപിച്ചിട്ടുള്ള ആഗോള ആചരണ ദിനമാണ് ഇന്ന്. ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനം എന്നാണ് ആ ഒരു ദിനത്തിന് നമ്മൾ പേരിട്ട് വിളിക്കുന്നത്. യുവ സംരംഭകരെ ഒക്കെ അല്ലെ, യുവാക്കളുടെ ആ ഒരു സ്കില്ല് കൊണ്ട് വിജയിച്ചു വന്നിട്ടുള്ള അവരുടെ ഒരു ദിവസമാണിന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ധാരാളം യുവാക്കള് പുതിയ പുതിയ സംരംഭങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ സ്വന്തമായിട്ട് സംരംഭങ്ങൾ ചെയ്യുന്ന ധാരാളം ആളുകൾ ഉണ്ട് അല്ലെ, കുറെ സ്കില്ലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്.
1: എനിക്ക് തോന്നുന്നു ഒരു നമ്മൾ ഒരു ഡിഗ്രി ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ ഒക്കെ കഴിഞ്ഞിട്ടും ആളുകൾ ചിന്തിക്കുന്നത് നമുക്ക് നമ്മളൊരു ജോലിക്ക് കയറുന്നു, ഒരു ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് നമുക്ക് ആ ജോലി കുറെ നാൾ കഴിയുമ്പോൾ മടുക്കുന്നത്. നമ്മൾ അതിൽ നമ്മുടെ സ്കില്ലും നമ്മുടെ ഇൻപുട്ടും ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ കുറെ സമയം എടുക്കുന്നുണ്ട്. അതെ, അതിൽ നമ്മൾ ഇഷ്ടപ്പെട്ട് കയറിയ ഇല്ലെങ്കിൽ പഠിച്ചൊരു ജോലിയിൽ നമ്മുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ, അതായത് നമ്മുടേതായിട്ടുള്ളൊരു കഴിവുമുണ്ട്, നമ്മൾ ഇടുന്ന ആ ഒരു കുഞ്ഞു കോൺട്രിബ്യൂഷൻ നമ്മളെ ആ വലിയ മടുപ്പിൽ നിന്ന് മാറ്റാൻ വരെ സഹായിക്കുന്നുള്ളതാണ് അല്ലെ.
0: അതെ, തീർച്ചയായിട്ടും. അപ്പോ എന്തായാലും ഒരു ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളി കുട്ടികളെ സംബന്ധിച്ച് ഓരോ ഡിഗ്രികൾ പുതിയതായിട്ട് പുതിയതായിട്ട് കരസ്ഥമാക്കുക എന്നതിലേക്കായിരുന്നു നേരത്തെ ഒരു ഒരു ഒരു കാലഘട്ടത്തിൽ ഒരു എന്താ പാറ്റേൺ പോലെ ഇങ്ങനെ പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ ആ ഒരു ട്രെൻഡൊക്കെ മാറിയിട്ട് ഇപ്പൊ കുട്ടികൾ അത്യാവശ്യം ജോലിയോടൊപ്പം തന്നെ പഠനവും കൊണ്ടുപോകുന്നുണ്ട്, പഠനത്തോടൊപ്പം തന്നെ ജോലിയും കൊണ്ടുപോകുന്നുണ്ട്. രണ്ടും കൂടി മിംഗിൾ ചെയ്ത് കൊണ്ടുപോയി പുതിയ പുതിയ സംരംഭങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് അവർ പരീക്ഷിക്കാനായിട്ട് അവർ തയ്യാറാകുന്നുണ്ട് ഈ ഒരു സമയത്ത്.
1: തീർച്ചയായിട്ടും.

0: നമ്മളൊരു ഒരു ട്രെൻഡൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു അല്ലെ. നമുക്ക് ഒരേ ഒരേ ഒരേ പ്രൊഫഷൻ തെരഞ്ഞെടുക്കാനും ഒരേ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ ഉള്ള ഒരു
1: തായ് വഴിയിൽ ഇപ്പോ എന്താ പറയുന്നത്, പാരമ്പര്യമായിട്ട് ഇപ്പൊ ഡോക്ടറുടെ മോനാണ്, ടീച്ചറുടെ മോനാണ് ടീച്ചർ, ആ ഒരു വഴിയിൽ നിന്നൊക്കെ മാറിക്കൊണ്ട് അവനവന്റെ സ്കിൽ എന്താണോ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇപ്പൊ ബിസിനസ്സിലേക്കാണെങ്കിലും ഒക്കെ അവർക്ക് ഇറങ്ങാനുള്ള ഒരു ധൈര്യം ഇപ്പൊ കിട്ടിത്തുടങ്ങി.
0: അങ്ങനെ അവരൊരു ട്രെൻഡ് സെറ്റർ ആവുകയാണ് അല്ലെ. ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാതെ നമ്മളൊരു ട്രെൻഡ് സെറ്റർ ആവുക എന്ന് പറയുന്നത് അതിനേക്കാൾ വലുത്. എനിക്ക് തോന്നുന്നു അത്തരം ബിസിനസ്സുകൾ ആളുകളെ തുടങ്ങി സക്സസ്ഫുൾ ആയ ഒരു പോയിന്റിലാണ് മനുഷ്യർ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്. അതായത് ഞാൻ ഇങ്ങനെ എന്റെ കഴിവ് ഉപയോഗിച്ചാലും എനിക്ക് മുന്നേറാൻ സാധിക്കുമെന്ന് അവർക്ക് മുന്നേ പോയ കുറെ ആളുകള് അവര് ട്രെൻഡ് സെറ്റേഴ്സ് ആയിട്ട് എക്സാമ്പിള് സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് അവർക്കത് ഓക്കെ ഞാൻ എന്റെ കഴിവുകൾ ഉപയോഗിക്കാം എന്നുള്ള തരത്തിൽ അവർ ചിന്തിച്ചു തുടങ്ങി.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ലോക യുവജന നൈപുണ്യ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും നമ്മൾ അറിയിക്കുകയാണ്. അപ്പൊ എന്തായാലും അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു തുർക്കി രാജ്യം ജനാധിപത്യ ദേശീയ ഐക്യ ദിനമായിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. വിദ്യാഭ്യാസ വികസന ദിനമാണിന്ന്. അതായത് തമിഴ്നാട്ടിലെ ജൂലൈ 15 മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കാമരാജിന്റെ ഒരു ജന്മദിനമാണ്. അങ്ങനെ കുറച്ച് കുറച്ച് പ്രത്യേകതകളുണ്ട്. വിനോദ ഭക്ഷണ ആചരണം ഇന്ന് വിവിധ പ്രദേശങ്ങളിൽ ദേശീയ ഹോട്ട് ഡോഗ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ദേശീയ ഗമ്മി വോം ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും അങ്ങനെ അങ്ങനെ കുറച്ച് പ്രത്യേകതകളുള്ള ഒരു ദിവസം
0: എങ്കിൽ കൂടെ നമുക്ക് എനിക്ക് തോന്നുന്നു ഈ യുവജന നൈപുണ്യ ദിനം ഒരു ഒരു വെയിറ്റ് ആയിട്ട് കിടക്കുകയാണ് അല്ലേ.
1: അപ്പൊ എന്തായാലും ജൂലൈ 15 ഒരു പ്രത്യേകതകൾ, പ്രകൃതി പോലും ഇന്ന് നന്നായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ്. അധികം മഴയും കാര്യങ്ങളൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ ആഴ്ച എന്ന് വെച്ചാൽ ഫുള്ള് മഴയായിട്ട് നമ്മളിങ്ങനെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ ഇപ്പൊ കൂളായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നോർമലാണ്, വലിയ ചൂടും ഇല്ല വലിയ മഴയില്ല.
0: അപ്പൊ ബാലൻസ്ഡ് ആണ്.
1: ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു പാട്ട് കേൾക്കണ്ടേ?
0: തീർച്ചയായിട്ടും.
1: അപ്പൊ എന്തായാലും അടുത്ത പാട്ട് കേട്ടിട്ട് തിരിച്ചുവരും. കേട്ടുകൊണ്ടിരിക്കുന്നു
0: ആകാശവാണി കൊച്ചി FM Rainbow 107.5 ൽ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

അങ്ങനെ അങ്ങനെ അങ്ങനെ സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഗെയിമിലേക്ക് പോകാനുള്ള ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരിക്കും. നമുക്ക് അടുത്ത ഞങ്ങളെ ഉൾപ്പെടുത്തുന്ന പരിപാടി എപ്പോഴാണ്? നിങ്ങൾ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതിയോ എന്ന് ചോദിച്ചാൽ അല്ല, നിങ്ങളും കൂടി നമ്മുടെ കൂട്ടായിട്ടുണ്ട്. ഗെയിം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഗെയിമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. അതുപോലെ 9446-4118 എന്ന നമ്പറിലേക്ക് അല്ല വിളിക്കേണ്ടത്, 0484-242-8101 എന്ന നമ്പർ മാത്രമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിലേക്ക് വിളിക്കുക. വിളിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കോളറിൻ്റെ അടുത്ത്

0: ഇനി നമ്മുടെ ഗെയിമിലേക്ക് പോകാനുള്ള ഒരു സമയമായിട്ടുണ്ട്. അപ്പോൾ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരിക്കും. നമുക്ക് അടുത്ത ഞങ്ങളെ ഉൾപ്പെടുത്തുന്ന പരിപാടി എപ്പോഴാണ്? നിങ്ങൾ മാത്രം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതിയോ എന്ന് ചോദിച്ചാൽ അല്ല, നിങ്ങളും കൂടി നമ്മുടെ കൂട്ടായിട്ടുണ്ട്. ഗെയിം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഗെയിമിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810. അതുപോലെ 9446411888 എന്ന നമ്പറിലേക്ക് അല്ല വിളിക്കേണ്ടത്, 0484242810 എന്ന നമ്പർ മാത്രമാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അതിലേക്ക് വിളിക്കുക. വിളിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് കോളറിൻ്റെ അടുത്ത് എന്താണ് ഗെയിം എന്നുള്ളത് ഫസ്റ്റ് കോളറിൻ്റെ അടുത്ത് പറയുന്നതായിരിക്കും.
1: അപ്പം നമുക്ക് നോക്കാം അല്ലേ എന്താണ് ഗെയിം എന്നുള്ളത്. അപ്പോ അങ്ങനെ നമ്മളിങ്ങനെ
0: വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് രേഷ്മക്ക് എന്തൊക്കെയോ ഇങ്ങനെ പറയാനായിട്ട് ഇങ്ങനെ,
1: ഞാനിങ്ങനെ നമ്മൾ സംസാരിച്ച വിഷയത്തെ കുറിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പൊ ഈ യുവജനങ്ങളുടെ നൈപുണ്യ ത്തിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരു ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് മാറിയല്ലേ. അതായത് നമുക്ക് ഇന്നലെ ഉണ്ടായിരുന്ന ജോലികളല്ല ഇന്ന് നമുക്കുള്ളത്. നാളെ നമ്മൾ എന്ത് ജോലിയാണ് ഉണ്ടാവുക, എക്സിസ്റ്റ് ചെയ്യുക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒക്കെ വരവോടുകൂടിയിട്ട് നമ്മൾ മൊത്തത്തിലൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടല്ലേ. പല ജോലികളിലും ഇരിക്കുന്ന ആളുകൾക്ക് അവരിപ്പോ എയുടെ സഹായത്തോടെ തന്നെ അവരുടെ ജോലിയിൽ പുതിയ സ്കില്ലുകൾ,
0: അതായത് നമ്മളിപ്പോഴുള്ള സ്കില്ല് അത് അപ്ഡേറ്റ് ചെയ്തില്ല എങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി പോകും എന്നുള്ളതാണ്,
1: അത്രേ ഉള്ളൂ. അപ്പൊ നമ്മള് എന്താണ് ചുരുക്കത്തിൽ പറയേണ്ടത്. അപ്പൊ അങ്ങനെ നമ്മള് അപ്പൊ അത്തരം കാര്യങ്ങൾ ഇപ്പൊ ഞാൻ കഴിഞ്ഞ റീസെന്റ് വായിച്ചതാണ്, AI പ്രോംപ്റ്റുകൾ നമ്മൾ കൊടുക്കാറില്ലേ. AI പ്രോംപ്റ്റുകള് മാത്രം കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അതിനെ എടുത്തിട്ട് AI പ്രോംപ്റ്റ്, അതായത് എന്തെങ്കിലും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ഒരു സാധനം ക്രിയേറ്റ് ചെയ്യണം, അതിന്റെ പ്രോംപ്റ്റ് കൃത്യമായിട്ടുള്ള ബ്രീഫ് AIക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്
0: അതൊരു
1: ജോലിയായിട്ട് എടുത്ത ആളുകളുണ്ട്. അപ്പൊ സോ അങ്ങനത്തെ വരെ സാധ്യതകളിലൂടെ മനുഷ്യൻ ചിന്തിച്ചു തുടങ്ങി.
0: തീർച്ചയായിട്ടും ഇപ്പൊ അനിമേഷൻ കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാം കുറഞ്ഞു കുറഞ്ഞു ഇപ്പൊ AI തന്നെ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ ഇപ്പൊ അനിമേഷൻ ആ ഒരു അങ്ങനത്തെ ഒരു കോഴ്സ് പഠിച്ച ആളുകളപ്പോ അടുത്ത സ്കില്ലിലേക്ക് കടക്കേണ്ട ഒരു സമയമാണ്.
1: അതെ.
0: അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ഗെയിം ഫ്ലോറിലേക്ക് നമുക്കിവിടെ കോൾസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമ്മള് രണ്ട് സ്ഥലത്തെ ആളുകളെ, അതായത് നമുക്ക് രണ്ട് സ്ഥാപനങ്ങളിലെ ആളുകളുടെ പേരുകൾ അല്ലെങ്കിൽ അവിടെ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പേരുകൾ മാറി മാറി പറയുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഗെയിമിന്റെ ഒരു ക്ലൂ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കോളറിൻ്റെ അടുത്ത് ബാക്കി ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ് 41 മിനിറ്റ് ആണ്. അതിൻ്റെ ഇടയിൽ നല്ല യുവ സംരംഭകരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും നമ്മളെ വിളിക്കാം. വിളിച്ച് നിങ്ങളുടെ ആ ഒരു സക്സസ് സ്റ്റോറി കേൾക്കാനായിട്ട് ഒരുപാട് ആളുകൾ കാതോർത്തിരിക്കുന്നുണ്ടാകും. അപ്പോൾ അതിനെപ്പറ്റിയും നമുക്ക് സംസാരിക്കാം. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി ഫ്രം റെയിൻബോ
1: 107.5 ഇൽ ദ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. അപ്പൊ ഒരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരികെ എത്താം.

0: യെസ്, ഇവിടത്തെ കാറ്റ് തന്നെയാണ് കാറ്റ് എന്ന് പറയുന്നത്. 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആയിട്ടുണ്ട്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ആണ്. അങ്ങനെ നമ്മൾ നല്ലൊരു പാട്ട് കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ലോക യുവജന നൈപുണ്യ ദിനമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്വയം സംരംഭം തുടങ്ങാനായിട്ട് തീരുമാനിച്ച് സക്സസ് ആയ ഒരു വ്യക്തിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഹലോ.
1: ഹലോ,
0: നമസ്കാരം. ഞങ്ങൾ ഇങ്ങനെ ആകാശവാണി FM റെയിൻബോയിലൂടെ ഇന്ന് യുവ സംരംഭകരെ തേടിയുള്ള യാത്രയായിരുന്നു. അപ്പൊ എന്തായാലും താങ്കളോട് സംസാരിക്കാൻ പറ്റി. താങ്കളുടെ പേരൊന്ന് പറയാവോ?
1: എന്റെ പേര് ശ്യാംകുമാർ.
0: ശ്യാംകുമാർ, ശ്യാംകുമാർ, എന്താണ് ഈ ഒരു സ്വയം തൊഴിലിലേക്ക് വരാനുണ്ടായിരുന്ന ആ ഒരു സാഹചര്യം?
1: സ്വയം തൊഴിലിലേക്ക് വരാനുള്ള സാഹചര്യം ചെറുപ്പത്തിലൊക്കെ ഭയങ്കര പട്ടിണിയായിരുന്നല്ലോ. അപ്പൊ പട്ടിണി കിടക്കുന്ന മനുഷ്യ പുസ്തകം കയ്യിലെടുക്കും എന്നൊക്കെ പറഞ്ഞ് വായിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഈ കടുത്ത

0: ദാരിദ്ര്യം അടുത്ത ദാരിദ്ര്യം വരുന്നത്. അങ്ങനെ എന്തെങ്കിലും പണിക്ക് പോവാനായിട്ട് ഇറങ്ങണം. അങ്ങനെ ജിസത്തിന്റെ പണിക്ക് പോകാനായിട്ട് ഇറങ്ങി. 25 രൂപ വരുന്ന ആ സമയത്തൊക്കെ കൂലി, ദിവസക്കൂലി 25 രൂപ വരുന്നു. അങ്ങനെ ഒരു 10 വർഷത്തോളം പണിക്ക് പോയി. പിന്നെ സ്വന്തം വീട്ട് സ്ഥാപനം തുടങ്ങി, ജിസത്തിന്റെ ഡീലർഷിപ്പ് തുടങ്ങി. ഇപ്പോ അത് സെയിലുണ്ട്.
1: എത്ര പേർക്ക് ഇപ്പൊ തൊഴിൽ കൊടുക്കാൻ സാധിക്കുന്നുണ്ട്?
0: ഏകദേശം ഒരു 25 പേര് ഡയറക്റ്റ് ഉണ്ട്.
1: 25 പേര് ഡയറക്റ്റ് ആയിട്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് വേറെ ആളുകൾക്കും തൊഴിൽ കൊടുക്കാനായിട്ട് സാധിച്ചു. അതായത് ഇപ്പൊ മറ്റുള്ള ജോലികൾക്ക് എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടായിരുന്നോ?
0: മറ്റുള്ള ജോലികള് ചെയ്യാത്ത പണികളില്ല ഈ സമയമൊക്കെ കൊണ്ടേ. കാരണം ഈ പണിക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോ തന്നെ ഈ കടലിൽ കക്ക വരാൻ പോയിരുന്നു, പിന്നെ അമ്പലത്തില് കീഴ്ശാന്തി സഹായി പണി ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിലൂടെ പോയി. പിന്നെ ഈ പണിയിൽ ഇത്തിരി പച്ച പിടിച്ചു വന്നപ്പോഴത്തേക്കും ബാക്കി പണികളൊക്കെ ഒഴിവാക്കി. വീട്ടില് ഭയങ്കര കടമായിരുന്നേ. സഹകരണ ബാങ്കിലെ ലോൺ എടുത്തൊരു 15,000 രൂപ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് 25 രൂപ 30 രൂപ കൂലി ദിവസം കിട്ടിക്കഴിഞ്ഞാല് ആഴ്ചകളിലാകുമ്പോ ഒന്നും ഉണ്ടാവില്ലല്ലോ.
1: പൈസ
0: പിടിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്കും വെളുപ്പിന് 3 മണിക്ക് കക്ക വരാൻ വേണ്ടി പോവായിരുന്നു കടലിൽ. അത് കസിന്റെ കൂടെ. അത് കഴിഞ്ഞ് വന്നിട്ട് പണിക്ക് പോകും, സീലിങ്ങിന്റെ പണി.
1: അപ്പൊ ഇതാ, ഇതിലാണ് കഴിവ്, ഇതിലാണ് സ്കില്ല് എന്നൊക്കെ തിരിച്ചറിഞ്ഞത് ജിപ്സത്തിന്റെ പണിക്ക് പോയ സമയത്താണല്ലോ.
0: അതെ
1: അതെ. അപ്പൊ അത് തന്നെ ഒരു പ്രൊഫഷൻ ആക്കി എടുക്കാന്നുള്ള ഒരു ഭയങ്കര ധൈര്യം വേണ്ടേ അതിന്? അപ്പൊ എന്തായിരുന്നു ആ ഒരു ധൈര്യത്തിലേക്ക്, ആ കഴിവ്, ആ കഴിവിലുള്ള വിശ്വാസം തന്നെ ആയിരുന്നോ?
0: അതെ അതെ, അത് നമ്മളുള്ള ഒരു പാഷൻ വേണം. ഇപ്പൊ ഒരു വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മള് ഒരു ഫിനിഷിങ് നോക്കുമ്പോഴത്തേക്കും ഒന്ന് താഴെ ഇറങ്ങിയിട്ട് നമ്മളത് ആസ്വദിക്കും. അതിനകത്തൊരു സന്തോഷം, ഒരു സംതൃപ്തി നമുക്ക് അതിനകത്ത് കിട്ടും.
1: ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഒരു ആർട്ട് തന്നെയല്ലേ? ഇതൊരു സാധാരണ ഇപ്പൊ ഒരു വെറുതെ ഒരു ചാന്ത് തേച്ചു വെക്കുന്ന ഒരു പരിപാടിയല്ല, ശരിക്കും ഒരു ഒരു കലാരൂപത്തെ കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ജിപ്സത്തില്, അല്ലെ?
0: അല്ല, അങ്ങനെയല്ല, 100% ആർട്ടല്ല, എങ്കില് കുറച്ചൊക്കെ കലാബോധം ഉള്ളിൽ വേണം, എന്നാൽ മാത്രമേ ഇത് അതിന്റെ ഒരു പെർഫെക്ഷൻ അതിനകത്ത് കിട്ടുള്ളൂ.
1: തീർച്ചയായിട്ടും. അപ്പോ അതിനേക്കാണ് നമ്മള് ഇറങ്ങി തിരിച്ചത്, അതിൽ സക്സസ് ആയി അല്ലേ?
0: ആ, സക്സസ് ആയിക്കൊണ്ടിരിക്കുന്നു.
1: അപ്പൊ ഇനിയും ഈ തൊഴിൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്, ഇപ്പോഴും തൊഴിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് അന്വേഷിച്ച് നടക്കുന്ന, അവരോട് എന്താ പറയാനുള്ളത്?
0: അത് ഈ ലോഹിതദാസ് ഈ ഒരു ജയറാമിന്റെ അടുത്ത് സിനിമ പറയണ്ടല്ലോ, നമ്മളുടെയൊക്കെ ഉള്ളില് ഒരു ചോക്കുമല ഉണ്ട്, എന്നാലും നമ്മള് പുറത്ത് ചോക്ക് അന്വേഷിച്ച് നടക്കും. എന്റെ ഉള്ളില് ഈ ഒരു സംരംഭകൻ ഉണ്ടായിരുന്നു, അത് പക്ഷെ അത് കണ്ടെത്തിയെടുത്തത് താൻ പാതി ദൈവം പാതി എന്നൊക്കെ പറയുന്ന പോലെ കുറെയൊക്കെ നമ്മളത് ഓട്ടത്തില് അങ്ങനെ കണ്ടെത്തി. പിന്നെ നമ്മള് സ്വയം മനസ്സിലാക്കുന്ന ഒരു സമീപനം. നമ്മൾ
1: ആരെങ്കിലും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതായത് നീ ഇതിലേക്ക് വന്നോ, കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഇറങ്ങുന്നു പറഞ്ഞിട്ട്?
0: ഇല്ലില്ല, അത് അവിടെ പ്രതിസന്ധി ആയിരുന്നു. നമ്മൾ ഈ കാണുന്ന ഹാർബറിലൊക്കെ മീനൊക്കെ പറക്കി കിടക്കുമായിരുന്നേ. അപ്പൊ ആദ്യമൊക്കെ ഇപ്പൊ ഗൾഫാർ പോലെയുള്ള ഒരു പണിയുടെ നമുക്കൊരു സബ് കോൺട്രാക്ടറാണ് ആദ്യം കിട്ടണത്, ലീമർ മെലഡിന്റെ ആദ്യം ചെയ്യണം നമുക്ക് സബ് കോൺട്രാക്ടറാ. അപ്പൊ എനിക്ക് പണിയേപ്പിക്കുമ്പോഴത്തേക്കും എന്നെ പണിയേപ്പിക്കുമ്പോഴത്തേക്കും 3, 4, 7 രൂപയുടെ ചാളയൊക്കെ പറക്കിറങ്ങാൻ പിള്ളേരെ പണിയേപ്പിക്കല്ലേ എന്ന് പറഞ്ഞ് നിരുത്സാഹപ്പെടുത്താനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു.
1: നമ്മളെ പിന്നോട്ടടിക്കാനായിട്ട് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു.
0: ജയസൂര്യ പറയല്ലോ, ഇൻസൾട്ട് ആണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്.
1: അങ്ങനെ ഒരു സിനിമ ആരാധകനും കൂടിയാണല്ലോ. ശ്യാം പാട്ടൊക്കെ പാടോ? കല എങ്ങനെയൊക്കെയാണ്?
0: പാട്ടില്ല, അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ പ്രസംഗിക്കും. ഞാൻ അവിടെ വൈപ്പില് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്. ഞങ്ങൾ ഈ കൊങ്ങിണി സംസാരിക്കുന്ന കുടുംബി സമുദായം ഉണ്ട്, അതിന്റെ സംസ്ഥാന പ്രസിഡന്റാ.
1: അപ്പൊ എന്തായാലും ആ രീതിയിലൊക്കെ പ്രാസംഗികനും ഒക്കെ കൂടിയാണ്. അപ്പൊ എന്തായാലും ഇനിയും ആ ഒരു സംരംഭം വളർന്ന് വലുതാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ.
2: അപ്പൊ നമ്മളോട്, അതെ നമ്മളോട് ശ്യാം പറഞ്ഞതില് അല്ലെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതാണ് ചോക്കുമല. നമ്മുടെ ഉള്ളിൽ ചോക്കുമലയുണ്ട്. അതെ, അതാ അതില് അങ്ങനെ ചോക്കുമല ഉള്ളവൻ എന്തിനാണ് ചോക്ക് അന്വേഷിച്ച് നടക്കുന്നത്? അപ്പൊ നിങ്ങളുടെ ഉള്ളിലൊക്കെ അത്തരത്തിലുള്ള സ്കില്ലുകളൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ
1: തീർച്ചയായിട്ടും ആ ഒരു നൈപുണ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്. അപ്പൊ എന്തായാലും ഈ ഒരു ലോക യുവജന നൈപുണ്യ ദിനത്തില് നമ്മളൊരു യുവ സംരംഭകനോടാണ് സംസാരിച്ചത്. അപ്പൊ എന്തായാലും ഇതുപോലെ നിങ്ങളും ഇതുപോലെ സ്കിൽ ഒരുപാടുള്ള ആളുകളൊക്കെ നമ്മളുടെ അടുത്ത് കേട്ടിരിക്കുന്നുണ്ടാവും.
2: അതെ.
1: അപ്പോ
2: സ്കില്ലേ, മറ്റൊരു കാര്യം കൂടി ഉണ്ട് വിളി, എന്താന്ന് വെച്ചാല് സ്കില്ല് നമ്മൾക്ക് ചിലപ്പോ ചിലർക്ക് സ്കില്ല് ഉണ്ടാകും, ചിലർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഒരു സമയം എടുക്കുമായിരിക്കും. പക്ഷെ ചിലവര് ചില സ്കില്ലുകൾ സെൽഫ് ടോട്ടായിട്ട്, അതായത് നമ്മള് ഉണ്ടാക്കിയെടുക്കും ചില

0: സ്കില്ലുകൾ, ചില സ്കില്ലുകൾ നമ്മൾ പഠിക്കാൻ തയ്യാറാവും. അതുപോലത്തെ സ്കില്ലുകളാണ് എനിക്ക് തോന്നുന്നു ഈ ഫോട്ടോഗ്രാഫി ചെയ്യുന്ന കുറെ ആളുകളുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ പഠിച്ചെടുക്കുന്നതാണ്. ചില സെൻസസ് വെച്ചിട്ട് നമ്മൾ അതുപോലെ കുക്കിംഗ്, കുക്കിംഗ് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചില സ്കില്ലുകളും കൂടിയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യുക, അതിനെ ഒരു ബിസിനസ് ഐഡിയ ആക്കിയിട്ട് ഡെവലപ്പ് ചെയ്യുക. പിന്നെ ഞാൻ വളരെ റീസെന്റ്ലി കണ്ടൊരു കാര്യമാണ്, ഒരാള് ഈ ജീൻസ് ഇല്ലേ, പഴയ നമ്മുടെ ഉപയോഗിച്ച ജീൻസ് ഒക്കെ ഉണ്ടല്ലോ, ആ ഉപയോഗിച്ച ജീൻസ് വെച്ചിട്ട് അതിന്റെ പാച്ചസ് എടുത്ത് ബാഗുകൾ സ്റ്റിച്ച് ചെയ്ത്,
1: ഡെനിം ഉപയോഗിച്ച്
0: ഡെനിം ബാഗുകൾ സ്റ്റിച്ച് ചെയ്തിട്ട് അത് ഓൺലൈനിൽ സെല് ചെയ്യുന്നു. അപ്പൊ അതൊക്കെ ഒരു വലിയ തോട്ടം.
1: അതുപോലെ തന്നെ ചിരട്ട, നമ്മളിപ്പോ എപ്പോഴും വലിച്ചെറിഞ്ഞ് കളയുന്ന ഒരു സാധനമാണ് ചിരട്ട എന്ന് പറയും. ആ ചിരട്ട കൊണ്ട് കോടികൾ സമ്പാദിക്കുന്ന സംരംഭകരുണ്ട്.
0: സസ്റ്റൈനബിൾ ആയിട്ട് ജീവിക്കാൻ വേണ്ടി നമുക്ക് മുമ്പില് ഇതുപോലത്തെ യുവ ഓണ്ടർപ്രണേഴ്സ് സെറ്റ് ചെയ്ത് വെക്കുന്ന കുറെ മാതൃകകൾ.
1: അതെ, തീർച്ചയായിട്ടും. അതുപോലെ അടക്കാമരത്തിന്റെ പാളകൾ ഉപയോഗിച്ചുകൊണ്ട് പാത്രങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ശരിക്കും ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറെ സംരംഭങ്ങൾ തുടങ്ങുന്നുണ്ട്.
0: അതെ, ഇത്തവണത്തെ 2026 തീം പറയുന്നത് അത്തരത്തിൽ ഗ്രീൻ ആയിട്ടുള്ള ഇനീഷ്യേറ്റീവുകളും കൂടെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് യുവാക്കൾ അതിന് കേപ്പബിൾ ആവണം എന്നതും കൂടെയാണ് ഈ 2026 ഈ യുവജന നൈപുണ്യ ദിനം മുന്നോട്ട് വെക്കുന്ന തീം.
1: അപ്പൊ എന്തായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ നമ്മുടെ സ്റ്റേഷൻ ക്ലോക്കിൽ 6 കഴിഞ്ഞ് 27 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ നിങ്ങളുടെ കൂടെ ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിൽ കൂടെ ഉള്ളത് ഞങ്ങൾ രണ്ടുപേരാണ്, ആർ ജെ അംബ്ലിഷിനു, ആർ ജെ
0: രേഷ്മ.
1: അപ്പൊ കേട്ടുകൊണ്ടിരിക്കും ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ഇത് ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്.

Turn up the good vibes. This is Rain FM Kochi 107.5.

0: പിന്നെ തഗ് ലൈഫിലെ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചു വന്ന് 6 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു
1: ഗെയിം
0: കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗെയിം നമ്മൾ നേരത്തെ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 ഒബ്ജക്റ്റീവ്സ് പറയും, ആ അത് മാറി മാറി നമുക്കിങ്ങനെ പറഞ്ഞു തരാം. 30 സെക്കൻഡ് സമയമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് ആണ് പറയുന്നതെങ്കിൽ ഫ്രൂട്ട്സും ചിലപ്പോൾ ഇപ്പോൾ വാഹനങ്ങളുടെ പേരായിരിക്കും ചിലപ്പോൾ പറയുന്നത്, വെഹിക്കിൾസ്. അപ്പോൾ അത് രണ്ടുമാണ് മാറി മാറി നമുക്ക് പറഞ്ഞു തരുന്നത്. ഒരു ഫ്രൂട്ടിൻ്റെ പേര് പറയുക, ഒരു വെഹിക്കിളിൻ്റെ പേര് പറയുക. അങ്ങനെ 30 സെക്കൻഡിനുള്ളിൽ ഇത് മാറി മാറി എത്ര സെറ്റ് പറയാൻ പറ്റും, ഇതാണ് ഗെയിം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഒരു ഫസ്റ്റ് കോളറിൻ്റെ ഒരു ഇത് കഴിയുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. വളരെ സിമ്പിളായിട്ടുള്ള ഗെയിമാണ്, കൊച്ചുകുട്ടികൾക്ക് വരെ കളിക്കാവുന്ന ഗെയിമാണ്. പക്ഷെ കൊച്ചുകുട്ടികൾക്ക് മാത്രമല്ല കളിക്കാവുന്നത്, കൊച്ചുകുട്ടികളുടെ മനസ്സുള്ള എല്ലാ വലിയവർക്കും കളിക്കാൻ പറ്റുന്ന ഗെയിമാണ്. വിളിക്കേണ്ട നമ്പർ പറയാം,
1: 0484242810 ആണ്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളൂ, പെട്ടെന്ന് വിളിച്ചാലും നമുക്ക് ഗെയിം കളിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ നമ്മളോടൊപ്പം ചേരാം അല്ലേ.
0: അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: അങ്ങനെ ബോളിവുഡ് ടൈംസിലെ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചു വന്ന സമയം നമ്മള് ഗെയിം ഫ്ലോറിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോ നമ്മുടെ ഗെയിമിലേക്ക് ഒരു കോള് വന്നിട്ടുണ്ട്. ഹലോ, കോള് ഡ്രോപ്പായി പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗെയിം ഇതായിരുന്നു, നമ്മൾ രണ്ട് ഒബ്ജക്ട്സ് അല്ലെങ്കിൽ രണ്ട് ഡെസ്റ്റിനേഷൻ ഏതെങ്കിലും പറയും, അവിടുത്തെ സംഭവങ്ങളുടെ സാധനങ്ങളുടെ പേരുകൾ മാറി മാറി പറഞ്ഞു തരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ഗെയിം എന്ന് പറയുന്നത്. 30 സെക്കൻഡ് സമയമുണ്ട്, അതിനുള്ളിൽ നമുക്ക് എത്ര സെറ്റ് പറഞ്ഞു തീർക്കാൻ പറ്റും എന്നുള്ള ഒരു സിമ്പിൾ ഗെയിമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന നമ്പർ ഇതാണ്,
1: 0484-242-8101.
0: നമ്പർ ഒരിക്കൽ കൂടി ഇങ്ങനെ നിർത്തി നിർത്തി ഭാവത്തിൽ പറഞ്ഞു കൊടുക്കും.
1: 0484-242-8101.
0: അപ്പൊ ആ ഭാവം ഇച്ചിരി കൂടിപ്പോൾ, അത്രയും ഭാവം വേണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഈ ഒരു നമ്പറിലേക്കാണ് നമ്മളെ വിളിക്കേണ്ടത്. അങ്ങനെ അതാ അടുത്ത കോളർ വരുന്നുണ്ട്, നമുക്കൊന്ന് നോക്കാം. ഹലോ
2: ഹലോ
0: ഹലോ, നമസ്കാരം, ഇതാരാണ്? ഹലോ
2: ഹലോ,
1: ആരാ സംസാരിക്കണേ?
0: ആ കോളും ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ ലൈനിൽ ഇവിടെ ശ്രദ്ധിച്ച് ഗെയിം കളിക്കാനായിട്ട് വിളിക്കുന്നവർ ശ്രദ്ധിക്കുക. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാണ്, 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിച്ച് നമുക്ക് ഗെയിം കളിക്കാനുള്ള ആ ഒരു അവസരം ലഭിക്കുന്നത്. അപ്പോൾ വിളിച്ച ശ്രോതാവ് ശ്രദ്ധിച്ച് ലൈനിൽ ശ്രദ്ധിച്ച് വിളിക്കുക. കുഞ്ഞു കൂട്ടുകാർക്കൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു നല്ല ഗെയിമാണ്. അപ്പോൾ നമ്മുടെ സ്റ്റേഷൻ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 18 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. കാത്തിരുന്ന പെണ്ണല്ലേ, നമ്മുടെ പഴയ ക്ലാസ്മേറ്റ്സിലേക്ക് ഒന്ന് പോയിട്ട് കുറച്ച് നെസ്റ്റും ഒക്കെ അടിച്ചിട്ട് തിരിച്ചുതരാം അല്ലേ?
1: ഓക്കെ.
0: അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആകാശവാണി എഫ് എം റെയിൻബോ 107.5 ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇവിടെ ഞങ്ങൾ രണ്ടുപേരുണ്ട്.
1: ഇത് രേഷ്മയും അമ്പിളിയുമാണ് കേട്ടോ. അപ്പൊ അതാ നമ്മൾ വെക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. അതാ ഒരു കോള് വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം.
0: അല്ല, കോള് കോള് പോയി,

0: അങ്ങനെ ക്ലാസ്മേറ്റ്സ് എന്ന സിനിമയിലെ പാട്ടൊക്കെ കേട്ട് നമ്മൾ തിരിച്ചെത്തി. നമ്മൾ പഴയ കോളേജ് ലൈഫിലേക്കൊക്കെ കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടാവും. എന്നാലും നമ്മൾ ഗെയിം ഫ്ലോറിലേക്കാണ് എത്തി നിൽക്കുന്നത്. നമുക്ക് ഗെയിമിൽ ഫസ്റ്റ് കോളർ റെഡിയാണ്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ്?
1: ഞാൻ പ്രസാദാണ്, കാലടിയിൽ നിന്ന്.
0: പ്രസാദ്, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. യാത്രയാണ്, പിറവത്തുമ്പോ തന്നെ ഉള്ളു.
0: ആ, വന്നോണ്ടിരിക്കുന്ന ആ സമയത്താണ് വിളിക്കുന്നത് അല്ലേ? അപ്പൊ എന്തായാലും വണ്ടി സൈഡിലേക്കൊന്ന് ആക്കിക്കോട്ടോ. ഓക്കെ, കൂടെ ആരെങ്കിലും ഉണ്ടോ യാത്ര ചെയ്യാൻ? അപ്പൊ ഇപ്പൊ എന്താണ് പരിപാടി? എവിടെയാണ് ഫർണിച്ചർ ഷോപ്പ് ഉള്ളത്?
1: ഡിസ്ട്രിബ്യൂട്ടർ
0: ആണ്. ഓക്കെ ഓക്കെ. അപ്പോ ഈ നമ്മുടെ നെല്ലിക്കുഴി ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഓട്ടം കൂടുതലായിരിക്കുമല്ലോ. ഓക്കെ, എങ്ങനെയുണ്ട് പരിപാടിയൊക്കെ? അപ്പൊ ആ സമയത്താണ് ഗെയിം കളിക്കാന്ന് വിചാരിച്ചല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് പ്രസാദിന് ഗെയിം കളിക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പറയട്ടെ എന്തൊക്കെയാണെന്ന്? നമുക്ക് പറഞ്ഞു തരേണ്ടത് ഫർണിച്ചർ ഐറ്റംസിന്റെ പേരും അതുപോലെ പഴങ്ങളുടെ പേരുമാണ് പറഞ്ഞുതരേണ്ടത്. മാറി മാറി പറയണം. 30 സെക്കൻഡ് സമയമുണ്ട്. ഒരു ഫർണിച്ചർ പറയുക, അതുപോലെ ഒരു ഫ്രൂട്ടിന്റെ പേര് പറയാം. ഓക്കെ, നമുക്ക് തുടങ്ങിയാലോ? Your time starts now.
1: മേശ. ഓറഞ്ച്.
0: ഒരു സെറ്റ്.
1: ചെയർ. മുന്തിരി. കട്ടില്. വാഴപ്പഴം. പിന്നെ സ്റ്റൂള്. ആപ്പിൾ.
0: ഓക്കെ.
1: ജനൽ.
0: ഫർണിച്ചർ.
1: മൂസമ്പി.
0: ഓക്കെ, അപ്പൊ എന്തായാലും സമയം കഴിഞ്ഞു, 30 സെക്കൻഡ് കഴിഞ്ഞു. 5 സെറ്റ് പറയാൻ പറ്റിട്ടാ.
1: ഓക്കെ,
0: പക്ഷെ കുറച്ചുകൂടി സ്പീഡിൽ പറയായിരുന്നു അല്ലേ? കാരണം നമ്മൾ എല്ലാ ദിവസവും കൊണ്ടുപോകുന്ന സംഭവങ്ങളുടെ പേരാകുമ്പോ പെട്ടെന്ന് കുറച്ചും കൂടി മനസ്സിലേക്ക് വരൂലേ. വേറെന്തെങ്കിലും ചോദിക്കുന്ന വിചാരിച്ചല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പക്ഷെ ഫസ്റ്റ് കോളർ ആണ്, നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ. വീട്ടില് വേറെ ആരൊക്കെയാണല്ലേ? കുട്ടികളുടെ പേര് പറയൂ.
1: മോള് വൈഫ് സിന്ധു, മോൻ ഹരിപ്രസാദ്, മോള് കൃഷ്ണകുണ്ട് പ്രസാദ്.
0: ആ, നല്ല പേരൊക്കെയാണല്ലോ. അച്ഛനിട്ട പേരാണോ? അടിപൊളി. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല ആ സംരംഭം ഒക്കെ വിജയിച്ചു തന്നെ പോട്ടെ. 5 സെറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സ്കോർ ബ്രേക്ക് ചെയ്യാൻ ആരെങ്കിലും വരുമോ നോക്കാം അല്ലേ? ഓക്കെ, അപ്പൊ താങ്ക് യു ഫോർ കോളിംഗ്. ഓ, അപ്പൊ നമ്മളുടെ കൂടെ ചേർന്നത് കാലലിയിൽ നിന്ന് പ്രസാദേട്ടനായിരുന്നു. അപ്പൊ പ്രസാദേട്ടൻ 5 സെറ്റ് ആണല്ലേ പറഞ്ഞത്. 5 സെറ്റ് ബ്രേക്ക് ചെയ്യാൻ എന്തായാലും കോളുകൾ
2: എനിക്കൊന്നും.
0: നമ്മൾ കോമ്പറ്റീഷൻ ഒക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് ആളുകൾക്ക് വിളിക്കാനൊരു കൂടുതൽ ഒരു ത്വര ഉണ്ടാവുന്നത്.
2: അപ്പൊ ഈ 5 സെറ്റ് ബ്രേക്ക് ചെയ്യാനാണ് നിങ്ങൾ വിളിക്കേണ്ടത്. വിളിക്കേണ്ട നമ്പർ
0: 0484-242-8101 ആണ്. അപ്പൊ കേട്ടോണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 എന്താണ്
2: ഓൺ ദി ഗോ റൈറ്റ് ടൈം മ്യൂസിക് ആണ്. ഒരു പാട്ടകലെ അടുത്ത കോളറുമായിട്ട് നമ്മൾ തിരിച്ചു വരും. എൻജോയ്.

0: நீ பயமின்றி துணிந்து செல்லு.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

0: വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു. 6 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത കോളറിലേക്ക് പോവാം. ഹലോ ഹലോ, കോൾ ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്. ആ കോളർ ഒന്നുകൂടി വിളിക്കുക.
1: അതെ, വിളിക്കേണ്ട നമ്പർ ഒരു പ്രാവശ്യം പറയാം. 0484242810 ആണ്. അപ്പൊ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ, പെട്ടെന്ന് വിളിച്ചാൽ നമുക്ക് ഗെയിം കളിക്കാം.
0: നമ്മുടെ 5 എന്ന് പറയുന്ന സ്കോറ് നമ്മുടെ പ്രസാദ് കാലടിയിൽ നിന്നാണ് വിളിച്ചിട്ട് 5 എന്ന സ്കോറിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ സ്കോർ ബ്രേക്ക് ചെയ്യാനായിട്ടാണ് 0484242810 എന്ന നമ്പറിലേക്ക് വിളിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്ത കോളറിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ആരാണെന്ന് നോക്കാം നമുക്ക്.
1: ഹലോ
2: ഹലോ
1: ഹലോ, ആരാണ്?
2: നയന.
1: നയന? നയന എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: പറവൂര്.
1: പറവൂര്. നയന, അപ്പൊ ഗെയിം കളിക്കാൻ ഇങ്ങനെ റെഡി ആയിട്ട് ആ സ്പിരിറ്റിൽ ഇരിക്കാന്ന് തോന്നുന്നുണ്ടല്ലോ. വിളിക്കാറുണ്ടോ നയന ഇങ്ങോട്ട്? ആണോ? ശരി,
0: നല്ല ഭാഗ്യമുള്ള ദിവസമാണ് അല്ലേ, പെട്ടെന്ന് കിട്ടി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?

0: ല്ലോ വിളിക്കാറുണ്ടോ നയനെ ഇങ്ങോട്ട്? ആണോ, ശരി.
1: നല്ല ഭാഗ്യമുള്ള ദിവസമാണ് അല്ലേ, പെട്ടെന്ന് കിട്ടി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
2: നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു.
0: നയന എന്ത് ചെയ്യുന്നു? ശരി, പഠിപ്പിച്ചു.
1: ഏത് ക്ലാസ്സിലാണ് പഠിപ്പിച്ചോണ്ടിരുന്നത്? ഹൈസ്കൂളില്. പഠിപ്പിച്ചിട്ട് എന്ത് പറ്റി ഇപ്പോ? കുഞ്ഞുവാവയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അല്ലേ. അപ്പൊ അത് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മള് വീണ്ടും ആ ഒരു അധ്യാപന രംഗത്തേക്ക് തിരിച്ചെത്തും.
0: വാവാ, വാവയ്ക്ക് പേരൊക്കെ ഇട്ടോ?
2: എന്തോ,
0: വാവയുടെ പേരെന്താ ഇട്ടത്?
1: കെയ്ലിൻ. വാവ്,
0: കൊള്ളാം, നല്ല പേര്.
1: അപ്പൊ ഗെയിം കളിക്കാനായിട്ട് റെഡിയാണല്ലോ. അപ്പോ ഈ സമയത്ത് കുറെ കുഞ്ഞുവാവകളുടെ പേരൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് പറഞ്ഞു തരേണ്ടത് സ്റ്റേഷനറി ഐറ്റംസിന്റെ പേരും ചെറിയ കുട്ടികളുടെ പേരുമാണ് പറഞ്ഞു തരേണ്ടത്. രണ്ടും മാറി മാറിയാണ് പറഞ്ഞു തരേണ്ടത്. കുട്ടികളുടെ പേര്, അതായത് കോമൺ ആയിട്ടുള്ള പേരായിരിക്കണം. നമ്മൾ ഉണ്ടാക്കി പേര് പറയരുത്, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന വിളിക്കുന്ന പേരുകൾ കേട്ടോ.
2: ഓക്കെ,
1: പെറ്റ് നെയിംസ് അല്ല, അല്ലാതെ പെറ്റ് നെയിംസ് അല്ല, സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന പേരുകൾ. ഗേൾസിന്റെയും ബോയ്സിന്റെയും പേരുകൾ പറയാം, അതുപോലെ സ്റ്റേഷനറി ഐറ്റംസും പറയണം. ഇത് മാറി മാറിയാണ് പറഞ്ഞു തരേണ്ടത്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
2: ശ്രീദേവി പെൻസിൽ പൗച്ച്, ശ്രീവിദ്യ നോട്ട്ബുക്ക്, പാർവതി.
1: സമയം കഴിഞ്ഞു, പക്ഷെ ആറര പറഞ്ഞു കേട്ടോ. ആറ്. ഓക്കെ, അപ്പോ പൗച്ചും പെൻസിൽ പൗച്ചും ഒക്കെ വെച്ച് കുറച്ച് ഒന്നുകൂടി ആഡ് ചെയ്ത് റെഡിയാക്കി അല്ലേ.
0: ടീച്ചറാണ്, മദറാണ് എന്നുള്ളത് തെളിയിച്ചു അല്ലേ.
1: സത്യം, രേഷ്മ പറഞ്ഞത് കറക്റ്റാണ്, ടീച്ചറുമാണ് മദറാണെന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള തെളിയിച്ചു. അതായത് ഇപ്പൊ മോന് വേണ്ടിട്ട് കുറെ പേരുകൾ സെർച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും, അതാണ് ഞാൻ അല്ലേ ഒരുപാട് അന്വേഷിച്ചു.
0: എളുപ്പായി.
1: അപ്പൊ എന്തായാലും എല്ലാരും പേര് ഇനിയിപ്പൊ ചോദിക്കണ്ടല്ലോ, എല്ലാരും പേരും പറഞ്ഞു. കൊള്ളാം. ഓക്കെ, അപ്പൊ എന്തായാലും ടീച്ചറേ, ടീച്ചറപ്പൊ വീണ്ടും പെട്ടെന്ന് തന്നെ നല്ല അധ്യാപികേനെ കുട്ടികൾക്ക് തിരിച്ചു കിട്ടട്ടെ. അപ്പൊ വീട്ടിലെ കുഞ്ഞുവാവയ്ക്കും രണ്ടുപേർക്കും വേണമല്ലോ അല്ലേ. അപ്പോ കുഞ്ഞുവാവയ്ക്കും അമ്മയെ, നല്ലൊരു അമ്മയെ കിട്ടാനായിട്ട് രണ്ടും മാനേജ് ചെയ്ത് പോവാനായിട്ട് സാധിക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആറര എന്നുള്ള സ്കോർ ആണ്, ഇപ്പൊ അഞ്ച് എന്നുള്ള സ്കോർ ബ്രേക്ക് ചെയ്തു. ഇപ്പൊ ഇപ്പൊ ഉള്ളതിൽ ഹൈ സ്കോർ ആണ് കേട്ടോ.
2: ഓക്കെ.
0: നയനെയാണ് നമ്മളോട് സംസാരിച്ചത് പറവൂരിൽ നിന്നും.
1: വെറും നയനയല്ല, നയന ടീച്ചറാണ്.
0: നയന ടീച്ചറാണ്, ഒരു അതിനേക്കാൾ ഉപരി ഇപ്പൊ റീസെന്റ് ഒരു കുഞ്ഞുവാവയ്ക്ക് ജന്മം നൽകിയ
1: മദറാണ്. പക്ഷെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ടായിരുന്നു, നല്ല കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു. അതുകൊണ്ട് 6.5, 6.5 പറയാനായിട്ട് പറ്റിയിട്ടുണ്ട്. ആ ഒരു സ്കോർ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ടാണ് അടുത്ത ആളെ നമ്മൾ ക്ഷണിക്കുന്നത്. 0424-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്.
0: വേഗം വിളിച്ചോളൂ. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ. ഞാനും അമ്പിളിയും ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് നിങ്ങളോടൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ലവ് ആക്ഷൻ ഡ്രാമയിലെ ഒരു കിടുക്ക് സോങ്.

0: ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പം നമ്മളോടൊപ്പം ദാ 6.5 എന്നുള്ള സ്കോർ എന്ന് പറഞ്ഞതും നമുക്കൊരു കോൾ വന്നു അല്ലേ. ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ലൈനിലുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഷെഫീക.
0: ഷെഫീക്ക് എവിടുന്നാണ് വിളിക്കുന്നത്?
2: മാള. എന്താണ് മാളയിൽ എന്താണ് പരിപാടി? അപ്പൊ അതിന്റെ ഇടയിലാണ് നമ്മുടെ റേഡിയോ ഒക്കെ കേട്ട് കൂട്ടുകൂടി നടക്കുന്നത് അല്ലേ. ഓക്കെ, അപ്പൊ ഇപ്പൊ ഏത് റൂട്ടിലാണ് ഉള്ളത്? ആ റൂട്ടിൽ തന്നെയാണ്. ഓക്കെ, അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്ക് ഗെയിം ഒന്ന് കളിച്ചേക്കാന്ന് വിചാരിച്ചല്ലേ. ഹലോ, അപ്പോ ഗെയിം കളിക്കാൻ റെഡിയാണോ? ഓക്കെ, അപ്പോ താങ്കൾക്ക് തരുന്നത് വാഹനങ്ങളുടെ പേരുകളും കേട്ടോ പച്ചക്കറികളുമാണ് മാറി മാറി പറഞ്ഞു തരേണ്ടത് കേട്ടോ. ഓക്കെ, സിമ്പിൾ അല്ലേ? പുറത്തേക്ക് നോക്കിയാൽ തന്നെ കിട്ടും വാഹനങ്ങളുടെ പേരുകൾ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോളൂ.
0: ഹലോ,
1: പെട്ടെന്ന്
0: പറഞ്ഞോ. അതെ, ടൈം
2: 8 സെക്കൻഡ് പോയി. വേഗം പറ. വാഹനങ്ങളുടെ പേര്, മുമ്പിൽ കാണുന്ന വാഹനങ്ങളുടെ പേരൊക്കെ പറയൂ. ഹലോ, കേൾക്കാവോ? ഓക്കെ,
0: നമ്മുടെ സമയം ഒന്നും കൂടെ റീസ്റ്റാർട്ട് ചെയ്യാം.
2: റീസ്റ്റാർട്ട് ചെയ്യാണ്. വാഹനങ്ങളുടെ പേരുകളും
0: പച്ചക്കറിയും
2: പച്ചക്കറികളുടെ പേരുകളുമാണ് പറഞ്ഞു തരേണ്ടത്. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
1: വാഗണർ.
2: ആ,
1: മുരിങ്ങക്കായ്.
2: ആ,
1: ഓട്ടോറിക്ഷ. കത്രിക. കാർ. കാറ്.
2: ആ,
1: വെണ്ടക്ക.
2: ആ,
1: ചെമ്പോ. തക്കാളി. ചീപ്പ്. മത്തങ്ങ.
2: ഓ, സമയം കഴിഞ്ഞു. 6 വരെ എത്തിച്ചു. ഒരു അരയും കൂടി എത്തിച്ചെങ്കിൽ നമുക്ക് ഹൈസ്കോറിലേക്ക് എത്തി നിൽക്കായിരുന്നു അല്ലേ. ആ വണ്ടി ഒരു ഇച്ചിരി സ്ലോ ആയിപ്പോയി, അതുകൊണ്ടാണ്. കുഴപ്പമില്ല, ആ സ്ലോ ഡ്രൈവർ ആണ് ഏറ്റവും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നല്ല ഡ്രൈവർ കേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും എല്ലാവരെയും സുരക്ഷിതമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കുന്ന ഷെഫീഖിന് നമുക്ക് 6 എന്ന സ്കോറിൽ എത്താനായിട്ട് സാധിച്ചു. അപ്പോൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. വീട്ടിലെല്ലാവരുടെ അടുത്ത് അന്വേഷണം പറയണം.

0: ഓക്കെ ഷെഫീഖ്, താങ്ക് യു. ഓക്കെ, അപ്പൊ നമ്മള് ഷെഫീഖ് ആറ് ഒരു അര മിസ്സായി, ഒരു ആറിലെത്തി നിന്നുപോയി, കുഴപ്പമില്ല. എന്തായാലും നന്നായിട്ട് മത്സരിച്ചു, സ്പീഡിൽ പറഞ്ഞു അല്ലേ? ആറ് നല്ല സ്പീഡിലാണ് പറഞ്ഞു പോയത്. അപ്പൊ എന്തായാലും നിങ്ങളും വിളിക്കുക, വിളിക്കേണ്ട നമ്പർ 0484242810 ആണ്. അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗെയിം കളിക്കാം.
1: ഇതാണ് ഗെയിം എന്ന് പറയുന്നത്. ഇതില് സ്പീഡിൽ എത്ര സ്പീഡിൽ പറയാൻ പറ്റുമോ. നമുക്കൊരു കോള് വരുന്നുണ്ട്, എന്തായാലും അടുത്ത പാട്ടിന് ശേഷം നമ്മൾ ആ കോള് കണക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എത്ര സ്പീഡിൽ നമുക്ക് പറയാൻ പറ്റുമോ, നമ്മൾ ആലോചിച്ചിരിക്കരുത്, പെട്ടെന്ന് പെട്ടെന്ന് പെട്ടെന്ന് പറയാൻ
0: പറ്റും.
1: അതെ, ഗാന്ധിജി സ്വപ്നം കണ്ടുപിടിക്കുന്നുണ്ട്.
0: അപ്പൊ ഒരു 20 എണ്ണമൊക്കെ പറയാൻ ലക്ഷ്യം.
1: അപ്പൊ എന്തായാലും രേഷ്മ സ്വപ്നം കണ്ട കിനാശേരിയിലേക്ക് എത്താനായിട്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0424242810. ആറ് മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഓൺ ദി ഗോ ഡ്രൈ ടൈം മ്യൂസിക്കിലാണ് ഞങ്ങൾ ഇവിടെ രണ്ടുപേരും നിങ്ങൾക്ക് കൂട്ടായിട്ടുണ്ട്, ആർ ജെ അംബ്ലീഷിനും ആർ ജെ രേഷ്മ രവീന്ദ്രനും. ദാ അടുത്ത പാട്ടിലേക്ക് പോകുന്നു, എൻജോയ്.

ഒന്നാമൻ മുള തണ്ടട്ടി തണ്ടട്ടിയ മുളകൂമ്പെടുത്തു കൂമ്പെടുത്ത മുളകും പിരിഞ്ഞു ആയിരം സ്ത്രീകളെ പാവികളെ ആടിപ്പാടി കളങ്കൊള്ള. രണ്ടാമൻ മുള തണ്ടട്ടി തണ്ടട്ടിയ മുളകൂമ്പെടുത്തു കൂമ്പെടുത്ത മുളകും പിരിഞ്ഞു ആയിരം സ്ത്രീകളെ പാവികളെ ആടിപ്പാടി കളങ്കൊള്ള. മൂന്നാമൻ മുള തണ്ടട്ടി തണ്ടട്ടിയ മുളകൂമ്പെടുത്തു കൂമ്പെടുത്ത മുളകും പിരിഞ്ഞു ആയിരം സ്ത്രീകളെ പാവികളെ.

0: കളറൊക്കെ ഒക്കാനില്ല തുമ്പി ട്രാൻസ് ആണ് നമ്മൾ കേട്ടത്. അങ്ങനെ ട്രാൻസ് ആയിട്ടിരിക്കുമ്പോ നമുക്ക് മറ്റൊരു കളറിലെ
1: നമുക്കൊരു ഫയർ ഡാൻസ് ഒക്കെ കളിക്കാൻ പറ്റിയ ഒരു പാട്ട് അല്ലെ, ട്രിപ്പ് ഒക്കെ പോയിട്ട് ഒരു കുറച്ച് തീയൊക്കെ കൂട്ടിയിട്ട് ചുറ്റും നിന്ന് കളിക്കാൻ പറ്റും.
0: ഈ പാട്ടിന്റെ വിഷ്വൽ എന്താണെന്നറിയോ?
1: നല്ല

0: അടി നടക്ക, ഒരു ഷാപ്പിൽ നല്ല അടി നടക്കണ സമയത്താണ് ഈ പാട്ട്.
1: ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ ഗെയിം ഫ്ലോറിലെ നമ്മൾ അടുത്ത കോർണറിലേക്ക് പോകുന്നു. ഹലോ ഹലോ
0: ഹലോ
1: കേൾക്കാമോ?
0: ഹലോ
2: ഹലോ
0: ആ ഹലോ, ആരാണ്?
2: രാഹുൽ.
1: രാഹുലേ, എവിടെന്നാണ് രാഹുൽ വിളിക്കുന്നേ?
2: രാമപുരം.
1: രാമപുരത്ത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ടോ?
2: മഴ കുറവാ.
0: രാമപുരം എവിടെയാണ്?
1: പാലയില്. അവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ അല്ലേ? അപ്പൊ ഞങ്ങൾ എന്നാ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ? രാഹുല്, രാഹുല് മുങ്ങാനല്ലേ? മുങ്ങിയല്ല, മുങ്ങില്ല, ഉറപ്പാണോ? ഓക്കെ, അപ്പൊ രേഷ്മ, നമുക്ക് അടുത്ത ട്രിപ്പ് ഉടനെ തന്നെ പാലരാമപുരത്തേക്കാണ് ട്രിപ്പ് നമ്മൾ പോവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്കേ ഗെയിമിന് ഇവിടെ ഗെയിം ഫ്ലോർ ഓപ്പൺ ആണ്, കളിക്കണ്ടേ? ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ അത് കഴിഞ്ഞിട്ട് പോവാം. ഓക്കെ, രാഹുൽ എന്താ ചെയ്യുന്നേ? ആ, അപ്പൊ പണിയൊക്കെ എങ്ങനെയുണ്ട്?
0: മഴയായിട്ട് ബാധിച്ചോ? മഴ ആയതുകൊണ്ട് പണി കുറവായിരിക്കും അല്ലേ?
1: ഓക്കെ രാഹുൽ, എനിക്ക് പറഞ്ഞു തരേണ്ടത് തൊഴിലുകളെ പറ്റിയും ഗെയിംസിനെ പറ്റിയുമാണ്. തൊഴിലുകളും അതായത് ജോലികള് ഗെയിംസും. കളി കാണാറുണ്ടോ? ലോകകപ്പ് കാണാറുണ്ടോ? ഫിഫ വേൾഡ് ലോകകപ്പ് കാണാറുണ്ടോ? അതെന്ത് പറ്റി? റേഡിയോ ആണ് കേൾക്കുന്നത് അല്ലേ? ഓക്കെ, നമ്മൾ ഇതിൽ കൂടി കമന്ററി ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ഇടക്കിടക്ക്. ഓക്കെ, അപ്പോ നമുക്ക് ഗെയിമിലേക്ക് പോകാം. ഓക്കെ
0: ഓക്കെ അല്ലേ? അപ്പൊ ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ. ഏതൊക്കെയാണ്? ഒന്ന് തൊഴിലുകളെ കുറിച്ച്, അതായത് ഇപ്പൊ നമുക്ക് പലതരം തൊഴിലുകൾ ഉണ്ടല്ലോ ആളുകൾ ചെയ്യുന്നെ,
1: ജോലികള്. പിന്നെ
0: പിന്നെ ഒന്ന് സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞാ മതി. നമ്മള് ഗെയിം ആണ് എടുത്തിരുന്നത്, അത് മാറ്റി നമ്മൾ സ്ഥലങ്ങളെ കുറിച്ച് പറയാം.
1: ഗെയിം കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അത് മാറ്റിയത്.
0: അപ്പൊ ഒരു തൊഴില് പറയാ, ഒരു സ്ഥലപ്പേര് പറയാ. ഓക്കെ, അപ്പൊ ടൈം തുടങ്ങട്ടെ. ശരി, ടൈം സ്റ്റാർട്സ് നൗ. പറഞ്ഞോളൂ.
2: കൊല്ലം, സൈക്കിൾ വർക്ക്ഷോപ്പ്, പാലാ, കടകള്.
1: തൊഴിലുകള് പറയ്, തൊഴിലുകള്. ജോലി
2: മീൻപിടുത്തം, തൊടുപുഴ, വാർക്കപ്പണി,
1: വലിയ വലിയ ജോലികളും പറയാട്ടോ.
2: പാലക്കാട് കൂലിപ്പണി.
1: കൂലിപ്പണി മാത്രമേ പറയുള്ളൂ, കുറച്ച് പ്രൊഫഷണൽ ആയിട്ടുള്ളൊക്കെ പോന്നോട്ടെ. ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ ഉണ്ട് ഇവിടെ.
2: കോട്ടയം.
1: ഓക്കെ, അപ്പൊ എന്തായാലും സമയം കഴിഞ്ഞു.
0: ഓ, എന്നാലും നന്നായിട്ട് മനസ്സിലായി.
1: നാല് സെറ്റ് പറഞ്ഞു. ഓക്കെ രാഹുലേ, അപ്പൊ എന്തായാലും കൃത്യമായിട്ട് ജോലിയൊക്കെ കിട്ടട്ടെ, നന്നായിട്ട് പണിക്കൊക്കെ പോട്ടോ. ഓക്കെ
0: ശരി, അപ്പോ നമ്മള്
1: വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ അല്ലേ?
0: അതെ, വളരെ നിഷ്കളങ്കമായിട്ട് നമ്മുടെ കൂടെ ഗെയിം കളിച്ചു അല്ലേ? വളരെ സാധാരണ ആള് കൂലിപ്പണിക്കാരനാണ്. അപ്പൊ മഴ ആയതുകൊണ്ട് തന്നെ എല്ലാ കൂലിപ്പണി ചെയ്യുന്ന ആളുകൾക്കൊക്കെ കുറെ പ്രശ്നങ്ങളുള്ള സമയമാണ് അല്ലേ?
1: പക്ഷെ കുറച്ചൊരു ആശ്വാസമൊക്കെ,
0: ചെറിയ വെയിലൊക്കെ വന്നു തുടങ്ങി.
1: പക്ഷെ വെയിൽ കൂടിയാലും പ്രശ്നമാണ് അവർക്ക്, ഇപ്പൊ ഒരു വെയിലത്ത് നിന്ന് അവർ ജോലി ചെയ്യണം, അങ്ങനെ രണ്ടും അവരെ ബാധിക്കുന്നതാണ് പുറത്ത് നിന്ന് പണിയെടുക്കുന്ന ആളുകളെ സംബന്ധിച്ച്. അപ്പൊ എന്തായാലും നമ്മുടെ ഗെയിം ഫ്ലോറിൽ നമുക്ക് 6.5 എന്നുള്ള ആ ഒരു സ്കോർ തന്നെയാണ് ഇപ്പോഴും ഹൈസ്കോർ ആയിട്ട് നിൽക്കുന്നത്. ആ ഒരു സ്കോർ ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മൾ അടുത്ത പാട്ടിന് ശേഷം അടുത്ത ഒരു കോളറെ ക്ഷണിക്കുന്നുണ്ട്. നമുക്കിപ്പോ ഒരു കോൾ വരുന്നുണ്ട്, അത് കണക്ട് ചെയ്യണോ?
0: കണക്ട് ചെയ്തിട്ട് നമുക്ക് പാട്ടിലേക്ക് പോയാലോ.
1: ഓക്കെ, നമുക്കൊന്ന് ആരാണെന്ന് നോക്കാം. ഹലോ
0: ഹലോ, ആരാണ്? ജിനു. എവിടെന്നാണ്? കോട്ടയത്ത് നിന്നാണ്. ഇപ്പൊ ഒരാള് പാലേന്ന് വിളിച്ചതേ ഉള്ളൂ.
1: ജിനു ആണോ ജിലു ആണോ?
3: ജിനു. ജിനു.
0: ജിനു
1: കോട്ടയം.
0: ജിനു എന്ത് ചെയ്യുന്നു?
3: ഞാൻ ഒരു കോഴ്സ് ചെയ്തായിരുന്നു, ഇപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നില്ല.
1: എന്ത് കോഴ്സ് ആയിരുന്നു ചെയ്തോണ്ടിരുന്നത്?
3: മെഡിക്കൽ കോഡിംഗ്.
0: ആ കോഡിങ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഈ യുവ

0: സംരംഭകരുടെ അതായത് ലോക യുവജന നൈപുണ്യ ദിനമാണല്ലോ, അപ്പൊ കോഡിംഗ് ഒക്കെ ഒരു സ്കില്ലാണല്ലോ. അതെ, അപ്പൊ ജോലി ജോലി ജോലി അതിൽ വർക്ക് ചെയ്യാനാണോ എന്തെങ്കിലും തുടങ്ങാനുള്ള പരിപാടിയാണോ?
1: വർക്ക്
0: ചെയ്യാനാണ് അല്ലേ? അടിപൊളി. അപ്പൊ കോഴ്സ് കഴിഞ്ഞു നിൽക്കുകയാണ്.
2: അപ്പൊ എന്താണ് വർക്ക്, അടുത്ത ഒരു പടിയിലേക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? എക്സാം കഴിഞ്ഞിട്ടില്ല അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും എക്സാം കഴിഞ്ഞ് ഉടനെ തന്നെ അടുത്ത ജോബിന് റെഡി ആവണം, ഗ്യാപ്പ് വരുത്തരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിം എന്താന്ന് അറിയാലോ? ഓക്കെ, അപ്പോ നമ്മള് ജിനുവിന് തരുന്നത് ഗെയിംസും വെഹിക്കിൾസും ആണ്. ഗെയിംസും വെഹിക്കിൾസും, കളികളും വാഹനങ്ങളും. ഓക്കെ, റെഡി ആണോ? യുവർ ടൈം സ്റ്റാർട്സ് നൗ.
1: കാർ, ഹോക്കി, ബൈക്ക്, ക്രിക്കറ്റ്, ജീപ്പ്, ഫുട്ബോൾ, പ്ലെയിൻ, കാരം, ട്രെയിൻ, വോളിബോൾ, സൈക്കിൾ, ബാസ്കറ്റ്ബോൾ, പിന്നെ ഓട്ടോറിക്ഷ.
2: നാടൻ കളികളൊക്കെ പ്രയോഗിച്ചോ?
1: നാടൻ പന്ത് കളി, പിന്നെ ടെമ്പോ. നമുക്ക് ഇഷ്ടമുള്ള കളികൾ പറയോ? എന്തുവേണ്ടി?
2: ഓക്കെ, സമയം കഴിഞ്ഞു, പക്ഷെ 7 സ്കോറിലേക്ക് എത്തി. ആദ്യമായിട്ട് വിളിക്കുന്നതെന്നൊന്നും തോന്നൂല, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളെ പോലെ തന്നെ നല്ല ഭംഗിയായിട്ട് കളിച്ചു കേട്ടോ.
0: ആദ്യത്തെ 10 സെക്കൻഡിലാണ് എനിക്കൊന്നും മൂന്നാലെണ്ണം
2: പടപടപടേന്ന് പറഞ്ഞു. അതെ, നമ്മള് നേരത്തെ ഈ സംഭവങ്ങളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല, ലൈവാണ് നമ്മള് സംഭവം പറഞ്ഞു കൊടുക്കുന്നത്. അത് കേട്ടിട്ടാണ് ജിനു ഇത്രയും പെട്ടെന്ന് പറഞ്ഞത്. അപ്പൊ എന്തായാലും ജിനു അടിപൊളിയായിട്ടുണ്ടായിരുന്നു. വീട്ടില് വേറെ ആരൊക്കെയാണല്ലേ?
1: വീട്ടില് സ്വിച്ചുണ്ട്.
2: ഓക്കെ, അപ്പൊ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ അപ്പോ ഇന്നത്തെ ഹൈസ്കോറ് ഇനി ഈ 7 ബ്രേക്ക് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടിട്ട് കേട്ടുകൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ, ബൈ.
0: അപ്പൊ ജിനു 7 ഒരു സ്കോറ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കാണ്, വിളിച്ചോളൂ, കമോൺ.
2: ജിനു അത് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടാണ്, ഞാൻ സ്പീഡിൽ തന്നെ പറയുന്നു.
0: പറഞ്ഞു പോയല്ലേ, എനിക്കൊന്നും ഇങ്ങനെ സ്പീഡിൽ പറഞ്ഞ എനിക്കൊന്നും എന്റെ ഒരു 20 എന്ന സ്വപ്നത്തിലേക്ക് ആൾക്കാർ എത്തും.
2: ആ സ്വപ്നത്തിലേക്ക് എത്തുമോ എന്നുള്ള 7 ആയിട്ടുള്ളു,
0: ഒരു 16 ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം അല്ലേ? നല്ലൊരു നല്ലൊരു മരണം മാസ് സോങ് കേൾക്കാം.
2: ഓക്കെ, അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി ബ്രെയിൻബോ 107.5 ഇത് ഓൺ ദി ഗുഡ് റൈറ്റ് ടൈം മ്യൂസിക്. ഞങ്ങൾ രണ്ടുപേരുണ്ട്, ആർ ജെ അംബ്ലിഷിനും ആർ ജെ രേഷ്മയുമാണ്. അപ്പൊ നമ്മളത് ആ മരണ മാസിലേക്ക് പോകുന്നു. എൻജോയ്.

0: വെൽക്കം ബാക്ക് ടു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. അപ്പോൾ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇപ്പം സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റും 5 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ കൂടെ ഗെയിം കളിക്കാനായിട്ട് ഇതാ ബീറ്റ് ചെയ്യുന്നു പറഞ്ഞ്. എത്രയാണ് ഹൈ സ്കോർ നമ്മുടെ? 7 അല്ലേ?
1: യെസ്,
0: 7 ബീറ്റ് ചെയ്യാനായിട്ട് ജിനുവിനെ ബീറ്റ് ചെയ്യാൻ ഇതാ ഷിഹാബ് ഉണ്ട്. ഹലോ ഷിഹാബേ.
2: പറഞ്ഞോളൂ
0: ഷിഹാബേ, എന്ത് ചെയ്യുന്നു?
2: ഞാന് ഒരു തൊഴിലാളിയാണ്. ഒരു കൂലി വന്നാ എന്തും വെള്ളി കൊടുക്കും.
0: ഇന്ന് പണിയുണ്ടായിരുന്നോ?
2: ഇന്ന് പണിയുണ്ട്, എന്നും പണിയുണ്ട്. പണിയെടുത്താൽ മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് എന്നും പണിയാണ്.
1: അതാണ്, ഇപ്പൊ നമ്മള് വൈറ്റ് കോളർ ജോബ് മാത്രം നോക്കിയിരിക്കുന്ന ആളല്ല. എന്ത് ചെയ്യും
2: ഇപ്പൊ നമ്മുടെ ഈ അതിഥി തൊഴിലാളികളൊക്കെ ഇവിടെ വന്നു, നമ്മ ആരും പണിയെടുക്കാത്തോണ്ടാണ്. നമ്മ നന്നായിട്ട് പണിയെടുത്താൽ ഇവിടെ നമുക്ക് പണിയുണ്ട്, പണിയൊന്നും തൊഴിൽ ഇല്ല എന്നുള്ളതൊക്കെ.
1: തൊഴിൽ ക്ഷാമം ഒന്നും ഇവിടെ ഇല്ല അല്ലേ?
2: നമ്മ ഈ ഗവൺമെന്റ് ജോലി നോക്കി പി എസ് സിയുടെ പുറകെ പോയി അങ്ങനെയൊക്കെ പോകുമ്പോഴാണ് ജോലി ജോലി ആ ജോലി തന്നെ കിട്ടുന്നുണ്ടൊക്കെ. എന്ത് ജോലി തയ്യാറാണെങ്കിൽ നമുക്ക് തൊഴിലുണ്ട്.
1: അതാണ് അടിപൊളി. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് ഗെയിം ഫ്ലോറില് നമ്മൾ എത്തി നിൽക്കുകയാണ്. അപ്പൊ നമുക്കിന്ന് എന്തൊക്കെയാ പറഞ്ഞുതരേണ്ടതെന്ന് അറിയാവോ?
2: ഞാൻ കുറച്ച് കേട്ടു മറ്റേ ഈ വാഹനത്തിന്റെ പേരും.
1: അപ്പൊ ഷിഹാബിന് ഞാൻ വളരെ എളുപ്പമുള്ള ഒരു സംഭവങ്ങളാണ് തരുന്നത്. കിളികളും മൃഗങ്ങളും ആണ് പറഞ്ഞുതരേണ്ടത്. മൃഗങ്ങളും പക്ഷികളും മൃഗങ്ങളും.
2: കിളിയും ഞാൻ പറയണം, മൃഗവും പറയണം.
1: പക്ഷികളും പറയണം, മൃഗവും പറയണം, മാറി മാറി പറയണം.
2: അതായത് ഒരു പക്ഷി പറഞ്ഞാൽ
1: ഒരു മൃഗം പറയണം.
2: അങ്ങനെ പറഞ്ഞാൽ എനിക്ക് സമ്മാനം കിട്ടും.
1: പിന്നെ അതാണ് നമ്മള് നല്ലൊരു പാട്ട് വെച്ചിരും. സമ്മാനം അതാണ്. ഇത് ഈ ഇതിലൂടെ എത്രയും ജനങ്ങൾ കേൾക്കല്ലേ. തുടങ്ങാം നമുക്ക്.
2: പക്ഷിയും മൃഗങ്ങളും വേണം.
1: ഓക്കെ, യുവർ ടൈം സ്റ്റാർട്സ് നൗ.
2: ആദ്യം പക്ഷി, മരം കത്തി, പിന്നെ കഴുകൻ, താറാവ്.
1: അല്ല, പക്ഷി പറഞ്ഞിട്ട് മൃഗത്തിന്റെ പേര് പറയും.
2: ഒരു പക്ഷി, ഒരു മൃഗം.
1: അങ്ങനെയില്ല, നമ്മളൊരു 10 സെക്കൻഡ് ലാപ്പ് ചെയ്ത്
2: തരാം. സമയം പോയില്ലേ? ഞാൻ ആദ്യം മറ്റേ പറഞ്ഞു പോയില്ലേ മൊത്തം.
0: അപ്പൊ പെട്ടെന്ന് പറഞ്ഞോ.
2: ഓക്കെ, ആദ്യം
0: തുടങ്ങി.
2: സിംഹം, മറ്റേ താറാവ്, പട്ടി, കോഴി, ഉറുക്കൻ, മയില്, പിന്നെ വാത്ത, അത് പൂച്ച, പിന്നെ കടുവ, മയില്, ആന.
0: മയില് പറഞ്ഞതാണ്. മയില് ഒരു പ്രാവശ്യം പറഞ്ഞു.
2: പെൺമയിൽ ആയിക്കോട്ടെ, ആൺമയിൽ
0: അതൊന്നും.
1: സമയം കഴിഞ്ഞു, നമുക്ക് ഒരു 6 സ്കോറെ എത്താൻ പറ്റുള്ളൂ. പക്ഷെ ഓൾറെഡി 7 എത്തി നിൽക്കുന്നുണ്ട്.
2: സമയം പോയി.
1: അതെ, അപ്പൊ എന്തായാലും ഹൈസ്കോർ ആയില്ല. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല ഒരു മനസ്സുള്ള ആളാണ്. എന്തും ജോലിയും മാന്യമായിട്ട് ചെയ്യാൻ സന്നദ്ധതയുള്ള ആളാണ്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം വിളിച്ചില്ല കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും കോടാലിയിൽ എല്ലാവരുടെ അടുത്ത് അന്വേഷിച്ചാണ് ഒന്ന് പറയൂ കേട്ടോ. എല്ലാവരുടെ അടുത്ത് അന്വേഷണം പറയണം തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ ഷിഹാബാണ് നമ്മളെ.
1: ഷിഹാബ് വളരെ ഒരു
0: എനർജറ്റിക് കോളറായിരുന്നു
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഫാസ്റ്റ് ആയിട്ട് പറയാൻ ശ്രമിച്ചു, പക്ഷെ എത്തിയില്ല, ഹൈ സ്കോർ ആയില്ല. അപ്പൊ എന്തായാലും നമ്മുടെ ജിനു അല്ലെ,
0: ജിനുവാണ്
1: കോട്ടയത്ത് നിന്ന്. ജിനു തന്നെയാണ് 7 സ്കോറ്. ഇതുവരെ ആ ഒരു സ്കോർ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. 7 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് 7:25 മലയാളത്തിൽ വാർത്തകളുണ്ട്. അതിനുശേഷം നമ്മള് വീണ്ടും
0: തുടരും.
1: ഗെയിം ഫ്ലോറിൽ ഇതുവരെ 7 എന്നുള്ള സ്കോർ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചിട്ട് സങ്കടമൊന്നും വേണ്ട അല്ലേ.
0: അതെ, നമുക്ക് വീണ്ടും നമുക്ക് വാർത്ത കഴിയുമ്പോൾ പിന്നെയും തുടരാം. തുടർന്ന് നമുക്ക് കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്ത് ടഫ് ലെവലിലേക്കൊക്കെ ഗെയിം പോകുന്ന സമയമായി. ഇപ്പൊ തന്നെ സമയമായി.
1: അപ്പൊ കേട്ടുകൊണ്ടിരിക്കുക
0: ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 ൽ ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ. ദാ കേട്ടോളൂ അയ്യപ്പനും കോശിയിലൊരു കിഡിലൻ ട്രാക്ക്.

7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ, തിരുവനന്തപുരം റിലേ. അതിനുശേഷം നമ്മൾ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കായിട്ട് തിരികെ എത്തുന്നതായിരിക്കും 7:35.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ സൌഹൃദം സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും വൻ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 1,27,500 കോടി രൂപയുടെ സെമിക്കോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. വാർത്തകൾ വിശദമായി. സമൂഹത്തിന്റെ നന്മയ്ക്കായി ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഗവേഷണങ്ങളും പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ സൌഹൃദം 2026 സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. ആയുർവേദത്തിന്റെ ആഗോള നിലവാരത്തിനായി ആയുഷ് മന്ത്രാലയം ലോകാരോഗ്യ സംഘടനയുമായി സഹകരിക്കുന്നുണ്ടെന്നും ഡിജിറ്റൽ ഹെൽത്ത് സംയോജനവും കൃത്യമായ ഡോക്യുമെന്റേഷനും ആയുർവേദത്തിന്റെ ആഗോള അംഗീകാരം വർദ്ധിപ്പിക്കുമെന്നും രാഷ്ട്രപതി പറഞ്ഞു.
1: उपस्थित युवा विद्यार्थियों तथा प्रोफेशनल लाइफ के शुरुआत कर रहे शोधकर्ताओं से मैं ये कहना चाहूंगी कि आयुर्वेद का भविष्य आपके हाथों में है. आप सभी को जिज्ञासा सत्यनिष्ठा और वैज्ञानिक दृष्टिकोण के साथ व्यवहारिक शोध और अपने क्षेत्रों में श्रेष्ठ साक्ष्य निर्माण के मार्ग पर आगे बढ़ना.
0: ഇന്ത്യയും യുകെയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും നിലവിൽ വന്നത് ചരിത്രപരമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. രാജ്യത്തെ കർഷകർക്കും ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കും ഏറെ പ്രയോജനപ്പെടുന്നതാണ് പുതിയ സാമ്പത്തിക പങ്കാളിത്ത കരാറെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാങ്കേതിക വിദ്യ സേവനം എന്നീ മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്താനും ഇന്ത്യൻ പ്രതിഭകൾക്ക് കൂടുതൽ അവസരങ്ങൾ ഒരുക്കാനും ഇത് സഹായിക്കും. യുകെയിലെ ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറും സാമൂഹിക സുരക്ഷാ കരാറും ഇന്ത്യയും യുകെയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തിലെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഈ കരാറുകൾ വിപണി ലഭ്യമാക്കുന്നതിനും സഹായകരമാകുമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. തൊഴിൽ സ്വാതന്ത്ര്യം ലഭ്യമാക്കുന്നതിനും സഹായകരമാകുമെന്ന് ഉപരാഷ്ട്രപതി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ യുകെ സ്വതന്ത്ര വ്യാപാര കരാറിനെ സ്വാഗതം ചെയ്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. യുകെയിലുള്ള ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് സുപ്രധാനമായ ഇളവുകൾ നൽകുന്നതിനൊപ്പം ഇരുരാജ്യങ്ങളും ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര കരാർ നിലവിൽ വന്നതോടെ കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിക്ക് ആദ്യ ദിനം തന്നെ തുടക്കമായി. തിരുവനന്തപുരം, കൊച്ചി എന്നിവിടങ്ങളിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന ചരക്കുകളാണ് ആദ്യമായി യുകെയിലേക്ക് അയച്ചത്. യുകെയിലെ മലയാളി സാന്നിധ്യം കണക്കിലെടുത്ത് സംസ്ഥാനത്തെ ചെറുകിട ഇടത്തരം ഭക്ഷ്യ സംസ്കരണം, സമുദ്രോൽപ്പന്നം, ടെക്സ്റ്റൈൽസ്, പാദരക്ഷ തുടങ്ങിയ മേഖലകൾക്ക് ഈ കരാർ വൻ നേട്ടമാകും. ഇന്ത്യ യുകെ സമഗ്ര സാമ്പത്തിക വ്യാപാര കരാറിന്റെ ഭാഗമായി മുംബൈയിലെ നവശിവ തുറമുഖത്ത് നിന്നും യുകെയിലേക്ക് കയറ്റുമതി ചരക്കുകൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. 7 പ്രമുഖ കയറ്റുമതിക്കാരുടെ ചരക്കുകളായ രാസവസ്തുക്കൾ, ഫാർമസ്യൂട്ടിക്കൽസ്, പ്ലാസ്റ്റിക്കുകൾ, ഭക്ഷ്യോൽപ്പന്നങ്ങൾ, എൻസൈമുകൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയാണ് കയറ്റിയച്ചത്. ഗുജറാത്ത്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ നിന്നും ഇന്ന് യുകെയിലേക്ക് വിവിധ ചരക്കുകൾ കയറ്റിയച്ചു. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 1,27,500 കോടി രൂപയുടെ സെമിക്കോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്രമന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 5 വർഷം കാലാവധിയുള്ള മൊബൈൽ പദ്ധതിയിലൂടെ 60,000 നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. കൂടാതെ ഉത്തർപ്രദേശിലെ വാരാണസിയിൽ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ 14,447 കോടിയിലധികം രൂപയുടെയും 10,998 കോടി രൂപയുടെയും 2 എലിവേറ്റഡ് കോറിഡോറുകൾക്ക് അനുമതിയായി. ഒഡീഷ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ റെയിൽവേ മൾട്ടി ട്രാക്കിംഗ് പദ്ധതികൾ

0: യൂറിയ ഉൽപ്പാദനത്തിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ടുള്ള നാഷണൽ ഇൻവെസ്റ്റ്മെന്റ് പോളിസി ഫോർ യൂറിയ 2026 നയത്തിനും അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
1: മൊബൈൽ ഫോൺ മാനുഫാക്ചറിംഗ് സ്കീം ഇസ്മേ 62,500 കറോഡ് രൂപീസ് മാസീവ് ചേഞ്ച് ആയാ ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിംഗ് മേ 7 ഗുണ മാനുഫാക്ചറിംഗ് ബഡി പ്രൊഡക്ഷൻ ബഡാ ഓർ 11 ഗുണ എക്സ്പോർട്ട് ബഡാ 2014 കെ കമ്പാരിസൺ മേ ഓർ ഭാരത് ജോ മൊബൈൽ ഫോൺ ഇമ്പോർട്ടർ താ ആജ് നെറ്റ് എക്സ്പോർട്ടർ ബൻ ഗയാ ഓർ സെക്കൻഡ് ലാർജസ്റ്റ് മാനുഫാക്ചറർ ബൻ ഗയാ ഭാരത് മൊബൈൽ ഫോൺ കാ.
0: ഇന്ത്യയിലെ ആദ്യ മലിനീകരണ രഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. ജിന്ദിനും സോണിപത്തിനുമിടയിലാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുക. അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർവികസിപ്പിച്ച ജിന്ദ് റെയിൽവേ സ്റ്റേഷൻ, മെഡിക്കൽ കോളേജ്, അംബാല ഡിവിഷനിലെ മറ്റ് 4 സ്റ്റേഷനുകൾ എന്നിവയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. കൂടാതെ കുരുക്ഷേത്രയിലെ എലിവേറ്റഡ് റെയിൽവേ ട്രാക്ക് രാജ്യത്തിന് സമർപ്പിക്കുകയും സിഖ് മ്യൂസിയത്തിന് തറക്കല്ലിടുകയും ചെയ്യുന്ന പ്രധാനമന്ത്രി ചണ്ഡിഗഡ് പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിലെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത ശേഷം ജലന്ധറിലേക്ക് തിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓരോ ഫയലുകളുടെയും തൽസ്ഥിതി ഇതിലൂടെ അറിയാൻ സാധിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പദ്ധതികൾ കൃത്യമായി മാപ്പിംഗ് നടത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കേരളത്തിലെ ലഹരിവിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. അതിർത്തികളിൽ പരിശോധന കർശനമാക്കാനും ഇന്റലിജൻസ് വിവരങ്ങൾ പങ്കുവയ്ക്കാനും ഇരു സംസ്ഥാനങ്ങളും ധാരണയായി. ദൌത്യത്തിന്റെ ഭാഗമായി കേരളത്തിൽ നടക്കുന്ന മെഗാ പരിപാടിയിൽ മുഖ്യമന്ത്രി VD സതീശൻ, നടൻ മോഹൻലാൽ എന്നിവർക്കൊപ്പം വിജയും പങ്കെടുക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. ഇന്നത്തെ മത്സരത്തിലെ വിജയികൾ ഈ മാസം 20 നടക്കുന്ന ലോകകപ്പ് ഫൈനലിൽ സ്പെയിനിനെ നേരിടും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ യൂറോപ്യൻ പാർലമെന്റിന്റെ അന്താരാഷ്ട്ര വ്യാപാര സമിതി അധ്യക്ഷൻ ബെഡ് ലാംഗയുമായി കൂടിക്കാഴ്ച നടത്തി. ഇരുപക്ഷത്തെയും വ്യവസായങ്ങൾക്കും ജനങ്ങൾക്കും വൻ അവസരങ്ങൾ നൽകുന്ന ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ബെൽജിയം സന്ദർശിക്കുന്ന വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യൂറോപ്യൻ യൂണിയൻ കമ്മീഷണറുമായി കൂടിക്കാഴ്ച നടത്തി. ഹരിത ഊർജ്ജ സാങ്കേതിക വിദ്യകളിലെ സഹകരണം ചർച്ച ചെയ്തു. തുടർന്ന് ബെൽജിയം ഉപപ്രധാനമന്ത്രി മാക്സിം പ്രിബോട്ടുമായി ചേർന്ന് പ്രഥമ ഇന്ത്യ ബെൽജിയം തന്ത്രപ്രധാന ചർച്ചയ്ക്ക് അദ്ദേഹം സഹ അധ്യക്ഷത വഹിച്ചു. പ്രതിരോധം, തുറമുഖങ്ങൾ, സെമി കണ്ടക്ടറുകൾ എന്നിവയിലെ സഹകരണവും പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളും ഇതിൽ ചർച്ചയായി. സുതാര്യതയിലൂടെയും ഉത്തരവാദിത്വത്തിലൂടെയും നല്ല ഭരണം ഉറപ്പാക്കുന്നതിൽ നിയമനിർമ്മാണ സഭകൾ സുപ്രധാന പങ്കുവഹിക്കുന്നുണ്ടെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. മികച്ച നേതാക്കളെ രൂപപ്പെടുത്തുന്ന ജനാധിപത്യത്തിന്റെ യഥാർത്ഥ വിദ്യാലയങ്ങളാണ് നിയമനിർമ്മാണ സഭകളെന്ന് അദ്ദേഹം പറഞ്ഞു. രാജസ്ഥാൻ നിയമസഭയുടെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ സംഘടിപ്പിച്ച വിധായി ഗൌരവ് യാത്രയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശ്രീ ഓം ബിർള. പശ്ചിമേഷ്യയിൽ സംഘർഷം കനക്കുന്നു. US നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സൈനിക ബാരക് തകർന്ന 7 സൈനികർ കൊല്ലപ്പെട്ടതായും 200-ലധികം പേർക്ക് പരിക്കേറ്റതായും ഇറാൻ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പ്രത്യാക്രമണങ്ങളിൽ 30-ലധികം പേരാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. ഹോർമൂസ് കടലിടുക്കിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തെ തുടർന്ന് ഇറാനുമേൽ US നാവിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ പശ്ചിമേഷ്യയിൽ നിന്നുള്ള എല്ലാ ഊർജ്ജ കയറ്റുമതിയും തടയുമെന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് മുന്നറിയിപ്പ് നൽകി. പലസ്തീനിൽ സ്പെഷ്യാലിറ്റി ആശുപത്രി, കൃത്രിമ അവയവ ഫിറ്റ്മെന്റ് സെന്റർ, വൊക്കേഷണൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നീ 3 പ്രധാന പദ്ധതികൾ ആരംഭിക്കാനുള്ള ഇന്ത്യൻ തീരുമാനത്തെ ഫലസ്തീൻ സ്വാഗതം ചെയ്തു. കടുത്ത പ്രതിസന്ധി ഘട്ടത്തിലെ ഈ പ്രഖ്യാപനത്തിനും ഐക്യരാഷ്ട്രസഭയിൽ ഫലസ്തീന് പൂർണ്ണ അംഗത്വം നൽകാൻ ഇന്ത്യ നൽകുന്ന പിന്തുണയ്ക്കും ഡൽഹിയിലെ ഫലസ്തീൻ എംബസി നന്ദി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ സൌഹൃദം സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ UK സമഗ്ര വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും വൻ നേട്ടമുണ്ടാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകരിച്ചു.

0: അംഗീകാരം നൽകി. ഇന്ത്യയിലെ ആദ്യ മലിനീകരണ രഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യേഴ്സ്.

0: അങ്ങനെ നമ്മൾ ന്യൂസൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി നമ്മുടെ ഗെയിം ഫ്ലോറിൽ. നമ്മൾ ഹൈ സ്കോർ 7 തന്നെയാണ് ഇപ്പോഴും, പക്ഷേ ആ സ്കോർ ബ്രേക്ക് ചെയ്യപ്പെടും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂസിന് ശേഷം
1: അല്ലേ.
0: സമാഗതമായിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഹലോ
2: ഹലോ
0: ഹലോ, ഇതാരാണ്?
2: അർജ.
0: അർജ ഭയങ്കര ഹാപ്പി ആണല്ലോ. അർജ, എന്താണ് ഇത്ര സന്തോഷം? ചിരിച്ചോണ്ടിരിക്കോ അർജ? എപ്പോഴും ചിരിച്ചോണ്ടിരിക്കോ? എന്താ ചെയ്യുന്നേ?

0: അർജ, എന്താണ് ഇത്ര സന്തോഷം?
1: എപ്പോഴും
0: ചിരിച്ചോണ്ടിരിക്കോ അർജ? എപ്പോഴും ചിരിച്ചോണ്ടിരിക്കോ? എന്താ ചെയ്യുന്നേ? പ്ലസ് ടു പഠിക്കുന്നു. കുഞ്ഞു കൊച്ചാണ് അല്ലേ? എവിടെയാണ് സ്ഥലം?
1: എന്റെ വെള്ളിക്കുളങ്ങര.
0: അപ്പൊ സ്കൂളിലാ പഠിക്കണേ?
1: ഞാൻ RMHS ആളൂര്.
0: ആണോ? കൊറേ കൂട്ടുകാരൊക്കെ ഉണ്ടോ? കൊറച്ചൊക്കെ ഉണ്ട്. എങ്ങനെ പോകുന്നു ക്ലാസ്സൊക്കെ?
1: ക്ലാസ്സൊക്കെ അടിപൊളിയാണ്. കൊള്ളാം.
0: ടീച്ചർമാരെ പഠിപ്പിച്ചു തുടങ്ങിയോ?
2: ചോദിച്ച കേട്ടില്ലെന്ന് തോന്നുന്നു. ടീച്ചർമാരെ പഠിപ്പിച്ചു തുടങ്ങിയോന്ന് ചോദിച്ച. അർജ ഏത് ഏത് ഏത് സ്ട്രീമാണ് എടുത്തത്? ഏത് ഗ്രൂപ്പാ? ഓ, ബയോ സയൻസ്. അതോ ബയോ മാത്സോ?
1: ബയോ
2: സയൻസ്. സയൻസ്. അപ്പൊ മാത്സിലൊന്ന്
0: ഉറപ്പിക്കോ? ഉറപ്പിച്ച്. അപ്പൊ കുഴപ്പമില്ല. എന്താണ് പരിപാടി? അത് ഇഷ്ടപ്പെട്ട എടുത്താണോ, അത് അമ്മ അച്ഛനും പറഞ്ഞ് നീ ബയോ സയൻസ് എടുക്ക് എന്ന് പറഞ്ഞിട്ട് എടുത്താണോ?
1: അങ്ങനല്ല, സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഏതിലേക്കാണെങ്കിലും തിരിയാലോ.
0: എങ്ങോട്ട് വേണേലും ചാടാൻ വേണ്ടിട്ട് അല്ലേ?
2: ആരാവാൻ?
0: ആ അതെ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ചോദിച്ചു ആരാവാനാണ് ആഗ്രഹം.
1: അത് തീരുമാനിച്ചിട്ടില്ല.
0: എന്നാലും
1: എന്നാലും അഡ്വക്കേറ്റ് ആവണമെന്നുണ്ട്.
0: പിന്നെ സെക്കൻഡ് ഓപ്ഷൻ?
1: പിന്നെ തീരുമാനിച്ചില്ല, നോക്കുന്നുണ്ട്. ഒരെണ്ണം തീരുമാനിക്കണം.
2: കൊള്ളാം. അപ്പൊ എന്തായാലും നമുക്ക് ഗെയിമിലേക്ക് കടന്നാലോ? അഡ്വക്കേറ്റ് ആണല്ലേ, അപ്പൊ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദിക്കാം.
1: അയ്യോ
0: വേണ്ട അല്ലേ, കുട്ടിയാണ്, കുഴപ്പിക്കരുത് അല്ലേ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഭവം തരട്ടെ. ഇവിടെ നമ്മുടെ രേഷ്മ ചേച്ചിക്കിടെ ഒരു സ്വപ്നമുണ്ട്, 20 എന്ന് പറയുന്ന സ്കോറിലേക്ക് എത്തിക്കണമെന്ന്. ആ സ്വപ്നം കണ്ട കിനാശേരി എത്തുമെന്ന് നോക്കാൻ വേണ്ടിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരെണ്ണം തരാൻ പോവാണ്. ഹൈസ്കോർ എത്തി നിൽക്കുന്ന ആരായിരുന്നു?
2: ജിനു.
0: ജിനു എന്നോട് പരിഭവിക്കരുത്, കുറച്ച് സിമ്പിൾ ഞാൻ കൊടുക്കാൻ പോവാണ്. പ്ലസ് ടുവിലെ ചെറിയ കുട്ടിയാണ്. അപ്പൊ ഞാൻ തരുന്നത് പഴങ്ങളും പച്ചക്കറികളും, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ? പെട്ടെന്ന് പട പട പടയെന്ന് പറയണം കേട്ടോ. യുവർ ടൈം സ്റ്റാർട്സ് നൗ.
1: ആപ്പിള്, സ്പിനാച്ച്, സ്ട്രോബെറി, കാപ്സിക്കം, പൈനാപ്പിള്, കാരറ്റ്, ഓറഞ്ച്, കോളിഫ്ലവർ, ലെമൺ, ഗാർലിക്, പപ്പായ, ബീറ്റ്റൂട്ട്, ഡ്രാഗൺ ഫ്രൂട്ട്, പാവയ്ക്ക, പീച്ച്, ബീൻസ്.
0: ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ് സെറ്റ്.
2: ഓക്കെ,
0: സമയം കഴിഞ്ഞു. നമ്മള് 8 എന്നുള്ള സ്കോറിൽ എത്തിയിട്ടുണ്ട്. അർജ അല്ലേ?
1: അർജ
2: കുട്ടി, 8.
0: അർജ അർജന്റീന ഫാൻ വല്ലോ ആണോ? മെസ്സിയുടെ ആളാണ്.
2: എന്നാ നമുക്ക് ഗെയിംസ് ഫുട്ബോളിൽ കൊടുത്താൽ മതിയായിരുന്നു അല്ലേ?
0: ഗെയിംസ് തന്നാ മതിയായിരുന്നു അല്ലേ? ഇപ്പൊ ഇപ്പൊ ജിനു അവിടെ നിന്ന് പറയണ്ടാവും ഭയങ്കര സിമ്പിൾ കൊടുത്ത ജയിപ്പിച്ചു എന്നൊക്കെ
2: പറയണ്ടാവും. ഏത് ഏത് കളിക്കാരനാണ് ഏറ്റവും ഇഷ്ടം?
0: എന്ത് ചോദ്യമാണല്ലേ.
2: അല്ലാതെ ആരാണ് ഇഷ്ടം?
0: പിന്നെ അല്ലാതെ ആര് അല്ലേ?
2: മെസ്സിയെ മാത്രം ഇഷ്ടമുള്ളോ?
1: കൂടുതല്
2: മെസ്സിനെയാണ്. അപ്പൊ എന്താ ഇത്തവണത്തെ വേൾഡ് കപ്പ് അർജന്റീന കൊണ്ടുപോകുന്നാണോ വിചാരിക്കണേ? തൂക്കുന്നതന്നെയാണ് പ്രതീക്ഷിക്കണേ.
0: അപ്പൊ അർജന്റീന ഇംഗ്ലണ്ട് മത്സരം ഉണ്ടിന്ന് 12:30 കാണണ്ടോ? അപ്പൊ നാളെ ക്ലാസ്സിൽ പോകില്ല? ക്ലാസ്സിൽ പോകുവാ, ക്ലാസ്സിൽ പോയിട്ട് ബാക്കി ഉറങ്ങും. നമ്മളിന്ന് 12:30 ടിവിയുടെ മുമ്പിലിരിക്കും അല്ലേ? അതാണ്. എന്തായാലും വേൾഡ് കപ്പ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴല്ലേ ഉള്ളു അല്ലേ? അപ്പൊ അതുകൊണ്ട് ഇന്ന് അമ്മേന്റെ അടുത്ത് വഴക്കൊന്നും പറയണ്ടെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. 8 എന്നുള്ള സ്കോറിൽ എത്തിയിട്ടുണ്ട്
2: അർജക്കുട്ടി.
0: ഓക്കെ, ബൈ. അപ്പോ നമ്മള് ഫൈനലിൽ എത്തട്ടെ, നമുക്ക് കൊണ്ട് ചെറിയൊരു രഹസ്യമായിട്ടൊരു ടീം കേട്ടോ. വിളിച്ചു പറയുന്നില്ല
2: നമ്മളെന്ന് പറഞ്ഞല്ലോ. നമ്മളെന്ന് പറഞ്ഞ അർജന്റീനയുടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു.

0: ഓക്കെ, ബൈ ബൈ.
1: ആ ബൈ ബൈ.
0: ഓക്കെ,
2: അപ്പൊ
0: നമ്മളല്ലാതെ പിന്നെ ആര്?
2: അതെ, അങ്ങനെയൊന്നുമില്ല.
0: ഞാൻ ഇവിടെ അടിയാവും.
2: ഇവിടെ ഇംഗ്ലണ്ടിന് വേണ്ടി കളിയാടാതിരിക്കണേ ആയിരിക്കുമല്ലേ കൊച്ചു കള്ളി.
0: ഓക്കെ, അപ്പൊ എന്തായാലും അർജ ആണല്ലേ, അർജ വിളിച്ച് അർജന്റീന ഫാനായ അർജ
2: 8 എന്ന സ്കോറിലെത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ 7:46 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഈ സ്കോർ ബ്രേക്ക് ചെയ്യപ്പെടാനായിട്ടുള്ള ഈ സാധ്യത വളരെ കുറവാണ്. രശ്മയുടെ സ്വപ്നം കണ്ട കിനാശേരി, കിനാശേരിയിലെത്താൻ സാധിക്കുമോ എന്നറിയില്ല.
0: വിളിക്കും. ഒരു കോളർ അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എന്റെ മനസ്സ്.
2: ആരെങ്കിലും രേഷ്മയ്ക്ക്
0: പെട്ടെന്ന് വിളിച്ചോളൂ, ഇല്ലെങ്കിൽ വെറുതെ ഞാൻ പറഞ്ഞ പോലെ ഇപ്പം.
2: എന്നാലും അർജ ഇത് തൂക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ജിന്നു തൊട്ട് പുറകിലുണ്ട്. അപ്പൊ 7:46 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആകാശവാണി ഫ്രം റെയിൻബോ 107.5. ഇത് ഓൺ ടു ഗോ ഡ്രൈ ടൈം മ്യൂസിക് ആണ്. നിങ്ങളുടെ കൂടെ ഞങ്ങൾ രണ്ടുപേരുണ്ട്, ആർജെ അംബ്ലീഷിനും
0: ആർജെ രേഷ്മ.

0: ദ ഗുഡ് റൈറ്റ് ടൈം മ്യൂസിക് ആണ് നമ്മുടെ ഹൈ സ്കോർ എന്ന് പറയുന്നത്. എത്രയാണ്
1: അർജ ഫ്രം തൃശൂർ?
0: എട്ട് എന്ന് പറയുന്ന സ്കോറിലാണ്. അപ്പൊ അടുത്ത ഒരു കോളർ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഹലോ,
2: ഹലോ,
0: ഇത് ആരാണ്? യെസ് സർസൻ പാളാവളി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താണ് നല്ല വിശേഷം? മഴയൊന്നുമില്ല, അതാണ് പ്രശ്നം. സുഖകാലാവസ്ഥ, അതാണ് ചേട്ടന്റെ ബുദ്ധിമുട്ട്. അല്ല, വെയില് വന്നാ പറയും മഴ വന്നോന്ന്, അല്ലേ? ആ, അതാണ് ഈ ഇരട്ടത്താപ്പ് നയം, അല്ലേ? സർസഞ്ചേട്ടന്റെ ആ പരിപാടി ഉണ്ടോ? ഈ രണ്ട് വർത്താനം പറയുന്ന പരിപാടി ഉണ്ടോ? ആൾക്കാർക്കുണ്ട്, പക്ഷെ സരസൻ ചേട്ടൻ അങ്ങനെയല്ല, സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ്. മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ, എന്തിനെ സ്നേഹിക്കും, അല്ലേ? അപ്പൊ ഇപ്പൊ നമ്മുടെ ഗെയിം ഫ്ലോറിൽ എത്തി നിൽക്കാണ്.
2: ആ,
1: അപ്പൊ ഗെയിം കളിക്കാൻ റെഡിയാണോ? ചോദിക്കട്ടെ, എന്താ ചെയ്യണേ സരസൻ ചേട്ടൻ? എന്താ ചെയ്യണത്?
2: അപ്പൊ
1: ഇന്നുണ്ടായിരുന്നോ പണി? ഉണ്ടായിരുന്നോ? ഓ, അപ്പൊ പണിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് ഇന്ന് വാർക്ക ഉണ്ടായിരുന്നോ ഏതെങ്കിലും വീട്? തട്ടടിയായിരുന്നു. അപ്പൊ നാളെ ആണോ വാർക്ക?
0: തട്ടടി മാത്രമല്ല, ഫുഡ് അടിയില്ലേ? എട്ടരയാകുമ്പോ കഴിക്കും, അല്ലേ? ഓക്കെ, അപ്പൊ എന്നാലും നമുക്ക് ഗെയിം കളിച്ചിട്ട് പോയിട്ട് കഴിക്കാം. ഓക്കെ, അപ്പൊ നമ്മള് തരുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ? കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ പറഞ്ഞുതരണം.
2: ഏ,
0: സിമ്പിൾ അല്ലേ അത്?
1: അതിന്റെ കൂടെ പറയേണ്ടത് എന്താന്നോ?
0: വാഹനങ്ങളും കൂടെ പറയണം.
1: ഓക്കെ,
0: സിമ്പിൾ അല്ലേ?
1: സരസഞ്ചേട്ടൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ടൈം സ്റ്റാർട്ട് ചെയ്താലോ?
0: യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
2: വണ്ടി?
0: യെസ്, പറയൂ.
2: വണ്ടി, കത്ത്, പിന്നെ മറ്റേ ആക്രോസ് വൺ, ജാക്കി ആമർ.
1: ഓക്കെ, അത്
0: വാഹനത്തിന്റെ പേര് പറയോ?
2: വാഹനത്തെ പേര് മറ്റേ ഇത് ഈ ചെറിയ
0: മറ്റേ ചെറിയ സ്പാനർ, അല്ലേ? ചെറുതേ,
1: ഇതിന് സമയം,
0: സമയവും കാലവും നേരവും ഒക്കെ ഉണ്ടായിരുന്നു. ആ ചെറിയ സ്പാനർ എടുത്തോണ്ട് വന്നപ്പോ സമയം പോയി. കവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് ആർക്കും മനസ്സിലായില്ല.
1: രണ്ടെണ്ണം പറഞ്ഞു.
0: എന്റെ പൊന്ന് സരസൻ ചേട്ടാ, നിങ്ങൾ അടിപൊളിയാണ് കേട്ടാ.
1: എന്തായാലും നന്നായിട്ട് കളിച്ചു. അത് പെട്ടെന്ന് നമുക്ക് ആലോചിക്കുമ്പോ വണ്ടിയുടെ പേരൊന്നും കിട്ടില്ല, അല്ലെ? ഏസ് ഒക്കെ ഡെയിലി നിങ്ങൾ കാണണ്ടാവും.
0: എത്ര വയസ്സുണ്ട് ദർശൻ ചേട്ടന്? അത് വെറുതെ നോണ. ആണോ? ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും അത്രയും തോന്നൂലെന്ന് പറയായിരുന്നു. ഓക്കെ, എന്നാ വിളിച്ചതിൽ സന്തോഷം കേട്ടോ.
1: ശരി കേട്ടാ, ശരി ശരി ശരി.
0: ഓക്കെ, അങ്ങനെ നല്ല നല്ല എനർജറ്റിക് ആയിട്ടുള്ള കോളർ ആയിരുന്നു. വളരെ നിഷ്കളങ്കനായിട്ടുള്ള ഒരു മനുഷ്യൻ. ഓക്കെ, അപ്പൊ എന്തായാലും അദ്ദേഹം കളിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു, നന്നായിട്ട് അത് അറ്റംപ്റ്റ് ചെയ്തു. അപ്പൊ നമ്മുടെ ഹൈ സ്കോറർ പ്രഖ്യാപിക്കണ്ടേ? യെസ്, അർജന്റീന ഫാൻ ആയിട്ടുള്ള അർജയാണ്. നെല്ലിക്ക, എവിടെ നിന്നായിരുന്നു? നെല്ലിക്കോടോ?
1: അർജ വിളിച്ചത് തൃശ്ശൂര്.
0: തൃശ്ശൂരിൽ നിന്നാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ എട്ട് എന്ന സ്കോറാണ്. തൊട്ടു പുറകിൽ ജിനു ഉണ്ടായിരുന്നു.
1: അതെ,
0: ഏഴ് എന്ന സ്കോറിലേക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അപ്പൊ നമ്മുടെ ഗെയിമില് ഇന്ന് വിന്നർ ആയിട്ടുള്ളത്
1: അർജ
0: തന്നെയാണ്. നമ്മൾ അടുത്ത പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോ പ്ലസ് ടു ഒക്കെ അടിപൊളിയായിട്ട് വിൻ ചെയ്ത് നല്ലൊരു വക്കീലായിട്ട് തിരിച്ചു വരട്ടെ, അല്ലേ? അഡ്വക്കേറ്റ് ആവണമെന്നാണ് ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റേഷൻ ക്ലോക്കിലെ സമയം 7 മണി
1: കഴിഞ്ഞ 55 മിനിറ്റും 16 സെക്കൻഡും ആയിരിക്കുമ്പോ നമ്മൾ ഓൺ ദ ഗോ ഇവിടെ തീരുകയാണ്, അല്ലേ?
0: ഇന്ന് കൊറേ പേര് നല്ല കൊറേ ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വിളിച്ചിട്ട് കിട്ടാത്ത കൊറേ പേരും ഒക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഗെയിം ഷോയും ഇന്നത്തെ വർത്തമാനങ്ങളും ഒക്കെ ഇവിടെ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ ഇത്രയും നേരം നല്ല സമയത്ത് നിങ്ങൾക്ക് കൂട്ടായിരുന്നു.

0: അത് ഞങ്ങൾ രണ്ടുപേരാണ്, ആർ ജെ അംബ്ലീഷിനും ആർ ജെ
1: രേഷ്മ.
0: അപ്പൊ ഇനിയുള്ള സമയവും നല്ല അടിപൊളിയായിരിക്കട്ടെ, നല്ലൊരു സായാഹ്നം വിഷ് ചെയ്തുകൊണ്ട് തൽക്കാലം വിട പറയുന്നു.
1: ഓക്കെ, അപ്പൊ ബൈ ഫ്രം നൗ. അപ്പൊ കൂടുതൽ പാട്ടുകളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെയും ഒരു 11 മണിവരെ നമുക്ക് കേട്ടുമുട്ടാം. ശരി, അപ്പൊ ടാറ്റാ,
0: ബൈ ബൈ.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. ആയുർവേദത്തിൽ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ന്യൂഡൽഹിയിൽ സൌഹൃദം സമ്മേളനം രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ യുകെ സമഗ്ര വ്യാപാര കരാർ കർഷകർക്കും സംരംഭകർക്കും വൻ നേട്ടമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടർ രൂപകൽപ്പനയും നിർമ്മാണവും ശക്തമാക്കുന്നതിനായി 127,500 കോടി രൂപയുടെ സെമികോൺ 2.0 പദ്ധതിക്കും മൊബൈൽ ഫോൺ നിർമ്മാണത്തിനായി 62,500 കോടി രൂപയുടെ സ്കീമിനും കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നെല്ല് സംഭരണത്തിനായി കേന്ദ്ര സർക്കാരിൽ നിന്നും 90.91 കോടി രൂപ ലഭിച്ചതിനെ തുടർന്ന് ജൂലൈ 16 മുതൽ കർഷകർക്ക് PRS വായ്പ പദ്ധതി പ്രകാരം നെല്ല് സംഭരണത്തിനായുള്ള തുക വിതരണം SBI കാനറ ബാങ്കുകൾ മുഖേന പുനരാരംഭിക്കും. ഓപ്പറേഷൻ തൂഫാന് തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ് പിന്തുണ പ്രഖ്യാപിച്ചതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ദൌത്യവുമായി സഹകരിക്കുന്നതിന് തമിഴ്നാട് മുഖ്യമന്ത്രി വൈകാതെ കേരളത്തിൽ എത്തും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2 സെമിയിൽ ഇന്ന് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടം. രാത്രി 12:30 മത്സരം. വാർത്തകൾ കഴിഞ്ഞു, നമസ്കാരം. ന്യൂസ് റെയിൻബോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
2: മൊമെന്റ്സ് വിത്ത് റെയിൻബോ, എൻ എക്സ്ക്ലൂസീവ് ചാറ്റ് ഷോ. മൊമെന്റ്സ് വിത്ത് റെയിൻബോ.

0: ഹായ് ഹലോ, നമസ്കാരം. ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ലിവിംഗ് ടുഗെദർ എന്ന ഫാസിൽ ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച് ഡോക്ടർ ലവ്, ഓർഡിനറി, ചെട്ടക്കാരി, അയാളും ഞാനും തമ്മിൽ തുടങ്ങി മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെയായി 30-ലധികം സിനിമകളിലൂടെ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആക്ടർ ഹേമന്ത് മേനോനാണ് കൂടെയുള്ളത്. ഞാൻ വി എസ് സ്മിത. ഹേമന്ത്, മൊമെന്റ്സ് വിത്ത് റെയിൻബോയിലേക്ക് സ്വാഗതം.
1: താങ്ക് യു സോ മച്ച്. ഇതൊരു ഞാനും ആക്ച്വലി ഇവിടെ ആഗ്രഹിച്ച കാര്യമാണ് ഇവിടെ വരിക എന്നുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. നമുക്ക് തുടങ്ങാം.
0: അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഹേമന്ത്, ആദ്യമായിട്ട് ലിവിംഗ് ടുഗെദർ എന്ന ഫിലിമിലൂടെയാണ് ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു ആ ഫിലിമിലേക്കുള്ള ഒരു എൻട്രി?
1: ഞാനത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ ഫാസിൽ സർ ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള ഡയറക്ടറാണ്. ലാലട്ടൻ, ഫഹദ് ഫാസിൽ, ചാക്കോശം പോലത്തെ ഒരുപാട് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ഒരു സിനിമ ഞാൻ പ്ലാൻ ചെയ്ത് ഞാൻ അറിഞ്ഞു. ഞാൻ ട്രെയിനിൽ പോകുമ്പോൾ എന്നോട് പഴയ നമ്മുടെ ആക്ടറല്ലേ ജോസ് പ്രകാശ്, അദ്ദേഹത്തിൻ്റെ മകനൊരാളുണ്ട്, അതിൻ്റെ പേര് രാജൻ ജോസഫ് എന്നാണ്. പുള്ളി എന്നെ ട്രെയിനിൽ വെച്ച് കണ്ടു. പുള്ളിക്ക് എന്നെ കാണാൻ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനൊരു ബിടെക് സ്റ്റുഡൻ്റായിരുന്നു. ഞാൻ ഒരു ആവശ്യത്തിന് ഞാൻ എറണാകുളത്തേക്ക് വരുന്നു. ഫസ്റ്റ് ടൈം എറണാകുളത്തേക്ക് വരുന്ന സമയത്ത് നിന്ന് പുള്ളി ട്രെയിനിൽ വെച്ച് കണ്ടു. പുള്ളി എന്നോട് ചോദിച്ചു അഭിനയിക്ക് ഇൻട്രസ്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അഭിനയിക്കാന്ന് പറയില്ല, ഒരു പരിചയമില്ല, താല്പര്യമില്ല അഭിനയത്തെക്കുറിച്ച്. ഞാൻ ഭയങ്കര ഇൻട്രോട്ടൊരു ഷൈ ആയിട്ടുള്ളായിരുന്നു, അധികം ഒന്നും പുറത്തു നിൽക്കുന്ന അങ്ങനെ ഒരു ആളല്ല ആയിരുന്നില്ല. പുള്ളി പറഞ്ഞു നിങ്ങളെ കാണാൻ ചിലപ്പോൾ മാച്ചിങ് ആയിരിക്കാം. ഞാൻ പുള്ളി തന്നെ ട്രെയിനിൽ ഫോട്ടോ എടുത്തു. അന്ന് കുറേ മുമ്പ് ഓൾമോസ്റ്റ് ഒരു 15 ഇയേഴ്സ് ബാക്ക് ആണ്. അതായത് അതായത് ക്യാമറയിൽ ഫോട്ടോ എടുത്തു, ചെറിയ ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് പുള്ളി അത് കൊണ്ടുപോയിട്ട് സാറിനെ കാണിച്ചു, ഫാസിസ് സാറിനെ കാണിച്ചു. അപ്പോൾ സാറിനോട് വരാൻ പറയും, സാറ് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവിടുന്ന് സാറിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അദ്ദേഹം എൻ്റെ കൂടെ വന്നു, രാജൻ സാറിൻ്റെ കൂടെ വന്നു. ഫാസിസ് സാറ് ഒരു അഭിനയത്തിൻ്റെ കളരിയാണ്, ഒരു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെയാണ് പുള്ളി. അദ്ദേഹം ഭയങ്കര കിടലൻ ആക്ടറാണ്. പലർക്കും ഇപ്പോൾ നമ്മളെ ലൂസിഫറിലൊക്കെ അഭിനയിച്ചിരുന്നു പുള്ളി. ഗംഭീര ആക്ടറാണ് ഫാസിസ് സാറ്. അതായത് എനിക്കൊന്നും ഞാൻ അറിഞ്ഞു വെച്ചിട്ട് കോളേജ് പഠിക്കുന്ന സമയത്ത് ഫാസിസ് സാർ ബെസ്റ്റ് ആക്ടറും നെടുമുടി വേണു സാർ ബെസ്റ്റ് കൊമേഡിയൻ ആയിരുന്നു. അപ്പോൾ നെടുമുടി വേണു എന്ന് പറയുന്ന ലെജൻഡറി ആക്ടറിനെക്കാട്ടിലും ഗംഭീര ആക്ടറാണ് ഫാസിൽ നിന്നാണ് ആ കാലത്തേക്ക് സ്കൂൾ കോളേജ് ടൈമിലൊക്കെ അവരുടെ. അപ്പോൾ അങ്ങനെ സാറ് എന്നെ അഭിനയിപ്പിച്ച് നോക്കി. പുള്ളിക്ക് അഭിനയം എനിക്ക് അറിയില്ല, നമുക്ക് ഈ ഒരു ഫീൽഡ് അറിയില്ല, ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. ഞാൻ വളരെ യങ് ആണ്, എനിക്ക് 19-20 വയസ്സ് അങ്ങനെ സമയത്ത് പ്രായമുള്ളൂ. അപ്പോൾ അഭിനയമൊന്നുമില്ല, പക്ഷേ സാറിന് എന്നെ കാണാൻ ഇഷ്ടപ്പെട്ടു. ആ സാറിൻ്റെ ക്യാരക്ടറിൻ്റെ മാച്ച് സാറിന് ഫീൽ ചെയ്തു. പിന്നെ അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസ് ആണ് എന്നെ അഭിനയിപ്പിക്കാന്നുള്ളത്. അങ്ങനെ എന്നെ വിളിച്ചിരുത്തി പുള്ളി അഭിനയം പഠിപ്പിച്ച് കുറേ ഒക്കെ അങ്ങനെ ട്രാക്കിലാക്കി പയ്യെ പയ്യെ പയ്യെ സെറ്റാക്കി എടുത്തതാണ്.
0: പഴയ ഡയറക്ടേഴ്സ് ഒക്കെ അങ്ങനെ അഭിനയിച്ച് കാണിക്കുന്നവരായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്.
1: മിക്കവരും
0: തോന്നുന്നു പഴയ ആക്ടേഴ്സിനൊക്കെ അത്തരത്തിലുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ടല്ലേ
1: അവർക്ക്. ഇവരൊക്കെ ഒരുപാട് കഴിഞ്ഞ സ്റ്റെപ്പ് സ്റ്റെപ്പ് കഴിഞ്ഞാൽ വരുന്നത്. ഇപ്പം എനിക്ക് പലരും പെട്ടെന്ന് ഡയറക്ടേഴ്സ് ആകുമ്പോൾ അവർക്ക് ടെക്നിക്കലി ഭയങ്കര ഐഡിയ ആയിരിക്കും. അപ്പോൾ അഭിനയം എന്നുള്ള ചിലപ്പോൾ പലർക്കും, എല്ലാവർക്കും അല്ല, ചിലർക്ക് നല്ല കഴിവുള്ള ആക്ടേഴ്സ് ഉണ്ട്, ചിലർക്ക് അത്ര ഒരു നാക്കുണ്ടാണ്. പക്ഷേ പറ്റൊക്കെ പണ്ടൊക്കെ ഇവർ സ്റ്റെപ്പ് സ്റ്റെപ്പായി കയറുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാം അറിയാം, എല്ലാ ഫീൽഡിലും പഠിച്ച പണ്ടൊക്കെ ഡയറക്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത പണ്ട് മിക്കവരും അഭിനയം അഭിനയിച്ചിരുന്നു. അതുപോലെ ബിജു എന്ന് പറഞ്ഞിട്ട് ഡയറക്ടറുണ്ട്, ഡോക്ടർ ലവ് എന്ന സിനിമയുടെ ഡയറക്ടർ ബിജു അരുക്കുറ്റി, അദ്ദേഹം ഗംഭീര ആക്ടറാണ്. അപ്പോൾ എല്ലാം നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് അഭിനയിച്ച് കാണിച്ചിരുന്നു, നമ്മൾ ഇമിറ്റേറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ വേറെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്.
0: ഹേമന്തിനൊരു കരിയർ ബ്രേക്ക് കിട്ടിയ ഒരു പടം തന്നെയായിരുന്നു ഡോക്ടർ ലവ് അല്ലേ?
1: അതെ അതെ.
0: അപ്പോൾ ഈ ഡോക്ടർ ലവിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു?
1: എൻ്റെ ആദ്യത്തെ 4-5 സിനിമകളെല്ലാം വളരെ ഇങ്ങനെ ലിങ്ക്ഡ് ലിങ്ക്ഡ് ആണ്, ഒന്നും ഞാൻ ട്രൈസ് കിട്ടിയ സിനിമകളല്ല. അപ്പോൾ ആ സിനിമ കഴിഞ്ഞപ്പോൾ അതിനകത്ത് ബിജുവേട്ടൻ അവിടെ ലൊക്കേഷൻ കുറച്ച് വന്നിരുന്നു, നമ്മുടെ ലൊക്കേഷൻ വന്നപ്പോൾ പുള്ളിക്ക് ഇതുപോലെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. അന്ന് എനിക്കൊരു ഞാനൊന്നൊരു കോളേജ് സ്റ്റുഡൻ്റായിരുന്നു. അപ്പോൾ അതൊരു കോളേജ് സിനിമയായിരുന്നു, ഒരു ഒരു നിഷ്കളങ്കനായിട്ടൊരു ക്യാരക്ടർ വേണമെന്ന് തോന്നി. പുള്ളിക്ക് എന്നെ കണ്ടപ്പോൾ നിഷ്കളങ്ക ഫീൽ ചെയ്തു ആ കാലത്ത്. അപ്പോൾ അങ്ങനെ എന്നോട് ഇങ്ങനെ ക്യാരക്ടർ എന്നു പറഞ്ഞു. ഞാൻ എന്നെ സംബന്ധിച്ചോളം ഒരു വലിയ പടമാണ്, ഞാൻ ചാക്കോശൻ നായകൻ ഭാവനയുണ്ട്, കുറേ ഒത്തിരി ആർട്ടിസ്റ്റുകൾ അവിടെ. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ പുള്ളി ഭയങ്കര ഒരു ചേട്ടൻ പോലെ, എപ്പോഴും പുള്ളി ഭയങ്കര ചേട്ടൻ പോലെ തന്നെയാണ്, എല്ലാം നമുക്ക് പറഞ്ഞ് നമ്മൾ ഗൈഡ് ചെയ്യുന്നവളാണ്. അപ്പോൾ അങ്ങനെ ഫാസിദാറിനൊരു ഒരു കെയർ ഞാൻ നേരെ അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോൾ അതങ്ങനെ അങ്ങനെ എല്ലാം ഒരു ലിങ്ക് ചെയ്തെങ്കിൽ പുള്ളി ആക്സിഡൻറ്റ് എന്നെ കണ്ടു, പെട്ടെന്ന് തന്നെ കാസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഒരു സംഭവം.
0: ഫിലിമിലെ പൊതുവെ അങ്ങനെയാണ്, ആദ്യം ഒരു എൻട്രി കിട്ടിയപ്പോൾ അതിൽ സക്സസ് ആയാൽ പിന്നെ കുറച്ച്.
1: ആ സിനിമ കഴിഞ്ഞാണ് പിന്നെ ഓർഡിനറി സിനിമ ചെയ്യുന്നത്. ഓർഡിനറി അത് ഇതേപോലെ തന്നെ നമ്മൾ ഡോക്ടർ ലവിൻ്റെ ഫോട്ടോഷൂട്ട് പോയപ്പോൾ ആക്സിഡൻ്റ് ഓർഡിനറി ഡയറക്ടർ സുഗതിനെ കണ്ടു. സുഗതിയായിട്ടാണ് അങ്ങനെ വിളിച്ചു. അങ്ങനെ പിന്നെ അവർക്ക് ആക്ച്വലി വേറൊരു ആർട്ടിസ്റ്റ് എന്നോ ക്യാരക്ടർ ചെയ്യേണ്ടിയിരുന്നത്. അപ്പോൾ പുള്ളിക്ക് വേറൊരു ബിഗ് റോൾ അല്ലെങ്കിൽ ഒരു ഹീറോ റോൾ വന്നപ്പോൾ പുള്ളി ക്യാരക്ടറിൻ്റെ സ്പിൻമാർ, കാരണം ബിഗ്ഗർ മൂവി ആയിരുന്നത്. അപ്പം അങ്ങനെ പെട്ടെന്ന് തന്നെ ഓർത്ത് പുള്ളി എന്നെ വിളിച്ചു. അങ്ങനെയാണ് ഓർഡിനറി സംഭവിക്കുന്നത്. പിന്നെ എൻ്റെ ആദ്യ സിനിമ ലിവിംഗ് ടുഗെദറിൽ എൻ്റെ അമ്മയുടെ അഭിനയിച്ചാണ് മേനക ആൻ്റി, മേനക സുരേഷ് കുമാർ. അപ്പോൾ അവർ പ്രൊഡ്യൂസർ സിനിമയാണ് ചട്ടക്കാരി. അപ്പോൾ അങ്ങനെ അവിടുത്തെ എക്സ്പീരിയൻസും എന്നെ ഇഷ്ടപ്പെട്ടാണ് പുള്ളിക്കാർ സജസ്റ്റാണ് ചട്ടക്കാരിലേക്ക് ഇരുന്നത്. അപ്പോൾ അങ്ങനെ ലിങ്ക് ചെയ്ത് കുറേ മൂവീസ് വന്നു. അപ്പോൾ ഞാനൊരു ഒട്ടും പ്രൊഫഷണൽ അല്ലെങ്കിൽ എനിക്കങ്ങനെ അഭിനയത്തെക്കുറിച്ചോ ഒന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് അറിയില്ല. ഞാൻ ഒരു മലപ്പുറംകാരനാണ്, എൻ്റെ നാട് മലപ്പുറം താന്നൂരുണ്ട് നാട്. അപ്പോൾ ഒട്ടും നമുക്ക് സിനിമയുടെ ബന്ധങ്ങളില്ല, ഒരു തികച്ചും വ്യത്യസ്തമായ നാടാണ്, എക്സ്പീരിയൻസുകളില്ല, ബന്ധങ്ങളിൽ ഒന്നുമില്ല. അപ്പോൾ ഞാൻ എനിക്ക് ട്രൈ ചെയ്യാൻ എനിക്കറിയില്ല, എനിക്ക് ആരും പരിചയം, ഞാൻ ഇൻട്രോട്ടാണ്. അപ്പോൾ എനിക്ക് ട്രൈ ചെയ്യാനും പറ്റില്ല. അപ്പം ഞാൻ അങ്ങനെ നോക്കിയിരിക്കും പടങ്ങൾ നമ്മൾ ചെയ്യാം. എനിക്ക് അത്ര ഇല്ലാതെ ഒരു പാഷനോ ഡ്രീമോ ഒന്നും ആയിരുന്നില്ല ആ കാലത്ത്. അപ്പോൾ അങ്ങനെ പിന്നെ ഒരു 4-5 പടം കഴിഞ്ഞാൽ പിന്നെ പടങ്ങൾ വിളിക്കും. പക്ഷേ ഈ പറഞ്ഞാൽ പിന്നെ ഒരു ചാപ്റ്റേഴ്സിന് മൂവ് ചെയ്തു, ഞാൻ നിവിൻ പോളി ചാപ്റ്റേഴ്സിന് മൂവ് ചെയ്തു.

0: പിന്നെ തോംസൺ മില്ല ചെയ്തു അനണ്ണി ഞാൻ ഇന്നസെനങ്ങളൊക്കെയാണ് അങ്ങനെ കുറച്ച് മൂവീസ് ചെയ്ത് പിന്നെ പിന്നെ ആയപ്പോഴേക്കും ആ ഒരു ഓളം കഴിഞ്ഞു. കാരണം ഫ്ലോ പോയപ്പോൾ കട്ടായിപ്പോയി. പിന്നെ നമുക്ക് പടങ്ങൾ വരാതെയായി. അപ്പോൾ എനിക്കിങ്ങനെ പോയി റോൾസ് ചോദിക്കാൻ എനിക്കറിയില്ല. ഞാൻ ഇപ്പോഴും ചോദിക്കാറില്ല, ഇങ്ങോട്ട് വന്ന് ചെയ്യും എന്നുള്ള മൂടാണ് എനിക്ക് അന്നൊക്കെ ഉണ്ടായിരുന്നത്. പിന്നെ ഇപ്പോൾ വളരെ അടുത്താണ് എനിക്ക് സിനിമയെ വളരെ പാഷനറ്റ്ലി ഫോളോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ അഭിനയത്തിൻ്റെ രീതികൾ വരാൻ തുടങ്ങി. ഞാൻ അഭിനയം പഠിച്ചു കുറേയൊക്കെ, ഒരുപാട് വർക്ക്ഷോപ്പ് ചെയ്തിട്ടും സിനിമകൾ കണ്ടൊക്കെ നമ്മൾ കുറെ ഇമ്പ്രൂവ്. എനിക്ക് പ്രായത്തിന് വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ കുറേയൊക്കെ അതെ, ഇപ്പം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അഭിനയം. നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട മേഖലയെ മാറി. പിന്നെ കുറേയൊക്കെ എനിക്കൊന്നും ഇപ്പോൾ ഞാൻ വർക്കിന് കാര്യം പറയാറുണ്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയല്ലോ എന്ന് അവർ പറയുമ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് നമ്മളിട്ട് എഫേർട്ട് കാണുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എല്ലാ ആൾക്കാർക്കും ഈ അറിയപ്പെടണം എന്ന് ആഗ്രഹം, പക്ഷെ എനിക്കിങ്ങനെ അഭിനയിക്കണം അല്ലെങ്കിൽ ഒരു എനിക്ക് അങ്ങനത്തെ എനിക്ക് ഡ്രൈവ് ചെയ്യുള്ളില്ല. ഞാൻ ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു പഠിപ്പിച്ച ഒരാളായിരുന്നു ഞാൻ കോളേജ് ടൈമിൽ. അപ്പം ഞാൻ പഠിച്ച ഒരു ജോലി കിട്ടി അങ്ങനെ അങ്ങ് പോകുന്നല്ലാതെ ഞാൻ ആലോചിച്ചിട്ടില്ല. പിന്നെ അത് ചാൻസ് കിട്ടുമ്പോൾ ആർക്കെല്ലാം ഒരു ആഗ്രഹം വരുമല്ലോ, അത്രേ ഉള്ളൂ.
1: അതും ഫാസിൽ സാറിനെ
0: അതെ അതെ, നമുക്ക് അത് പാഷനറ്റ്ലി ഫോളോ ചെയ്ത് അതിനുവേണ്ടി ഒരു നമുക്ക് വാശിയോടെ ശ്രമിക്കാനുള്ള മനസ്സൊക്കെ ഇപ്പോഴാണ് വന്നു തുടങ്ങുന്നത്. മീൻസ് കുറച്ചായിട്ട് 3-4 years അന്നൊന്നും അത്ര ഒന്നും പാഷനൊക്കെ ഇല്ലായിരുന്നില്ല.
1: 20 വയസ്സൊക്കെ ഉള്ളപ്പോഴല്ലേ ഹേമന്ത് ഫിലിമിലേക്ക്
0: വരുന്നത്? 19 വയസ്സ്.
1: അതുകൊണ്ട് തന്നെ ഹേമന്തൻ ഇനിയും നായക വേഷങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ കിടക്കാണ്. കുറെ വർഷം മുന്നേ കയറിയായിരുന്നു, ഇത്ര സീനിയർ.
0: നേരത്തെ വന്നിട്ടാണ് തോന്നുന്നു ചിലപ്പോൾ.
1: ഹേമന്തിന്റെ ആ തുടക്കത്തില് കുറെ പാട്ട് സീനുകളൊക്കെ
0: അഭിനയിച്ചു, നല്ല ഹിറ്റ് ആയ കുറെ സോങ്സ്. ഇപ്പൊ ഈ ആദ്യത്തെ പടത്തിൽ കുറെ നല്ല പാട്ടുകളുണ്ടായിരുന്നു, പിന്നെ ഡോക്ടർ ലവൻ ഉണ്ടായിരുന്നു, ഓർഡിനറി ഉണ്ടായിരുന്നു, ഇതൊക്കെ ഹിറ്റ് ആയ പാട്ടുകളാണ്. ഇവൻ ചട്ടക്കാരിലെ കുറെ പാട്ട് രണ്ട് പാട്ട് മറ്റേ ഓമൈ ജൂലിയെ പാട്ട് ഹിറ്റായിരുന്നു. പിന്നെ നിലാവി നിലവി ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ ഡോക്ടർ ലവിലെ ഓർമ്മകൾ വേരോടും നിന്നോട് കുറെ പടങ്ങൾ പാട്ടുകൾ ഹിറ്റായിരുന്നു എന്റെ സമയത്ത്. അതെ അത് ഭയങ്കര നല്ല അതെ അതെ നല്ല ഹിറ്റായ പാട്ടില് അഭിനയിക്കാൻ ചാൻസ് ഇരുന്നത് വളരെ കുറവാണ്.
1: നമുക്കൊരു പാട്ടിന് ശേഷം തിരിച്ചു വരാം. ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയൂ.
0: നമ്മളിപ്പോ പറഞ്ഞ പാട്ട് വെച്ച് തുടങ്ങാൻ വേണ്ടി എനിക്ക് ഏറ്റവും ഹിറ്റായ പാട്ട് ഞാൻ പറയുമ്പോൾ നിലാവി നിലാവായിരിക്കും. നിലാവി നിലാവി ചട്ടക്കാരിലെ പാട്ടായിരിക്കും. നല്ല പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാണ്.
1: രണ്ടിലേയും പാടണം
0: ഞാനോ? നിലാവേ നിലാവേ നീ.

0: ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആക്ടർ ഹേമന്ത് മേനോനാണ്. ഹേമന്ത്, നല്ല രസമായിട്ട് പാടിട്ടോ. ഇപ്പം ഒരു കഥാപാത്രം നമ്മളിലേക്ക് വന്നു, അപ്പൊ ആ കഥാപാത്രത്തിലേക്ക് ഇതിനു വേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആ ഹേമന്ത് സാധാരണ ചെയ്യുന്നത്?
1: ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മള് ആക്ടിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി എപ്പോഴും നമ്മള് നമ്മളെ മൈൻഡില് വർക്കാണ്, എപ്പോഴും അതാണ് ആക്ടിങ്ങിൽ പ്രതിഫലിക്കുന്നത്. നമ്മൾ കുറെ അവിടെ പോയി ഡയലോഗ് പഠിച്ച് പറയുന്നതല്ല അഭിനന്ദ ഞാൻ തിരിച്ചറിഞ്ഞു. ആ ക്യാരക്ടർ അവൻ മാക്സിമം നോക്കണം, ആ ക്യാരക്ടറിന്റെ സ്വഭാവങ്ങൾ എന്തൊക്കെയായിരിക്കും. സി ഇപ്പോൾ നമ്മുടെ നാടൻ ക്യാരക്ടർ, ഞാൻ ഇപ്പോൾ ഒരു അടുത്ത സിനിമ ചെയ്തു ഔസേപ്പിൻ്റെ ഒസിത്ത്, അപ്പം ആ സിനിമേൻ്റെ ക്യാരക്ടർ വളരെ നാടൻ ക്യാരക്ടർ. ഞാൻ ജനറലി കുറച്ച് മോഡേൺ ഔട്ട്ലുക്കുള്ള, മോഡേൺ ഡ്രസ്സിംഗ് ഉള്ള അങ്ങനെ പോകുന്ന ആളാണ്. പക്ഷേ ഇത് നാട്ടിൻപുറത്തുകാരനായിട്ടൊരു പാവമായിട്ടുള്ള ക്യാരക്ടറായിരുന്നു, വളരെ നാട്ടിൻപുറത്തുകാരനായിട്ടുള്ള ഒരു ഇടുക്കി കട്ടപ്പന ഭാഗത്തുള്ളൊരു നാട്ടിൻപുറത്തുകാരനായിരുന്നു. അപ്പോൾ ഞാൻ ആലോചിച്ച് ഇവരെങ്ങനെ പെരുമാറും, അങ്ങനെ ചിന്തിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ, ഓഫ്കോഴ്സ് ടീമിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും, പക്ഷേ നമ്മളെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളെ മാനറിസംസ് കുറച്ച് മാറ്റാൻ ശ്രമിക്കുക, ഞാൻ നടക്കുന്ന രീതി മാറ്റാൻ ശ്രമിക്കുക. നമ്മൾ ട്രൈ ചെയ്ത് നോക്കും. ഞാൻ ചെയ്യുന്ന എപ്പോഴും നമ്മൾ നടന്നു നോക്കും, നമ്മൾ മിററിൽ കാണും എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം. അതൊക്കെ പ്രിപ്പയർ ചെയ്ത് പോയാൽ നമുക്ക് അവിടെ നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ബ്ലാങ്ക് ആയിപ്പോയിട്ട് അവിടെ നിന്ന് ഡയലോഗ് പഠിച്ച് പറയുന്നത് അത്ര ഇപ്പോഴത്തെ കാലത്ത് വർക്ക് ആവില്ല. അപ്പോൾ ഞാൻ ബേസിക്കലി ചെയ്യുന്നത് ആ ക്യാരക്ടറിന്റെ മാനറിസം ബിൽഡ് ചെയ്യാൻ ശ്രമിക്കും. പിന്നെ കുറെയൊക്കെ ആ ക്യാരക്ടർ നമുക്ക് തന്നെ കുറെ നമ്മൾ വായിക്കുമ്പോൾ കുറെ നമുക്ക് എലമെന്റ്സ് മനസ്സിൽ കയറും. പിന്നെ ഒരു ഷൂട്ടിന് പോയി രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും ആ ക്യാരക്ടറെ മാറാൻ പറ്റാറുണ്ട്. പൊതുവെ
0: ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരുടെ ഒരു സപ്പോർട്ട് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
1: അത് ഭയങ്കര ഇമ്പോർട്ടന്റ്. കാരണം ഞാൻ ഇടയ്ക്ക് കുറെ ചെറിയ ചെറിയ മൂവീസ് ചെയ്യുമ്പോഴേക്കും ഞാനാണ് സീനിയർ, അപ്പൊ ഞാൻ പറയുന്നതാണ് മറ്റുള്ളവർക്ക് അഡ്വൈസ്. അപ്പൊ ഞാൻ ഇപ്പഴും ചെയ്യുമ്പോൾ ഇപ്പൊ ഔസേപ്പിന് ഉസിത്ത് ചെയ്യുമ്പോൾ എനിക്ക് വിജയരാഘവൻ സാർ ഉണ്ട്, ദിലീഷ് പോത്തൻ ചേട്ടനുണ്ട്, ശാവൻ ചേട്ടനുണ്ട്, ഇവരൊക്കെ എൻ്റെ കൂടെ എൻ്റെ ചേട്ടന്മാരും എൻ്റെ ഫാദറും അവനും കാക്കാനാണ് ആ സിനിമയിൽ. അപ്പോൾ അവരൊക്കെ ഒത്തിരി പറഞ്ഞു തന്നു, നമുക്കപ്പോൾ ഒന്നും നോക്കാനില്ല, നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തരും സാർ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു നോക്കണം. കാരണം ഞാനാണ് കമ്പാരിറ്റീവ് സീനിയർ ബാക്കി പടങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ വിജയരാഘവൻ സാറൊക്കെ ആക്ച്വലി എനിക്ക് ഒത്തിരി പറഞ്ഞു തരുന്നു അഭിനയത്തെക്കുറിച്ചൊക്കെ. പുള്ളി അഭിനയിച്ചുകൊണ്ടിരിക്കാൻ പുള്ളി എഴുന്നേറ്റ് വന്ന് ചേർന്ന് വന്ന് എനിക്ക് അങ്ങനെ ചെയ്യും, ഇങ്ങനെ പുള്ളി പക്ഷേ എല്ലാവർക്കും അല്ല, ഒരു ബന്ധം ഉണ്ടാവണം, പുള്ളിക്ക് എന്നെ ഇഷ്ടമുണ്ടായിരിക്കാം, പക്ഷെ എനിക്ക് ഒത്തിരി പറഞ്ഞു തന്നിട്ടുണ്ട്. ശരിക്കും ഞാൻ ഓർത്തു നമ്മളൊരു ആക്ടിങ് സ്കൂളൊക്കെ പോയി എത്ര പഠിക്കാൻ പറ്റില്ല. ഇത് അദ്ദേഹം അദ്ദേഹത്തിന് ഇത്രയും വർഷമുള്ള ഒരു ലെഗസിയാണ് അദ്ദേഹത്തിൻ്റെ, അത്രയും ഒരു ഗംഭീര ആക്ടറാണ് പുള്ളി. സ്പോട്ടിലെ കഥാപാത്രമായി മാറുന്ന ആളാണ് അദ്ദേഹം. പറയുന്ന ടിപ്സൊക്കെ തന്നെ പുള്ളി എല്ലാം അഭിനയിച്ച് പഠിച്ച ടിപ്പുകളാണ്. ഞാൻ പറഞ്ഞാൽ അത് കുറഞ്ഞു പോകത്തു, അത്ര എനിക്ക് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഈ പ്രൂവൺ ആർട്ടിസ്റ്റോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി പഠിക്കാൻ പറ്റും. ഇതിപ്പോൾ ദിലീഷ് പോത്തനാണെങ്കിലും പുള്ളി നമുക്ക് നീ അങ്ങനെ ചെയ്ത് നോക്കടാ, ഇങ്ങനെ ചെയ്ത് നോക്കടാ എന്ന് നമ്മളെ പ്രഷറാക്കാതെ പുള്ളി പറഞ്ഞു തരും. അത് ഭയങ്കര ഒരു പ്ലസ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കൂടെ കോഡ്സ് നിൽക്കുമ്പോൾ ഞാൻ സിനിമ നിൽക്കുമ്പോൾ ഞാൻ ശ്രമിക്കാറുണ്ട്. മറ്റുള്ള മാക്സിമം കംഫർട്ടബിൾ ആക്കുക, അവർക്ക് ചെറിയ ടിപ്സ് കൊടുക്കുമ്പോൾ അവർക്ക് ഇമ്പ്രൂവ് ആയാലും നമുക്ക് മൊത്തം ഔട്ട്പുട്ട് ഇമ്പ്രൂവ് ആവുള്ളൂ. ഞാൻ ശ്രമിക്കാറുണ്ട് അങ്ങനെ.
0: ദിലീഷ് പോത്തനെ പോലുള്ള ആൾക്കാർ ആക്ടേഴ്സിന് കുറച്ച് സ്പേസ് സമയം കൊടുക്കണം അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അങ്ങനെ
1: ദിലീഷാണ് പറയുന്നത്, നമുക്ക് പുള്ളി ഇവരൊക്കെ എല്ലാവരും കുറെ മുൻപേ കൂട്ടി പ്ലാൻ ചെയ്യും. നമുക്ക് ഇപ്പോൾ സീൻ വരുമ്പോൾ നമുക്ക് ആദ്യം ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കാം, പറയാം നമ്മൾ ഇരുന്ന് ആ സീൻ പ്ലാൻ ചെയ്ത് നീ അങ്ങനെ ചെയ്യാൻ ഇങ്ങനെ ചെയ്യും അത് പറയുമ്പോൾ പറയാം, ഇത്ര എല്ലാം ഒന്ന് വർക്ക്ഔട്ട് ചെയ്യും. എല്ലാവരും ചെയ്യാറിലാണ്. പക്ഷേ ദിലീഷ് ചേട്ടൻ ആ പുള്ളിയുടെ ഒരു ഡയറക്ടർ എക്സ്പീരിയൻസ് കൂടി ഇൻപുട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടെ സാധനം ക്വാളിറ്റി ആവും. ചില ഡയലോഗ്സ് നീ ഇത് ഇവിടെ പറയണ്ട, അത് അപ്പുറം പറ അപ്പുറം പറ എന്നൊരു പുള്ളി ഇൻപുട്സ് വരുമ്പോൾ ഒന്നും കൂടെ സാധനം ലൈവ്ലി മാറും. അപ്പോൾ ഒരു ആക്ടർ പ്ലസ് ഡയറക്ടർ ആകുമ്പോൾ അതിന് ഇൻപുട്സ് ഒന്നും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ റിയലി നൈസ്.
0: ഹേമന്ത് ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല പല ഭാഷകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മലയാളത്തിലെ ഒരു അറ്റ്മോസ്ഫിയർ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ പോകുമ്പോൾ എന്ത് ഡിഫറൻസ് ആ തോന്നാറല്ലേ?
1: ഞാനിപ്പോൾ ഒരു കന്നഡ പടം ചെയ്തിട്ടുണ്ട്, രണ്ട് മൂന്ന് തമിഴ് മൂവീസ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഒരു തെലുങ്ക് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നമുക്ക് ആക്ച്വലി വേറെ ലാംഗ്വേജ് പോകുമ്പോൾ ഏറ്റവും വലിയ കാര്യം വെച്ചാൽ അവർക്കൊക്കെ മലയാളം ആക്ടേഴ്സിന് ഭയങ്കര ബഹുമാനമാണ്. പുറത്ത് പോയ അപ്പം തന്നെ അവങ്ക മലയാളി സാർ, അവങ്ക പെരിയ നടുക സാർ, എന്ത് ആ ഒരു ഫീലാണ്. കാരണം അവർക്ക് എപ്പോഴും എല്ലായിടത്തും എനിക്ക് തെലുങ്കിലാണെങ്കിൽ പോലും സാർ നിങ്ങൾ അവർ പറയുന്ന ഭാഷ എനിക്ക് പറയാനില്ല, പക്ഷേ കേരള ആർട്ടിസ്റ്റ് സാർ, സൂപ്പർ സാർ, അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണല്ലോ. അപ്പോൾ അവരൊക്കെ നമുക്ക് ഭയങ്കര റെസ്പെക്റ്റ് ആണ്. പിന്നെ നമ്മൾ അവർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും നമ്മൾ ചെയ്യുന്നത്, കാരണം നമ്മളെ ഇവിടുത്തെ ഒരു രീതി അവർക്ക് അവിടെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കൊന്നും മലയാളി ആക്ടേഴ്സിനൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഒരു ഭയങ്കര ബഹുമാനം അവർക്ക് അവിടെ. അപ്പോൾ അത് നമുക്ക് പ്ലസ്സാണ്. കാരണം നമ്മൾ കേരളത്തിൽ നിന്ന് ആർട്ടിസ്റ്റ് നിന്ന് ചെല്ലുമ്പോൾ തന്നെ അവർക്ക് അവിടെ ഒരു നമ്മളൊരു ഇംപ്രഷനല്ല പോകുന്നത്, ഇംപ്രഷൻ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഭയങ്കര റെസ്പെക്റ്റ് അവർക്ക് അവിടെ. പിന്നെ നമുക്ക് പൊതുവേ എനിക്കൊന്നും തമിഴ് തെലുങ്കൊക്കെ ഭയങ്കര എന്താ പറയുക സ്പേസ് കാരണം ഇൻട്രസ്റ്റ് ആണ്. നമ്മൾ കുറച്ച് കഴിവുണ്ടെങ്കിൽ അവർ നമുക്ക് നമ്മൾ ഒത്തിരി ഹെൽപ്പ് ചെയ്യും, സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് നല്ല

0: ആയിരുന്നു നോക്കിയാണ്. അവർ അവരൊക്കെ മലയാള സിനിമകളുടെ ഫാൻസാണ്. ഞങ്ങൾ അവർ പറയുന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല. എല്ലാ മലയാള സിനിമയും കാണും അവരൊക്കെ. അന്ധപ്പടം ഞങ്ങൾ ആ സിനിമ കണ്ടു, ഈ സിനിമ കണ്ടു, അങ്ങനെ അങ്ങനെ. അപ്പോൾ അവർക്കൊക്കെ ഇപ്പം എല്ലാവരും മാക്സിമം അവർ മലയാള സിനിമയുടെ നാച്ചുറൽ റിയലിസ്റ്റിക് പാറ്റേണിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. തമിഴ് തെലുങ്ക് ഒക്കെ, തമിഴ് പിന്നെയും നമുക്ക് കുറെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണല്ലോ.
1: എല്ലാ ഇൻഡസ്ട്രികളും കേരളത്തിലെയാണ് നോക്കുന്നത്.
0: അതെ അതെ, ഡെഫിനറ്റ്ലി. നമ്മൾ പുറത്ത് പോകുമ്പോൾ അറിയാൻ പറ്റും, കാരണം പുറത്ത് പോകുമ്പോൾ അവർ പറയുന്ന ഒരു നമ്മളപ്പോൾ ഓർക്കും ഇത്ര സൂപ്പറാണ് നമ്മൾ. നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മൾ നമ്മുടെ വീട്ടിലൊക്കെ അറിയുന്നില്ലല്ലോ. പക്ഷേ ഭയങ്കര അഭിപ്രായമാണ് പുറത്തൊക്കെ കേരളത്തിനെ കുറിച്ച്.
1: അപ്പോൾ നമുക്ക് ഒരു പാട്ട് കൂടി കേട്ടിട്ട് തിരിച്ചു വരാം. ഒരു പാട്ട് പറഞ്ഞോ.
0: എനിക്ക് വേറെ ഇഷ്ടമുള്ള പാട്ട്, ഞാൻ പണ്ടൊക്കെ എപ്പോഴും കേൾക്കാനുള്ള പാടായിരുന്നു, മഞ്ഞു പോലെയുള്ള പാട്ട്. മഞ്ഞു പോലെ ആ പാട്ടില്ലേ, അത് നല്ല പാട്ട്. അതൊന്ന് കേൾക്കാം നമുക്ക്. എൻ്റെ കുട്ടിക്കാലത്ത് ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു.

0: ഇത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആക്ടർ ഹേമന്ത് മേനോനാണ്. ഹേമന്ത് ഫിറ്റ്നസ് ഒക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഹേമന്തിൻ്റെ ഒരു ഫിറ്റ്നസ് സീക്രട്സ് എന്തൊക്കെയാണ്?
1: ഞാൻ ബേസിക്കലി ഒരു ആദ്യത്തെ ഒരു അഞ്ചാറ് വർഷം അല്ലെങ്കിൽ അഞ്ചാറ് ഒരു നേരത്തെ പറഞ്ഞ പോലെ വളരെ യങ്ങർ ഏജിൽ ആക്ടർ ആയതുകൊണ്ട് തന്നെ ഇനീഷ്യലി ഞാൻ ഒട്ടും ഫിറ്റ്നസ് ഒന്നും ബോധമായിരുന്നില്ല. ഞാൻ ഇടയ്ക്ക് ഒരു സമയത്ത് ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് വെച്ചിരുന്നു, ഒരു 95-98 kg ഒക്കെ വെച്ചിരുന്നു. ഞാൻ ഒട്ടും ശ്രദ്ധിച്ചില്ല, ഉഴപ്പായിരുന്നു, പിന്നെ നല്ല ഫുഡ് അടിക്കായിരുന്നു, എനിക്ക് ഒത്തിരി കൈ നിറ പൈസ ആയിരുന്നു. കാരണം നമ്മൾ ഇൻകം അല്ലേ, നമ്മളൊരു കോളേജ് കഴിഞ്ഞ് കൊണ്ട് ഇത്രയും ഏണിച്ചെന്ന് പറയുന്ന ഒരു ചെറിയ കാര്യമല്ല. അപ്പോൾ ഞാൻ അടിച്ചു പൊളിച്ച് ജീവിക്കായിരുന്നു. അപ്പോൾ ഒരു ഒരു ന്യൂ ഇയറിൻ്റെ സമയത്ത് ഞാൻ ഓർത്തു ഞാൻ ഭയങ്കര വണ്ണം വെച്ചിട്ടുണ്ട്, ഭയങ്കര ഫിറ്റ്നസ് ഒക്കെ ഒട്ടും കാണാൻ എൻ്റെ ഭംഗിയില്ല. ഞാൻ എൻ്റെ മോക്ക് വണ്ണം വെച്ച് മൊത്തത്തിൽ ഞാൻ ഭയങ്കര ചബ്ബിയായി മാറി. അപ്പോൾ എനിക്ക് പടങ്ങളും കുറഞ്ഞു, കാരണം നമ്മളെ ഫേസും നമ്മുടെ ബോഡിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. അപ്പോൾ അന്ന് ഞാൻ എടുത്തൊരു തീരുമാനമാണ് ഞാൻ ഫിറ്റ്നസ് ഫിറ്റ് ആവണം, എനിക്കിത് വേണ്ട, കാരണം ഇതൊരു നല്ല ലൈഫ് സ്റ്റൈലാണ് തീരുമാനിച്ചത്. അന്ന് മുതലാണ് ഞാൻ, എനിക്ക് തോന്നുന്നു 2016 or 2017 ആയിരിക്കും, 2016 തോന്നുന്നു എനിക്ക് ഫിറ്റ്നസ്സിലേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം ഞാൻ റിലീസ്ലി ഇപ്പോൾ ഇന്ന് വരെ ഞാനത് കണ്ടിന്യൂസ്ലി ഫോളോ ചെയ്യുന്നു. പക്ഷേ അത് എനിക്ക് ഭയങ്കര ഗുണം ചെയ്യുന്നുണ്ട്. എന്നെ കാണാനും പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ പ്രായം തോന്നില്ല. മാക്സിമം നമ്മൾ ഫിറ്റ്നസ് പഠിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇരിക്കാൻ പറ്റും നമുക്ക് എപ്പോഴും. ഞാൻ പക്കായിട്ട് തന്നെ ഫോളോ ചെയ്യുന്ന ആളാണ്, ഞാൻ ജിമ്മിൽ പോകാറുണ്ട്, ഡെയിലി ജിമ്മിൽ പോകാറുണ്ട്, പിന്നെ ബാഡ്മിൻ്റൺ അങ്ങനെ എല്ലാത്തരം ആക്ടിവിറ്റീസ് ഞാൻ ഇൻവോൾവ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഫിറ്റ്നസ് കീപ്പ് ചെയ്ത് പോകാൻ ശ്രമിക്കുന്നത്. ഭക്ഷണം തന്നെ മാക്സിമം കുറച്ചു, നല്ല ഭക്ഷണം മാത്രം കഴിച്ചു തുടങ്ങി. ഇടയ്ക്കൊക്കെ വല്ലപ്പോഴും ജങ്ക് അടിക്കുന്നുള്ളത്, പൊതുവേ നല്ല ഹെൽത്തി ഫുഡാണ് കഴിക്കുന്നത്. എനിക്ക് വിശക്കാറില്ല, കാരണം നമ്മളെ ശീലം വിശക്കില്ല. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടം മധുരം കഴിക്കാനാണ്. പക്ഷെ മധുരം കഴിച്ച വണ്ണം വെക്കുന്നുള്ള പ്രശ്നം കാരണം ഞാൻ മധുരം മാക്സിമം കുറച്ച് വല്ലപ്പോഴും കഴിക്കും. മധുരം കഴിക്കുമ്പോൾ ആസ്വദിച്ച് കഴിക്കും, പക്ഷെ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കും, മാക്സിമം കണ്ട്രോൾ കുടിക്കാൻ നോക്കും. അതാ ചെയ്യാറു. എനിക്കൊന്നും ഈ വിശപ്പും കൊതിയൊക്കെ നമ്മൾ കുറെ കഴിഞ്ഞങ്ങ് മാറുന്നത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ആദ്യം നമുക്ക് എപ്പോഴും കിട്ടുമ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അതൊന്ന് കണ്ട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ശീലം അങ്ങ് പോകും, നമ്മൾ വയറ് ചെറുതാവും.
0: അപ്പൊ ഫിറ്റ് ആയതുകൊണ്ട് തന്നെ ഹേമന്തിന് ഇപ്പൊ കുറെ പോലീസ് വേഷങ്ങളൊക്കെ വന്നു വരുന്നുണ്ട് അല്ലേ? ഹേമന്തിന് പോലീസ് വേഷങ്ങൾ നല്ല ഇഷ്ടമാണെന്നുള്ളതും ഞാൻ കേട്ടു.
1: തെലുഗുവിലും പക്ഷേ മൂവി പോലീസ് ക്യാരക്ടറാണ്. പിന്നെ ഇപ്പൊ ഒന്ന് പറഞ്ഞാൽ തുടങ്ങാറുണ്ട്, മലയാളത്തിൽ ഒരു പോലീസ് മൂവി തുടങ്ങാറുണ്ട്. അല്ല, ഒരുപാട് ഞാൻ ചെയ്തു വരുന്നു, പക്ഷേ റിലീസ് ആവാൻ പോകുന്നേ ഉള്ളൂ, ചെയ്തു വെച്ചതില്ല. ഇനി ഇറങ്ങാൻ പോകുന്ന പോലീസ് ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട് നമ്മളുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് പോലീസ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ. എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മുടെ ഫിറ്റ്നസും നമ്മുടെ ഫിസിക്കും ഫേസൊക്കെ കുറച്ച് മാച്ചാണ് പോലീസ് ക്യാരക്ടറിന്. അപ്പൊ ചെയ്തപ്പോൾ എല്ലാം നല്ല പേരും പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് ഇപ്പൊ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പോലീസ് ക്യാരക്ടേഴ്സും പിന്നെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. മീൻസ് ഭയങ്കര ഹീറോ അല്ലാതെ കുറച്ച് നെഗറ്റീവ് എലമെന്റ്സ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇഷ്ടമാണ്
0: നെഗറ്റീവ്, കാരണം ഒരു ഇന്നസെന്റ് ലുക്ക് ഉള്ള കാരണം ഒരു
1: ഇവൻ ചതിച്ച ആൾക്ക് വിശ്വസിക്കില്ല. തമിഴ് ചെയ്ത ഒരുപാട് അങ്ങനത്തെ ക്യാരക്ടറാണ്. ഞാൻ അവസാനം വൻ ചതിനെയും പറഞ്ഞിട്ടുണ്ട്, ആൾക്കോട്ട് പ്രതീക്ഷിക്കില്ല ചതിക്കുന്നുള്ളത്.
0: ഹേമന്തിന് അന്ന് കിട്ടിയ എൻട്രി ഇപ്പോഴായിരുന്നെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് കൊണ്ടുവരുമായിരുന്നു?
1: അല്ല, ഞാൻ പറഞ്ഞു ഇപ്പൊ എന്റെ ഇപ്പോഴത്തെ മെച്ചൂരിറ്റി എന്റെ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ട്, ഞാൻ ഒരുപാട് ഡിഫറെന്റ് യൂസ് ചെയ്തന്നെ. അന്ന് എനിക്ക് അറിയില്ല എന്ത് ചെയ്യണം, നമുക്കറിയില്ല, അത്രയും യങ്ങർ ഏജ് ആണ്, ഒട്ടും എക്സ്പോഷർ ഇല്ല, ഇൻഡസ്ട്രി എന്തെന്ന് അറിയില്ല, ഒന്നും അറിയില്ല എനിക്ക്. ഇപ്പൊ എനിക്ക് അവസരം ചോദിക്കാൻ എനിക്ക് അറിയില്ല ആരൊക്കെ പോയി കാണുന്നറിയില്ല, എന്ത് ചെയ്യാനറിയില്ല, ഒന്നും അറിയില്ല നമുക്ക്. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി ഈസിയറാണ്, ഇപ്പൊ സോഷ്യൽ മീഡിയ എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ ആൾക്കാർ അപ്രോച്ച് ചെയ്യാൻ എളുപ്പമാണ്, നമുക്ക് കറക്റ്റ് ചെയ്യാൻ എളുപ്പമാണ്, എല്ലാം ഈസിയർ കമ്പാരിബിൾ. അപ്പൊ എനിക്ക് ഒന്നുകൂടെ ഞാൻ ഒന്നുകൂടെ എന്റെ കോൺടാക്ട്സ് എക്സ്പ്ലെയിൻ ശ്രമിച്ചേനെ, ഒന്നുകൂടെ ആൾക്കാരെ കാണാൻ ശ്രമിച്ചതിനെ, പരിചയപ്പെടാൻ ശ്രമിച്ചതിനെ, ഒന്നുകൂടെ ബെറ്ററായി വന്നേ. ഇപ്പൊ നിൽക്കുന്നു ഇപ്പൊ അല്ലെങ്കിൽ ചാൻസസ് കൂടുതലാണ്, പക്ഷെ ഇപ്പോഴത്തെ വേറെ പ്രശ്നം കോമ്പറ്റീഷൻ കൂടുതലാണ്. ഇപ്പൊ യങ് ജനറേഷനിൽ ചാൻസും കൂടുതൽ കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പൊ നമ്മൾ പിടിച്ചാൽ അത് എളുപ്പമല്ല. അപ്പൊ ഞാനൊക്കെ പിടിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ ഈ പറഞ്ഞാൽ എന്നെ ഇപ്പോൾ ആൾക്കാർ അറിയുന്നുണ്ടെങ്കിൽ എന്റെ ആ സമയത്ത് കോമ്പറ്റീഷൻ കുറവ് വരണം. ഇപ്പോഴത്തെ പോലെ എന്നെ എപ്പോഴും ആൾക്കാർ മറന്നു വരുന്നുണ്ടോ? ഇപ്പം കുറച്ച് ആൾക്കാർക്ക് ഓർമ്മക്കാൻ മെയിൻ കാരണം ആ ഒരു ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ ആയിരുന്നു ആ സമയത്തുള്ള.
0: പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് ആൾക്കാർ തിരിച്ചറിയുമ്പോൾ എല്ലായിടത്തും പോകാൻ ബുദ്ധിമുട്ടല്ലേ, പബ്ലിക്കിൽ ഇറങ്ങാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്.
1: ഞാൻ പൊതുവെ എനിക്ക് അങ്ങനെ ഭയങ്കര പബ്ലിക്കിൽ പോകാൻ ഇഷ്ടമല്ല, അത് എന്റെ സ്വഭാവമുണ്ട് കേട്ടോ. തിരിച്ചറിഞ്ഞിട്ടില്ല, ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ട് നേച്ചറിലൂടെ എനിക്ക് അങ്ങനെ ആൾക്കാരെ തിരിച്ചറിഞ്ഞ് എനിക്ക് ഒരു അൺകംഫർട്ടബിളാണ്. ഞാൻ ഭയങ്കര അങ്ങനത്തെ ഒരാളാണ് പൊതുവെ. അപ്പൊ ഞാനൊരു പുറത്തേ പോകാറുണ്ട്, പോകുമ്പോൾ തിരിച്ചറിഞ്ഞ് നമ്മൾ സംസാരിക്കും, അങ്ങനെ എല്ലാവരും തിരിച്ചറിയൊന്നുമില്ല, തിരിച്ചറിഞ്ഞാൽ നമ്മൾ സംസാരിക്കും അല്ലെങ്കിൽ ചിരിക്കും. പക്ഷെ ഞാൻ മാക്സിമം എനിക്ക് ഞാൻ അങ്ങനെ തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്ന ആളല്ല, എൻ്റെ ഒരു നേച്ചറാണ്. എനിക്ക് അങ്ങനെ പുറത്ത് പോകുമ്പോൾ എനിക്ക് ആ ഒരു ഫ്രീഡവും സ്പേസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് രണ്ടും എനിക്ക് ഓക്കെയാണ്, തിരിച്ചറിഞ്ഞാൽ സന്തോഷം. പക്ഷെ ആരും അങ്ങനെ പണ്ടൊക്കെ നമുക്ക് പിന്നെ കുറച്ചൊക്കെ മോബിങ് നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോലെ കോളേജുകളൊക്കെ പോകുമ്പോൾ ആക്കരുതെന്ന് അങ്ങനെ. ഇപ്പം അങ്ങനെ ആൾക്കാർക്ക് ഭയങ്കര മെച്ചോറല്ലേ. ഇപ്പം പണ്ടത്തെ പോലെ ആൾക്കാർ അങ്ങനെ സിനിമ നടന്നു അങ്ങനത്തെ വൈബൊന്നുമില്ല. ഉണ്ട്, ഇപ്പോൾ ഈ ആലോട്ടൊക്കെ വരുമ്പോൾ ഓഫ് കോഴ്സ് ഉണ്ട്. പക്ഷെ അല്ലാതെ ബാക്കിയുള്ളവർ കാണുമ്പോൾ അവർ കണ്ടു ചിരിച്ചു പോയി എന്നുള്ളത്, കാരണം ആരും അങ്ങനെ പ്രശ്നമൊന്നുമില്ല.
0: ഹേമന്ത് കുറെ കോളേജസുകളിലൊക്കെ അറ്റൻഡ് ചെയ്തിരുന്നു.
1: ഞാൻ 100 മോള് കോളേജിൽ പോയിരുന്നു, എന്റെ വിശ്വാസം അത്രയും കോളേജിൽ
0: പോയിരുന്നു.
1: നമ്മൾ ഈ സിനിമ ഇനീഷ്യലൊക്കെ സമയത്തൊക്കെ കുട്ടികൾക്ക് അന്നൊക്കെ ഈ പറഞ്ഞ ഇന്റർനെറ്റ് കുറവല്ലേ, ഇപ്പൊ ഫേസ്ബുക്കും അങ്ങനത്തെ

0: കുറവല്ലേ, എല്ലാം ആയി വരുന്നില്ലുള്ളൂ. അപ്പൊ പെട്ടെന്ന് നേരിട്ട് കാണാൻ ചാൻസ് വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് സമയത്തൊക്കെ എല്ലാവർക്കും. പിന്നെ സിനിമ അന്നൊക്കെ ഈ പറഞ്ഞുള്ള സിനിമയൊക്കെ ആൾക്കാർ നേരിട്ട് കാണുന്നു എന്നൊക്കെ പറയുന്നത് ഭയങ്കര ക്യൂരിയസ്. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ കാരണം എന്നും ഫോട്ടോസും വീഡിയോസും റീൽസും കാണുന്നുണ്ട്, അത്ര ഒരു ഭയങ്കര പുതുമയൊന്നും ഇപ്പൊ
1: തോന്നുന്നു. ഏത് ഒരു ജോണറിലുള്ള ഫിലിമിലാണ് അഭിനയിക്കാൻ ആഗ്രഹം?
0: എനിക്ക് ആക്ച്വലി നേരത്തെ പറഞ്ഞ പോലെ വില്ലൻ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നീ നേരത്തെ പറഞ്ഞ പോലെ ഒരു വളരെ പ്രതീക്ഷിക്കാതെ വില്ലൻ പറഞ്ഞ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു സിനിമ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മൾ ഈ ഭയങ്കര നല്ലൊരു ടീമിനൂടെ അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ശ്രദ്ധിക്കപ്പെടും. അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ സ്പേസ് ഉള്ള ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ അതെനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പം എനിക്ക് വീണ്ടും ഞാനിപ്പോൾ ഒരു എനിക്ക് വർക്ക് ഇറങ്ങാണ്ട് ലൈല എന്ന പേര്, അതിൽ ഞാൻ പക്ക ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ഒരു നല്ല സാധനം ചെയ്തു. എനിക്ക് ചെയ്തപ്പോൾ എനിക്ക് വീണ്ടും ഓർമ്മ, എനിക്ക് ഇഷ്ടമാണ് ചെയ്യാൻ, ഞാൻ പിന്നെ എൻജോയ് ചെയ്യുന്നത് ആ റൊമാൻറ്റിക് ക്യാരക്ടർ ചെയ്യാൻ. ഇപ്പം എനിക്ക് അതൊന്നും ചെയ്യാൻ ആഗ്രഹമുണ്ട്. പക്ഷേ ബേസിക്കലി ഞാനിപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യാം ബേസിക്കലി ഒരു വില്ലൻ ക്യാരക്ടർ, അല്ലെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലീസ് ക്യാരക്ടർ എനിക്ക് ഇഷ്ടമാണ്. അങ്ങനെ ആ സാധനം എനിക്ക് ബേസിക്കലി ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ലൈല എന്ന സംബന്ധിച്ച് ചെയ്തപ്പോൾ എനിക്ക് തോന്നി എനിക്ക് റൊമാൻറ്റിക് എപ്പോഴും ഇഷ്ടമാണ് ചെയ്യാൻ തിരിച്ചറിഞ്ഞു. ഞാൻ ചെയ്തപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് രസമാണെന്നുള്ളത്.
1: ഫിലിമിലെ ഫ്രണ്ട്സ്
0: കൊറേ, എല്ലാവരും നല്ല ഫ്രണ്ട്സ്, കൊറേ ഫ്രണ്ട്സ് എനിക്കുണ്ട്.
1: സ്വാധീനിച്ച വ്യക്തി എന്ന് പറഞ്ഞ ആരായിരിക്കും?
0: എനിക്ക് ഭാവനയാണ് ഭയങ്കര ഇഷ്ടമുള്ള കാരണം, നല്ല ഫ്രണ്ട് ഭാവന. അവനെ ഞാൻ ഡോക്ടർമാരുടെ പേര് ആയിരുന്നു. പക്ഷേ പുള്ളിക്കാർ ഇപ്പോഴും ഞങ്ങൾ അതേ ബന്ധം കേൾപ്പിക്കുന്നുണ്ട്. പുള്ളിക്കാരുടെ ആ ഒരു മെന്റൽ സ്ട്രെങ്ത്തും ആ ഒരു എപ്പോഴും സി അവരെ അവരെന്തൊക്കെ കടന്നു പോയാലും ഇപ്പോഴും പുള്ളിക്കാർ അതേ ഒരു ജെന്യൂൺ ക്യാരക്ടർ ഇപ്പോൾ പുള്ളിക്കാർക്ക് ഉണ്ട്. അന്ന് കണ്ട അതേപോലെ ഇപ്പം സംസാരിക്കും, ഇപ്പോഴും ആ എന്താടാ ഞാനിപ്പോൾ മെസ്സേജ് ഇപ്പം തന്നെ എന്താണെന്ന് റിപ്ലൈ അയക്കും. അങ്ങനത്തെ ഒരു ഭയങ്കര ഭയങ്കര ഓണസ്റ്റായ വ്യക്തിയാണ്, ഭയങ്കര ലവിങ് ആയ വ്യക്തിയാണ്. എനിക്ക് അവളുടെ ക്യാരക്ടർ നോട്ട് ഈസി. ഇത്രയും ഒരു സ്റ്റാറായി നിൽക്കുന്ന ഒരാൾക്ക് പോലും ഇത്രയും ഹമ്പിളായിട്ടും ആട് പെരുമാറാനും ചെറിയ കാര്യമല്ല. അപ്പം എനിക്ക് ദുൽഖറിനെ ഭയങ്കര ഇഷ്ടമാണ്. ദുൽഖർ ഞാനൊരു ആഡ് ചെയ്തിട്ടുണ്ട്, ഒരു മൂവി ചെയ്തിട്ടുണ്ട് സല്യൂട്ട് എന്ന സിനിമയിൽ, റോസ്റ്റ് ആൻഡ്രൂസിൻ്റെ. അത് കഴിഞ്ഞ് ഞങ്ങൾ വേറൊരു ആഡ് വീണ്ടും കണ്ടു, മെർസലീസിൻ്റെ ഒരു ആഡ് വീണ്ടും കണ്ടു. അപ്പം ഞാൻ ഓർത്ത് ദുൽഖറിനെ മറന്നുള്ള വളരെ ചെറിയ സീനാണ്. അന്ന് പുള്ളിക്ക് പനിയായിരുന്നു, പുള്ളിക്കൊണ്ട് വയ്യായിരുന്നു. പക്ഷേ പുള്ളി കണ്ടപ്പോൾ ഓടി വന്നിട്ട് ഞാൻ ഡബ്ബിങ് പറഞ്ഞു കേട്ടോ സമരസായിട്ട് അന്നേ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ പുള്ളി എന്നോട് ഇങ്ങോട്ട് ഒന്ന് പരിചയപ്പെടാൻ ലൈക്ക് ഇൻ ഓപ്പണിംഗ് ആണ്. അത് ഭയങ്കര യുണീക്കാണ്. കാരണം പുള്ളിക്കാ ചെയ്യുന്ന ആവശ്യമില്ല, പുള്ളി ഇത്രയും വലിയ സ്റ്റാറാണ്, ഒരു പാനിന് സൂപ്പർ സ്റ്റാറാണ്, പുള്ളി അങ്ങനെ ഒന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പുള്ളി എന്നെ മറന്നാണെന്ന് ഓർത്തത്, പക്ഷെ പുള്ളി ഇങ്ങോട്ട് ഹെഡി സംസാരിച്ച്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പം അങ്ങനത്തെ നമ്മൾ ഇൻസ്പയർ ചെയ്ത കുറച്ച് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട്.
1: പ്രതി ആണ് റോൾ മോഡൽ ഞാനിവിടെ കണ്ടു.
0: എനിക്ക് നേരത്തെ പറഞ്ഞ നമ്മൾ ഈ കോളേജ് പഠിക്കുമ്പോൾ ആകെ എനിക്ക് അഭിനയം വന്നിട്ടുള്ളത് പുത്തേനെ കണ്ണു മാത്രമാണ്. എന്നാൽ പുള്ളിയുടെ ഒരു എനിക്ക് അന്നത്തെ ആ സിനിമയാണ് മറ്റേ പുതിയ മുഖം, അത് കാണാൻ തിയേറ്റർ ഉണ്ടപ്പോൾ കൊള്ളാം ഇതുപോലെ ഞാനൊന്ന് കാണിച്ചതെങ്കിൽ ഞാൻ ആകെ തോന്നിയ അപ്പം മാത്രമാണ്. ആ ഫൈറ്റും കോളേജിൻ്റെ പുള്ളി ഹീറോയും പറഞ്ഞ സാധനമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ പുള്ളിയുടെ ലുക്സും പുള്ളി വേഹി ക്യാരക്ടർ ഹിംസെൽഫ് ഭയങ്കര കിടിലാണ്. പുള്ളിയുടെ ആ ഒരു സ്റ്റൈലും ഫിറ്റ്നസും ഡ്രസ്സിംഗ് അതൊക്കെ ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് ആ പുള്ളി ആ കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളിനെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് അയാൾ, ഞാൻ തമിഴ് നല്ല മൂവിയിൽ എല്ലാ കാര്യം ഒബ്സർവ് ചെയ്യും. പുള്ളി ഒരു ലൊക്കേഷനിലെ എല്ലാ ഒബ്സർവ് ചെയ്യും, എല്ലാവരും എന്താണ് ചെയ്യുന്നത് എന്താണ് നമ്മൾ കാണില്ല, പക്ഷെ പുള്ളി എല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും. അത്രയും പുള്ളി ഫോക്കസ്ഡാ, അതൊക്കെ ഭയങ്കര ഇൻസ്പയർ ചെയ്യുക. കാരണം നമ്മുടെ സ്മോൾ തിങ് എല്ലാം എല്ലാം ഓർത്ത് വെക്കുക, എല്ലാവരും ഒബ്സർവ് ചെയ്യുക. അത്രയും മെന്റലി പുള്ളി ഫുൾ ടൈം വർക്കിംഗ് ആണ്, കമ്പ്യൂട്ടർ പോലെ. അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഞാനിപ്പോൾ ചെയ്യാറുണ്ട് അങ്ങനെ. ഞാനിപ്പോൾ ഇപ്പം നമ്മൾ വർക്ക് ചെയ്തപ്പോൾ ഞാൻ എല്ലാ കാര്യം ഒബ്സർവ് ചെയ്യാറുണ്ട്. ഞാൻ ഇരിക്കുമ്പോഴേ തന്നെയും എല്ലാം നോക്കാറുണ്ട്. അപ്പം അതൊരു ഞാൻ ക്യാച്ച് ഒരു പോയിന്റ് ആണ്.
1: അപ്പം നമുക്ക് ഒരു പാട്ട് കൂടി കേട്ടിട്ട് തിരിച്ചു
0: വരാം. ആ എനിക്ക് മറ്റേ നമ്മൾ അൽഫോൻസിൻ്റെ ഒരു പാട്ടുണ്ട്.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ആക്ടർ ഹേമന്ത് മേനോനാണ്. ഇപ്പോൾ ഒരു കഥാപാത്രം തിരഞ്ഞെടുക്കുമ്പോൾ ചിലപ്പോൾ ഡയറക്ടർ നല്ലതാണെങ്കിൽ നമ്മൾ ആ ഫിലിം ചൂസ് ചെയ്യും, അതല്ലെങ്കിൽ സ്ക്രിപ്റ്റ് നല്ലതാണെങ്കിൽ ചൂസ് ചെയ്യും. എങ്കിലും നല്ല ഡയറക്ടറാണെങ്കിൽ സ്ക്രിപ്റ്റ് അത്ര ഓക്കെ അല്ലെങ്കിലും ചൂസ് ചെയ്യുമോ?
1: ഞാൻ ഇപ്പം ചൂസിക്കില്ല, എനിക്കിപ്പോൾ ആക്കട നോവാരം മടിയൊന്നുമില്ല. ഞാൻ പണ്ടൊക്കെ നോവാറടിക്കും, ഇപ്പം ഞാൻ അങ്ങനെ ലൈഫിനെ വളരെ സിമ്പിളായി കാണുന്നതാണ്. ഞാൻ ഒരുപാട് ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ഒക്കെ പഠിച്ചുകൊണ്ട് തന്നെ നമ്മൾ നോവാറണത്ത് നോവറല്ലേ നമ്മൾ പ്രശ്നമാണ്, അപ്പോൾ അത് നമ്മളെ ബാധിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഞാൻ ചില സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്, വലിയ ഡയറക്ടറും വലിയ ടീമൊക്കെ പക്ഷെ ഭയങ്കര ബോറായിരിക്കും പടം കാണാൻ. അത് വായിക്കുമ്പോൾ ഞാൻ നോ പറഞ്ഞ് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ ചില സമയത്ത് ഇറ്റ് ഓൾ ഡിപ്പെൻഡ് ഓൺ സിറ്റുവേഷൻ. ഞാൻ മാക്സിമം നോ പറയും. ഞാൻ ചില സമയത്ത് ഇപ്പോൾ വന്നിട്ട് ഒരു ഇപ്പോൾ ലൂസിഫറിന് പാട്ടില് കഴിഞ്ഞാൽ നമ്മൾ അഭിനയിക്കും അല്ലേ, പക്ഷെ അത് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചിലപ്പോൾ അങ്ങനെ ചില പടങ്ങളുണ്ട്, അത്രയും വലിയ പടം നമുക്കൊരു ഇപ്പോൾ ആലോചനയോട് അഭിനയിക്കാൻ ചാൻസ് ഉണ്ട്, നമ്മൾ ചിലപ്പോൾ ചെയ്യും. അല്ലാതെ പക്ഷെ ഞാൻ മാക്സിമം നോ പറഞ്ഞത്തെ നോ പറയാറുണ്ട്, അതിന് ശ്രമിക്കാറുണ്ട്. അതല്ലേ കാര്യമില്ല, ലൈഫ് ഒന്നുമല്ലേ ഉള്ളൂ. നമ്മളിങ്ങനെ
0: ഓക്കെ തോന്നിയിട്ടുണ്ടോ എന്തെങ്കിലും?
1: ചില നമുക്ക് തോന്നിയിട്ടുണ്ട്, പണ്ടെടുക്കും ഡെഫിനറ്റ്ലി തോന്നിയിട്ടുണ്ട്. നമ്മൾ പഠിക്കുന്ന അബദ്ധങ്ങൾ അല്ലേ, നമുക്ക് എല്ലാവരും പെർഫെക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അബദ്ധങ്ങൾ പഠിക്കാൻ നമ്മൾ ചില ആൾക്കാർ നമ്മൾ ചിലരെന്താ പറയുക, ചില സിനിമകളൊക്കെ അവർ പറയുന്നത് വലിയ സംഭവിക്കും, ചെയ്തു വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, ഭയങ്കര മോശമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് സിനിമയൊക്കെ സ്ക്രിപ്റ്റ് വരുമ്പോൾ ഗംഭീരം പറഞ്ഞിട്ട് ചെയ്തു വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ഒന്നും നമ്മളെ ഹെൽപ്പ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അന്ന അവസ്ഥകളിൽ. പക്ഷെ മാക്സിമം നമ്മൾ ശ്രമിക്കുക, അത്രേ ഉള്ളൂ.
0: ഹേമന്ത് ബിടെക് കഴിഞ്ഞിട്ടാണ്
1: വരുന്നത്? ഞാൻ ആക്ച്വലി കഴിഞ്ഞില്ല, ഞാൻ ഫൈനൽ പഠിക്കുമ്പോഴാണ് സിനിമയ്ക്ക് വരുന്നത് ബിടെക്. പിന്നെ അവിടുന്ന് കഴിഞ്ഞ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ക്യുസാറിന്റെ അഫിലിയേറ്റ് കോളേജിന് വടകരയില് CIT വടകര എന്ന് പറഞ്ഞിട്ട്.
0: ബിടെക് പഠിക്കുന്ന സമയത്ത് നമുക്കൊരു പ്ലാൻ ഉണ്ടാവുള്ളൂ.
1: ആ കാലത്തൊക്കെ ബേസിക്കലി ബിടെക് എടുക്കുക, പിന്നെ MBA എടുക്കുക, നല്ല ജോലി അതൊക്കെയാണ് ആ സമയത്ത്. കാരണം ഞാൻ ഭയങ്കര സ്റ്റുഡീസാണ്, ഞാൻ പറഞ്ഞ പോലെ നല്ല പഠിക്കുമായിരുന്നു ഞാൻ. അപ്പൊ ബിടെക് കഴിഞ്ഞ് വേറെ ഒരു മാസ്റ്റർ കോഴ്സ് കഴിഞ്ഞ് എടുക്കും, എന്നിട്ട് നല്ല ജോലി പിടിക്ക് കിട്ടിപ്പോന്നുള്ള അത് മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. ഞാൻ ഒരിക്കലും സിനിമയ്ക്ക് വരുന്നു ആക്ടോ എന്ന് ആലോചിച്ചിട്ടേ ഇല്ല. അത് ഭയങ്കര ഒരു ട്വിസ്റ്റ് ആയിരുന്നു.
0: ഫിലിം വന്ന സമയത്ത് പേരൻസ് ഒരു ടീച്ചർ അമ്മ
1: ടീച്ചർ
0: അച്ഛൻ
1: ഇപ്പൊ
0: ഇവർ രണ്ടുപേരും ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാൾക്കാരാകുമ്പോ ഫിലിമിലേക്ക് വരുമ്പോ എങ്ങനെയുണ്ടല്ലോ?
1: എന്റെ അച്ഛനും ഇതിനെ ഭയങ്കര സപ്പോർട്ടീവ് ആൾക്കാരാണ്, അവർക്ക് അങ്ങനെ ഒരു ട്രൈ ചെയ്ത് നോക്ക്, അത്ര ഉള്ളൂ. ഞാൻ വലിയ ആക്ടർ ഒന്നുമില്ല, പിന്നെ ഫാസിൽ സാറിനെ പോലെ ആളുകൾ വിളിക്കുമ്പോൾ നമ്മൾ നോ പറയാൻ പറ്റില്ല. കാരണം അദ്ദേഹം ഇത്രയും വലിയ ആക്ടറാണ്, ഇത്രയും വലിയ കോമഡിയാണ്, അദ്ദേഹം ഒന്നും കാണാൻ വിളിക്കില്ല എന്നൊക്കെ പോയിന്റ്. ഞാൻ അഭിനയിക്കുന്നുള്ളതല്ല, അദ്ദേഹം എന്നെ വിളിച്ചില്ല, അദ്ദേഹം കണ്ടിട്ട് പോയി നോക്കട്ടെ എന്നുള്ളൂ. ഒരു പടം ചെയ്ത് നോക്കട്ടെ എന്നുള്ള പോലെ നമ്മൾ ചെയ്തതാണ്. പിന്നെ അതിങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ പോയി ബാക്ക് ടു ബാക്ക് 3-4 മൂവീസ് വന്നു, പിന്നെ അങ്ങനെ ട്രാക്കിലായി. പക്ഷെ അവർക്ക് ഇപ്പോൾ ഒക്കെ ഒന്നും ആലോചിക്കാറുണ്ട്, അവർക്ക് എന്റെ അമ്മയ്ക്ക് എപ്പോഴും ആഗ്രഹം ജോലിക്കാരനെ കാണണം, അവർ ആ രീതിയും അങ്ങനെയാണല്ലോ. ഇപ്പൊ ഞാൻ എനിക്ക് അണുവും ബിസിനസ്സിലെ ഓണാക്കുന്നുണ്ട്, പാരലി നടന്നുകൊണ്ടിരിക്കുന്ന നമ്മളൊക്കെ ഓക്കെ ആയിട്ട് പോകുന്നുണ്ട്.
0: ഇപ്പൊ രണ്ടുപേരുമിച്ച് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ടല്ലോ ബിസിനസ്സും.
1: ആ മാനേജബിൾ ആണ്, വേറെ ആൾക്കാരും ഒക്കെ ആയിട്ട് ടീമൊക്കെ ആയിട്ട് പോകുമ്പോൾ ഓക്കെയാണ്. അതൊരു ഇൻകം അല്ലേ, എപ്പോഴും സിനിമ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ആണ്, നമുക്ക് മോസ്റ്റ് സിനിമകൾ ചെയ്യേണ്ടി വരും. വേറെ ഇൻകം വേണ്ടി നമുക്ക് നല്ല സിനിമ ചൂസ് ചെയ്യാൻ പറ്റും. സിനിമ എന്ന ഒറ്റ ഇൻകം സോഴ്സ് ആകുമ്പോൾ നമുക്ക് പറ്റില്ല, ചൂസ് ചെയ്യാൻ പറ്റില്ല.
0: എല്ലാ ആക്ടേഴ്സിനും ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അവർക്ക് വേറൊരു

0: ഉണ്ടാവില്ല
1: ഇല്ല. അപ്പൊ
0: സാധാരണ
1: നമ്മൾ ചില സമയത്ത് നമുക്ക് ഒരു പടം വരുമ്പോൾ ചെയ്തേക്കാം പൈസ തരുന്നതല്ല, അങ്ങനെ ചെയ്യും. അതുകൊണ്ട് നമ്മളെ ഭയങ്കര കാര്യങ്ങൾ ബാധിക്കുകയും ചെയ്യും.
0: ഒരു പാട്ടുകൂടെ കേട്ടിട്ട് തിരിച്ചു വരാം. ഇഷ്ടപ്പെട്ട ഒരു പാട്ടുകൂടെ പറയാം.
1: എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മറ്റേ ഇതിലെ അഴലിന്റെ ആഴങ്ങളിൽ അവൾ മാഞ്ഞു പോയെന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ അഭിനയിച്ച സിനിമയാണ്, എനിക്ക് ഇഷ്ടമാണ് ആ പാട്ട്. മറ്റേ അയാളും ഞാനും തമ്മിൽ, ഞാൻ ചെറിയ ആയിട്ടേ ഉള്ളൂ, പൃഥ്വിരാജിന്റെ മൂവിയാണ്. പക്ഷെ എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, അഴലിന്റെ ആഴങ്ങളിൽ. അത് കേട്ടുക.

0: അടുത്തത് ഇങ്ങനെ ഡയറക്ഷൻ പ്ലാൻ ഉണ്ടോ?
1: എനിക്ക് ഇഷ്ടമുള്ള ഡയറക്ഷൻ ഡയറക്ഷൻ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചെയ്യേണ്ട സംഭവമില്ല, ഒത്തിരി പഠിക്കണം. എനിക്ക് ഡയറക്ഷൻ ഭയങ്കര ഇഷ്ടം. ഞാനിപ്പോൾ ചെയ്യുന്ന സിനിമകളൊക്കെ ഞാൻ കൂടെ നിന്ന് ഞാൻ ഡയറക്ട് ചെയ്യാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഡയറക്ട് ചെയ്യാം, പക്ഷേ ഞാൻ ഒരു ഡയറക്ടർ ആവാൻ മാത്രമൊന്നും ഞാൻ പഠിച്ചെത്തിയിട്ടില്ല. അതിനായിട്ട് എല്ലാ വശവും പഠിക്കണം, ചുമ്മാ നമ്മൾ ആക്ഷൻ കണ്ടും പറഞ്ഞ ഡയറക്ഷൻ അല്ല, എല്ലാം പഠിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും പഠിച്ച് വേണം ഡയറക്ടർ ആവാൻ പാടുള്ളൂ. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ, ഭാവിയിൽ അയക്കാം അതിലായിരിക്കാം എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു പ്രോസസ്സ്, എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് പിന്നെ ആക്ടേഴ്സിനെ ഗൈഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എന്ത് ഔട്ട്പുട്ട് വേണമെന്നുള്ളത് ഒരു സ്ക്രിപ്റ്റ് വായിച്ച് ഒരു ആക്ടറിന് വേണ്ട സംഭവം മനസ്സിലാക്കി അതൊക്കെ എനിക്ക് പറയാനും എടുക്കാനൊക്കെ എനിക്കറിയാം. അതൊക്കെ ഇഷ്ടമാണ് എനിക്ക്. പക്ഷെ എന്നാലും കുറേ പഠിക്കേണ്ടി ഇനിയും.
0: അപ്പം നമ്മളിപ്പോൾ ഫിലിമിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ കുറച്ചുകൂടി സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ?
1: ഡെഫിനറ്റ്ലി എല്ലാ ഭാഗങ്ങളും നമ്മൾ സീ നമ്മൾ പറ്റുന്ന പോലെയൊക്കെ മാക്സിമം നമ്മൾ എഫേർട്ട് എടുക്കാറുണ്ട്. ഇപ്പോൾ എഡിറ്റിംഗിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആണ് ചെയ്യുന്നത്, കൂടെ പോയിരുന്നത് നമ്മൾ സജഷൻസ് ഡബ്ബിലാണെങ്കിൽ ഞാൻ കൂടെ പഠിക്കാറുണ്ട് മാക്സിമം ഒക്കെ. സീ നമുക്ക് കുറച്ചൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ടുണ്ടാവും ഇത്രയും കാലം കൊണ്ട്. അപ്പോൾ അത് കിട്ടിയതൊക്കെ നമുക്ക് മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അതൊരു ഗുണമാവുമെങ്കിൽ ആവട്ടെ ഞാൻ ആലോചിക്കാറുണ്ട്. അതും ഡിപ്പെൻഡ് ഓൺ ദ പേഴ്സൺ ഹൂസ് ഓൺ അതർ സൈഡ്. അവർക്ക് ഇഷ്ടമായി എടുക്കാം, ഇല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. പക്ഷേ നമ്മൾ ശ്രമിക്കാറുണ്ട്.
0: ഹേമന്ത് ഇപ്പോൾ 16 years ആയിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ അത് മാനേജ് ചെയ്യുന്നത്
1: എല്ലാ ആക്ടറിനും ഡെഫിനറ്റ്ലി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ചില സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട് ഓ സിനിമ ഹിറ്റാവും ഒറ്റയടിക്കും. നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു വെള്ളിയാഴ്ച കണ്ടിയാണല്ലോ സിനിമയിൽ ബേസിക്കലി. അപ്പോൾ ചില സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് ഫിസിക്കലി മെന്റലി എക്സസൈസ് ചെയ്ത് സിനിമയിൽ അപ്പോൾ ആരും കാണാതെ പോയിട്ടുണ്ടാവും. അത് അനുഭവം ഉണ്ടായിട്ട് സിനിമയ്ക്ക് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഡിസ്ഹാർട്ട് ഉണ്ടാവും ആ സമയത്തൊക്കെ ഭയങ്കര. പിന്നെ ഞാനീ പറഞ്ഞ യങ്ങർ ഏജ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ യങ്ങാണ്. ഇപ്പോൾ 21-22 വയസ്സൊക്കെ ചില സിനിമകളൊക്കെ ഒരുപാട് എഫർട്ട് ചെയ്ത സിനിമകളുണ്ടാവും.

0: അതൊന്നും ആരും കാണാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഉദ്ദേശിച്ച റെസ്പോൺസ് വരാണ്ട് പോകുമ്പോൾ ഭയങ്കര വിഷമമാവും. ആ ഫേസ് ഒക്കെ കഴിഞ്ഞു പോകും, നമുക്ക് ഡൗൺ ആവും, അപ്പാവും ഡൗൺ ആവും. അപ്പം ഇപ്പം പിന്നെ ഡൗൺ ആവാറേ ഇല്ല, ഫുൾ അപ്പാണ്. കാരണം നമുക്ക് അത്രയും ശീലമായി, മെന്റലി നമ്മൾ അത്ര സ്ട്രോങ് ആയി മാറി. പക്ഷെ അതെന്തായാലും അത് എനിക്ക് അതൊക്കെ നല്ലതാണ്, ഒരു വ്യക്തിക്ക് നല്ലതാണ്. ഇപ്പോഴും നമ്മളിപ്പോൾ പെട്ടെന്നുകൊണ്ട് അങ്ങനെ ഒന്നും നമ്മൾ എഫക്റ്റ് ഇല്ല. കുറേ നമ്മൾ കടന്നു പോയി കഴിഞ്ഞ ഉടനെ ഒന്നും എഫക്റ്റ് ചെയ്യാതെ നമ്മളെല്ലാം ഭയങ്കര ചിൽ മൂഡാണ്.
1: ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ആക്ടറെ ആയിരിക്കും
0: സിനിമ. ഡെഫിനറ്റ് നമ്മൾ ഇത്രയും നമ്മൾ ഇടുന്ന എഫേർട്ട് ഭയങ്കര, ഏത് സിനിമ എല്ലാ സിനിമയായാലും ചെറിയ സിനിമയായാലും ഒരു ആക്ടറിന്റെ എഫേർട്ട് ഓൾമോസ്റ്റ് സെയിം ആണ്. അവർ സെയിം നമ്മൾ എല്ലാം ചെയ്യണല്ലോ. കണ്ടിട്ട് മോശമാണ് കുഴപ്പമില്ല, പക്ഷെ കാണാതെ പോകുന്ന ഒരു സങ്കടമാണ്. കണ്ടിട്ട് അത് ഇഷ്ടപ്പെട്ടില്ല, ബോറായെന്ന് പറഞ്ഞാൽ നമുക്ക് ഓക്കെ, നമുക്ക് അംഗീകരിക്കാം, നമുക്ക് മാറ്റം ശ്രമിക്കാം. പക്ഷെ ആൾക്കാർക്ക് എത്താതെ പോയി ഭയങ്കര വിഷമമാണ്.
1: പക്ഷെ അത് ഒരു ഭാഗ്യമാണ് അല്ലെ, ചില ആ സമയത്തായിരിക്കും ഭാഷകളിലുള്ള സിനിമകൾ വരുന്നത്.
0: അതെ അതെ,
1: വേറൊരു വലിയൊരു പ്രോജക്റ്റ്
0: നമ്മൾ എല്ലാം നമ്മൾ വി കീപ് ട്രൈങ് ആ ബെസ്റ്റ് എന്നുള്ളത് മാത്രമാണ്. പക്ഷെ എന്റെ ഒറ്റ ഒറ്റ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ചാൻസ് ചോദിക്കാറില്ല, എനിക്കത് പരിചയമില്ല, എനിക്ക് ആ രീതി എനിക്കറിയില്ല. എനിക്ക് ആളെ മുമ്പ് പോയതൊക്കെ എനിക്കറിയില്ല, അത് എൻ്റെ കുറവാണ്. അപ്പം ഞാൻ ചെയ്യാറുള്ളത് ബേസിക്കലി എനിക്ക് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം നന്നായി ചെയ്യാൻ പറ്റി ശ്രമിക്കുക.
1: നമുക്ക് എപ്പോഴും പറയാറുണ്ട്, ഞാൻ ഇപ്പോഴും ചോദിക്കാറുണ്ട്.
0: അത് ആക്ച്വലി തന്നെ വേണ്ട ചോദിക്കാൻ നമ്മൾ എപ്പോഴും ഞാൻ ചോദിക്കാറില്ല, ചോദിക്കാറൊക്കെ. പക്ഷേ എനിക്ക് എല്ലായിടത്തും പോയി ചിലരൊക്കെ എനിക്ക് അസൂയ ആവാറുണ്ട്, അവർക്ക് ഏത് പടം ഓണാകുമ്പോൾ ഒന്ന് നോക്കിയിരുന്നത്, അവിടെ പോയി അവരെ കണ്ട് ചാൻസ് ചോദിച്ച് കിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ അങ്ങനെ അതൊക്കെ അത്രയും അത്ര എനിക്ക് അറിയില്ല.
1: അപ്പൊ നമുക്ക് ഒരു പാട്ട് കൂടി കേട്ടിട്ട്
0: തിരിച്ചുവരാം. തമിഴ് പറയാം, തമിഴ് പുതുവെള്ളൈ മഴയിലെ പാട്ട്.
2: പുതുവെള്ളൈ മഴേ ഇങ്ങു പൊഴിയുന്നത്, ഇന്ത കൊള്ളൈ നിലാവുടൽ നനയുന്നത്, ഇങ്ങു சொல்லாத இடம் கூட குளிர்கின்றது.

0: വെൽക്കം ബാക്ക് ടു ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മൊമെന്റ്സ് വിത്ത് റെയിൻബോയിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആക്ടർ ഹേമന്ത് മേനോൻ ആണ്. കൂടെയുള്ളത് ഞാൻ വി എസ് സ്മിത. ആക്ടിങ് അല്ലാതെ ഇഷ്ടപ്പെട്ട ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, അതല്ലാതെ വേറെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ അതാണ്.
1: എനിക്കിപ്പോൾ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ ഭാര്യ ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യുന്നതാണ് ഇഷ്ടമാണ്. അപ്പോൾ ആഫ്റ്റർ മാരേജ് ഞങ്ങളിപ്പോൾ കുറേ സ്ഥലത്ത് പോയി. അപ്പോൾ എനിക്കിപ്പോൾ പോയി പോയി പോയി എനിക്കിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് ട്രാവൽ ചെയ്യാൻ. ഞങ്ങളിപ്പോൾ എല്ലാ വർഷവും ഒരു കൺട്രി പോകാൻ ശ്രമിക്കാറുണ്ട്, മാക്സിമം ശ്രമിക്കാറുണ്ട്. ഞങ്ങൾ ഈ അടുത്ത് ചൈനയിൽ പോയിരുന്നു, പിന്നെ ബാലിയിൽ പോയിരുന്നു, പിന്നെ ടർക്കി പോയിരുന്നു, പിന്നെ ലണ്ടനിൽ യുക്കയിൽ പോയിരുന്നു. അപ്പോൾ അങ്ങനെ എനിക്ക് കുറേ കൺട്രീസ് പോകുമ്പോൾ എനിക്ക് ഒരുപാട് ട്രാവൽ ഇഷ്ടമാണ്. എല്ലായിടത്തും ഡിഫറെൻറ്റ് കൾച്ചറാണ്, അവരുടെ ഒരു രീതികളൊക്കെ പഠിക്കും. നമ്മൾ കുറേ ഹമ്പിളാവും. ഇപ്പോൾ ഈ ബാലിയിലേക്ക് പോയാൽ നമ്മൾ ഭയങ്കര ഹമ്പിളാവും, കാരണം അവിടുത്തെ ആൾക്കാരുടെ ഒരു പെരുമാറ്റ രീതിയും ഒരു മര്യാദ, കാരണം നമ്മൾ കുറേ ബെറ്ററാവും ആസ് എ പേഴ്സൺ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എനിക്ക് ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ ഭാര്യ കാരണമാണിത്. പുള്ളിക്കാരാണ് ഭയങ്കരമായിട്ട് എന്നെ എൻകറേജ് ചെയ്തിട്ടുള്ളത്.
0: നിലീന
1: അതെ, ഡെന്റിസ്റ്റാണ് ബേസിക്കലി. ഇപ്പോൾ ആൾ നാട്ടിലാണ്, ആൾ പുറത്തായത് ലണ്ടനിലായിരുന്നു, പി ജി ചെയ്യാൻ പോയത്. ഇപ്പോൾ നാട്ടിലുണ്ട്. ഞാൻ ഒരുമിച്ച് ഒരു ഓൺ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം സ്വന്തമായിട്ട്. അതുകൊണ്ട് പിന്നെ വേറെ ട്രാവൽസ്, നമ്മളിപ്പോൾ ഇങ്ങനെ ട്രാവൽ നമ്മൾ പുറത്ത് പോയി, നമ്മൾ മാത്രം പോയാൽ പോയല്ലോ. അപ്പോൾ നമ്മൾ ട്രാവൽസ് തുടങ്ങുന്നുണ്ട് പാരലലി. വൈഫ് ഭയങ്കര ബിസിനസ് ഫാമിലി വന്ന ആളാണ്. പുള്ളിക്കാരി കട്ടപ്പനയിലാണ്, ഇടുക്കിയിലാണ് വീട്, നെടുങ്കണ്ടത്താണ്. അപ്പോൾ അവര് ബേസിക്കലി ബിസിനസ് ഫാമിലിയാണ്. ഈ ഏലവും കൃഷിയും കുരുമുളകൊക്കെ ആയിട്ട്. അപ്പോൾ എനിക്കിതൊക്കെ ഈ ഒരു, ഞാൻ എൻ്റെ അമ്മേസിനും പറഞ്ഞ വർക്കിംഗ് ക്ലാസ്സാണ്. അവരെല്ലാവരും ജോലിക്ക് പോവുക, തിരിച്ച് വരിക, സേഫ്റ്റി മൂഡാണ്. അപ്പോൾ ഞാനും ആ മൂഡിൽ വളർന്ന ആളാണ്. പക്ഷേ ആഫ്റ്റർ മാരേജ് ആണ് ഈ പറഞ്ഞ പോലെ ഞാനൊരു ബിസിനസ്സുകാരനാണുള്ള മൈൻഡ് തിരിച്ച് എനിക്ക് കിട്ടിയത്. എനിക്ക് ആ മൈൻഡ് ഉണ്ടായത്, പക്ഷേ കുറേയൊക്കെ അത് പുറത്ത് വന്നത് ആഫ്റ്റർ മാരേജ് ആണ്. അപ്പോൾ എൻ്റെ ഒരു വലങ്കയാണ് പുള്ളിക്കാരി, എല്ലാ ബിസിനസ്സിലും ഭയങ്കര നല്ല ഇൻവോൾവ് ആണ് ആള്.
0: അച്ഛൻ അമ്മ
1: മലപ്പുറത്ത് കൊച്ചിയിലേക്ക് വന്നിട്ടില്ല. അച്ഛൻ അച്ഛൻ ഇപ്പോഴും ഫുള്ളി ബിസിയാണ്. പുള്ളി ഏറ്റവും ബിസി പുള്ളിയാണ് ഫാമിലിയിൽ. എപ്പോഴും ആക്റ്റീവാണ്.
0: അല്ല, അത് എത്ര പ്രായമായാലും ചെയ്യാവുന്നൊരു.
1: അതെ അതെ അതെ, അത് പ്രായമാവുന്നതോടെ നമ്മള് വാല്യൂ കൂടിക്കൊണ്ടിരിക്കും.
0: എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അല്ലേ.
1: അതെ അതെ അതെ.
0: ഹേമന്തിന് ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ ടെൻഷൻസ് ഉണ്ടാവാറുണ്ടോ?
1: ഇപ്പില്ല, ആദ്യം ഇപ്പം മാറി. ഇപ്പൊ ചിലപ്പോ മേ ബി ഒരു ഒരു ഇനീഷ്യൽ ഡേ മാത്രം, ഒരു ഹാഫ് ഡേ ഉണ്ടാവും. കാരണം നമ്മള് ഡയറക്ടറും നമ്മളായിട്ട് ഒരു കോർഡിനേഷൻ വരണം. നമ്മൾ സാധനം ചെയ്യുമ്പോൾ ആൾക്ക് ഇഷ്ടപ്പെടണല്ലോ. വൺസ് അത് സിങ്ക് ഓക്കെ ആയ പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ല. എനിക്ക് ആ ഒരു അദ്ദേഹം ഓക്കെ ആവണം, ആ ഒരു ഇത് മാത്രമേ എനിക്കുള്ളൂ. ഇപ്പൊ പണ്ടൊക്കെ എനിക്ക് ആക്ഷൻ പറഞ്ഞ അപ്പത്തന്നെ സാധനം കയറും, അടിയിൽ നിന്ന് സാധനം കയറും, എനിക്ക് ഇങ്ങനെ കണ്ടിപ്പോൾ കാണാം. ഇപ്പൊ അതൊക്കെ മാറി, നമ്മൾ ഭയങ്കര കംഫർട്ടബിൾ ആയി. അങ്ങനെ
0: ഡയറക്ടർ പറയുന്ന പോലെ ചെയ്യുന്ന ആളാണോ അതോ?
1: അല്ല, എനിക്ക് ആക്ച്വലി ഡയറക്ടർ പറയുന്നത് ചെയ്യുന്ന ഇഷ്ടമാണ്. കാരണം ഞാനിപ്പോ തമിഴിൽ സിനിമ ചെയ്തപ്പോ ഡയറക്ടർ ഭയങ്കരമായിട്ട് എന്നെ പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് പുള്ളിക്ക് ഞാൻ കരയുന്ന സീക്വൻസ് ഒക്കെ പുള്ളി 10 രീതി കരയിപ്പിച്ചു, എന്നെ കൊണ്ട് 10 രീതിയിൽ കരയിപ്പിച്ചു. അതായത് ഓരോ ഇന്റൻസിറ്റിയിൽ കരയിപ്പിച്ചു പുള്ളി. അതെന്ന് വെച്ചാൽ എന്തിനാ സാറിന് വെച്ചാൽ പുള്ളി എല്ലാം എടുത്തു വെക്കാം, നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഉപയോഗിക്കാമല്ലോ. മീൻസ് എന്താണ് പുള്ളി അടിച്ചു വരുമ്പോൾ വേണ്ടത് ഉപയോഗിക്കാമല്ലോ. അപ്പൊ അങ്ങനെ എനിക്ക് ഇഷ്ടം അങ്ങനത്തെ ആൾക്കാർ. കാരണം നമ്മൾക്കും നമ്മളെ തന്നെ കൂടുതൽ അറിയാൻ പറ്റും. ഞാൻ സാധനം ചെയ്യുന്നു, ആ ഓക്കെ സൂപ്പർ എന്നാൽ കഴിഞ്ഞില്ല. നമുക്ക് നമ്മളെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ള സാധനം പുറത്തെടുക്കണം. അതിന് വീണ്ടും വീണ്ടും നമ്മൾ അങ്ങനെ അങ്ങനെ മാറി മാറി പറയുമ്പോൾ നമുക്ക് കൂടുതലും പണ്ടൊക്കെ എനിക്ക് ടെൻഷൻ വരും. എനിക്ക് ഇപ്പം എനിക്ക് ഭയങ്കര ഒരു ത്രില്ലാണ്. നമുക്കത് സി, ഇപ്പം ഞാൻ ഒരാളോട് കാര്യം പറയുന്നത് കിട്ടുന്നത് ഹോപ്പിളുണ്ടല്ലേ, അല്ലെങ്കിൽ പറയില്ല. നമ്മൾ കിട്ടില്ലെങ്കിൽ ഒന്നും പറയില്ല, പോട്ടെ ഓക്കെ വെച്ച് പോകുന്ന പറയും. അപ്പൊ കിട്ടുന്ന ഹോപ്പിളാണ് പറയുമ്പോൾ നമുക്ക് ട്രൈ ചെയ്തോണ്ടിരിക്കല്ലോ വീണ്ടും വീണ്ടും. എനിക്കിപ്പോ ഇഷ്ടമാണ്.
0: ഇപ്പോ ഡയറക്ടേഴ്സ് ഇപ്പോ നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കില്ല ചിലപ്പോൾ അവര് കാണുന്നത്.
1: അത് ബേസിക്കലി നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യണം. സി, നമ്മളെപ്പോഴും ഒരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ചോദിക്കണം എന്താണ് വാട്ട് ഇസ്. ഇപ്പോൾ ഡയലോഗ് നമ്മൾ വായിക്കുന്നതല്ല, പേഴ്സീവ് ഡിഫറെന്റ് ആയി. ചിലപ്പോൾ ചോദിക്കുക എന്താണ് ഉദ്ദേശിക്കുന്നത് ചോദിക്കുക. അപ്പോൾ അവർ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. ബിഫോർ ഷൂട്ട് നമ്മൾ അല്ലെങ്കിൽ ബിഫോർ ദ ഷോട്ട് അല്ലെങ്കിൽ ബിഫോർ ദ സീൻ നമ്മളത് ഡിസ്കസ് ചെയ്യണം എന്താണ് ഉദ്ദേശിക്കുന്ന മൂഡ്. ചിലപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ സങ്കടമുള്ളവർ അവർ വെച്ചാൽ ഭയങ്കര വേറെ മൂഡായിരിക്കും, ഹാപ്പി മൂഡായിരിക്കും. അപ്പോൾ അത് എപ്പോഴും ചോദിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഡിസ്കസിൻ്റെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചോദിച്ചു ചെയ്യുമ്പോൾ ഒന്നും നമുക്ക് എഫക്റ്റീവ് ചെയ്യാൻ പറ്റും.
0: ഇപ്പോൾ ഫിലിം ചെയ്തു കഴിഞ്ഞു, എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഔട്ട്കം വരുമ്പോൾ ഇതായിരുന്നില്ല.
1: പിന്നെ ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും നമ്മൾ ഒരുപാട് അങ്ങനത്തെ സംഭവം ഉണ്ടായിട്ടുണ്ട്. സി, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമുക്കൊരു സംഭവം ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ എല്ലാം വരിക, പറയുമ്പോൾ വന്നാൽ ഇപ്പോൾ എടുത്തു വരുമ്പോൾ വരിക. എനിക്ക് ഒരുപാട് ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടായിട്ടുണ്ട്. അത് സിനിമയിൽ പാട്ടും പാസ്സാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സിനിമ അങ്ങനെയാണ്. ഇപ്പം ഞാൻ എനിക്കൊന്നും

0: കാലഘട്ടം പറഞ്ഞിട്ടുണ്ടാണ് സിനിമയെക്കുറിച്ച്, വലിയ സിനിമയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോൾ കാര്യമില്ല, എടുത്തപ്പോൾ മാറിപ്പോയി, എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തെ പോലെ ഒരു ലെജൻഡറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് സിനിമയിൽ കോമൺ ആണ്. പക്ഷെ അത് എടുത്തു വരുമ്പോൾ പലതും പലതും മാറി മാറി പോയേക്കാം, കുറേ ഇമ്പ്രവൈസ് ചെയ്യുമ്പോൾ മാറി പോയേക്കാം. അത് സ്വാഭാവികമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സിനിമയിലെ ഭാഗമാണത്.
1: ഇമ്പ്രവൈസേഷൻസ് സ്വന്തമായിട്ട് ചെയ്യാറുണ്ടോ? മീൻസ് അവർ തരുന്ന സ്ക്രിപ്റ്റ്?
0: ഞാൻ ഡെഫിനറ്റ്ലി ചില ചില ഡയലോഗ്സ് ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഓക്വേർഡ് ആയിരിക്കും. അപ്പോൾ നമ്മളത് മാറ്റിയിട്ടും ഒക്കെ പറയുമ്പോൾ ഒന്നുകൂടെ നാച്ചുറൽ, നമ്മൾ എങ്ങനെ നാച്ചുറൽ ആക്കുന്നതല്ല മാത്രം ശ്രമിക്കുന്നത്. ഇപ്പോൾ ഒക്കെ ചില ഡയലോഗ് ഞാൻ പറയുമ്പോൾ ബോറാൻ സാധ്യത ഉണ്ട് എൻ്റെ രീതി പറയുമ്പോൾ. പക്ഷെ ആ എഴുത്തുകാരൻ പറയുമ്പോൾ രസമായിരിക്കും. ഞാൻ പറഞ്ഞു ചേട്ടാ അത് ചേട്ടൻ പറയുമ്പോൾ ഇങ്ങനെ രസമുണ്ട്, ഞാൻ പറയുമ്പോൾ ബോറായിരിക്കും, എൻ്റെ ഒരു രീതിക്ക് ബോറ, ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഇൻട്രാക്ട് ഓക്കെ ആണ്, നമുക്കത് അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ എല്ലാവരും ഇപ്പോൾ ഞാൻ പറയുന്ന രീതി വരെയാണ് താങ്കളുടെ രീതി വരെയാണ്. അപ്പം നമ്മൾ നമ്മളെ കംഫർട്ട് നിന്നുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ആകാൻ ശ്രമിക്കുമ്പോഴാണ് ഔട്ട്പുട്ട് രസമാകുന്നത്. അപ്പോൾ അത് എൻ്റെ ഫ്രണ്ട് ചെയ്യാറുണ്ട്. അതിനുള്ള സ്പേസൊക്കെ ഇപ്പോൾ എല്ലാം ചെയ്യാറുണ്ട്. ഇപ്പോൾ ആരും പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു കുറേ മുമ്പൊക്കെ ഞാൻ വരച്ച വരുന്നത് മാറാൻ പാടില്ല എന്നുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് തന്നെ പറഞ്ഞാൽ ഇതുവരെ ഒരു വാക്ക് മാറാൻ പാടില്ല, ഒരു അക്ഷരം മാറാൻ പാടില്ല, അങ്ങനത്തെയൊക്കെ. പക്ഷെ ഇപ്പൊക്കെ ഭയങ്കര ഫ്ലെക്സിബിളാണ് എല്ലാവരും.
1: ഈ കുട്ടികളോടൊപ്പം ഹേമന്ത് വന്നതുപോലെ ഇപ്പം ബിടെക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വന്ന ആ സമയത്ത് ഒരു വരുന്ന കുട്ടികളോട് എന്തെങ്കിലും ഒരു സജഷൻ പോലെ എന്തെങ്കിലും പറയാനുണ്ടോ?
0: സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ ഫുൾ ഓൺ റെഡി ആവണം. സിനിമയിൽ സിനിമ സൗണ്ട് ഈസി, ഭയങ്കര പാടാണ്, വരാൾ ഇപ്പോൾ ആണ്.

0: ചെയ്യാൻ പറ്റണം, അതിനപ്പുറം ഒരു ചാൻസ് കിട്ടില്ല. അത്രയും പാടാണ്, അത്രയും കോമ്പറ്റീഷനുള്ള ഫീലാണ് സിനിമ. എല്ലാവർക്കും അഭിനയം ചെയ്യണം, എല്ലാവർക്കും ആഗ്രഹമുണ്ട് സിനിമ പോകാൻ. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുന്നവർ എപ്പോഴും ഈ രണ്ട് കാര്യം, ഒന്ന് നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ ശ്രമിക്കുക, നമ്മളെ സ്വന്തം ജഡ്ജ് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക, ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു ബാക്കപ്പ് ഉള്ളത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ ലൈഫ് പാളി പോകും.
1: അഭിനയം പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വർക്ക്ഷോപ്സ് മാത്രമാണോ, വേറെ എന്തൊക്കെയാണ് ഓപ്ഷൻസ്?
0: അഭിനയം പഠിക്കുക, ഏറ്റവും നല്ലത് സിനിമകൾ കാണുക, ആ സിനിമകൾ കാണുന്നതുപോലെ അഭിനയിക്കുക, ഏറ്റവും നല്ല ട്രിക്ക്. ഞാനൊക്കെ അഭിനയം മൃഗത്തിൽ കുറെ അങ്ങനെയാണ്, കാരണം നമ്മൾ ചില സിനിമകൾ കാണുമ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കുക, ഒരു മിററിൽ അഭിനയിച്ച് നോക്കുക. നമ്മളാണ് നമ്മളെ പ്രേക്ഷകൻ, ഫസ്റ്റ് പ്രേക്ഷകൻ നമ്മളായിരുന്നു. നമ്മൾ നമ്മൾ നോക്കുക, ബോറാണോ അങ്ങനെ കട്ട് ചെയ്ത് കളയുക, അതിന് വേറെ ശ്രമിക്കുക, അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ വർക്ക്ഷോപ്പിനേക്കാളൊക്കെ എഫക്റ്റീവ്, കാരണം നമ്മളും നമ്മളെ മുഖം കൊണ്ട് ജഡ്ജ് ഏറ്റവും നല്ലത്. അപ്പം എൻ്റെ മുഖത്തിന് ഏറ്റവും ഭംഗിയുള്ളതും കുറവുള്ളതും എനിക്ക് തിരിച്ചറിയാൻ പറ്റും. പറ്റണം നമ്മൾ നമ്മളെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാൻ പാടില്ല. അപ്പോൾ ഏറ്റവും എൻ്റെ ഞാൻ ലൈഫിൽ പഠിച്ചൊരു പാടാണ്, നമ്മളെല്ലാ സ്കിൽസും. ഞാനിപ്പോൾ ഇപ്പോഴും പല സിനിമ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില സിനിമ സമയത്ത് തന്നെ ഞാൻ പോയിട്ട് നോക്കാറുണ്ട്, മിറർ നോക്കാറുണ്ട്, ചെയ്യുമ്പോൾ ബോറാവോ, എങ്ങനെയുണ്ട്, നമ്മളും ജഡ്ജ് ചെയ്യുക, അതിൽ മാറ്റങ്ങൾ വരുത്തുക, ഇമ്പ്രൂവ് ചെയ്യുക, ഇമ്പ്രൂവൈസ് ചെയ്യുക, കുറയ്ക്കുക, കൂട്ടുക, അങ്ങനെ നമ്മൾ സാധനം പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും.
1: ഇതിപ്പോൾ വർക്ക്ഔട്ടിൻ്റെ പോലെ തന്നെ ഹേമന്തി ഒരു കാര്യം കൂടെ ചെയ്യാറ്,
0: ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യാറ്. ഇപ്പോൾ സിനിമ കഴിഞ്ഞ് ഞാൻ പലപ്പോഴും ഞാൻ ഏത് സീനാണ് ഞാൻ ട്രൈ ചെയ്യാറുണ്ട്, ഒന്ന് മിററിലൊന്ന് പറഞ്ഞു നോക്കും, ഇത് എങ്ങനെയുണ്ട്, ബോറാണോ, ഓക്കെ കുഴപ്പമില്ല. അപ്പോൾ നമുക്കത് ഗുണം ചെയ്താൽ നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ട് ലൊക്കേഷനിൽ പോകുമ്പോഴത്തേക്ക്. എന്ന് എനിക്ക് ഓർ അത് സി കുറേ ബുദ്ധി ഉപയോഗിക്കണം പരിപാടിക്ക്, ആക്ടിങ് നല്ല ബുദ്ധി,
1: രണ്ട് മൂന്ന് വേരിയേഷൻസ് ചെയ്ത് നോക്കും,
0: പ്ലാൻ ചെയ്ത് വെക്കാൻ പറ്റും നമുക്ക്. നമുക്ക് അത് അതൊക്കെ എഫേർട്ടാണ് നമ്മൾ ഇട്ടിട്ട്. ഇപ്പോൾ നമുക്ക് അറിയുന്നത് തന്നെ അറിയാം എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ നമുക്ക് ഓണാക്കാൻ പറ്റും. കുറേ പഠിച്ച് റിഹേഴ്സ് ചെയ്ത് വെച്ചാൽ നമുക്ക് കുറെയൊക്കെ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ നാച്ചുറലി നമ്മൾ അഭിനയിക്കുമ്പോൾ കുറേ ഇമോഷൻസ് കയറുമ്പോൾ സാധനം വേറെ വന്നേക്കാം, പക്ഷെ അപ്പോഴും നമുക്കൊരു പിടുത്തമുണ്ടോ, നമ്മളത് പഠിച്ച് പഠിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ബി ബെറ്റർ. നമ്മൾ കുറേയൊക്കെ എൻ്റെ അനുഭവം ഉടങ്ങി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയുന്നത്, എനിക്കിത് വർക്കായിട്ടുണ്ട്, എനിക്കിത് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്.
1: ഹേമന്ത് ഇപ്പോൾ കുറെ ഫിലിംസ് ചെയ്തു അല്ലേ, ഏറ്റവും ഹേമന്തിനോട് ഏറ്റവും നിൽക്കുന്ന ഒരു കഥാപാത്രം ഏതായിരിക്കും ഇതുവരെ ചെയ്തതിൽ?
0: ഓരോ സമയത്തും ഓരോ ക്യാരക്ടർ. ഞാനിപ്പോൾ ഡോക്ടറിലോ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സ് ഡോക്ടറിലോ എല്ലാം അപ്പം അതിനെപ്പോൾ തന്നെ ഇതിനെ ഭയങ്കര ഞാൻ ഇന്നസെൻ്റ് ആയിരുന്നു, ഭയങ്കര ഒരു ശുദ്ധ മനസ്സായിരുന്നു. പിന്നെ ഗോയിങ് ഫോർവേഡ് നമ്മളിങ്ങനെ ഓരോ ആളും മാറിക്കൊണ്ടിരിക്കുകയല്ലേ. പക്ഷേ ഏറ്റവും അടുത്ത് നിന്നത് എനിക്ക് തോന്നുന്നു ലൈഫിൽ നോക്കുകയാണെങ്കിൽ ആ സമയത്ത് ആ ക്യാരക്ടറിനായിരുന്നു. ആ സമയത്ത് ഞാൻ ആ ക്യാരക്ടറിനെ റോയ് ഭയങ്കര ആക്റ്റായിരുന്നു, റോയ് ചെയ്യാൻ
1: വേണ്ടി.
0: ഇപ്പം ഈ അടുത്ത് ഔസേബിൻ ഹുസൈനിൽ റോയാണ്, അന്ന് സെയിം റോയ് മാത്യൂസ് എന്ന ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ഡോക്ടറിലോട് ഞാൻ പറയുമ്പോൾ അത്രയും അടുത്തുണ്ട് ഇതുപോലെ കാര്യം.
1: അപ്പോൾ നമുക്കിപ്പോൾ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ ഹേമന്തിൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തതിൽ വളരെ സന്തോഷം. ഞങ്ങൾക്ക് നല്ല മനോഹരമായുള്ള പാട്ടുകൾ പാടിത്തന്നു. ഞാൻ അപ്പോൾ താങ്ക് യു സോ മച്ച് ഹേമന്ത്. അപ്പോൾ ഹേമന്തിൻ്റെ പുതിയ പ്രോജക്റ്റുകളൊക്കെ വളരെ ഭംഗിയായിട്ട് നടക്കട്ടെ, അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ പുതിയ പ്രോജക്റ്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും സ്റ്റുഡിയോയിൽ കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഹേമന്ത്.
0: താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ആകാശവാണി പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ വരാൻ എൻ്റെ ഭാഗ്യം ഞാൻ കാണുന്നു. താങ്ക് യു സോ മച്ച്.

0: Listening to Rainbow FM Kochi 107.5. Musically yours.
1: News Rainbow. നമസ്കാരം, റെയിൻബോ വാർത്തകൾ.

0: ഇന്ത്യയിലെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ ഹരിയാനയിലെ ജിന്ദിൽ നിന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. കേരളത്തിൽ പൊതുഭരണ വകുപ്പിന്റെ കീഴിൽ വകുപ്പുകളുടെ ഏകോപനത്തിന് പുതിയ സംവിധാനം ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിവിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാന് പിന്തുണ തേടി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയുമായി കൂടിക്കാഴ്ച നടത്തി. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിലെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ആശങ്കകൾക്ക് മറുപടി നൽകുന്നതിന് പകരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സംസ്ഥാനത്ത് ഇന്നും വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. പീക്ക് സമയങ്ങളിലായിരിക്കും ഭാഗിക വൈദ്യുത നിയന്ത്രണം. സംസ്ഥാന വഖഫ് ബോർഡിന്റെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് താൽക്കാലികമായി വിലക്കി ഹൈക്കോടതി. വഖഫ് ബോർഡിൽ രണ്ട് അമുസ്ലിം അംഗങ്ങളെ ഉൾപ്പെടുത്താത്തതിന് എതിരെ BJP നേതാവ് ഷോൺ ജോർജ് ഉൾപ്പെടെ നൽകിയ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. കർക്കടക മാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ വൈകിട്ട് തുറക്കും. മറ്റന്നാൾ മുതൽ ഈ മാസം 21 വരെയാണ് മാസപൂജ നടക്കുക. ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റിന്റെ പ്രകാശനം നാളെ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ രണ്ടാം സെമിയിൽ ഇന്ന് രാത്രി 12:30 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: ന്യൂസ് റെയിൻബോ. ये शाम मस्तानी गजलों का सुरीला सफर ഹൃദയത്തിൽ പ്രണയത്തിന്റെ ഒരു തുള്ളി കണ്ണീരും ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരിയും ബാക്കി വെച്ചുകൊണ്ട് കടന്നുപോയ ആ പഴയ കാലത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നടന്നാലോ? കാറ്റിന് ഗസലിന്റെ മണമുള്ള, രാത്രിക്ക് ഓർമ്മകളുടെ ഈണമുള്ള ഒരു സുന്ദരമായ സംഗീതയാത്രയ്ക്ക് സമയമായി. ഇന്ന് ഈ ഗസൽ രാവിൽ കൂടെയുണ്ട് ഞാൻ, പ്രിയ പത്മജിത്ത്. ഇന്നത്തെ നമ്മുടെ ഗസൽ രാവിൽ നമ്മൾ ആസ്വദിക്കുന്നത് മലയാള ഗസൽ പ്രപഞ്ചത്തിലെ ഇതിഹാസം ഉമ്പായി ഈണം പകർന്ന് പ്രതിഭയായ മെഹബൂബ് എന്ന എഴുത്തുകാരൻ തന്റെ ആത്മാവ് തൊട്ടെഴുതിയ വരികളാണ്. ഓർമ്മകളിൽ മെഹബൂബ് എന്ന അനശ്വരാൽബത്തിലൂടെ ഒരു മനോഹര തീർത്ഥാടനം. ഉമ്പായിയും മെഹബൂബും തമ്മിലുള്ള ബന്ധം വെറും ഗാനരചയിതാവും ഗായകനും തമ്മിലുള്ള ബന്ധമായിരുന്നില്ല. ഒരു അഭിമുഖത്തിൽ ഉമ്പായി പറഞ്ഞിട്ടുണ്ട്, നല്ല വരികൾ കിട്ടിയാൽ സംഗീതം സ്വയം ജനിക്കും. മെഹബൂബിന്റെ കവിതകൾ വായിച്ചപ്പോൾ പലപ്പോഴും ഈണങ്ങൾ മനസ്സിൽ സ്വയം വന്നിരുന്നുവെന്ന് ഉമ്പായി ഓർമ്മിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഗസലുകൾ കേൾക്കുമ്പോൾ വരികളും സംഗീതവും വേർതിരിക്കാനാവില്ല. കഥകൾ ഒരുപാടുള്ള ഒരു മനുഷ്യനായിരുന്നു മെഹബൂബ്. കൊച്ചിയുടെ തെരുവുകളിൽ പാട്ടിന്റെ അലകളിൽ ജീവിച്ച മനുഷ്യൻ. അദ്ദേഹത്തിന്റെ വരികളിൽ പ്രണയമുണ്ട്, വിരഹമുണ്ട്, എല്ലാത്തിലും ഉപരി ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളുമുണ്ട്. ഒരുപക്ഷെ ആ വരികളുടെ ആഴം പൂർണമായി അറിഞ്ഞതുകൊണ്ടാവാം ഉമ്പായി എന്ന ഗസൽ മാന്ത്രികൻ അതിന് ഇത്രമേൽ ഹൃദയഹാരിയായ ഈണങ്ങൾ നൽകിയത്. ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കാലം ഏതാണ് എന്ന് ചോദിച്ചാൽ പലരും പറയും കുട്ടിക്കാലം. തിരിച്ചു കിട്ടാത്ത സമ്പത്ത്, പൊടിപിടിച്ച വഴികളും മഴയിൽ നനഞ്ഞ സ്കൂൾ മുറ്റവും മാവിൻ ചോട്ടിലെ സൗഹൃദങ്ങളും. മെഹബൂബ് അതെല്ലാം ഒരു ഗസലിന്റെ മൃദുലതയിൽ വരച്ചിടുന്നു. ആ ഓർമ്മകളിലേക്ക്

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യേശാം മസ്താനി. ചെറുപ്പത്തിൽ നമ്മൾ ഒന്നിച്ച് നടന്നതും ചിരിച്ചതുമെല്ലാം എത്ര പെട്ടെന്നാണ് ഓർമ്മകളായി മാറിയത് അല്ലേ? മെഹബൂബ് എന്ന എഴുത്തുകാരന്റെ പ്രത്യേകത തന്നെ ഇതായിരുന്നു. കഠിനമായ വാക്കുകളിലല്ല, മറിച്ച് കേൾക്കുന്നവന്റെ ഉള്ളിൽ പെട്ടെന്ന് തറയ്ക്കുന്ന ലളിതമായ വരികളിലാണ് അദ്ദേഹം മാന്ത്രികത ഒളിപ്പിച്ചത്. നിങ്ങൾക്കറിയാമോ, ഈ ആൽബത്തിന് പിന്നിൽ ഒരു മനോഹരമായ യഥാർത്ഥ സംഭവമുണ്ട്. മെഹബൂബ് തന്റെ ഡയറി കുറിപ്പുകളിലും കടലാസ തുണ്ടുകളിലുമായി എഴുതിയിട്ട ഈ വരികൾ പലതും നഷ്ടപ്പെട്ടു പോകുമായിരുന്ന ഒന്നായിരുന്നു. പക്ഷേ മെഹബൂബിലെ പ്രതിഭയെ കൃത്യമായി തിരിച്ചറിഞ്ഞ ഉമ്പായി ആ വരികളെ നെഞ്ചോട് ചേർക്കുകയും ഇത് വരും തലമുറയ്ക്കുള്ള നിധിയാണ് എന്നു പറഞ്ഞ് ഈണമിടാൻ തീരുമാനിക്കുകയുമായിരുന്നു. അടുത്ത ഗാനം കേൾക്കാം.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: അദ്ദേഹത്തിന്റെ ജീവിതം ഒരു കാറ്റുപോലെയായിരുന്നു. ആർക്കും പിടിച്ചു കെട്ടാനാവാത്ത കാറ്റ്. മെഹബൂബ് ഭായിയുടെ സംഗീത ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു യഥാർത്ഥ സംഭവം ഓർമ്മ വരികയാണ്. ഒരിക്കൽ സാക്ഷാൽ മുഹമ്മദ് റാഫി കൊച്ചിയിൽ പാടാൻ വന്നപ്പോൾ നമ്മുടെ മെഹബൂബ് ഭായിയുടെ പാട്ട് കേട്ട് അത്ഭുതപ്പെട്ടുപോയി. "നിങ്ങൾ മട്ടാഞ്ചേരിയിൽ ഒതുങ്ങേണ്ടവനല്ല, ബോംബെയിലേക്ക് പോരൂ" എന്ന് റാഫി സാഹിബ് ക്ഷണിച്ചതാണ്. പക്ഷേ കൊച്ചിയുടെ കായൽക്കാറ്റിനെയും ഇവിടത്തെ മനുഷ്യരെയും പിരിഞ്ഞു പോകാൻ ആ മനസ്സനുവദിച്ചില്ല. ആ കാറ്റിനോട് തന്നെയാണ് കവി പറയുന്നത്, "പ്രിയപ്പെട്ടവൾ ഉറങ്ങുമ്പോൾ നീ പതിയെ വീശണമെന്ന്. കാറ്റേ, നീ വീശരുതിപ്പോൾ, എന്റെ പ്രിയപ്പെട്ടവൾ ഉറങ്ങുകയാണ്." എത്ര മനോഹരമായ സങ്കല്പം! പ്രണയത്തിന്റെ ഈ ആർദ്രത തന്നെയാണ് ഗസലുകളുടെ ജീവൻ. പലപ്പോഴും കൊച്ചിയുടെ ചായക്കടകളിലും സൗഹൃദ സദസ്സുകളിലും ഇരുന്നാണ് അദ്ദേഹം ഈ വരികൾ കുറിച്ചിട്ടത്. ഒരു ചായക്കപ്പിന്റെ ചൂടിലും സിഗരറ്റ് പുകയുടെ അലസതയിലും വിരിഞ്ഞ ആ വരികൾക്ക് ഇന്ന് സ്വർണത്തേക്കാൾ വിലയുണ്ട്. നാളെയെക്കുറിച്ചുള്ള പ്രത്യാശയും പ്രണയവും നിറഞ്ഞ അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് പോകാം.

കേട്ടുകൊണ്ടിരിക്കുന്നു ഇത് ആകാശവാണി ഫ്രം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു യേശാം മസ്താനി, കൂടെയുണ്ട് ഞാൻ പ്രിയ പത്മജിത്ത്. മെഹബൂബ് എന്ന എഴുത്തുകാരന് പ്രണയം മാത്രമല്ല, ജീവിതത്തോടുള്ള ചെറിയ പരിഭവങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളുമെല്ലാം വരികളാക്കാൻ അറിയാമായിരുന്നു. സ്ത്രീ മനസ്സിന്റെ നിഗൂഢതകളെക്കുറിച്ചും പ്രണയത്തിലെ കൊച്ചു കൊച്ചു കുസൃതികളെക്കുറിച്ചും പറയുന്ന വളരെ വ്യത്യസ്തമായ ഒരു ട്രാക്കാണ് അടുത്തത്. കേൾക്കാം.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യോഴ്സ്.
1: സംഗീതപ്രേമികളെ, ഉമ്പായിയുടെ ശബ്ദത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതൊരു പാട്ടുകാരന്റെ ശബ്ദം മാത്രമല്ല, ഒരു ആത്മാർത്ഥ സുഹൃത്ത് വന്നിരുന്ന് നമ്മുടെ കഥകൾ പാടിത്തരുന്നത് പോലെ തോന്നും. മെഹബൂബിന്റെ വരികൾക്ക് ഇതിലും മികച്ചൊരു വ്യാഖ്യാതാവിനെ കിട്ടാനില്ല. പ്രകൃതിയും പ്രണയവും ഒന്നാകുന്ന, വണ്ടും ചെണ്ടുമായുള്ള ആത്മബന്ധം പറയുന്ന മനോഹരമായൊരു ഗസൽ ശകലം ഇനി കേൾക്കാം.

0: are listening to Rainbow FM 107.5.
1: പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഏഷ്യാം മസ്താനി, ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഒരു യഥാർത്ഥ കലാകാരൻ ഒരിക്കലും പ്രശസ്തിക്ക് പുറകെ ഓടില്ല എന്ന് പറയാറുണ്ട്. മെഹബൂബും അങ്ങനെയായിരുന്നു. തന്റെ വരികൾ ആളുകൾ പാടി നടക്കുമ്പോഴും കൊച്ചിയുടെ ഒരു കോണിൽ ആരും അറിയാതെ ഇരിക്കാനായിരുന്നു അദ്ദേഹത്തിന് ഇഷ്ടം. അദ്ദേഹം എഴുതിയ വരികൾ പലതും ഉമ്പായി ഈണമിട്ട് പാടിയപ്പോഴാണ് ലോകമറിഞ്ഞത് ഇത്രയും വലിയൊരു പ്രതിഭ നമുക്കിടയിൽ ജീവിച്ചിരുന്നു എന്ന്. അടുത്ത ഗാനം ഒരു പക്ഷേ ഈ ആൽബത്തിലെ ഏറ്റവും മനോഹരമായ പ്രണയാവിഷ്കാരങ്ങളിൽ ഒന്നാണ്.

പ്രണയിക്കുന്നവരുടെ ഉള്ളിലേക്ക് തുളച്ചു കയറുന്ന വരികൾ. മെഹബൂബ് എന്ന നാമത്തോട് നമ്മൾ എത്രയേറെ കടപ്പെട്ടിരിക്കുന്നത് മലയാളത്തിന് തനതായ ഒരു ഗസൽ സംസ്കാരം ഉണ്ടാക്കിത്തരുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്കിനോടാണ്. ഉർദു ഗസലുകളുടെ ആത്മാവ് ഒട്ടും ചോർന്നു പോകാതെ മലയാളത്തിന്റെ മണ്ണിലേക്ക് അതിനെ നട്ടു നനച്ചു വളർത്തിയ എഴുത്തുകാരൻ. പ്രണയത്തിന്റെ ആകെ തുക എന്തെന്ന് ചോദിക്കുന്ന അടുത്ത ഗാനത്തിലേക്ക് നമുക്ക് കടക്കാം.

0: You are listening to Rainbow FM 107.5.
1: പ്രേമമെന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ വിരഹമെന്നാവും മെഹബൂബ് ഉത്തരം പറയുക. കാരണം അദ്ദേഹത്തിന്റെ വരികളിൽ പ്രണയത്തിന്റെ സന്തോഷത്തെക്കാൾ കൂടുതൽ വിരഹത്തിന്റെ നൊമ്പരങ്ങളായിരുന്നു. ആ നൊമ്പരം തന്നെയാണ് പലപ്പോഴും ഗസലിനെ കൂടുതൽ സുന്ദരമാക്കുന്നതും. ഹൃദയത്തിൽ തീയെരിയുമ്പോഴും പാട്ടുപാടാൻ കഴിഞ്ഞ ആ വലിയ കലാകാരന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് അടുത്ത ഗാനം. ജീവിതത്തിന്റെ അവസാന നാളുകളിൽ മെഹബൂബ് ഭായ് ഏറെ ഒറ്റപ്പെട്ടിരുന്നു. മദ്യം കവർന്ന ആരോഗ്യവും കവിട്ടുപോയ സമ്പാദ്യവുമായി കൊച്ചിയുടെ തെരുവുകളിൽ ആരും തുണയില്ലാതെ നടന്ന കാലം. ആ വേദന മുഴുവൻ ഈ വരികളിലുണ്ട്. സ്വന്തം കരളിലെ തീയാണ് അദ്ദേഹം പേപ്പറിലേക്ക് പകർത്തിയത്. കേൾക്കുമ്പോൾ നമ്മുടെ കണ്ണു നിറയ്ക്കുന്ന വരികളാണ്.

എന്നിട്ടും പായുന്നെൻ്റെ റെയിൽ വണ്ടി, എന്നിട്ടും പായുന്നെൻ്റെ റെയിൽ വണ്ടി.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് യേശ്യാം മസ്താനി. മെഹബൂബ് വെറുമൊരു പ്രണയകവി മാത്രമായിരുന്നില്ല. താൻ ജീവിക്കുന്ന നാടിനെയും സമൂഹത്തെയും കുറിച്ച് കൃത്യമായ ബോധ്യമുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പ്രണയഗീതങ്ങൾക്കൊപ്പം നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള വരികളും അദ്ദേഹത്തിന്റെ പേനയിൽ നിന്ന് പിറന്നത്. ഓർമ്മകളിൽ മെഹബൂബ് എന്ന ഈ ക്ലാസിക് ആൽബത്തിലെ അവസാന ട്രാക്ക് നാടിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. നാടിന് വേണ്ടി എന്ന് തുടങ്ങുന്ന ആ ഗാനം നമുക്ക് കേൾക്കാം.

0: മെഹബൂബ് എഴുതി, ഉമ്പായി ഈണമിട്ട് പാടിയ അനശ്വര ഗാനങ്ങളിലൂടെയുള്ള യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ ആ വരികളും ഈണങ്ങളും നമ്മുടെ മനസ്സിൽ ഒരു സുഖമുള്ള നോവായി എന്നും അവശേഷിക്കും. കാലം എത്ര കടന്നുപോയാലും കൊച്ചിയുടെ കായൽക്കാറ്റിൽ മെഹബൂബിന്റെ വരികളുടെ മണമുണ്ടാകും, ഉമ്പായിയുടെ ഹാർമോണിയത്തിന്റെ ശബ്ദമുണ്ടാകും. മറ്റൊരു സുന്ദര സംഗീതരാവുമായി വീണ്ടും കേട്ടുമുട്ടാം. അതുവരെ ഓർമ്മകളുടെ സുഗന്ധത്തോടെ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഈ ഗസൽ രാവിന്റെ വിവരണം തയ്യാറാക്കിയത് അഷിത അശോക്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ പ്രിയ പത്മജിത്ത്. എല്ലാവർക്കും ശുഭരാത്രി, ശുഭനിദ്ര.
1: You are listening to FM Rainbow 107.5, musically yours.
2: Musically yours.

ആകാശവാണി എഫ് എം റെയിൻബോ 107.5 ഇത് നിങ്ങളുടെ കൂടെ അരികെ. പറയാതിനി വയ്യ, പറയാനും വയ്യ എന്ന അവസ്ഥയിൽ ഒരുപാട് പ്രണയങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സംസാരിക്കുന്നത് അതിനെപ്പറ്റിയൊന്നുമല്ല. നമുക്ക് തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞിട്ടും

ഒരു ഉപാധിയുമില്ലാതെ സ്നേഹിച്ച, ഇപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ പ്രണയത്തെപ്പറ്റി നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? എന്തു ചോദ്യമാണല്ലേ. ഇപ്പോഴും ഹൃദയത്തിലെവിടെയോ, ഹൃദയത്തിൻ്റെ മൂലയിലെവിടെയോ ചേർത്ത് വെച്ചിരിക്കുന്ന ആ പ്രണയത്തെപ്പറ്റി എപ്പോഴും എപ്പോഴും എടുത്ത് ആലോചിക്കുന്നവരാണ് പലരും. ആ പ്രണയത്തെപ്പറ്റി പറയാൻ അരികയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി ഫ്രം റെയിൻബോ 107.5 അരികയെ.

സ്നേഹം പ്രണയമായ ജീവിതത്തിലെ ആ ഒരു നിമിഷമൊക്കെ ഓർമ്മയുണ്ടോ? അതുവരെ തോന്നാത്ത തരത്തിൽ ഒരു ചെറിയ പേടിയും കുളിര് പോലെയൊക്കെ ചില ആളുകളെ കാണുമ്പോൾ മാത്രം തോന്നിയിട്ടില്ലേ? സ്കൂൾ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ചിലർ മാത്രം നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്ന ആ നിമിഷം. ആദ്യമായിട്ട് ഒരു കത്ത് കിട്ടിയപ്പോ തോന്നിയൊരു പേടി. അങ്ങനൊരു പേടിയൊക്കെ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അതെ, ഇതരികെയാണ്. അരികയില് നിങ്ങൾക്ക് ആദ്യം ഉണ്ടായ ആ ഒരു പേടിയെ കുറിച്ചൊക്കെ നമുക്ക് പങ്കുവയ്ക്കാം. വിളിക്കുന്ന നമ്പർ ഇതാണ്, 0484-242-8101. ആകാശവാണി കൊച്ചി FM Rainbow 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു അരികെ.

പലപ്പോഴും പല സങ്കടവേളകളിലും പഴയ പ്രണയങ്ങളെ നമ്മൾ എടുത്ത് താരാറ്റാറുണ്ട്. ഇപ്പോഴും ഹൃദയത്തിൻ്റെ ഏതോ ഒരു കോണിൽ കിടന്നുറങ്ങുന്ന ആ ഒരു പ്രണയത്തെ തട്ടി ഉണർത്താറുണ്ടല്ലേ. പക്വതയില്ലാത്ത പ്രായത്തിൽ ചിലപ്പോൾ നമ്മളിലേക്ക് വന്ന പ്രണയം നമ്മൾ കുറച്ചുകൂടിയൊക്കെ മെച്ചുവേർഡായ ശേഷവും നമ്മളിൽ അങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അതിലെവിടെയോ ഒരു സീരിയസ്നെസ് ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീടായിരിക്കും മനസ്സിലായിരിക്കുക. അങ്ങനെ ആ കുസൃതി നിറഞ്ഞ പ്രായത്തിൽ നമ്മളിലേക്ക് ചേർത്ത് വെച്ച ആ പ്രണയം ഇപ്പോഴും നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രണയത്തെ ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും നമ്മളിലേക്ക് നമ്മളിപ്പോഴും ചേർത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിലെവിടേക്കോ ഒരു സത്യസന്ധതയുണ്ട് അല്ലേ. ആത്മാവിൻ്റെ ആഴങ്ങളിൽ അങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന ആ പ്രണയത്തെപ്പറ്റി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101. ആകാശവാണി ഫ്രം റെയിൻബോ 107.5-ൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു അരികെ, കൂടെ അംബ്ലിഷിനോ ആർ ജെ രേഷ്മ.

വാക്കുകൾ കൊണ്ട് പലപ്പോഴും പറയാനാവാതെ പോയ പ്രണയം ഒരു നോക്കുകൊണ്ട് എവിടെയോ മറഞ്ഞു നിന്ന് ആ പ്രണയം പങ്കുവച്ച കാലം. ഇപ്പോഴും മനസ്സിലേക്കതെല്ലാം ഓടിവരുന്ന നിമിഷങ്ങൾ, നമ്മൾ എത്ര ടെൻഷൻ അടിച്ചിരുന്നാലും അതൊക്കെ അലിയിച്ചലിയിച്ച് ഇല്ലാതാക്കാൻ കഴിയുന്ന ഓർമ്മകളാണ്. പ്രണയത്തിന് പലപ്പോഴും പ്രായത്തിൻ്റെ വരമ്പുകളില്ല, രൂപത്തിൻ്റെ വരമ്പുകളില്ല. ചിലപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സൗന്ദര്യം കാണാൻ കഴിയുന്ന കണ്ണുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അപ്പുറമായിരിക്കും. നിരുപാധികമായി പ്രണയിച്ച നിമിഷങ്ങൾ, ശുദ്ധമായ പ്രണയത്തിൻ്റെ സംഗീതം നമ്മളിൽ എവിടെയൊക്കെയോ ആസ്വദിക്കാനായിട്ട് നമ്മളിലേക്ക് ഇറങ്ങി വരുന്ന, ആഴ്ന്നിറങ്ങി വരുന്ന ആ പ്രണയം. ചിലപ്പോൾ അതൊരു വേദനയായും മാറിയിട്ടുണ്ടാവാം.

ജലാലുദ്ദീൻ റൂമി പ്രണയത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, പ്രണയമില്ലെങ്കിൽ ആരാധനയെല്ലാം ബാധ്യതയാകും, നൃത്തമെല്ലാം വെറും പ്രവൃത്തിയാകും, സംഗീതമെല്ലാം ശബ്ദങ്ങൾ മാത്രമാവും, മാനത്ത് നിന്നടരുന്ന ഓരോ മഴത്തുള്ളികളും കടലിൽ വന്ന് പതിഞ്ഞിരിക്കാം, പക്ഷേ അതിലൊരു കണിക പോലും മുത്തായിട്ട് മാറുകയില്ല പ്രണയമില്ലെങ്കിൽ. അതെ, നമ്മൾ ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളും പ്രണയത്തിൻ്റെ അകമ്പടിയോടെ അതിൻ്റെ ഭംഗി കൂടുന്നു അല്ലേ. നൃത്തമെല്ലാം വെറും പ്രവൃത്തിയാകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സൗന്ദര്യം തന്നെ നഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ പ്രണയം പ്രണയത്തിലായിരിക്കുന്ന അവസ്ഥയിൽ കാണുന്നതും കേൾക്കുന്നതുമായ ഓരോ കാര്യങ്ങളിലും അന്ന് വരെ കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരു സൗന്ദര്യം നമുക്ക് തോന്നും. അടുത്തതായിട്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 അരികിലൂടെ കേൾക്കാം ഇത്തരത്തിൽ അർത്ഥം വരുന്ന മേമാദം എന്ന ചിത്രത്തിലെ നല്ലൊരു ഗാനം.

ഭാഷയുടെ അതിർവരമ്പുകളിൽ ഛേദിച്ച പ്രണയം. സംസാരശേഷി ഇല്ലാത്തവർ പോലും പ്രണയിക്കുന്നില്ലേ? ഹൃദയത്തിന്റെ താളം കൊണ്ട് പ്രണയിച്ചവർ. അങ്ങനെ അങ്ങനെ ഉപാധികളില്ലാതെ ആഴത്തിൽ വിയരൂന്നിയ ഒരുപാടൊരുപാട് പ്രണയങ്ങൾ. ദീർഘകാലത്തെ ആ പ്രണയത്തിന് ശേഷം ഇപ്പോ അതുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഹൃദയത്തിൽ എവിടെയൊക്കെയോ തുടിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ പ്രണയത്തെ നമ്മൾ സ്വന്തമാക്കിയിട്ടുണ്ടാവാം. മറ്റു ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മളെ കൈവിട്ടു പോയിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പോഴും നമ്മുടെ മനസ്സ് ആ ഒരു പ്രണയത്തെ പടിയിറക്കി വിടാൻ ആഗ്രഹിക്കുന്നില്ല. പ്രണയത്തെ അങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അരികെയാണ് നിങ്ങളുടെ കാതൂരം. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി ഫ്രം റെയിൻബോ 107.5 അരികെ, കൂടെ അംബിലീഷിനു രേഷ്മ.

0: അങ്ങനെ പറയാതെ പോയ പ്രണയങ്ങൾ ഒരുപാട് ഒരുപാടുണ്ട്. എൻ്റെ കൂടെ രേഷ്മയാണ്. രേഷ്മക്കിനി, അങ്ങനെ എന്തെങ്കിലും പറയാതെ പോയ പ്രണയങ്ങൾ ഹൃദയത്തിൻ്റെ ഇടനാഴിയിൽ എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടോ?
1: തീർച്ചയായിട്ടും നമ്മൾ പറയാതെ പോയ ഒരുപാട് പ്രണയങ്ങൾ ചെറുപ്പം മുതലൊക്കെ ഉണ്ടായിരുന്നു. കാണുന്നില്ലേ, കണക്കുകൾ എടുക്കാൻ പറ്റില്ല, പറയാതെ പോയ പ്രണയങ്ങളുടെ കണക്കെടുക്കാൻ പറ്റില്ല.
0: അതൊരു എന്താ പറയുന്ന, ഒരു പൂവിനോടോ ഒരു വർണ്ണശലഭത്തോടോ അങ്ങനെ അല്ലേ,
1: ചില
0: എന്തിനോടും, അത് ചില മനുഷ്യരോടും എന്തിനോടും, ഒരു പുസ്തകത്തോടോ ഒക്കെ പ്രണയം തോന്നാം അല്ലേ?
1: തീർച്ചയായിട്ടും.
0: അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങനെ നമ്മുടെ ആ ഒരു പ്രണയത്തിന്റെ വേരുകൾ തേടിയുള്ള ആ യാത്രയിൽ നമ്മൾ കുറച്ചുപേരോട് വിളിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഫോൺ ചെറിയൊരു കംപ്ലൈൻ്റ് ഉള്ളത് കൊണ്ട് വിളിച്ചവർക്ക് കിട്ടിയിട്ടില്ല. ദയവായിട്ട് ക്ഷമിക്കുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രണയത്തെ താലോലിച്ചുകൊണ്ട് ഉറങ്ങാനുള്ള സമയമായിട്ടുണ്ട് അല്ലേ? 10 മണി കഴിഞ്ഞ് 57

0: മിനിറ്റ് കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ 107.5
1: ആണ്. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ രേഷ്മ,
0: ഞാൻ ആർ ജെ അംബ്ലീഷിനു. അരികെയുമായി വീണ്ടും കേട്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയിൽ കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി എഫ് എം റെയിൻബോ 107.5.